ആകാശവാണി. ഇന്ന് ശകവർഷം 1948 വൈശാഖം 29, കൊല്ലവർഷം 1201 ഇടവം 5, 2026 മെയ് 19 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെർട്സിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി ഡിറ്റിഎച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.
1: കഷ്ടം എസ്റ്റഫേ, പിടികൊടുക്കാതെന്നെ ഇട്ട് വേവിക്കും മരീചികയാണ് നീ. ചങ്ങമ്പുഴ കവിതകളിലെ ഒരു ഈരടിയാണിത്. മനുഷ്യരെ ആകർഷിക്കുകയും അടുത്തെത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം അകന്നുപോവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് മരീചിക. പണവും പ്രതാപവും അധികാരവുമൊക്കെ മരീചികയ്ക്ക് സമാനമാണ്. മറ്റെല്ലാ മോഹങ്ങളെയും അടക്കി നിർത്താൻ കഴിഞ്ഞാലും ധനത്തോടും അധികാരത്തോടുമുള്ള അതിമോഹത്തെ നിയന്ത്രിക്കാൻ മനുഷ്യനാകുന്നില്ല. കുപ്രസിദ്ധിയും പ്രസിദ്ധിയാണെന്ന് കരുതി കുപ്രസിദ്ധിയെങ്കിലും നേടിയാൽ മതിയെന്ന് വിചാരിക്കുന്നവരും ഇല്ലാതില്ല. അധികാരവും യശസ്സും ഒരു പ്രലോഭനമാണ്. അഭിന്നതയുടെ പടവുകളിൽ വിരാജിക്കുമ്പോൾ ബന്ധുമിത്രാദികളോടും അഗതികളോടുമൊക്കെ പുച്ഛം തോന്നും. ഇതൊക്കെ നഷ്ടപ്പെട്ട് വാർദ്ധക്യത്തിൽ ആരോരും തുണയില്ലാതെ നിരാലംബരാകുമ്പോൾ താൻ നേടിയതും വെട്ടിപ്പിടിച്ചതുമെല്ലാം നഷ്ടപ്പെട്ടു പോയതിൽ ദുഃഖിക്കും. സമ്പത്തും പദവിയുമൊക്കെ നൈമിഷികങ്ങളാണ് എന്നോർക്കാതെ ധൂർത്തിലും സുഖലോലുപതയിലും അധിഷ്ഠിതമായ അടിപൊളി ജീവിതം നയിക്കുമ്പോൾ അത്ര വിദൂരത്തിലല്ലാതെ നമ്മെ കാത്തിരിക്കുന്ന ദുരന്തങ്ങളെ പലപ്പോഴും നാം പരിഗണിക്കാറില്ല. ജീവിതത്തിൻ്റെ വസന്തകാലത്ത് ഓർക്കണം, ഒരു പെരുമഴക്കാലം ആഗതമാകാൻ സാധ്യതയുണ്ടെന്ന്. ഭൗതിക നേട്ടങ്ങൾ ക്ഷണികങ്ങളാണ്. അതേപോലെ അധാർമികമായും അന്യായമായും ഉണ്ടാക്കുന്ന നേട്ടങ്ങളും നശ്വരമാണ്. തൽക്കാലം വിജയിച്ചെന്ന തോന്നലുണ്ടാകും. ഇവയൊക്കെ ജീവിതത്തെ സുഖകരമാക്കും എന്ന് വ്യാമോഹിക്കും. അധപതനമായിരിക്കും പരിണിത ഫലം. നേട്ടങ്ങളുടെ വലിപ്പത്തേക്കാൾ കർമ്മങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചവരാണ് നമ്മുടെ പൂർവികർ. അവരുടെ ചിന്തകൾ ചിന്തിക്കുന്ന തലമുറയ്ക്ക് എന്നും സ്വീകാര്യമായിരിക്കും. വ്യാസനും വാൽമീകിക്കും ധനമോ അധികാരമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ വരുമ്പോൾ മഹാരാജാക്കന്മാർ പോലും എഴുന്നേറ്റ് നിന്ന് ആദരിക്കുമായിരുന്നു. ചെയ്യേണ്ടത് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല മനുഷ്യൻ വിജയിക്കുന്നത്, ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കൂടിയാണ്. ക്ലേശങ്ങൾ സഹിക്കാതെ പണമുണ്ടാക്കാനുള്ള മാർഗത്തിൻ്റെ പിന്നാലെയാണ് മിക്കവരും. പണത്തിലൂടെ അധികാരം, അധികാരത്തിലൂടെ പണം. മനുഷ്യൻ ഈ ദൂഷിത വലയത്തിലാണ്. ആർഭാടം, ഏറ്റവും വില കൂടിയ വാഹനം, ആഡംബരപൂർണമായ വേഷവിധാനങ്ങൾ,

0: വിഭവസമർത്ഥമായ ആഹാരം. ഈ സുഗലോലുപതയുടെ അൽപായുസിനെപ്പറ്റി ഓർക്കാതെ ദൈവവും ദേവാലയം ഒന്നും ആവശ്യമില്ല എന്ന് നിരൂപിക്കുന്ന ഒരു വിഭാഗം. തങ്ങൾക്ക് പദവിയുണ്ട്, പാരമ്പര്യമുണ്ട്, അതിനാൽ തങ്ങൾ ബഹുമാനത്തിന് അർഹരാണ് എന്ന് ചിന്തിക്കുന്ന വേറൊരു വിഭാഗം. പണമുള്ളപ്പോൾ സുഖസൗഭാഗ്യങ്ങൾ അന്വേഷിച്ച് വരുന്നവർ അത് നഷ്ടപ്പെടുമ്പോൾ വരാതെയാകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും. ധാരാളം പണം കൊടുത്ത് മക്കളെ സുഖ സമ്പൂർണതയിൽ വളർത്തിയാൽ അവർക്ക് നമ്മോട് സ്നേഹം കൂടുമോ? ഇല്ല എന്നാണ് ഉത്തരം. ഒരു കാലത്ത് പഴങ്കഞ്ഞിയും മരച്ചീനിയും കഴിച്ച് വളർന്ന് ഇന്ന് പ്രായമായ തലമുറയ്ക്ക് അവരുടെ മാതാപിതാക്കളോട് ഉണ്ടായിരുന്ന സ്നേഹം ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പരിധിവരെ അന്യമാണ്. അധികാരങ്ങളും പദവികളും സൗഹൃദ ബന്ധം നഷ്ടപ്പെടുത്തുന്നു, സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അധികാരം സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ സ്നേഹം, കരുണ, സിമ്പതി, എമ്പതി എന്നീ അമൂല്യ ഗുണങ്ങളുടെ വക്താക്കളാകുമ്പോൾ ആത്മസംതൃപ്തിയിലൂടെ കടന്നുപോകാനാകും. ഈ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനമാകണമേ എന്ന അർത്ഥന നമ്മിൽ നിന്ന് ഉയരട്ടെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് വയലാർ രാമവർമ്മ എഴുതിയ കല്യാണ സൗഗന്ധികം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് വിഷ്ണു മോഹൻ.

0: Inquiry committee investigating allegations concerning Justice Yashwant Verma submitted its report to Lok Sabha Speaker Om Birla at the Parliament House. It was presented in accordance with the statutory requirements under the Judges Inquiry Act 1968. The report will be laid in both Houses of Parliament in due course. The committee was constituted by Lok Sabha Speaker on 12th August last year. West Bengal government has granted formal sanction for the prosecution of Sandeep Ghosh, former principal of R.J. Kar Medical College and Hospital in Kolkata. The legal action follows an order passed by the Calcutta High Court on 23rd of August in 2024 in the case of Akhtar Ali versus the state of West Bengal and others. The investigation pertains to alleged financial irregularities in various procurements and related matters at R.J. Kar Medical College and Hospital involving Sandeep Ghosh and three other entities. Since these offences fall under the scheduled offences listed in the Prevention of Money Laundering Act 2002, the Enforcement Directorate has also initiated a probe. In IPL cricket, Sunrisers Hyderabad defeated Chennai Super Kings by 5 wickets in Chennai last night to secure a playoff berth. Today, Rajasthan Royals will face Lucknow Super Giants in Jaipur at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം. ജി വേണുഗോപാൽ, കെ ഗിരിജ വർമ്മ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധിസ്മൃതി, ചുമടു താങ്ങി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 22nd ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, 9 മണിക്ക് ഹലോ പ്രിയഗീതം, 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 രാഗാമൃതം, ബോംബെ സഹോദരിമാർ പാടിയ കൃതികൾ, 11 മണിക്ക് ഹരിതവാണി, കിളിക്കുഞ്ചൽ, പക്ഷികളെക്കുറിച്ചൊരു പ്രക്ഷേപണ പരമ്പര, ഇതിൽ മഞ്ഞക്കിളി, 11:15 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 കൂട്ടുകാരി, ചിത്രകാരിയായ ഗംഗാ നായരുമായി അഭിമുഖം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 12 മണിക്ക് ഒരിക്കൽ കൂടി നേർവഴി, 12:20 ലളിതഗാനങ്ങൾ, ലീന മാത്യു പാടിയത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങൾ, ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. 2:15 തുടർ നാടകം ഡസ്റ്റോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 23rd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് CIET സ്പോൺസർ പരിപാടി, 3 മണിക്ക് ഗാനോപഹാരം, 4 മണിക്ക് നേർമൊഴി. എഴുത്തുകാരനായ ലിബിൻ രാജുവുമായി അഭിമുഖം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പരിപാടി, അതുല്യ എ സംസാരിക്കുന്നു. 5:15 തുടിതാളം, പുതുപ്പള്ളി മോഹനനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരിമേള. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:40 ഗാന്ധിസ്മൃതി, 5:45 ഭക്തിഗാനങ്ങൾ, നിസ ഷാഖയും സംഘവും പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്മൈൽ പദ്ധതി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ചെറിയ ജീവൻ വലിയ രക്ഷകൻ, തേനീച്ച ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോളവില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി. 8 മണിക്ക് സർഗകേരളം, 21st നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ, ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണം, തുടർന്ന് സി അനൂപ് അവതരിപ്പിച്ച കഥ കാണാതായ കപ്പൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം, വിനോദ് ചെമ്പക്കരയും സംഘവും അവതരിപ്പിച്ചത് കഥ സഹാക്കും ബറാബാസും. 10 മണിക്ക് കഥകളിപ്പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടി. 11

15 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾ പരിപാടികൾ ഡൽഹിയിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4°C, കുറഞ്ഞ താപനില 23.8°C. പെയ്ത മഴ 27 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 24.5°C. പെയ്ത മഴ 23 mm. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. ഇന്ന് ഉദയഗീതത്തിൽ ജി വേണുഗോപാൽ, കെ ഗിരിജാവർമ്മ എന്നിവർ പാടിയത് കേൾക്കാം. ജയ ഭഗവതി ദേവി നമോ വരദേ എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. 21-അംഗ VD സതീശൻ മന്ത്രിസഭ അധികാരമേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ 500,000-ലേറെ പേർ. KSRTC ബസിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കും. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 3,000 രൂപ കൂട്ടി 12,000 രൂപയാക്കി. 21-ന് പുതിയ MLA സത്യപ്രതിജ്ഞയ്ക്കായി ജി സുധാകരനെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. 22-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കും. 5 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ജോലി ചെയ്യിക്കാൻ പാടില്ലെന്ന് തൊഴിൽ മന്ത്രാലയം. 5 മണിക്കൂറിന് ശേഷം കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഇടവേള നൽകണം. ഖനികളുമായി ബന്ധപ്പെട്ട ഭൂനിരപ്പിനു താഴെ ജോലികളിൽ ഏർപ്പെടുന്നവരുടെ ഷിഫ്റ്റ് 8 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. നീറ്റ് UG ചോദ്യക്കടലാസ് ചോർന്നതിന്റെ വിശദാംശങ്ങൾ തേടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മേധാവിയെ പാർലമെന്ററി സമിതി വിളിച്ചുവരുത്തി. അന്വേഷണ പുരോഗതി, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ തേടി. സംസ്ഥാനത്ത് 22 വരെ പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫിലേക്ക് മുന്നേറി. ഇന്ത്യയിൽ ലോകകപ്പ് ഫുട്ബോൾ സംപ്രേഷണം ഇനിയും തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഫിഫ മീഡിയ റൈറ്റ്സ് ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ കമ്പനികളുമായി ഫിഫ സംഘം നേരിട്ട് ചർച്ച നടത്തും. സംപ്രേഷണ തുക സംബന്ധിച്ച തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണം.
1: അറബിക്കടലിന്റെ നീലിമയിൽ പവിഴ ദ്വീപുകളായ ലക്ഷദ്വീപുകൾ സഞ്ചാരികളുടെ പറദീസയാണ്. എന്നാൽ ലക്ഷദ്വീപ് നിവാസികൾക്ക് ഈ പറദീസയിലെത്തുന്നത് പലപ്പോഴും മടുപ്പിക്കുന്ന യാത്രകളും അകത്തിയിലുള്ള പരിമിതമായ വിമാനയാത്രാ സൌകര്യങ്ങളും കടലിന്റെ കലിയിളക്കങ്ങളെ ആശ്രയിക്കുന്ന കപ്പൽ സർവീസുകളും ദ്വീപുകാരുടെ യാത്ര ദുഷ്കരമാക്കുന്നു. ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി കണക്ടിവിറ്റിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ സീപ്ലെയിൻ സർവീസായ നിർദ്ദിഷ്ട കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ഒരു ടൂറിസം പരീക്ഷണമായി മാത്രമല്ല ദ്വീപുകാരുടെ യാത്രാ ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു ഉത്തരമായും പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്ഥിരം സർവീസായി നടപ്പിലാക്കുകയാണ് എങ്കിൽ ലക്ഷദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സ്വാഭാവികമായും പിന്തുണയ്ക്കുന്നതിനാൽ സീപ്ലെയിൻ സർവീസ് ലക്ഷദ്വീപുകാരുടെ യാത്രാ ദുരിതങ്ങൾക്ക് ഒരു ഉത്തരമാകും. പൂർണ്ണതോതിലുള്ള റൺവേകൾ ആവശ്യമുള്ള പരമ്പരാഗത വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കവരത്തി, കൽപ്പേനി, കട്മത്ത് തുടങ്ങിയ ഒന്നിലധികം ദ്വീപുകളെ ബന്ധിപ്പിച്ച് കടലിൽ സീപ്ലെയിൻ ഇറങ്ങാൻ കഴിയും.
2: ലക്ഷദ്വീപിന്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് എല്ലാ ദ്വീപുകളിലും എയർപോർട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്.

0: മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് നാസർ.
1: എയർപോർട്ടിനുള്ള സൗകര്യങ്ങൾ റൺവേ കൊടുക്കാനുള്ള സാഹചര്യം ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ദ്വീപുകളല്ല, എല്ലാം ചെറിയ ദ്വീപുകളും വളഞ്ഞു കിടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എയർപോർട്ടുകൾക്ക് എല്ലാ ദ്വീപുകളിലും ഫീസിബിൾ അല്ല, അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും നല്ല വിശാലമായ ലഘുവുള്ള ദ്വീപുകളിൽ സീ പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് വരുന്നതിന് ഏറ്റവും കൂടുതൽ സാധാരണ. അത് പക്ഷേ ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാവണം എന്ന് മാത്രമാണുള്ളത്. കാരണം നമ്മളെ ദ്വീപിലുള്ളവരെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരാണ്, അങ്ങനെ അധികം പൈസ സമ്പാദ്യങ്ങളുള്ള ആൾക്കാരല്ല ഫിഷർമാർ, അങ്ങനെയാണ്. അപ്പൊ അവർക്ക് യാത്ര ചെയ്യാൻ കൂടി ഈ സീ പ്ലാൻ ഉപയോഗിച്ചെങ്കിലാണ് നമ്മുടെ ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് ഉപകാരമാവുക എന്ന് പറയാൻ പറ്റുക. എന്തർത്ഥത്തിൽ വന്നാലും സീ പ്ലാൻ എന്ന് പറഞ്ഞത് ലക്ഷദ്വീപിന്റെ ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അത് ലക്ഷദ്വീപിന് പറ്റിയ വാഹനമാണ്, സർവീസ് ആണ്. നമ്മൾ ഒരിക്കലും നിഷേധിക്കുന്നില്ല, അത് വളരെയധികം ഉപകാരപ്രദമാകും ദ്വീപുകാർക്ക് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അത് റേറ്റിന്റെ കാര്യത്തിലാവുമ്പോഴാണ് നമുക്കൊരു ആശങ്ക ഉള്ളത്. അതൊരിക്കലും ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചികിത്സക്കൊക്കെ പോകാൻ പറ്റിയ രീതിയിലേക്ക് ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു കോട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് സീറ്റോ അല്ലെങ്കിൽ മൂന്ന് സീറ്റോ എല്ലാ ദിവസവും ദ്വീപുകാർക്ക് വേണ്ടി റിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു സർവീസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
0: സാധാരണ ദ്വീപ് നിവാസികൾ ആരോഗ്യ, വിദ്യാഭ്യാസ, ജോലി ആവശ്യങ്ങൾക്കായാണ് ദ്വീപിന് പുറത്തു വരുന്നത്. ഇതിൽ ആരോഗ്യ കാര്യങ്ങളാണ് പ്രധാനം. സീപ്ലെയിൻ സർവീസ് കൊച്ചിയിലേക്ക് വേഗത്തിലെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എന്ന് ദ്വീപുകാർ സ്വപ്നം കാണുന്നു. അപ്പോഴും അപ്രാപ്യമായ ടിക്കറ്റ് നിരക്കുകൾ അവരെ ആശങ്കയിലാക്കുന്നു.
2: ലക്ഷദ്വീപുകാരുടെ ദുരിതം യാത്രാ ക്ലേശം തീരണമെങ്കിൽ, അതായത് കൂടുതൽ പാസഞ്ചേഴ്സ് കയറുന്ന കപ്പലുകൾ ലക്ഷദ്വീപിൽ ഓട്ടിക്കണം.
0: ലക്ഷദ്വീപ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ചീഫ് കൗൺസിലറുമായിരുന്ന ജലാലുദ്ദീൻ കോയ.
2: അല്ലാത്ത പക്ഷം സീപ്ലെയിൻ വന്നതുകൊണ്ട് യാത്രാ ദുരിതം അത്ര തീരാൻ സാധ്യതയില്ല. കാരണം സാധാരണക്കാരായ ലക്ഷദ്വീപിലെ നിവാസികൾ, ദ്വീപ് ജനങ്ങൾ ചുരുങ്ങിയ റേറ്റിൽ ടിക്കറ്റ് വാങ്ങി യാത്ര ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും ഉദ്ദേശിക്കുന്നത്. എല്ലാ കാലവും ചികിത്സക്കായിട്ടും പോകുന്നവർ, സാധാരണക്കാരായ പാവങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് കൂടുതൽ ടിക്കറ്റ് വില താങ്ങാനാവില്ല. അതുകൊണ്ട് കപ്പൽ യാത്രയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതേസമയം കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്ന കപ്പലുകൾ ലക്ഷദ്വീപിലേക്ക് എത്തി ജനങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: ആന്ധ്രോത്ത് ദ്വീപ് നിവാസി ഫസൽ കെ കെ.
3: സീ പ്ലെയിൻ വരുന്നതിൽ ദ്വീപിലുള്ള എല്ലാ ജനങ്ങൾക്കും വളരെയധികം സന്തോഷമാണ്. പക്ഷെ അതിൽ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് ലക്ഷദ്വീപിലുള്ള ജനങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റാം. കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കത്തിലാണ് ഇപ്പോ ദ്വീപ് ജനം അനുഭവിക്കുന്നത്. ആ കാരണത്താൽ ദ്വീപിലുള്ള ഉൾപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോ ദ്വീപിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കപ്പലിന്റെ ടിക്കറ്റ് ആണെങ്കിൽ കിട്ടാനുമില്ല. ഞങ്ങൾക്കാണെങ്കിൽ ദ്വീപിൽ നിന്ന് കേരളത്തിലേക്കാണ് ഈ ട്രീറ്റ്മെന്റും എല്ലാ ആവശ്യങ്ങൾക്കും ആയിട്ട് പോകേണ്ടത്. ആ കാരണത്താൽ അവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമോ പോയി ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് വരാൻ പറ്റില്ല. മാസങ്ങളോളം നിന്നിട്ടാണ് നമുക്ക് ഒരു ടിക്കറ്റ്, ഇങ്ങോട്ട് റിട്ടേൺ ടിക്കറ്റ് കിട്ടുന്നത്. ഇവിടെ നിന്ന് പോകാനും അതേപോലെ തിരിച്ചു വരാനും ആ അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത്.
0: അഗത്തി സ്വദേശിയായ ടി പി മുസ്തഫ.
4: ദ്വീപ്കാനിനെ കുറിച്ച് പറഞ്ഞാല് ലക്ഷദ്വീപിലെ ദ്വീപുകാർക്ക് എന്ന് പറഞ്ഞാല് ദ്വീപുകാർക്ക് ഒരു ഉപകാരവും ചിലപ്പോൾ ഇതിലുണ്ടാവില്ല. നമുക്ക് മെയിൻ ആയിട്ട് ടൂറിസം ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്. അത് നമുക്ക് ഒരു 5,000 താഴേക്കുള്ള റേറ്റ് തന്നാലാണ് പിന്നെ ദ്വീപുകാർക്ക് അതും ഇത്ര ടിക്കറ്റ് ബാലൻസ് ആയിട്ട് വിടണം ദ്വീപുകാർക്ക് വേണ്ടി. ഇതിലെ ഒരു 20 കപ്പാസിറ്റി സീറ്റാണ് ഉള്ളത്. അത് പക്ഷേ തന്നെ ടൂറിസം ഏജൻസിമാര് ടിക്കറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ ദ്വീപുകാർക്ക് അത്യാവശ്യത്തിന് പോകാൻ വേണ്ടി സീറ്റ് പോലും അതിൽ കിട്ടില്ല. അതിൽ ഓൾറെഡി 5 ഫ്ലൈറ്റ് ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം മെഡിക്കൽ ആവശ്യത്തിന് തന്നെ പോകണമെങ്കിൽ തന്നെ ഒരു സീറ്റും നമുക്ക് ഇതിന് കൊച്ചിയിലേക്ക് കിട്ടുന്നില്ല. അത് 25,000-30,000 ടിക്കറ്റ് ഫൈ. അതുപോലെ ഇത് ഇപ്പൊ സ്റ്റാർട്ടിക്ക് തന്നെ 17,000 അകത്തി കൊച്ചിയൊക്കെ ടിക്കറ്റിംഗ് കാണിക്കുന്നത്. അതിനൊന്നും ലക്ഷദ്വീപുകാര് കൂടുതൽ ആൾക്കാരും പാവപ്പെട്ടവരാണ്. അതിന് ആ ഫെയർ വെച്ച് ആർക്കും പോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി എമർജൻസി ഒരു ചെപ്റ്റർ പേഷ്യന്റ് ആണെങ്കിൽ തന്നെ ഈ സീ പ്ലാനിൽ അങ്ങനെയൊന്നും എടുക്കില്ല. ഇതിനുള്ള സൗകര്യം ഇല്ലല്ലോ. പിന്നെ ഒരു 5,000 താഴേക്കുള്ള ടിക്കറ്റ് ഫൈ വെച്ചിട്ട് 30% ടിക്കറ്റ് ദ്വീപുകാർക്ക് വേണ്ടി ഇത് മാറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെയും കുറച്ച് ആശ്വാസം കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ദ്വീപുകാർക്ക് വേണ്ടി ഉപകാരം ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം.
0: പ്രാദേശിക വ്യോമ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും വയബിലിറ്റി ഗ്യാപ് ഫണ്ടിങ്ങിലൂടെയും റൂട്ടുകളെ വാണിജ്യപരമായി ലാഭകരമാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ഉഡാൻ പദ്ധതി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ പദ്ധതിക്ക് സഹായകരമാകുമെന്ന് കരുതപ്പെടുന്നു. ഉഡാൻ പദ്ധതിക്ക് കീഴിൽ കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ

0: റൂട്ട് ശക്തിപ്പെടുത്തിയാൽ പ്രീമിയം ടൂറിസത്തിൽ നിന്ന് വ്യത്യസ്തമായി താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്കുകളും പ്രവർത്തന സ്ഥിരതയും കൊണ്ട് ദ്വീപുകാരെ സഹായിക്കാൻ കഴിഞ്ഞേക്കും.
1: നമുക്ക് ഇപ്പം കൊച്ചി ടു ലക്ഷദ്വീപാണ് സീപ്ലെയിൻ. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
0: സീപ്ലെയിൻ സർവീസ് നടത്തുന്ന കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹാഷിം ഹുസൈൻ,
1: ട്രയൽ റൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് രാവിലെ 6:30 പുറപ്പെട്ട് തിരിച്ച് വൈകുന്നേരത്തെ 6:30 നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തിരിച്ചെത്തുക എന്നുള്ള രീതിയിലാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, അതായത് ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ ലോക്കൽസ് ഐലൻഡേഴ്സിനാണെങ്കിലും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ പ്രോഗ്രാം ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം കൊച്ചി ടു കൽപ്പേനി ഐലൻഡ് 13 വരുന്നത്. ഇത് ഗവൺമെന്റിന്റെ ഒരു ഉഡാൻ സ്കീമുണ്ട്. ഉഡാൻ സ്കീമിലായി കഴിഞ്ഞാൽ ഇതിന് 5 ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇപ്പൊ നിലവിൽ ഉഡാൻ സ്കീമിലല്ല റൺ ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഉഡാൻ സ്കീമിലാവാനാണ് സാധ്യത കൂടുതലും. അതുകൂടാതെ ഇതിന്റെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൽപ്പേനി, കവരത്തി, അഗത്തി, കടുമം, ഈ 3 പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി പോർട്ടൽ ഓപ്പൺ ആയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് പുതിയ അപ്ഡേഷനും കാര്യങ്ങളും അറിയാൻ പറ്റുക.
0: ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ:
2: തീർച്ചയായിട്ടും സീപ്ലെയിൻ ഓപ്പറേഷൻ ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര രംഗത്ത് വളരെയധികം മാറ്റമുണ്ടാക്കുമെന്ന് സംശയമില്ല. പൂർവാധികം ലക്ഷദ്വീപ് ജനതയ്ക്ക് യാത്രക്ക് ബദൽ സംവിധാനമായിട്ട് സീപ്ലെയിനെ കാണാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യേണ്ടവർക്ക് തന്നെ കൽപ്പീന മുതൽ അകത്തി വരെ, കവറത്തി, കിൽത്തൻ, കണമം ദ്വീപുകളൊക്കെ തന്നെ അവരുടെ യാത്രാ റൂട്ടാക്കിയത് അത്യാവശ്യം യാത്ര ചെയ്യേണ്ടവർക്കും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഇവിടെ സ്ഥാപിതമാവുകയാണ്. തീർച്ചയായിട്ടും ലക്ഷദ്വീപ് മൊത്തത്തിലുള്ള വികസനത്തിനും ടൂറിസം വികസനത്തിനും സീപ്ലെയിൻ ഓപ്പറേഷൻ ഉപകരിക്കും. ഇത് പ്രാരംഭഘട്ടത്തിൽ തന്നെ എന്റെ ആദ്യഘട്ടം 2014 ലോകസഭയിലേക്ക് പോയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാരംഭം ഇതിന്റെ ഈ പദ്ധതി ആവിഷ്കരിക്കണം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തുടക്കം കുറിച്ചിരുന്നു മിനിസ്ട്രിയിൽ തന്നെ. പിന്നെ വാട്ടർ ഡ്രോം എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ അന്ന് വരെ DGCA അതൊരു അതിലെ ഗൈഡ് ലൈൻസും അതിന്റെ ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യപ്പെട്ടിരുന്നില്ല. എടുത്തു എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിനുശേഷം അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ DGCA റെഡിയാക്കി ലക്ഷദ്വീപിലേക്ക് അത് പരിശീലന പറക്കൽ നടത്തി. അത് ഇന്ന് മുതൽ സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം, ഇനിയും കൂടുതൽ സീപ്ലെയിനുകൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ്. തീർച്ചയായിട്ടും അത് വിപുലീകരിക്കപ്പെടുമ്പോൾ കൂടുതലായിട്ട് ദ്വീപുകാർക്കും ഇത്ര സൗകര്യം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. എന്തായാലും ഇത് നല്ലൊരു തുടക്കമായിട്ടാണ് കാണുന്നത്.
0: ലക്ഷദ്വീപിന് വേഗതയേറിയ ഒരു യാത്രാ ഓപ്ഷൻ മാത്രമല്ല വേണ്ടത്, ആ വേഗതയിൽ ദ്വീപിലെ മനുഷ്യരുടെ ആവശ്യങ്ങളും ഉൾപ്പെടണം. കൊച്ചിയിൽ നിന്നുള്ള സീപ്ലെയിൻ ദൂരങ്ങൾ കുറയ്ക്കും, എന്നാൽ അതിലും പ്രധാനമായി ഒരു കപ്പലിനായി ദിവസങ്ങളോളം കാത്തിരിക്കുന്നതിന് നിസ്സഹായതയും വൈദ്യസഹായം വൈകുമെന്ന ഭയവും ദ്വീപ് ജീവിതം നിശബ്ദമായി സഹിക്കുന്ന ഒറ്റപ്പെടലും കുറയ്ക്കാൻ ഈ യാത്രയ്ക്ക് കഴിയണം. ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്താൽ ഈ പദ്ധതി വെറുമൊരു വിമാനപാതയായി മാത്രമല്ല, പ്രക്ഷുബ്ധമായ കടലിനു മുകളിലൂടെയുള്ള പ്രതീക്ഷയുടെ പാലമായി മാറും.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സമയം 6 മണി കഴിഞ്ഞ് 43:55. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലായിരിക്കും പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ് എന്നിവയ്ക്കായി പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ നടത്തും. ഇതിനായി പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം നടത്താനും മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. പ്രോടേം സ്പീക്കറായി ജി സുധാകരനെ നിയമിക്കും. വ്യാഴാഴ്ച പ്രോടേം സ്പീക്കർക്ക് മുന്നിലാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. വെള്ളിയാഴ്ചയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനാർത്ഥി ഭരണപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്.
3: നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെരിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചതിൽ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നദ്ദ, പീയൂഷ് ഗോയൽ, മനോഹർ ലാൽ, കിരൺ റിജിജു എന്നിവരുൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ അഭിനന്ദനം അറിയിച്ചു. ഈ അന്താരാഷ്ട്ര പുരസ്കാരം മോദി നേതൃത്വത്തിന്റെ വ്യാപ്തി ലോകത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് വ്യാപിക്കുന്നതിന്റെ അടയാളമാണെന്ന് അമിത് ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് ഇറ്റാലിയൻ തലസ്ഥാനമായ റോമിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഡെസ്ക് റിപ്പോർട്ട്.
5: ജോർജിയ മെലോണിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് സെർജിയോ മാറ്ററലയുമായി കൂടിക്കാഴ്ചയും നടത്തും. ഇറ്റലിയിലെ വ്യവസായ പ്രമുഖരുമായും നിക്ഷേപ സാഹചര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും. ഇന്നലെ നോർവേയിലെ ഓസ്ലോയിൽ നരേന്ദ്രമോദി വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്തു. കിരീടാവകാശി ഹാക്കോൺ, പ്രധാനമന്ത്രി ജോനാസ് ഗാസ്റ്റോറെ എന്നിവരും മോദിയോടൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്തു. 50-ലേറെ പ്രമുഖ കമ്പനി സിഇഒമാർ പരിപാടിയിൽ സംബന്ധിച്ചു.
3: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഇറക്കുമതി തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും രാജ്യത്തെ റിഫൈനറികൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. രാജ്യത്തൊരിടത്തും LPG വിതരണം തടസ്സപ്പെട്ട സാഹചര്യമില്ലെന്നും പെട്രോളിയം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ഖാരിഫ് സീസണിലെ രാസവള ലഭ്യത സംസ്ഥാനങ്ങളിൽ 50% ശതമാനത്തിലേറെയാണെന്ന് രാസവള

0: മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി അപർണ എസ് ശർമ്മയും പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു വകുപ്പ് സെക്രട്ടറിമാർ. കോംഗോയിലും ഉഗാണ്ടയിലും കണ്ടെത്തിയ എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയും സ്വീകരിക്കേണ്ട മുൻകരുതലും മന്ത്രാലയം ICMR അടക്കം വിദഗ്ധ സമിതികളുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിൽ രോഗസാധ്യത വിരളമാണെങ്കിലും കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോംഗോയിൽ ആഴ്ചകൾക്ക് മുൻപ് തുടങ്ങിയ എബോള ബാധയിൽ ഇതുവരെ 118 പേരാണ് മരിച്ചത്. 300+ പേരിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണം അന്വേഷിക്കുന്ന ജഡ്ജിമാരുടെ അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. അന്വേഷണ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും മേശപ്പുറത്ത് വയ്ക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 12 ലോക്സഭാ സ്പീക്കർ അന്വേഷണ സമിതി രൂപീകരിച്ചത്. ഇറാനെതിരെ നടത്താനിരുന്ന സൈനികാക്രമണം ചർച്ചകൾ ഗൌരവമായി തുടരുന്ന സാഹചര്യത്തിലും ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യപ്രകാരവും തൽക്കാലം മാറ്റിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഖത്തർ അമീറും സൌദി രാജകുമാരനും UAE പ്രസിഡന്റും ആക്രമണം മാറ്റിവയ്ക്കാൻ അഭ്യർത്ഥിച്ചതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഇടപെടാനും പുതിയ നിയന്ത്രണ അതോറിറ്റി രൂപീകരിച്ചതായി ഇറാൻ അറിയിച്ചു. കടലിടുക്കിൽ പ്രവേശിക്കാനും കടന്നുപോകാനും വിദേശ കപ്പലുകൾ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനിടെ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലിൽ ലെബനനിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 292 സ്ത്രീകളും 211 കുട്ടികളും ഉൾപ്പെടുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിലിന് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവ് അമേരിക്ക ഒരു മാസം കൂടി നീട്ടി. നിലവിൽ റഷ്യയിൽ നിന്ന് പുറപ്പെട്ട കപ്പലുകൾക്കാണ് ഈ ആനുകൂല്യമെന്ന് US കേന്ദ്രങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലയിലെ ധനിവാരിയിൽ കണ്ടെയ്നർ ട്രക്കും ടെമ്പോയും കൂട്ടിയിടിച്ച് 13 പേർ മരിച്ചു. 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചനമറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര ഗവൺമെന്റ് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് അറിയിച്ചു. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരം ഏറ്റെടുത്ത് കേന്ദ്രം സ്വർണബോണ്ടുകൾ പുറപ്പെടുവിക്കുമെന്ന സാമൂഹ്യമാധ്യമ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഇക്കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് PAB ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഔദ്യോഗിക കേന്ദ്രങ്ങൾ നൽകുന്ന വാർത്തകളെ മാത്രം വിശ്വസിക്കണമെന്നും PAB അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്നും മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പുതുതായി ആരംഭിക്കുന്ന പുതിയ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ ആദ്യത്തേത് തൃശൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം അടുത്ത ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം. നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. ആശാപ്രവർത്തകരുടെ വേതനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി VD സതീശൻ വരുത്തിയ 3000 രൂപ വർധന മല എലിയെ പ്രസവിച്ചതിന് തുല്യമാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കഴിഞ്ഞ 6 2000 രൂപയുടെ വർധന ഇടത് ഗവൺമെന്റ് തന്നെ നടപ്പാക്കിയിരുന്നുവെന്ന് ബാലഗോപാൽ അറിയിച്ചു. ഗുണമേന്മയേറിയ വിഷരഹിത തണ്ണിമത്തൻ വിപണിയിലെത്തിച്ച് കാസർകോട്ടെ കുടുംബശ്രീ മാതൃകയാകുന്നു. കാസർകോട് നിന്ന് PJഗനിവാസൻ.
1: കുടുംബശ്രീ അംഗങ്ങളുടെ കൃത്യമായ ആസൂത്രണവും മണ്ണറിഞ്ഞുള്ള അധ്വാനവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. തരിശായി കിടന്ന സ്വകാര്യ ഭൂമികളും പാട്ടത്തിനെടുത്ത പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കി JLG സംഘങ്ങൾ തണ്ണിമത്തൻ കൃഷി വ്യാപിപ്പിച്ചു. വിപണിയിലെ ആവശ്യകത മുൻകൂട്ടി കണ്ട് വിവിധ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഷുഗർ ബേബിക്കും യെല്ലോ മഞ്ച് ഇനത്തിനും മികച്ച സ്വീകാര്യത ലഭിച്ചു. നാംദാരി, മഹാരാജ, ഇറാനി, സ്വാം തുടങ്ങിയ ഇനങ്ങളിലും ജില്ലയിൽ വ്യാപകമായി കൃഷി ചെയ്തു. സംസ്ഥാനത്താകെ തണ്ണിമത്തൻ കൃഷിയിലൂടെ കുടുംബശ്രീ നേടിയത് 6.78 കോടി രൂപയുടെ വിറ്റുവരവാണ്. ഇതിൽ 3.91 കോടി രൂപയുടെ വിറ്റുവരവുമായി കാസർഗോഡ് ജില്ലയാണ് മുന്നിലെത്തിയത്.
0: ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ പരാജയപ്പെടുത്തി. കൊച്ചിയിൽ 1-2 ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം. ഇന്ന് ഗോഹട്ടിയിൽ

0: നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി മുഹമ്മദൻ എസ്സിയെ നേരിടും. വൈകിട്ട് 5:00 മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 wicketsന് തോൽപ്പിച്ചു. ഇതോടെ ഒരു മത്സരം കൂടി ശേഷിക്കുമ്പോൾ 16 പോയിന്റുമായി സൺറൈസേഴ്സ് പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. കോഴിക്കോട്ട് കാറിൽ കടത്താൻ ശ്രമിച്ച 70 grams MDMA-യുമായി 2 യുവാക്കളെ ഡാൻസാഫും ചേവയർ പോലീസും ചേർന്ന് പിടികൂടി. എൻജിഒ ക്വാർട്ടേഴ്സിന് സമീപം വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് കണ്ടെടുത്തത്. കുറ്റിക്കാട് സ്വദേശി മുഹമ്മദ് മിഖ്ദാദ്, ചേളന്നൂരിലെ ജാഫർ സാദിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് മാനാഞ്ചിറയിലെ കോംട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി കെട്ടിടവും പരിസരവും നഗരത്തിലെ പ്രധാന ലഹരി ഉപയോഗ വിപണന കേന്ദ്രമായെന്ന പരാതിയെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജൂണിൽ കോഴിക്കോട്ടെ സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. 5 പ്രതികളെ 1-ാം സാക്ഷി ഇന്നലെ തിരിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം 21-22 തീയതികളിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് റോമിലെത്തും. എബോള വൈറസ് രോഗ സാഹചര്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യമന്ത്രാലയം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ ഭാരത നോർവെ വ്യാപാര അനുസന്ധാന ശിഖർ സമ്മേളനെ ഭാഗം അഗൃഹാത്. ശിഖർ സമ്മേളനെ യുവരാജ ഹക്കോൻ, നോർവെ ദേശസ്യ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറെ ഇത്യേതാവപി ഭാഗം അഗൃഹതാം. ശിഖർ സമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി മോദി TEPA ഇത്യുക്തെ ടേപ്പാ വ്യാപാര ആർത്ഥിക സഹഭാഗിത്വ സമവായ പ്രവേശം ഇതി വിഷയെ ദ്വിപാക്ഷിക വ്യാപാരസ്യ നിവേശസ്യ ച വൃദ്ധേഹ പ്രശംസാം അകരോത്. TEPA ഇത്യസ്യ അന്തർഗതം 100 billion US dollars ഇത്യസ്യ നിവേശ ലക്ഷ്യം സാധയിതും ഉഭയപക്ഷയോഃ ഹിതധാരകാഃ പ്രയതന്തേ ഇതി സഹ അധോരേഖിതവാൻ. പരിണാമതഃ ഭാരതത്തെ 10 lakh ഉദ്യോഗാഃ കൽപിതാഃ ഭവേയുഃ ഇത്യപി മന്യതേ. സഹ ഭാരതസ്യ പ്രബലം ഊർധ്വഗാമി വികാസ പഥം ജനസാംഖ്യകീയ ലാഭാംശം പ്രതിഭാശാലിനഃ മഹത്വാകാംക്ഷായുക്താശ്ച യുവകാഃ ദൃഢവ്യവസായ അഭ്യാസാഃ നിവേശക അനുകൂല വിനിയാമക സംരചന പ്രതിസ്പർധാത്മക സംഘവാദസ്യ ഭാവഞ്ച അധോരേഖിതവാൻ. സഹ ഭാരതത്തെ നീല അർത്ഥവ്യവസ്ഥ നൌകായാന നിർമ്മാണം ഹരിത പരിവർത്തനം പുനർനവീകരണീയ ഊർജ സ്വാസ്ഥ്യതന്ത്രജ്ഞാനം മഹത്വപൂർണാനി ഖനിജാനി ആദിഭിസ്സഹ നവോദ്യോഗാദിഷു പ്രമുഖക്ഷേത്രേഷു നോർവെ ദേശസ്യ അധിക നിവേശം പ്രോത്സാഹിതവാൻ. ശിഖര സമ്മേളനെ ഭാരതീയാനാം നോർവെ ദേശസ്യ ച ഉദ്യോഗവിശേഷാണാം സംസ്ഥാനാം ച മധ്യേ അനേകാഃ വ്യാപാര സന്ധയഃ ഹസ്താക്ഷരിതാഃ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ ഓപ്പറേഷൻ സിന്ദൂർ ഇതിദം ഭാരതസ്യ സുദൃഢസ്യ ആത്മവിശ്വാസയുക്തസ്യ സമർത്ഥരാഷ്ട്രരൂപേണ ച പരിവർത്തനസ്യ പ്രമാണം ഇതി വർണിതവാൻ. ഹ്യഃ ഹനോയ് നഗരെ ഭാരതീയ പ്രവാസിനഃ സംബോധയൻ ശ്രീ സിംഹവര്യഃ ദൃഢരൂപേണ അവദത് യത് യദ്യപി ഭാരതം പ്രഥമ ഉപയോഗ നിഷേധ നീതിം പ്രതി പ്രതിബദ്ധഃ അസ്തി തഥാപി സഃ പരമാണുഭീത്യാ വശീഭൂതഃ ന ഭവിഷ്യതി തഥാ ച ശത്രുഃ കസ്യാപി ദുസ്സാഹസ്യ ദൃഢതയാ പ്രതികാരം കർത്തും സജ്ജഃ അസ്തി. സഹ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിവര്യസ്യ നേതൃത്വേ പ്രാപ്തായാഃ അഭൂതപൂർവസ്യ പ്രഗത്യാഃ കാരണാത് അന്താരാഷ്ട്രീയസ്തരെ ഭാരതസ്യ വർധമാനം ഔന്നത്യം ഉദ്ഘാടിതവാൻ. കേന്ദ്രീയ സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ തായ്ലൻഡ് ഇറാൻ നീതർലൻഡ് സ്വീഡൻ മോറിഷസ് ദേശാനാം പ്രതിനിധിഭിഃ സമകക്ഷൈശ്ച സഹ ഉച്ചസ്തരീയ ദ്വിപാക്ഷിക മേലനം കൃതവാൻ. ജിനേവ നഗരെ ഏഷാ സഭാ അഭവത്. സാമാജിക പ്രസാരമാധ്യമേ ശ്രീ നഡ്ഡ അവദത് യത് ചർച്ചാസു ഡിജിറ്റൽ സ്വാസ്ഥ്യം ഔഷധ നിർമ്മാണം സാർവജനിക

0: ഏവർക്കും പുലർവട്ടത്തിലേക്ക് സ്വാഗതം. കാർഷിക മേഖലയിലെ അറിയിപ്പുമായി ആദ്യം
1: കാർഷിക മേഖല വാർത്തകൾ. കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKVY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വൈകിട്ട് 4 മണിവരെ ആക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷി രീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗ്ഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് rabi.ku.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9778423832 9497650150 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് അയക്കേണ്ട വിലാസം Dr. KP Sudhir, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 680656. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ KEPCO കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന്, കൊല്ലം ജില്ലയിലെ കൊട്ടിയം, തൃശൂർ ജില്ലയിലെ മാള എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495009 9495009923 എന്നീ നമ്പറുകളിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 50% മാർക്ക്

0: മഷ്റൂം ഫാമേഴ്സ് ആൻഡ് ബൈപ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10 മുതൽ കൈമനം കൂൺപുരയിൽ സൌജന്യ കൂൺകൃഷി പരിശീലനം നടത്തും. ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും അവരുടെ സ്ഥലത്ത് വെച്ച് പരിശീലനം നൽകും. കൃഷിക്കാവശ്യമായ വിത്തും മറ്റു സാധനങ്ങളും എത്തിച്ചു കൊടുക്കുകയും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കൂൺ അവരിൽ നിന്ന് വിലക്കെടുക്കുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9847328975 9447002290. നെടുമങ്ങാട് മിത്രാനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 22 രാവിലെ 10 മുതൽ 3:30 വരെ കൂൺ കൃഷിയിൽ പരിശീലനം നൽകും. താൽപര്യമുള്ളവർ ഈ മാസം 21 വൈകിട്ട് 4 മണിക്ക് മുൻപ് 9446 9114 51 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. പങ്കെടുക്കുന്നവർക്ക് കൂൺ വിത്തും കൂൺ തടം തയ്യാറാക്കുന്നതിനുള്ള കവറും സൌജന്യമായി നൽകും. തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ശ്രീ വിശാഖൻ തിരുനാൾ എൻഡോമെന്റ് പ്രഭാഷണം നടത്തും. ഇന്ത്യൻ സൊസൈറ്റി ഫോർ റൂട്ട് ക്രോപ്സുമായി സഹകരിച്ചാണ് ICAR CTCRI മില്ലേനിയം ഹാളിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. മോളിക്കുലാർ ഇന്നൊവേഷൻ മുതൽ ആഗോള സ്വാധീനം വരെ രസതന്ത്രത്തിലെ നൊബേൽ സമ്മാനാർഹമായ കണ്ടുപിടുത്തങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ ജെ എൻ മൂർത്തി എൻഡോമെന്റ് പ്രഭാഷണം നടത്തും. ICAR CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു അധ്യക്ഷ പ്രസംഗം നടത്തും. തിരുവിതാംകൂറിലെ മരച്ചീനി കൃഷിക്ക് ഗണ്യമായ സംഭാവനകൾ നൽകിയ തിരുവിതാംകൂറിന്റെ മുൻ ഭരണാധികാരി ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ സ്മരണാർത്ഥമാണ് പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: മെയ് 19 ചരിത്ര പ്രാധാന്യം കേൾക്കാം. ചരിത്രത്തിൽ ഇന്ന്
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: വിയറ്റ്നാമിനെ വിദേശ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വിപ്ലവകാരിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഹോചിമിൻ 1890 മെയ് 19 ജനിച്ചത്. വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വിയറ്റ്മിൻ എന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം 1941 സ്ഥാപിച്ചത് അദ്ദേഹമാണ്. 1945 വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനു ശേഷം രൂപീകരിക്കപ്പെട്ട ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമിന്റെ ആദ്യ പ്രസിഡന്റായും പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ദക്ഷിണ വിയറ്റ്നാമിന്റെ മുൻ തലസ്ഥാനമായിരുന്ന സൈഗോൺ യുദ്ധവിജയത്തിനു ശേഷം അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഹോചിമിൻ സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. വിയറ്റ്നാമിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ അങ്കിൾ ഹോ എന്നാണ് വിളിച്ചിരുന്നത്. അമേരിക്കയിലെ മനുഷ്യാവകാശ പോരാട്ട ചരിത്രത്തിലെ ശ്രദ്ധേയനായ മുസ്ലിം മന്ത്രിയും വംശീയ വിവേചനത്തിനെതിരെ പൊരുതിയ നേതാവുമായ മാൽക്കം എക്സ് 1925 മെയ് 19 ജനിച്ചത്. മാൽക്കം ലിറ്റിൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. എന്നാൽ തന്റെ ആഫ്രിക്കൻ പൂർവികരുടെ യഥാർത്ഥ കുടുംബപ്പേര് തട്ടിയെടുക്കപ്പെട്ട അടിമത്തത്തിന്റെ പ്രതീകമായി ലിറ്റിൽ എന്ന പേരിനെ കണ്ട അദ്ദേഹം അതിനുപകരം അജ്ഞാതനാമത്തെ സൂചിപ്പിക്കുന്ന എക്സ് എന്നത് തന്റെ പേരിനൊപ്പം ചേർത്തു. 1965 ഫെബ്രുവരി 21 ന്യൂയോർക്കിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഭാരതത്തിന്റെ 6th രാഷ്ട്രപതിയും ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ മുഖ്യമന്ത്രിയുമായിരുന്ന നീലം സഞ്ജീവ റെഡ്ഡി 1913 മെയ് 19 ജനിച്ചത്. സംസ്ഥാന രൂപീകരണത്തിനു ശേഷം 1956 ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ലോക്സഭാ സ്പീക്കറായും കേന്ദ്രമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ടാറ്റ ഗ്രൂപ്പ് സ്ഥാപകൻ ജംഷഡ്ജി നുസർവെൻജി ടാറ്റ 1904 മെയ് 19 അന്തരിച്ചത്. 1868 ഒരു ട്രേഡിംഗ് കമ്പനിയായി അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിന് തുടക്കം കുറിച്ചു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്

0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, താജ്മഹൽ പാലസ് ഹോട്ടൽ, ജലവൈദ്യുത പദ്ധതി എന്നിവ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഇന്ത്യൻ വ്യവസായത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ബംഗാളി സാഹിത്യത്തിലെ പ്രഗത്ഭനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായിരുന്ന മണിക് ബന്ദോപാധ്യായ 1908 മെയ് 19 ജനിച്ചത്. മണിക് ബന്ദോപാധ്യായയുടെ പ്രധാന നോവലുകളിൽ ഒന്നാണ് പത്മാനദീർ മാജി. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ചിത്രീകരിക്കുന്ന ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം കുബേരൻ എന്ന കടത്തുകാരനാണ്. ഗൗതം ഘോഷ് ഈ നോവലിനെ ചലച്ചിത്രമാക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ജനകീയ നേതാവ് ഇ കെ നയനാർ 2004 മെയ് 19 ഡൽഹിയിൽ വെച്ചാണ് അന്തരിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പല നേട്ടങ്ങളും നയനാർക്ക് അവകാശപ്പെടാം. ഭൂപരിഷ്കരണ രംഗത്തും തൊഴിലാളി ക്ഷേമ രംഗത്തും ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹത്തിന്റെ വകയായിട്ടുണ്ട്. ജനകീയൻ എന്നതിനൊപ്പം ജനപ്രിയനുമായിരുന്നു അദ്ദേഹം. ഫലിതം കലർത്തി സരസമായി നല്ല ഒഴുക്കോടെ സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റേത്. അദ്ദേഹത്തിന്റെ ഫലിതോക്തികൾ പലതും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലതെല്ലാം ചെറിയ വിവാദങ്ങളിലേക്കും വഴിതെളിച്ചിട്ടുണ്ട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പുലർവട്ടത്തിൽ ഇനി കേൾക്കാം ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് വേനൽക്കാലത്തെ നേത്ര സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
5: വേനൽക്കാലത്ത് ശക്തമായ ചൂടും സൂര്യരശ്മികളും കാരണം നമ്മുടെ കണ്ണുകൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും അൾട്രാവയലറ്റ് കിരണങ്ങളും കണ്ണ് വരണ്ടുപോകാനും അലർജി, കണ്ണ് ചുവന്നുപോകൽ, കാഴ്ച മങ്ങൽ തോന്നൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് കണ്ണിന് ശരിയായ സംരക്ഷണ നൽകിയില്ല എങ്കിൽ കണ്ണിന് ഡ്രൈ ആയി, കൺജങ്ക്റ്റിവൈറ്റിസ്, അലർജി രോഗങ്ങള്, സൂര്യപ്രകാശം നേരിട്ടടിച്ചത് മൂലമുണ്ടാകുന്ന നേത്രസ്ഥലങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങള്, കണ്ണിന്റെ തന്നെ സൺബേൺ എന്നൊരവസ്ഥയും മറ്റ് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കണ്ണിന്റെ സംരക്ഷണം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തിൽ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ വേനൽക്കാലത്ത് നമുക്ക് അവയെ സംരക്ഷിക്കാൻ സാധിക്കും. തീർച്ചയായും തീവ്രമായ സൂര്യരശ്മി ഏൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ യാത്ര ചെയ്യുന്നവർ സൺഗ്ലാസ് ധരിക്കേണ്ടതാണ്. അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ തീർച്ചയായും അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള സൺഗ്ലാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് കണ്ണിന് ക്ഷീണം കുറയ്ക്കുകയും ദീർഘകാല പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. കുട ഉപയോഗിക്കുന്നതും ക്യാപ്പ് ഉപയോഗിക്കുന്നതും സൂര്യപ്രകാശം നേരിട്ട് കണ്ണിൽ പതിക്കുന്നത് കുറയ്ക്കുവാൻ സഹായകമാണ്. ശരീരത്തിൽ മതിയായ വെള്ളം നിലനിർത്തുക, അതായത് നിർജലീകരണം ഉണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കുക. കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി കുടിക്കുവാൻ വേണ്ടി ഇരട്ടി മധുരമോ അല്ലെങ്കിൽ രാമച്ചമോ ഇട്ട വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ശുചിയായി ഇരിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നതും കണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകമാണ്. ഇതിനു വേണ്ടി ഇരട്ടി മധുരം ഇട്ട് തിളപ്പിച്ച വെള്ളം നന്നായി തണുത്തതിന് ശേഷം കണ്ണ് കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ്. തീവ്രമായ അലർജി പ്രശ്നമോ കണ്ണിൽ കുരുക്കളോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് ഏതവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി കണ്ണിന്റെ മറ്റാരോഗ്യ പ്രശ്നങ്ങളും പരിഗണിച്ച് വേണം ചികിത്സിക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ തൊടുന്നത് ഒഴിവാക്കുക. കൈകൾ വൃത്തിയാക്കി സൂക്ഷിക്കാതെ കണ്ണിൽ തൊടുന്നത് രോഗാണുബാധയ്ക്ക് സാധ്യതയുണ്ടാക്കുന്നു. കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് വളരെയധികം ശ്രദ്ധ വേണം. കോണ്ടാക്ട് ലെൻസ് കൂടുതൽ സമയം ധരിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വേനൽക്കാലത്ത് പൂളിലിറങ്ങി കുളിക്കുകയും കുളത്തിൽ കുളിക്കുകയും ചെയ്യുമ്പോൾ ലെൻസ് ധരിക്കരുത്. ഈ സമയത്തും നേത്ര സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ ഉപാധികൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല കുളിക്കുന്ന വെള്ളത്തിന്റെ ശുചിത്വവും നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. കണ്ണില് കുരു, കണ്ണില് കരട് പോയ പോലെയൊക്കെ തോന്നുന്നു എങ്കിൽ തണുത്ത കംപ്രസർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കുക. വേനലിൽ പുറത്തുള്ള പ്രകാശവും അതുപോലെ തന്നെ സ്ക്രീനിന്റെ ഉപയോഗവും കൂടി ചേർന്നാൽ കണ്ണിന് ക്ഷീണം അനുഭവിക്കും. ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും 20 മീറ്റർ അകലത്തിൽ ഒരു 20 സെക്കൻഡ് നേരം കണ്ണ് നോക്കിയിരിക്കുക. കണ്ണടച്ച് കണ്ണിന് കുറച്ചു നേരം റെസ്റ്റ് കൊടുക്കുകയും വേണ്ടതാണ്. കണ്ണിന് ശക്തമായ വേദന, കാഴ്ചയിൽ പെട്ടെന്നുള്ള മാറ്റം, കൂടുതൽ ചുവപ്പ്, പഴുപ്പ്, പ്രകാശത്തിൽ അസഹിഷ്ണുത തോന്നുക, ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ തീർച്ചയായും വൈദ്യനിർദ്ദേശം തേടേണ്ടതാണ്. വേനൽക്കാലത്ത് മറ്റാരോഗ്യ സംരക്ഷണത്തോടൊപ്പം തന്നെ കണ്ണുകളുടെ സംരക്ഷണത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് വേനൽക്കാലത്തെ നേത്ര സംരക്ഷണത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: തൊഴിൽ ദർശനം.
1: ഡൽഹിയിലുള്ള കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസ് യങ് പ്രൊഫഷണൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. ബിരുദം, ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 30 വയസ്സ് കവിയരുത്. 2 ഘട്ടങ്ങളിലായി നടത്തുന്ന സ്ക്രീനിംഗ്, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷ ഗൂഗിൾ ഫോം മുഖേനയാണ് അയക്കേണ്ടത്. അപേക്ഷയ്ക്കും വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://cag.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://cag.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 31. കോഴിക്കോട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസോസിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവൈലൻസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഓപ്പറേറ്റർ, CCTV മോണിറ്ററിംഗ് സ്റ്റാഫായുള്ള 1 മുതൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iimk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iimk.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 26. കാസർകോട്ടുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കാണ് അവസരം. 37 ഒഴിവുണ്ട്. വിഷയങ്ങളും ഒഴിവും. സയന്റിഫിക് കോക്കനട്ട് ആൻഡ് ഇന്റർ ക്രോപ്സ് പ്രൊഡക്ഷൻ ടെക്നോളജി 9, അഗ്രോ പ്രോസസിംഗ് ഇൻ പ്ലാന്റേഷൻ ക്രോപ്സ് 2, കോക്കനട്ട് ക്ലൈംബിംഗ് 5, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഇ ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് 7, ലബോറട്ടറി ടെക്നിക്സ് ആൻഡ് ഓണ്ടർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ് 14. യോഗ്യത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഇ ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് വിഷയത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ITയിലുള്ള ബിരുദവും ലബോറട്ടറി ടെക്നിക്സ് ആൻഡ് ഓണ്ടർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവുമാണ് യോഗ്യത. മറ്റു വിഷയങ്ങളിലേക്ക് 7ാം ക്ലാസ് ജയിച്ചിരിക്കണം. എന്നാൽ ബിരുദം നേടിയിരിക്കരുത്. പ്രായം 18-40 വയസ്സിനും ഇടയിൽ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഇ ഓഫീസ് മാനേജ്മെന്റ് സ്കിൽസ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ലബോറട്ടറി ടെക്നിക്സ് ആൻഡ് ഓണ്ടർപ്രനർഷിപ്പ് ഡെവലപ്മെന്റ് വിഷയങ്ങളിലേക്ക് June 3 മറ്റ് വിഷയങ്ങളിലേക്ക് June 2 അഭിമുഖം. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന്റെയും യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 9 മണിക്ക് ഹാജരാകണം. സ്ഥലം CPCRI കാസർഗോഡ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cpcri.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cpcri.gov.in. കോൾ ഇന്ത്യ ലിമിറ്റഡിന്റെ സബ്സിഡിയറി സ്ഥാപനമായ മഹാനദി കോൾഡ് ഫീൽഡ്സ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഫോർമാൻ, ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 500 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് ഫോർമാൻ ഇലക്ട്രിക്കൽ ട്രെയിനി ഒഴിവ് 150. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ത്രിപൽസര ഡിപ്ലോമ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദം. പ്രായം 18-30 വയസ്സിനും ഇടയിൽ. ടെക്നീഷ്യൻ ഒഴിവ് 350. യോഗ്യത 10ാം ക്ലാസും ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITIയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും.

0: പ്രായം 18-30 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 1180 രൂപ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 28. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.mahanadicall.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.mahanadicall.in.
1: തൊഴിൽ ദർശനം.

പുലർവട്ടത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചൈതന്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: പുലർവട്ടം തുടർന്ന് കേൾക്കാം. 7:25 വാർത്തകൾക്ക് ശേഷം അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവേ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവേ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലുമുള്ള വളർച്ച അഭൂതപൂർവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോർവേ കിരീടാവകാശി ഹാക്കോണും പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറയും ഉച്ചകോടിയിൽ പങ്കെടുത്തു. നീല സമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
2: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, AI, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
1: ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഹരിത തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി നോർവേ പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീ മോദി വ്യക്തമാക്കി. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. എംഎൽഎയും മുൻമന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. KSRTC ബസ്സുകളിൽ സ്ത്രീ

0: കുട്ടികൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം അറിയിച്ചു. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന, അംഗനവാടി ജീവനക്കാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർധന എന്നിവയ്ക്കും തീരുമാനമായി. കോംഗോയിൽ ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. എബോള രോഗബാധ രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. കോംഗോയിൽ നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശക്തവും ആത്മവിശ്വാസമുള്ളതുമായ രാഷ്ട്രമായി ഇന്ത്യ മാറിയതിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിയറ്റ്നാം തലസ്ഥാനമായ ഹാനോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ആഗോള സമാധാനത്തിനായി ചേർന്ന് പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ ക്ഷണിക്കുന്നതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിൽ നൽകിയ ഇളവ് അമേരിക്ക 1 മാസത്തേക്ക് നീട്ടി. April 17-നോ അതിനു മുൻപോ കടലിൽ കുടുങ്ങിയ കപ്പലുകളിലെ റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധങ്ങളിലെ ഇളവ് June 17 വരെ നീട്ടി. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലെ സൈനിക ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3000 കവിഞ്ഞതായി ലെബനൻ ആരോഗ്യമന്ത്രാലയം. കഴിഞ്ഞ March 2-നാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചത്. താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഇത് ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യമേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാട്ടർ മെട്രോ സർവീസുകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ആദ്യഘട്ടത്തിൽ ഗുവാഹത്തി ഉൾപ്പെടെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. വളരെ കുറഞ്ഞ മൂലധനം ആവശ്യമുള്ള നിർദ്ദിഷ്ട വാട്ടർ മെട്രോ നഗരഗതാഗതത്തിന് പ്രായോഗികവും പരിസ്ഥിതി സൌഹൃദവുമാണെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. IPL 2020 ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ FC ഗോവയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോവയെ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കോവളം, കൊല്ലം, കുമരകം, കൊച്ചി, കാക്കനാട്, മൂന്നാർ, കോഴിക്കോട്, കണ്ണൂർ, ബേക്കൽ തുടങ്ങിയ പല മേഖലകളിലും രാവിലെ മുതൽ ചെറിയ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴ ലഭിച്ചു വരുന്നുണ്ട്. സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തീരപ്രദേശങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്.
0: ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന് പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം ഈ വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കി. സത്യസന്ധമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങൾ ശ്രദ്ധിക്കാനും PIB നിർദ്ദേശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്റ്ററിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗൽപൂരിൽ ഇന്ന് നടക്കുന്ന സെൻട്രൽ സോണൽ കൌൺസിൽ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇന്ത്യ നോർവെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നോർവെയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി ഏറ്റുവാങ്ങി. കേരളത്തിൽ പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ, വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരായ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി US പ്രസിഡന്റ്. കേരളത്തിൽ ശക്തമായ മഴയും കാറ്റും തുടരും. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
3: കാക്കനാടൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ കഥകളും നോവലുകളും എഴുതി മലയാളത്തെ വിസ്മയിപ്പിച്ച ജോർജ് വർഗീസ് കാക്കനാടൻ 1935 April 23 ജോർജ് കാക്കനാടൻ്റെയും റോസമ്മയുടെയും മകനായി തിരുവല്ലയിൽ ജനിച്ചു. കൊല്ലം SN കോളേജിലെ കലാലയ വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂൾ അധ്യാപകനായും റെയിൽവേയിലെ ഉദ്യോഗസ്ഥനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1967 സാഹിത്യത്തിൽ ഗവേഷണത്തിന് സ്കോളർഷിപ്പോടെ ജർമ്മനിയിലെത്തിയ കാക്കനാടൻ ലീപ്സിഗറിലെ കാൾമാർക്സ് യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതികളിൽ സാഹിത്യകാരനുള്ള പങ്ക് എന്ന വിഷയത്തിൽ പ്രൊഫസർ ക്ലൗസ് ട്രേഗറുടെ കീഴിൽ ഗവേഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. അവിടെ വച്ച് ഹെർദർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6 മാസം ജർമ്മൻ ഭാഷ പഠിച്ചു. പക്ഷേ ഗവേഷണം മുഴുമിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നീട് മലയാളനാട് വാരികയുടെ പത്രാധിപ സമിതി അംഗമായി. നോവലുകളും ചെറുകഥാ സമാഹാരങ്ങളും യാത്രാനുഭവങ്ങളുമായി 40-ലധികം കൃതികൾ കാക്കനാടൻ്റെ തൂലികയിൽ പിറന്നിട്ടുണ്ട്. ഓണപ്പുടവ, പറങ്കിമല, ചിതലുകൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ നോവലുകൾ ചലച്ചിത്രങ്ങളായിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ ധാരയ്ക്ക് അടിത്തറയിട്ട് എഴുത്തുകാരിലൊരാളായിരുന്നു കാക്കനാടൻ. അശ്വത്ഥാമാവിൻ്റെ ചിരി എന്ന കഥാസമാഹാരത്തിന് 1980 ഒറോദ എന്ന നോവലിന് 1984 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2005 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ജീവിതത്തിലും സാഹിത്യത്തിലും ഒരു നിഷേധിയുടെ സ്വരമുയർത്തിയ കാക്കനാടൻ 2011 October 19 ഈ ലോകത്തോട് വിട പറഞ്ഞു.
4: കാലം സാക്ഷിയിൽ ഇന്ന് കാക്കനാടനുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
5: എന്നെ സംബന്ധിച്ചുള്ള കഥാപാത്രം ഒരു പ്രധാന ഘടകമായിരുന്നിട്ടില്ല. എൻ്റെ ഇപ്പം എല്ലാ കഥകളിലും എല്ലാ നോവലുകളിലും ആദ്യം ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യുന്നു. പിന്നെ ആ ഐഡിയ രൂപം പൂണ്ടു വരുമ്പം ചില കഥാപാത്രങ്ങൾ കൂടെ വരുന്നു. ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ എവിടെയെങ്കിലും പരിചയപ്പെട്ടിട്ടുള്ള പലരാണ്. പല ചേരുമ്പോഴാണ് ഒരു കഥാപാത്രമാണ്. ഇപ്പം സാക്ഷിയിലെ നാരായണൻകുട്ടി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു, KS നായർ. അവൻ വേണ്ടി വന്നാൽ ഇതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണെന്ന് പറയാം. എന്നാൽ അവനാണോ? അതല്ലായിരുന്നു. കാരണം സിമിലർ സ്വഭാവമുള്ള പല സുഹൃത്തുക്കളും നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ചില അത്ര അടുത്ത സുഹൃത്തുക്കളല്ല, ചില പരിചയക്കാർ, വഴിക്ക് വെച്ച് കാണുന്ന പരിചയക്കാർ, പിന്നെ ഈ രീതി പെരുമാറിയിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള കേട്ട് കേൾവികൾ, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണല്ലോ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല ഞാൻ. പക്ഷേ പല കഥാപാത്രങ്ങളും ഒത്തുചേർന്ന് ഇപ്പോൾ രാജീവ്കുമാറിനെ കുറിച്ച് എനിക്ക് എഴുതണമെന്ന് തോന്നിയാൽ രാജീവ്കുമാറിൻ്റെ കഥ എനിക്ക് എഴുതാൻ പറ്റത്തില്ല. എഴുതുന്നയാളിന് രാജീവ്കുമാറിനോട് സാമ്യമുള്ള ഏതെങ്കിലും സ്വഭാവത്തിൽ, രൂപത്തിലോ ഭാവത്തിലോ സംസാരത്തിലോ പെരുമാറ്റത്തിലോ വീക്ഷണത്തിലോ സാദൃശ്യമുള്ള ഒത്തിരി ക്യാരക്ടേഴ്സിനെ എല്ലാം കൂടെ ചേരുമ്പോഴേ ഒരു പുതിയ കഥാപാത്രം വരുന്നുള്ളൂ. അപ്പോൾ ഒരാളിൽ നിന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല.
6: ഈ രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ എപ്പോഴാണ് എഴുതുന്ന സമയം?
5: എഴുതാനുള്ള സമയം നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ട് നടക്കുന്നത് ഒരു വെളുപ്പിനെ 3-3.5 മുതൽ നേരം വിളിക്കുന്നവരെയാണ്. കാരണം നേരം വിളിച്ചു കഴിഞ്ഞാൽ പലതരം പ്രശ്നങ്ങൾ, ഈ സമയം ഒരു ടോട്ടൽ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്.

കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കാക്കനാടന്റെ ശബ്ദം.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ദാദാ അബ്ദുള്ളയുടെ കേസ് അവസാനിച്ചതോടുകൂടി ഗാന്ധി പ്രിട്ടോറിയയിൽ നിന്ന് 1893 ഒടുവിൽ ഡർബാനിലേക്ക് മടങ്ങി. തെക്കേ ആഫ്രിക്കയിലേക്ക് താൻ വന്ന കാര്യം ഭംഗിയായി അവസാനിപ്പിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുവാൻ തീർച്ചപ്പെടുത്തി. ഗാന്ധിക്ക് സമുചിതമായ ഒരു യാത്രയയപ്പ് നൽകുവാൻ ദാദാ അബ്ദുള്ള നിശ്ചയിച്ചു. ആ സൽക്കാര അവസരത്തിലാണ് അപചാരിതമായി ഒരു സംഭവമുണ്ടായത്. അവിടെ വെച്ച് നെറ്റാൾ മെർക്യൂറി എന്ന പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു വർത്തമാനം ഒരു സ്നേഹിതൻ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യക്കാരുടെ വോട്ടവകാശത്തിൽ വരുത്തുവാൻ പോകുന്ന ചില ഭേദഗതികളെക്കുറിച്ചുള്ളതായിരുന്നു അത്. നെറ്റാൾ നിയമസഭയിലേക്ക് മെമ്പർമാരെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടധികാരം ചില ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ആ വോട്ടവകാശം എടുത്തുകളയാനുള്ള ഒരു ബിൽ നെറ്റാൾ നിയമസഭ മുമ്പാകെ കൊണ്ടുവരുന്നതിനെപ്പറ്റിയായിരുന്നു ആ പത്രത്തിൽ കണ്ടത്. ഗാന്ധിക്ക് ആ ബില്ലിനെപ്പറ്റി ധാരണയുണ്ടായിരുന്നില്ല. ദാദാ അബ്ദുള്ളയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമാധാനം ഇതായിരുന്നു: ഈ വക കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങളുടെ താൽപര്യം കച്ചവടകാര്യങ്ങളിൽ മാത്രമാണ്. എന്നാൽ തന്റെ മടക്കയാത്ര ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അവരോട് പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ഗാന്ധി സംശയിച്ചു. എങ്കിലും നിയമസഭ മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ള ആ ബില്ല് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കുവാനിടയുള്ള ആപത്തിനെപ്പറ്റി ഗാന്ധി അവരോട് പറഞ്ഞു. ആ ബില്ല് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തെയും സ്വാഭിമാനത്തെയും നശിപ്പിക്കും. ഇന്ത്യക്കാർ ആ ബില്ലിന്റെ ഗൌരവം മനസ്സിലാക്കാത്തതിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഗാന്ധിയുടെ ഈ അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നവരുടെ കണ്ണു തുറപ്പിച്ചു. ആ ബിൽ അത്ര ഗൌരവമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടത് പ്രവർത്തിക്കുന്നതിനും ഗാന്ധി കുറേ ദിവസങ്ങൾ കൂടി അവിടെ പാർക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിന് ഗാന്ധിയെ പ്രേരിപ്പിക്കുവാൻ അബ്ദുള്ള സേട്ടുവോട് അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിക്കും? അദ്ദേഹം ഒരു ബാരിസ്റ്ററല്ലേ? ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കണ്ടേ എന്ന് ദാദാ അബ്ദുള്ള പറഞ്ഞപ്പോൾ ഗാന്ധി ആ സംഭാഷണത്തിൽ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കാര്യത്തിൽ ഫീസിന്റെ പ്രശ്നമില്ല. ഇത് പൊതുപ്രവർത്തനമാണ്. എന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ നാട്ടുകാർക്ക് വല്ലതും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു മാസവും കൂടി താമസിച്ചുകൊള്ളാം. അങ്ങനെ ആ യാത്രയയപ്പ് യോഗം ഒരു പ്രവർത്തക യോഗമായി മാറി. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയതിനു ശേഷം താൻ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഗാന്ധി ആലോചന തുടങ്ങി. ഒരു മാസത്തേക്ക് യാത്ര നീട്ടിവെക്കാനും തീർച്ചപ്പെടുത്തി. പിന്നീട് തെക്കേ ആഫ്രിക്കയിൽ 20 കൊല്ലത്തോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ആരംഭമായിരുന്നു അത്. സെയ്ദ് ഹാജി മുഹമ്മദ് ഹാജി ദാദാ ആണ് നേറ്റാളിലെ ഇന്ത്യക്കാരിൽ ഏറ്റവും വലിയ പ്രമാണി. അദ്ദേഹത്തെക്കാൾ അധികം പണമുള്ളവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള അത്ര താൽപര്യം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. യാത്രയയപ്പ് യോഗം നടന്നതിന്റെ പിറ്റേ ദിവസം ഒരു സുഹൃത്തിന്റെ ഭവനത്തിൽ നേറ്റാളിലെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. അതിൽ സെയ്ദ് മുഹമ്മദ് ഹാജി ദാദയാണ് അധ്യക്ഷത വഹിച്ചത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാഴ്സികളും കച്ചവടക്കാരും അവരുടെ ഗുമസ്തന്മാരും അങ്ങനെ പല തരക്കാരും അവിടെ വന്നു ചേർന്നു. ഇന്ത്യക്കാരെ പൊതുവായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുവാനായി ആ തരത്തിൽ ഒരു പൊതുയോഗം അതിനു മുമ്പ് അവിടെ നടന്നിട്ടില്ലായിരുന്നു. നിയമസഭയുടെ ഈ തീരുമാനത്തിന് ശേഷം വെറുതെ ഇരിക്കുവാനല്ല ഗാന്ധി നിശ്ചയിച്ചത്. ആ തീരുമാനത്തിൽ ഇന്ത്യക്കാർക്കുള്ള ആക്ഷേപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊളോണിയൽ സെക്രട്ടറിക്ക് ലണ്ടനിലേക്ക് ഒരു ഹർജി അയച്ചു. ഇന്ത്യക്കാരിൽ ചിലർക്ക് നേറ്റാളിൽ വോട്ടവകാശം ഉണ്ടായിരുന്നുവെന്നും അത് എടുത്തുകളയുന്നത് കടുത്ത അനീതിയാണെന്നും ഒരു ബ്രിട്ടീഷ് കോളനിയായ നേറ്റാളിൽ ഇത്തരം അനീതികൾ അനുവദിച്ചുകൂടാത്തതാണെന്നും ഗാന്ധി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു.
0: ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: പുലർവെട്ടത്തിൽ ഇനി നമുക്ക് ചുറ്റും. വാട്ടർ അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളൂർ കേശവദാസപുരം റോഡിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാൽ ഉള്ളൂർ ഭാഗത്തുനിന്ന് കേശവദാസപുരം ഭാഗത്തേക്ക് വാഹന ഗതാഗതം അനുവദിക്കില്ല. ശ്രീകാര്യം ഭാഗത്തുനിന്ന് ഉള്ളൂർ വഴി കേശവദാസപുരം പട്ടം ഭാഗത്തേക്കും മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്ന് ഉള്ളൂർ വഴി കേശവദാസപുരം ഭാഗത്തേക്കും പോകുന്ന KSRTC ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഉള്ളൂർ മെഡിക്കൽ കോളേജ് മുറിഞ്ഞപാലം പൊട്ടക്കുഴി പട്ടം വഴിയും ചെറിയ വാഹനങ്ങൾ ഉള്ളൂർ മെഡിക്കൽ കോളേജ് ചാലക്കുഴി വഴിയും പോകണം. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി ചേർത്തല ആറ്റിങ്ങൽ കൊട്ടാരക്കര മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഇന്ന് രാവിലെ 10 മണി മുതൽ June 8 വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRDC വെബ്സൈറ്റായ www.ihrd.ac.in മുഖാന്തരവും ലഭ്യമാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-2028 വർഷത്തെ പ്രവേശനത്തിന് May 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-2560361-2560362 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി കേൾക്കാം.
1: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ

0: 13:2:26, 13:3:39, 17:5, അത് എഴുതി ഗുണിച്ചു നോക്കണം, 7:35.
1: എന്തോ വലിയ ജോലിയാണല്ലോ. എന്താ വിരലൊക്കെ മടക്കി കണക്ക് കൂട്ടുന്നത്?
0: ഓ, തെറ്റിച്ച്. എന്റെ ഗംഗാരേട്ടാ, നിങ്ങൾ എന്റെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചു.
1: നീ സാധാരണ മറ്റുള്ളവരുടെ കണക്കുകൂട്ടൽ തെറ്റിക്കുകയാണല്ലോ പതിവ്.
0: എന്തോ ഒന്ന് മനസ്സിൽ വച്ച് പറയുന്നത് പോലെ ഉണ്ടല്ലോ, എല്ലാം പറഞ്ഞു തീർത്തതാണല്ലോ.
1: അത് പോട്ടെ, ഇതെന്തിൻ്റെ കണക്കാ? കുറച്ചല്ലേ ഉള്ളൂ.
0: വയൽവാരത്തെ തേങ്ങയുടെ കണക്കാ, ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല.
1: നീ തേങ്ങാതിരുമതി വരെ നടത്തിയോ? ആകപ്പാടെ ഒരു അങ്കലാപ്പ് ഞാൻ വന്നപ്പോ.
0: ദേ, വേണ്ടാത്തത് പറയരുത് കേട്ടോ. കുട്ടപ്പായിക്ക് പല കുഴപ്പവും കാണും, പക്ഷേ കുട്ടപ്പായി സത്യസന്ധനാണ്.
1: ഇടയ്ക്കിടെ ഇങ്ങനെ തനിയെ പറയുന്നത് നല്ലതാ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് വിശ്വസിച്ചു തുടങ്ങും.
0: ഗംഗാരേട്ടാ, നിങ്ങൾ എന്തോ ആലോചിച്ചുറച്ചു വന്നിരിക്കുകയാണോ എന്നെ കൈകാര്യം ചെയ്യാൻ?
1: നീ ആ കണക്കിങ് തന്നേ, ഞാനൊന്ന് നോക്കട്ടെ.
0: പൊന്ന് ഗംഗാരേട്ടാ, ഇത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക, ഞാൻ ചെയ്തോളാം.
1: എനിക്ക് പറ്റത്തില്ല, എന്നാലും ഒന്ന് നോക്കട്ടെ. നിന്റെ അത്രയും പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ.
0: ആ, ഒരു പുതിയ പേപ്പർ എടുത്തോ, ഞാൻ എഴുതി പകുതിയാക്കിയത് കൊളവാക്കണ്ട.
1: ഇതിലൊരു 1532 രൂപ അധികമുണ്ടല്ലോ. നീ എന്തോ ചില ചിലവുകൾ എഴുതാൻ വിട്ടിട്ടുണ്ട്.
0: ഇത്ര പെട്ടെന്നോ? നോക്കട്ടെ. എന്റെ ഗംഗാരേട്ടാ, അത് ശരിയാ, നിങ്ങൾ കണക്കിൽ ഇത്രം എടുക്കാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും വിട്ടുപോയി കാണും. നിങ്ങൾ വാ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. കത്രീന ചേട്ടത്തി, 2 ചായ വേണം.
1: ചായ കുടിക്കാം, പക്ഷേ ശ്രദ്ധിക്കണം കുട്ടപ്പായി, എപ്പോൾ വേണമെങ്കിലും തെറ്റാവുന്നതാ കണക്ക്.
0: ഇങ്ങേരിതെന്തുവാ പറയുന്നേ? എന്നാലും എന്തോ ഉണ്ട്.
2: ഇവിടെന്തോ പണി നടക്കും.

0: നടക്കുന്നു അല്ലേ. ഗേറ്റ് കടന്നപ്പോൾ തന്നെ ശബ്ദം കേട്ടു. പ്രകാശിന്റെ നേതൃത്വത്തിലാണോ പണി?
1: അല്ല ഫാദർ, ഇതിന്റെ ആള് വേറെയാ.
2: ഞാനാണ് ഫാദർ ഇതിന്റെ ആർക്കിടെക്ട്.
0: പുതിയ അലമാരകൾ പണിയാണോ?
1: പുസ്തകം വെക്കാനുള്ള അലമാരകളാണ്. അച്ഛന്റെ പുസ്തകങ്ങൾ, പിന്നെ അനുവിന്റെ പുസ്തകങ്ങൾ കുറെ ഉണ്ട്.
2: ഫാദറേ, ഈ മഹാൻ പ്രകാശ് IAS ഇവിടെ വന്നിട്ട് ഇത്രയും നാളായല്ലോ. ഈ വീട് എങ്ങനെയാ ഉള്ളതെന്ന് ഇടം കണ്ണു കൊണ്ടുപോലും നോക്കിയിട്ടില്ല.
0: പ്രകാശ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ, ഒന്നിലും ഒരു വീഴ്ച കണ്ടില്ല.
1: ഇതൊക്കെ ഇവളോട് പറയുന്ന എന്തിനാ ഫാദർ? ഇവൾ വല്ലപ്പോഴും ഒരിക്കൽ വരുന്നത് തന്നെ ഭരിക്കാനാണ്. ഇപ്പോ ഞാനാണിര.
2: ഫാദറിനെ പോലെ പ്രശംസിക്കാൻ ആളുള്ളപ്പോ ആരും മഹാന്മാരാവും.
1: ഓഹോ,
2: ഇവിടെ നാലുപാടും ചിതല് കയറി വാതിൽപ്പടിയൊക്കെ ഇളകി മേൽക്കൂരയിലെ പല സ്ഥലത്തും ഓടിളകിയിരിക്കുന്നു. എന്റെ അച്ഛന്റെ പുസ്തകങ്ങൾ കുറെ നിലത്തിരുന്ന് ചിതല് കയറി തുടങ്ങി. ഇതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ടും ഗംഭീരമായി നോക്കി നടത്തുന്നുവെന്ന് പ്രശംസ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു.
0: ഇതൊന്നും ഞാൻ അറിയുന്ന കാര്യമല്ല. കുട്ടപ്പായി സാധാരണ വീട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ.
1: ഇവള് വെറുതെ എക്സാജറേറ്റ് ചെയ്യുക ഫാദർ. അതിനും മാത്രം ഒരു പ്രശ്നവുമില്ല. ഇവിടുന്ന് അമ്മയെ അച്ഛനെയും വിളിച്ച് കുറ്റം പറയുക, അതാണ് ഇവളുടെ ജോലി.
2: കുട്ടപ്പായി, അവൻ തിരുമുമ്പി വേലയുടെ ആളായി മാറി. പ്രകാശേട്ടനെ പ്രീതിപ്പെടുത്തുക എന്നത് മാത്രമാണ് അവന്റെ ലക്ഷ്യം. ഉത്തരവാദിത്വമുള്ള ഒരു പ്രശംസയിൽ വീണാൽ വീട് ചിതലരിക്കും.
0: പരസ്പരം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരുമിച്ച് നിന്ന് വേണ്ടതുപോലെ ചെയ്യുക. ഈ പ്രശ്നത്തിൽ മധ്യസ്ഥനാവാൻ ഞാനില്ലേ. പള്ളിയിലൊരു കമ്മിറ്റിയുണ്ട്.
1: യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.
3: അനിച്ചേച്ചി, ബേബി ടീച്ചർ വരുന്നു, ഞാൻ പോട്ടെ?
2: നീ എത്ര നാൾ പേടിക്കും, ഇവിടെ നിക്ക്.
4: അനു, ഞാൻ ഫോണിൽ വിളിച്ചു. എടുക്കും കട്ടാവും, എടുക്കും കട്ടാവും. ആരെങ്കിലും മനഃപൂർവ്വം കട്ട് ചെയ്യുന്നതാണോ എന്തോ?
3: ഞാൻ കട്ട് ചെയ്തിട്ടില്ല ടീച്ചറെ.
2: ഇപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ബേബി ചേച്ചി, ഇവന് ബേബി ചേച്ചി പേടിയാ.
4: അയ്യോ കുട്ടപ്പായി, എന്തിനാ പേടിക്കുന്നത്? അന്ന് ഞാൻ സുഖമില്ലാത്തപ്പോ എന്തോ പറഞ്ഞതല്ലേ? കാര്യമാക്കണ്ട.
3: ഉറപ്പായിട്ടും ടീച്ചർക്ക് എന്നോട് ഒരു വിഷമവുമില്ലല്ലോ.
2: നിന്നോട് ആർക്കാ വിഷമം? നീ എല്ലാവരുടെ പ്രിയപ്പെട്ടവനല്ലേ.
4: അങ്ങനെ അങ്ങ് പറയാൻ വയ്യ. എന്നാലും എനിക്ക് കുട്ടപ്പായോട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ കുട്ടപ്പായി കുറച്ച് നന്നാവാനുണ്ട്.
3: ഞാൻ നന്നായി ടീച്ചർ. നമുക്കൊരുമിച്ച് നിന്നാൽ ടീച്ചറുടെ ഇമേജ് നന്നാക്കാൻ ചില ഉപദേശങ്ങൾ ഞാൻ തരാം.
2: എന്റെ കടവുളേ, നീ ബേബി ചേച്ചിയുടെ പക്ഷത്തായോ? എന്തൊരു ലോകം!
4: ഒരു കാര്യം ഉറപ്പാണ്, കുട്ടപ്പായി ഒരു ബുദ്ധിരാക്ഷസനാണ്. എന്താ കുട്ടപ്പായി പറയാനുള്ളത്?
3: നമുക്ക് ടീച്ചറുടെ വാർഡ് കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
2: ഓ, ഉപദേശം ആ വഴിക്കാണ്. ചങ്കരൻ എന്തായാലും ഉടനൊന്നും തെങ്ങിനിറങ്ങില്ല.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ PA ബിജു, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

0: ഇരുണ്ട വാനിലൊളി വിതറും ചന്ദ്രനായി ഹൃദയവാനിൽ വന്ന മന്നവൻ,
1: ഹൃദയവാനിൽ വന്ന മന്നവൻ,
0: വരണ്ട മണ്ണിലൊരു മധുര മാധവമായി മരണ്ട മാരി പെയ്ത നന്ദനൻ,
1: മരണ മാരി പെയ്ത നന്ദനൻ,
0: ചുരുണ്ട കൂന്തലും ജ്യോതി കണ്ണുകളും സുഗന്ധമെയ്യഴകും കൊണ്ടവൻ,
1: സുഗന്ധമെയ്യഴകും കൊണ്ടവൻ,
0: മയങ്ങി വീണ മധുമോഹപദമലരിൽ മണികൾ ചാർത്തിടുന്ന നർത്തകൻ,
1: മണികൾ ചാർത്തിടുന്ന

0: Within the next 5 years, he said that out of nearly 200 security camps set up in Bastar Division, around 70 camps will be converted into public service centers over the next 1.5 years and developed as hubs for tribal welfare. Mr. Shah said these service centers will provide facilities related to banking, Aadhaar, ration cards, skill training and all welfare schemes of the central and state government. Vikalp Shukla, Akash News, Raipur.
1: Government has debunked a claim circulating online alleging that the government is going to issue gold bonds to temples in exchange for temple gold reserves. The fact-check unit of the Press Information Bureau stated that the claim is fake. It added that the government has not made any such statement. The PIB has advised citizens to stay away from fake claims and always refer to official sources only for verified information. U.S. President Donald Trump has said that he is holding off a planned military strike on Iran after requests from the leadership of Qatar, Saudi Arabia and the UAE, as serious negotiations are now underway. In a post on Truth Social, the U.S. President said he had been asked by the Emir of Qatar, Tamim bin Hamad Al Thani, Saudi Crown Prince Mohammed bin Salman Al Saud and UAE President Mohammed bin Zayed Al Nahyan to postpone the strike which was scheduled for today. President Trump said a deal acceptable to the United States and countries across West Asia could soon be reached. He added that the proposed agreement would ensure that Iran does not possess nuclear weapons. In IPL cricket, Sunrisers Hyderabad defeated Chennai Super Kings by 5 wickets in Chennai last night to secure a playoff berth. Put into bat first, Chennai Super Kings posted 180 for 7 in 20 overs, with Karthik Sharma being the highest scorer with 44 runs. In reply, Sunrisers Hyderabad overhauled the target, losing 5 wickets in 19 overs, riding on Ishan Kishan's 70 and Henrik Klassen's 47 runs. Ishan Kishan was declared the player of the match. Today, Rajasthan Royals will face Lucknow Super Giants in Jaipur at 7:30 p.m. The India Meteorological Department IMD has forecast severe heat wave conditions today at places over Madhya Pradesh and Uttar Pradesh. Hot and humid weather conditions are expected to persist during the day over coastal Andhra Pradesh and Odisha. Rajasthan, Vidarb and West Uttar Pradesh are expected to experience hot night conditions tonight. The weather agency also forecast heavy rainfall over Andaman and Nicobar Islands, Kerala, Mahe, Lakshadweep, Nagaland, Manipur, Mizoram, Tripura, Tamil Nadu, Puducherry and Karaikal. Thunderstorms and lightning are likely today over Bihar, Gangetic, West Bengal, Odisha, Jharkhand, Telangana, Jammu and Kashmir and some parts of Northeast India. And now for a look at today's newspapers, it's over to Nina Arakkal.
2: Thank you, Abhishek. Modi, the first Indian Prime Minister to visit Norway in more than 4 decades, is covered prominently by the dailies. Prime Minister urges peace in Ukraine, West Asia leads the pioneer. While the statesman leads with Prime Minister Modi pushes tech, green ties in Norway. The Indian Express carries the picture of PM Modi receiving Norway's highest honour. The caption under the picture reads, PM Narendra Modi with King Harald V as he is conferred the Grand Cross of the Royal Norwegian Order of Merit in Oslo on Monday. The Economic Times, in its editorial, Bringing It All Back Home, writes that the repatriation of 1,000-year-old Chola copper plates from Leiden University during Narendra Modi's visit to the Netherlands last weekend is a welcome assertion of India's proprietorial sovereignty. Excavated between 1687 and 1700 during the Dutch redevelopment of Nagapattinam, the two sets reveal a legacy of royal succession and maritime diplomacy. The return of Chola plates mirrors that of Piprava, Buddha relic gems and restitution of 657 stolen antiquities from the United States. UPSC to release prelims provisional answers, reports Hindustan Times about the UPSC to release the answer key soon after prelims exams to enhance transparency and uphold the highest standards of to conduct the examination. Arun Rai runs over away with PGA Championship, first English-born winner in more than a century, states the pioneer. And finally, India's bullet train dream inches closer to reality. The Financial Express says project is being executed with assistance from the government of Japan. And with that, it's back to you, Abhishek.
1: Thank you, Nina. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for $100 billion investment and 1 million jobs under India EFTA agreement at Business and Research Summit in Oslo, Norway. Prime Minister Modi to meet leaders of all five Nordic nations at the third India-Nordic summit today. Defence Minister Rajnath Singh describes Operation Sindoor as testament to India's transformation into strong, confident and capable nation. Judges Inquiry Committee investigating allegations against Justice Yashwant Verma submits report to Lok Sabha Speaker Om Birla. West Bengal government allows ED to prosecute former principal of RG Kaur Medical College, Sandeep Ghosh, for financial irregularity case. And in IPL cricket, Sunrisers Hyderabad secure playoff berth, beating Chennai Super Kings by 5 wickets. And with that, we end the morning news. Have a nice day.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ദുസ്വപ്ന സങ്കുലമായ ഒരു രാത്രിയായിരുന്നു രാമൻ മാസ്റ്റർക്ക്. ഉറക്കം വരുന്നില്ല. ഭൂതകാലത്തിൻ്റെ നിഴലുകൾ ഉള്ളിൽ കെട്ടിപ്പിണഞ്ഞു കളിക്കുന്നു. വിചാരങ്ങൾ ഒരു പതനത്തിലെത്തുമ്പോൾ അയാൾ നെടുവീർപ്പോടെ ചോദിക്കും, ആ കുഞ്ചുകുട്ടിയാണോ ഇത്? പുറത്ത് ഇലപ്പുറത്തു വീഴുന്ന മഞ്ഞുതുള്ളികൾ അപസ്മാര രോഗിയുടെ പല്ലുകടി പോലെ ഇടതടവില്ലാതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആവിവണ്ടിയുടെ വേഗത്തിൽ സംഭവങ്ങൾ വന്ന് മേലേക്ക് കയറുകയാണ് ചെയ്തത്. അയാൾ തളർന്നിരുന്നു. പുലരാറായപ്പോൾ അയാൾ ഉറങ്ങിപ്പോയി. മാധവിയമ്മ വന്ന് വിളിച്ചിട്ടാണ് മാസ്റ്റർ ഉണർന്നത്. സംഭ്രമത്തോട് ചോദിച്ചു, എന്തേ? എന്തൊരു വിറയാണ്, ഒന്ന് വന്നു നോക്കൂ. മാസ്റ്റർ അമ്പരന്ന് അവിടെ തന്നെ ഇരുന്നു. എന്താ പൊട്ടം കളിക്കുന്നത്? ഇങ്ങോട്ട് വരൂ. മാസ്റ്റർ മാധവിയമ്മയെ പിന്തുടർന്നു. കുഞ്ചുകുട്ടി കിടക്കുന്ന മുറിയുടെ വാതിൽക്കലേക്ക് ചെന്നു. അവിടെ വിറയലും ഞരക്കവുമാണ്.
6: എന്താണിത്?
5: മാസ്റ്റർ മന്ത്രിക്കും പോലെ ചോദിച്ചു. കണ്ണില്ലേ മുഖത്ത്? മാധവിയമ്മ വലിച്ചൊരു നോട്ടം വിട്ടു. മാസ്റ്റർ കണ്ണുകൾ ഒന്ന് കൂട്ടിത്തിരുമ്മി നിശബ്ദനായി നിന്നു നോക്കി.
6: പനി തൊട്ടാൽ പൊള്ളും.
5: വലഞ്ഞല്ലോ തേവരെ എന്ന് മാസ്റ്റർ പറഞ്ഞില്ല. മുഖം തിരിച്ചു നടന്നു. ഉമ്മറത്തെ ബെഞ്ചിൽ വന്നിരുന്ന് ദൂരത്തേക്ക് നോക്കി. സൂര്യൻ ഉദിച്ചു വരികയാണ്. ഒരു ചോര കുഞ്ഞിനെ പോലെയുണ്ട്. ശാലീനമായ പുലർക്കാല പ്രഭ പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നു. തലേനാളത്തെ ഉറക്കമിളക്കലും ദുസ്വപ്നങ്ങളും മാനസിക സമ്മർദ്ദവും കൂടി അയാളുടെ ബുദ്ധിയിൽ ഒരുതരം പാട കെട്ടിച്ചിരിക്കുന്നു. അവ്യക്തങ്ങളും ഉദ്വേഗകരങ്ങളുമായ ചില ചിത്രങ്ങൾ മുമ്പിലൂടെ കടന്നുപോകുന്നുവെന്ന് മാത്രമാണ് രാമൻ മാസ്റ്റർക്ക് മനസ്സിലായത്.
6: എന്താ മണ്ണപ്പനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നത്?
5: ഭാര്യയുടെ ആ ചോദ്യം അയാളെ ഞെട്ടിച്ചു. ഒരു ചെവി പൊട്ടനെ പോലെ മുഖമുയർത്തി ചോദിച്ചു,
6: ഏ ഭഗവാനെ, നിങ്ങളുടെ ബുദ്ധി വല്ലാത്തൊരു ബുദ്ധിയാണ്.
5: അതേ,
6: അതവിടെ കിടന്ന് ചാവും. ഏ, ഈ മഹാപാപം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യെന്ന്.
5: എന്താണ് വേണ്ടത്? ശാന്തസ്വരത്തിൽ തന്നെ മാസ്റ്റർ അന്വേഷിച്ചു.
6: ഒരു വൈദ്യനെ വിളിക്കൂ.
5: അതിനയാൾ മറുപടി പറഞ്ഞില്ല. ഒരു വേഷ്ടിയെടുത്ത് ചുമലിലിട്ട് പുറത്തേക്ക് നടന്നു. അരമണിക്കൂറിനുള്ളിൽ വൈദ്യനുമായി തിരിച്ചെത്തി. വൈദ്യൻ ആകെയൊന്നു നോക്കി.
6: ഈറ്റുസന്നിയുടെ ലക്ഷണമാണ്.
5: മാസ്റ്റർ ഒന്നു മൂളി. മാസ്റ്ററും വൈദ്യനും പുറത്തേക്ക് കടന്നു. ഉമ്മറത്തെത്തിയപ്പോൾ മാധവിയമ്മ ചോദിച്ചു,
6: എന്താ സ്ഥിതി വൈദ്യരെ?
5: സൂക്ഷിക്കണം.
6: സൂക്ഷിക്കുകയല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സ്വതേ തന്നെ ഈ വീട് ഒരു കൂനാണ്, അതിന്മേലൊരു കുരുവും.
5: ഇവരെ മനസ്സിലായില്ല.
6: ദാ,
5: മാധവിയമ്മ ഭർത്താവിനെ ചൂണ്ടിക്കൊണ്ട് തുടർന്നു,
6: ഉണ്ടാക്കിത്തന്ന സമ്പത്താണ്.
5: പേറ് കഴിഞ്ഞപ്പോൾ ഇറക്കിവിടണമെന്ന് ഞാൻ പറഞ്ഞു.
6: നീയാണ് ആപത്തൊക്കെ വരുത്തിയത്.
5: മാസ്റ്ററും വിട്ടില്ല.
6: നിങ്ങളാണ്, നീയാണ്.
5: ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്. വൈദ്യർ ഇടപെട്ട് സമാധാനം സ്ഥാപിച്ചു. അയാൾ മാധവിയമ്മയുടെ ഭാഗത്തുകൂടി.
6: അവരെ കുറ്റം പറയണ്ട, സ്ത്രീകളുടെ മനസ്സ് വേഗമലിയും. ഈ മനസ്സ് കരിങ്കല്ല
5: എന്ന് ഭർത്താവിനെക്കുറിച്ച് ഒരഭിപ്രായവും പുറപ്പെടുവിച്ച് അവർ അകത്തേക്ക് പോയി. വൈദ്യൻ മരുന്നുകൾ വിധിച്ചു. ദക്ഷിണ വാങ്ങി പുറത്തേക്കും കടന്നു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു.

ആകാശവാണി സ്മൃതി മധുരം. ഇന്ന് സ്മൃതി മധുരത്തിൽ മഴയെക്കുറിച്ച് പരാമർശിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. മഴയിലൂടെ നമ്മുടെ ഓർമ്മകളിലേക്കും സ്വപ്നങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന ഗാനങ്ങളിലാദ്യം ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: അടുത്ത ഗാനം അനുഭൂതി എന്ന ചിത്രത്തിൽ ചിത്രപാടിയത് രചന MD രാജേന്ദ്രൻ, സംഗീതം ശ്യാം.

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ യോഗയും പൊണ്ണത്തടിയും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
3: ശരീരം, മനസ്സ്, ആത്മാവ്, ഈ മൂന്ന് നെടുംതൂണുകളിൽ അധിഷ്ഠിതമാണ് യോഗയുടെ ചര്യകൾ. ഇവയുടെ സന്തുലനാവസ്ഥ ലക്ഷ്യമിട്ട് അതിലൂടെ മോക്ഷപ്രാപ്തി കൈവരിക്കുക എന്നത് തന്നെയാണ് യോഗയുടെ ആത്യന്തിക ലക്ഷ്യവും. അമിതവണ്ണം അഥവാ ഒബീസിറ്റി എന്നത് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇതിൽ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ദിനം പ്രതി വർദ്ധിച്ചു വരുന്നു എന്ന കണക്കുകളും ഹെൽത്ത് സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു. അമിതവണ്ണം മിക്കപ്പോഴും ഉണ്ടാകുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിലുള്ള കാലറീസ് അഥവാ ഊർജം നഷ്ടപ്പെടുത്തുന്ന ഊർജത്തെക്കാളും കൂടുതലാകുമ്പോഴാണ്. ഇതിനും പുറമെ ജനിതക വൈകല്യങ്ങൾ, തൈറോയിഡ് അബ്നോർമാലിറ്റീസ് പോലുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയിലും അമിതവണ്ണം ഉണ്ടാകാം. അമിതവണ്ണമുള്ളയാളിൽ അനിയന്ത്രിതമായി കൊഴുപ്പ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിയുകയും ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവരിൽ BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്, വേസ്റ്റ് സർക്കംഫറൻസ് എന്നിവ കൂടുകയും ശരീരം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഓരോന്നായി പ്രകടം ആക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനമായും നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന കിതപ്പ്, കൂടുതലായി വിയർക്കുന്നു, മുട്ടുവേദന, പ്രത്യേകിച്ചും കാൽമുട്ടുവേദന, ആഹാരം കൃത്യമായി ദഹിക്കാതെ ഗ്യാസ് ട്രബിൾ, വയർവീർപ്പ് മുതലായവ ഉണ്ടാകുക, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ത്രീകളിലാണെങ്കിൽ PCOD, ഇതിനുപരി ഏറ്റവും അപകടകാരിയായി ഹൃദ്രോഗവും. ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന അമിതവണ്ണം യോഗയിലൂടെ ഗണ്യമായി നിയന്ത്രിക്കാം. എന്നാൽ ഹോർമോൺ വ്യതിയാനം കൊണ്ടും മറ്റ് ജനിതക തകരാറ് മൂലവും ഉണ്ടാകുന്ന അമിതവണ്ണത്തിൽ കൃത്യമായ വൈദ്യസഹായത്തോടൊപ്പം മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ടീവ് തെറാപ്പി എന്ന രീതിയിൽ യോഗ പരിശീലിക്കാം. അമിതവണ്ണമുള്ളവരിൽ യോഗ തുടങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ അവരിൽ ശ്വാസഗതി താളം തെറ്റിയതാകാം. ആദ്യം ലൂസനിങ് എക്സസൈസ് കൊടുത്ത് വളരെ ചെറിയ ആസനമുറകൾ അഭ്യസിക്കാം. ശ്വസനഗതിക്ക് അനുസരിച്ചു മാത്രം അത് ചെയ്യുക. അതോടൊപ്പം ഭക്ഷണ ക്രമീകരണവും വളരെ കരുതലോടെ നല്ലൊരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടെ കൈക്കൊള്ളണം. ലഘു പ്രാണായാമങ്ങളായ അനുലോമ വിലോമ പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം എന്നിവ ആദ്യം അഭ്യസിക്കാവുന്നതാണ്. സൂര്യഭേദി പ്രാണായാമവും അളവിനനുസരിച്ച് നൽകുന്നത് അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് സന്തുലനാവസ്ഥയിലെത്തിക്കാൻ സഹായിക്കും. ശ്വാസഗതി മെച്ചപ്പെട്ടു തുടങ്ങുമ്പോൾ സൂര്യനമസ്കാരം ശീലിക്കാൻ കഴിയും. വിദഗ്ധ യോഗ പരിശീലകന്റെ സഹായത്തോടെ മാത്രം ചെയർ സൂര്യ നമസ്കാരം പോലുള്ളവ ചെയ്യാം. അതിനിടയിൽ അടിവയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന ആസനങ്ങളായ നൗകാസനം, ഭുജംഗാസനം, ധനുരാസനം, ഹസ്തപാദാസനം, ചക്കിചലാസനം എന്നിവ പൂർണ്ണ ശ്രദ്ധയോടെ അഭ്യസിക്കാം.
2: യോഗയും പൊണ്ണത്തടിയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പൊന്നും പൂവും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

കൂടെ കല്ലുവെട്ടാങ്കുഴിക്കക്കരെ നിന്നുടെ വെള്ളിവളക്കിലുക്കം, നിന്റെ വെള്ളിവളക്കിലുക്കം. പിന്നെ പുള്ളിക്കുയിലിന്റെ കൊഞ്ചല് പോലൊരു പെണ്ണിന്റെ മുളക്കം, ഒരു പഞ്ചാര മുളക്കം. കല്ലുവെട്ട

ചെമ്പഴന്തി ചന്ദ്രബാബു എഴുതിയ ഗാനം. മുഹമ്മദ് സുബൈറിൻ്റെ സംഗീതത്തിൽ യേശുദാസും ആലപ്പി ജയശ്രീ, ആശാ ഗോപൻ തുടങ്ങിയവർ പാടിയത്. ചിത്രം ഒരു വാക്കു പറഞ്ഞെങ്കിൽ.

കോളേജ് ബ്യൂട്ടി എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം എസ് ബാബുരാജ്.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ താരം സോന നായർ. മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് തനതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് സോന നായർ. 1996 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സോന അരയന്നങ്ങളുടെ വീട്, നെയ്ത്തുകാരൻ, പാസഞ്ചർ, പട്ടണത്തിൽ സുന്ദരൻ, കസ്തൂരിമാൻ, വെറുതെ ഒരു ഭാര്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടിയായി തിളങ്ങി. സിനിമയോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഏറെ സജീവമായ സോന നായർ പ്രമുഖ ചാനലുകളിലെ ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. പോസിറ്റീവ് വേഷങ്ങളും ശക്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള സോനയുടെ കഴിവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൌമ്യമായ മുഖഭാവവും മികച്ച അഭിനയ പാടവവും കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സോന നായർ അഭിനയരംഗത്ത് മികവോടെ തുടരുന്നു.

0: അതെ, അതും ഒരു സന്തോഷമല്ലേ, കുഞ്ഞുങ്ങളെ പേര കുഞ്ഞുങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നതും അല്ലേ. എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്, ഒരു ഭയങ്കര അർത്ഥവത്തായ പാട്ടാണ്. അപ്പൊ അത് നമ്മളത് കേൾക്കുമ്പോ പോലും നമ്മുടെ കണ്ണ് നിറയും ശരിക്കും പറഞ്ഞാല്. സീരിയല് ഇപ്പം സ്വയംവര പന്തല് സീരിയല് ചെയ്യുന്നുണ്ട്, കാണണം. ഒരു വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വാമിനി.
1: അതെ,
0: ഓ ശരി,
1: കണ്ടിട്ടില്ല. പിന്നെ കാഴ്ചക്കുറവുണ്ട്, അത് വേറെ.
0: ഓ ശരി ശരി. വീട്ടില് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. താമസം നാലാഞ്ചിറയ്ക്ക് മണ്ണന്തലയ്ക്ക് ഇടയ്ക്കാണ്. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതില്. ഈ പാട്ട് കേക്കൂ.
1: ശരി മാഡം.

0: ഹലോ,
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: മാഡത്തിനെ ഞാൻ പണ്ടൊരിക്കെ കണ്ടിട്ടുണ്ട്.
0: ആണോ? എന്താ പേരെന്താണ്?
1: എന്റെ പേര് ഹരീന്ദ്രൻ, നെടുമങ്ങാടാണ് താമസം.
0: ഓ ഓ ഓ, എന്താ ചെയ്യുന്നേ?
1: ഞാൻ കാർപ്പൻട്രി വർക്കാണ്. ഞാൻ പണിത ഒരു വീട് മാഡം വാങ്ങിച്ചതായിട്ട് എനിക്ക് പണ്ട് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോഴത് ഉണ്ടോ എന്നറിയില്ല. അണ്ണാന്തലയാണ്
0: പണി ചെയ്ത വീട്. ഞാൻ വാങ്ങിയതല്ല, ഞാൻ ചെയ്യിപ്പിച്ച വീടായിരിക്കും. എന്റെ വീട്ടിലായിരിക്കും വന്ന് പണി ചെയ്തത്.
1: അതായിരിക്കും, അങ്ങനെ

0: പിന്നീട് അറിഞ്ഞു അത് ഇങ്ങനെ മാഡത്തിന്റെ ആണെന്ന് ഞാൻ അങ്ങനെ.
1: ഓ ശരി ശരി, സന്തോഷം. അപ്പൊ നിങ്ങളുടെ കരവിരുത് എന്റെ വീട്ടിലുണ്ട് എന്നർത്ഥം. താങ്ക് യു സോ മച്ച്.
0: ഇപ്പൊ മാഡം എവിടെ താമസിക്കുന്നത്?
1: ഇപ്പൊ അവിടെ തന്നെയാണ്, ആ വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഈ ഹലോ പ്രിയ ഗീതം എന്നല്ല റേഡിയോ അല്ലെ ഒട്ടുമിക്ക പരിപാടികളും കേൾക്കുന്ന ആളാണ്.
0: എനിക്ക് ഇവിടെ ഒരു ഫർണിച്ചർ ഷോപ്പാണ് ഇപ്പൊ. അപ്പൊ രാവിലെ വന്ന് ഇത് ഓൺ ചെയ്താ പിന്നെ റേഡിയോ എന്റെ കൂട്ടുകാരനാണ്, എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. റേഡിയോ അമ്മയുടെ കാലത്തെ ഉള്ള ഒരു ശീലമാണ്. അമ്മയാണെന്ന് പറഞ്ഞാൽ രാവിലെ ഉദയഗീതം തൊട്ട് അങ്ങ് അമ്മ അങ്ങ് വയ്ക്കും. അപ്പൊ സമയം അറിയാം ഞങ്ങൾക്ക് ചോറ് സ്കൂളിൽ പോണ കാലത്തും.
1: അങ്ങനെ
0: നമ്മളും അന്ന് സമയം അറിഞ്ഞിരുന്നതും ആകാശവാണി വഴിയായിരുന്നു.
1: തീർച്ചയായിട്ടും ഈ വാർത്തയൊക്കെ പ്രത്യേക സമയമുണ്ടല്ലോ. അപ്പൊ അതൊക്കെ
0: രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഈ ഓരോ പരസ്യങ്ങൾ നമ്മൾ അറിയാം. കേൾക്കുമ്പോഴത്തേക്കും ആ ഇന്ന സമയമായി
1: സന്തോഷം. ഏതാ പാട്ട് ആവശ്യം?
0: ജാനകി അമ്മ പാടിയ ഒരു പഴയ ഗാനമാണ്, മഞ്ഞണി പൂനിലാവിൻ
1: തേടാകിയമ്മ.
0: വലിയ ഇഷ്ടമാണ്.
1: ഓ താങ്ക് യു സോ മച്ച്. നഗരമേ നന്ദി എന്നുള്ള സിനിമ അല്ല, ഇപ്പൊ ഒരു സീരിയലാണ് എന്റെ കറണ്ട് പ്രോജക്ട് എന്ന് പറഞ്ഞാൽ. സൂര്യ ടിവിയിലെ ഒരു സീരിയൽ സ്വയംവര പന്തൽ രാത്രി 8 മണിക്ക് പോകുന്നുണ്ട്. അത് ഒരു വർഷമായിട്ട് സൂര്യയിലെ ഏറ്റവും ടോപ്പിൽ പോകുന്ന ഒരു സീരിയലാണ്. അപ്പൊ അതാണ് ഇപ്പം പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലതും ഇറങ്ങാറില്ല, ചിലതൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്നത് ചിലത് നന്നായിട്ട് തിയേറ്ററിൽ കളക്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ പോകുന്ന എല്ലാത്തിന്റെ അകത്തുമൊക്കെ ചിലതിലൊക്കെ ഉണ്ടാകും. പക്ഷെ കളക്ട് ചെയ്യുന്ന പടത്തിലാണല്ലോ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അതൊക്കെ മാറി കുറെ നാള് കഴിഞ്ഞതിന് ശേഷം ഈ ടിവിയിലൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാവുന്നത്, അയ്യോ ഈ സിനിമയിൽ ഉണ്ടായിരുന്നോ ആ സിനിമയിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോ നഗരമേ നന്ദി എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
0: ഓ
1: സന്തോഷം.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം. നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: ഓ, താങ്ക് യു.
1: ഹലോ പ്രിയ ഗീതം എപ്പോഴും കേൾക്കാറൊക്കെ ഉണ്ടോ?
2: കേൾക്കാറുണ്ട് മാഡം, ആകാശവാണി ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന കൂട്ടത്തിലാണേ. അപ്പൊ ഇന്ന് ഈ ഒരു പരിപാടിയില് മാഡമാണെന്ന് കേട്ടപ്പോ ഒന്ന് വിളിച്ചു നോക്കിയതാ.
1: അപ്പൊ കിട്ടി. എന്താ പേര്?
2: ശ്രീദേവി.
1: ശ്രീദേവി എവിടെയാ വീട്?
2: ഞാന് കൊല്ലം ജില്ലയില് ഐവറുകാല എന്ന് പറയുന്ന സ്ഥലത്താണേ. മാഡത്തിനെ ഞങ്ങൾ വിളിക്കാൻ കാര്യം, നല്ലൊരു അഭിനയത്രിയ, നന്നായിട്ട് അഭിനയിക്കുന്നു, നല്ല ചിരിച്ച മുഖവും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു പരിചയം കൊണ്ട് വിളിച്ചതാ. നല്ല അഭിനയമാണ്. പിന്നെ ഞങ്ങൾ ആകാശവാണി ഇങ്ങനെ സ്ഥിരമായി എല്ലാ പരിപാടികളും കേൾക്കുന്ന കൂട്ടത്തിലാണേ.
1: പാട്ടൊക്കെ പാടാറുണ്ടോ അതോ ആസ്വാദനം മാത്രമേ ഉള്ളൂ?
2: പാടാറില്ല, അത്രേ ഉള്ളു, കേൾക്കാറേ ഉള്ളൂ.
1: അതായാലും ഏതായാലും ആസ്വദിക്കാൻ കിട്ടുന്ന ഉള്ള മനസ്സ് തന്നെ ഏറ്റവും വലിയതാണ് അല്ലേ? പാടണമെന്നൊന്നുമില്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റുമ്പോ തന്നെ ഒരുപാട് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ അല്ലേ വേവലാതികളൊക്കെ നിന്നൊക്കെ മാറി കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ആകാശവാണിയുടെ കുറെ നല്ല ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസും അല്ലാത്തവരുടെ എന്റർടൈനിങ് പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും.
2: അതുകൊണ്ട് തന്നെയാണ് ആകാശവാണി അത്രയേറെ ഇഷ്ടപ്പെടുന്നത്.
1: അതെ അതെ. ഏതാണ് പാട്ട് ആവശ്യം?
2: കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് മംഗല്യ സൂത്രത്തിലെ വെള്ളാരം കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം എന്നുള്ള ആ പാട്ട് ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരിക.
1: അപ്പൊ ഞാൻ ഇപ്പൊ പറയാണ്, ഈ പാട്ട് കേൾക്കുമ്പോ എന്തായാലും അവിടെ നിന്ന് കൂടെ പാടും എന്നുള്ള കാര്യം എനിക്കറിയാം. ആ പാട്ട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഇഷ്ടമുള്ള പാട്ടൊക്കെ നമ്മൾ അറിയാതെ തന്നെ അതിനോടൊപ്പം നിന്ന് മൂളും. വീട്ടിനകത്ത് ആരുണ്ടെങ്കിൽ പോലും നമ്മൾ നിന്ന് പാടില്ലേ? ഞാന് കിച്ചണിൽ എപ്പോഴും ഈ റേഡിയോ വെച്ചേക്കും. എല്ലാ പ്രാവശ്യവും കിച്ചണിന്റെ അകത്തോട്ട് കേറുമ്പോ ഇങ്ങനെ റേഡിയോ ഇങ്ങനെ ഓണായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനകത്തൊക്കെ പാട്ടുകൾ വരുമ്പോ ഒക്കെ ഞാനും ചുമ്മാ നിന്ന്, ചിലപ്പോ ലിറിക്സ് ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല, എന്നാലും അതിനോടൊപ്പം എത്തും.
2: എപ്പോഴും ഇതിങ്ങനെ കേൾക്കുന്നോണ്ട് വരികളൊക്കെ നമ്മുടെ
1: മനസ്സിൽ കാണും. അത് ശരിയാണ്,
2: അത്രേ ഉള്ളൂ.
1: അപ്പൊ ഇത് ജയചന്ദ്രനും സുജാതയും ചേർന്ന് പാടിയതാണ്. ബേണി ഇഗ്നീഷ്യസിന്റെ മ്യൂസിക്കും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചാലും ഒരുപാട് സന്തോഷം.
2: താങ്ക് യു.

0: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: ഞാൻ കൊല്ലം ചാത്തന്നൂരിൽ നിന്നും ഷീല ഷാജിലാൽ ആണ് വിളിക്കുന്നത്.
1: ഷീല
0: മാഡത്തിന്റെ
1: ഷാജിലാൽ,
0: ഞാന് മാഡത്തിന്റെ ചെറുപ്പനാളിലൊക്കെ ഒരുപാട് സീരിയലുകളും സിനിമകളും ഒക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ റീൽസൊക്കെ കാണാറുണ്ട്. വീട്ടമ്മയാണ്, എനിക്ക് രണ്ട് പെൺമക്കളാണ്. ഞാൻ റേഡിയോയുടെ സ്ഥിര ശ്രോതാവാണ്. പിന്നെ മാഡത്തിന്റെ വിശേഷം കൂടെ പറയും.
1: എനിക്കൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നില്ല, എല്ലാം അങ്ങ് പറഞ്ഞു. എന്റെ വിശേഷം എന്താ? എന്റെ വിശേഷം എന്താണ്? ഇപ്പൊ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്ന തന്നെ ഒരു വലിയ വിശേഷം. പിന്നെ
0: ഇങ്ങനെയൊക്കെ ഞാൻ വല്ലപ്പോഴും വിളിക്കാറുണ്ട്, ഒരുപാട് നാള് കൂടിയാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്.
1: അപ്പൊ കിട്ടി സന്തോഷം, നമുക്ക് വർത്തമാനം പറയാൻ പറ്റി.
0: അതെ അതെ, അതൊരു സന്തോഷം. ഇപ്പൊ ഈ വിളിച്ചതിന്റെ കാരണം, എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ April 20 ഗുരുവായൂർ വെച്ചായിരുന്നു. അപ്പൊ ആ മംഗളകർമ്മത്തിൽ എന്റെ റേഡിയോ ശ്രോതാക്കളായി ഒരുപാട് പേരും എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ആശംസകളൊക്കെ അർപ്പിച്ചിരുന്നു. അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദിയും കൂടെ പറഞ്ഞോട്ടെ ഈ അവസരത്തിൽ.
1: തീർച്ചയായിട്ടും.
0: ലക്ഷ്മണ രേഖ എന്ന സിനിമയിലെ യേശുദാസ് പാടിയ മനസ്സിന്റെ മഞ്ചലിൽ എന്നൊരു ഗാനമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സ്നേഹപൂർവ്വം വച്ചുതരും എന്നുള്ള വിശ്വാസത്തിൽ
1: മാഡത്തോട്
0: സംസാരിച്ചാൽ സന്തോഷം. എല്ലാവർക്കും വേണ്ടിയിട്ടും,
1: എല്ലാവർക്കും,
0: എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ടും. മകളുടെ പേര് കീർത്തി, മകന്റെ പേര് സന്ദീപ്.
1: സന്ദീപ്, അപ്പൊ കീർത്തിക്കും സന്ദീപിനും വിവാഹ ആശംസകൾ. ഗംഭീരമായിട്ടുള്ള ഒരു ദാമ്പത്യം, നല്ല രീതിയിലുള്ള ഒരു ദാമ്പത്യ ജീവിതം അവർക്ക് നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അവരെ ആശംസിച്ച എല്ലാ പേർക്കും നന്ദി. ഈ ഒരു സ്പേസ് കൂടെ അറിയിച്ചതിലും സന്തോഷം. അപ്പോ ലക്ഷ്മണരേഖ എന്ന ചിത്രത്തിലെ മനസ്സിന്റെ മഞ്ചലിൽ എന്ന

0: യേശുദാസ് സാർ പാടിയ ഈ ട്യൂമറിന്റെ മ്യൂസിക്കും ബിച്ചു തിരുമല സാറിന്റെ രചനയിൽ ആണ് ഈ പാട്ട്.
1: മാഡത്തിന് ഇനി ഒരുപാട് അവസരങ്ങൾ സിനിമയിൽ അതുപോലെ സീരിയലിലും ഒക്കെ കിട്ടട്ടെയെന്ന് ഞാനും.
0: താങ്ക് യു ജേഷി, താങ്ക് യു. എന്തായാലും വിളിച്ചതിന് സന്തോഷം. ഈ പാട്ട് നമുക്ക് കേൾക്കാം, ഡെഡിക്കേറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ശരി ശരി ശരി.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. എന്റെ പേര് ബേബി.
1: ബേബി,
2: പാലോട് വിളിക്കുകയാണ്. ഞാൻ ജന്മന കാഴ്ചയില്ലാത്ത ഒരാളാണ്.
1: ഓ,
2: പാലോട് ബി ആർ സിയിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്.
1: ശരി ശരി.
2: 18 വർഷമായിപ്പോ.
1: ഇപ്പോഴും അധ്യാപനം ഉണ്ടോ?
2: ഉണ്ടോ?
1: ഓ, ശരി ശരി ശരി. അപ്പോ എന്തായാലും പാട്ടുകൾ അധികം കേൾക്കാറുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു മാഷ്.
2: 85 തൊട്ട് ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ്. എന്തൊക്കെ ടെക്നോളജി വന്നു എന്ന് പറഞ്ഞാലും റേഡിയോയ്ക്ക് അതിന്റേതായ ഒരു പ്രത്യേകത ഉണ്ട്.
1: തീർച്ചയായിട്ടും.
2: അപ്പൊ എനിക്ക് വേണ്ട പാട്ട്, ഈ പാട്ട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്ന, സോന സോന നീ ഒന്നാണ് പറയാനുള്ള പാട്ട് ചോദിക്കാൻ പറഞ്ഞു. അമ്മയുടെ പേര് ഓമൻ എന്നാണ്.
1: ഓ ഓ ഓ ഓ, ശരി. അമ്മ ഉണ്ടോ? അടുത്തുണ്ടോ?
2: അമ്മ അടുത്തുണ്ട്. അമ്മ അങ്ങനെ സംസാരിക്കുന്ന അറിയില്ല. കൊടുക്കാം.
3: ഹലോ.
1: ഹലോ അമ്മ, ഞാൻ സോന നായരാണ്. അപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട് മകനോട് പറയാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞിട്ടാണ് ഒരു പാട്ട് പറഞ്ഞിട്ടുള്ളത് മകൻ. അപ്പോ എന്താണ് ഈ

0: പാട്ട് അമ്മ സെലക്ട് ചെയ്യാൻ കാരണം?
1: എനിക്ക് സഹനേനെ കുഞ്ഞിലെ അറിയാം, എനിക്ക് 85 വയസ്സുണ്ട്. കുഞ്ഞിലെ എനിക്കറിയാം, ഞാന് പോത്തൻകോട്ട് എനിക്കൊരു റിലേറ്റീവ് ഉണ്ട്. അവിടെ വരുമ്പോഴത്തേക്കും അന്നാടക അച്ഛൻ കണ്ടു പരിചയേ ഉള്ളൂ, ഞങ്ങള് സംസാരിച്ചിട്ടില്ല. അങ്ങനെ കുട്ടിക്കാലത്ത് അച്ഛന്റെ പുറകെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
0: ഓ ശരി, അങ്ങനെയാണ്.
1: ഇപ്പം സീരിയലിലും സിനിമയിലും ഒക്കെ വരുമ്പോ ഞാൻ കാണും, എനിക്ക് വലിയ ഇഷ്ടമാണ്.
0: ശരി അമ്മ, ഒരുപാട് സന്തോഷം. എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓ ശരി ശരി.
2: ഹലോ
0: ഹലോ.
2: ഇനി അങ്ങോട്ടുള്ള ജീവിതത്തില് നമ്മളൊന്നും വിളിച്ചാൽ എടുക്കാം, സമയമില്ലാത്ത രീതിയിൽ ആശംസിക്കുകയും ചെയ്യുന്നു.
0: അങ്ങനെ ആശംസിച്ചിട്ട് എന്താണ് കാര്യം? അങ്ങനെ ആശംസിക്കരുത്. അങ്ങനെ ആശംസിക്കുമ്പോ അതൊരു ഒരു ഒരു എന്തോ മാതിരി അതൊരു നോവുണ്ടാക്കും. അതാണ് ഏറ്റവും നല്ല ആശംസ. ഓക്കെ, അപ്പൊ എന്തായാലും ബെൻ ജോൺസൺ എന്ന സിനിമയില് നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല ഇദ്ദേഹം, കലാഭവൻ മണി മണിച്ചേട്ടന്റെ നല്ലൊരു പാട്ട് സോനാ സോനാ നീ ഒന്നാം നമ്പർ നമുക്ക് കേൾക്കാം.
2: ഓക്കെ,
0: താങ്ക് യു. ശരി.

0: ഹലോ
1: ഹലോ പ്രിയ, ഗീതത്തിലേക്ക്. നല്ല പാട്ടുകളുമായിട്ട് നമുക്കിരിക്കാം. ഏത് പാട്ടാ വേണ്ടത്? ഞാൻ ആദ്യമേ ആ പാട്ട് അങ്ങ് ചോദിക്കാം, ഏത് പാട്ടാ വേണ്ടത്?
0: ഞാൻ ഈ വീണ്ടും പ്രഭാതത്തിൽ ഒരു പാട്ടുണ്ടല്ലോ, ഊഞ്ഞാലായി.
1: ഈ പാട്ടാണ് വേണ്ടത്. ഇനി പറയൂ, ആരാണ്, എവിടെ നിന്നാണ്?
0: ഞാൻ ജഗതിയിൽ നിന്ന് രാജലക്ഷ്മിയാണ്. ഞാൻ മാമിനെ കണ്ടിട്ടുണ്ട്, ജഗതി ശ്രീകൃഷ്ണ ടെമ്പിളിൽ വെച്ച്.
1: ആണോ? ഓ ശരി. അവിടെ എപ്പോഴും വരാറുണ്ടോ തൊഴാൻ?
0: ആ,
1: കൃഷ്ണന്റെ അടുത്താണോ?
0: അടുത്താണ്,
1: അടുത്താണ്. രാജലക്ഷ്മി ഓക്കെ ആണോ?
0: ഇല്ല ഇല്ല
1: ഇല്ല. വീട്ടമ്മയാണ്. മക്കളൊക്കെ?
0: മക്കള് മൂന്ന് ആൺകുട്ടികളാണ്. മാരേജ് കഴിഞ്ഞു.
1: ഓ ശരി. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഹസ്ബൻഡ് ഓക്കെ ആണോ? കൂടെ ഉണ്ടോ ഇപ്പോ? ഉണ്ട്. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് വിളിച്ചതാണ്. കിട്ടി അവസാനം. അയ്യോ ദൈവമേ, അങ്ങനെയുള്ള കൊറേ ഇപ്പൊ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് ആൾക്കാരുടെ പഴയ ചിത്രങ്ങളുടെ ഒക്കെ ഇത് എടുത്ത് ഡയലോഗ്സ് ഒക്കെ എടുത്ത് കുട്ടികളൊക്കെ റീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷം. ഇപ്പോ കറന്റ് പ്രോജക്ട് ഇപ്പം സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ നടക്കുകയാണ്. സ്വയംവര പന്തൽ രാത്രി 8 മണിക്കാണ് എന്റെ ടെലികാസ്റ്റ്. ഒരു വർഷമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ആ വർക്ക് കാണാനായിട്ട്. അതൊരു തമിഴ് സീരിയലിന്റെ മലയാളം വേർഷനാണ്. സുഖമായിരിക്കുന്നു, അങ്ങനെ പോണു. ഈശോന്റെ കൃപയാൽ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം. യേശുദാസും പി സുശീലയും പാടിയ ഊഞ്ഞാല ഊഞ്ഞാല എന്ന് പറഞ്ഞൊരു ഡ്യുവറ്റ് സോങ്. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിലെ സോങ് ആണത്. ദക്ഷിണാമൂർത്തിയാണ് അതിന്റെ മ്യൂസിക്. ലിറിക്സ് എഴുതിയിരിക്കുന്ന പി ഭാസ്കരൻ മാഷാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം രാജലക്ഷ്മി. താങ്ക് യു.
0: താങ്ക് യു.
1: ഓക്കെ.

0: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ, നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്താണ്, എവിടെ നിന്നാണ്, ആരാണ്?
1: ഞാൻ വാസുദേവൻ.
2: ആ, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഇടുക്കി.
2: ഇടുക്കി നിന്നാണ്. ആ, ഓക്കെ. സോ വർക്ക് ചെയ്യാണോ, എങ്ങനെയാണ്?
1: ചെറിയൊരു കഷ്ടപ്പാട് ഉണ്ടായിരുന്നേ.
2: ആ,
1: അതിപ്പം തൂക്കമ്മ പറഞ്ഞ കണ്ണിന് കാറ്റ് നഷ്ടപ്പെട്ടു പോയി.
2: ഓ ഓ ഓ ഓ.
1: അതുകൊണ്ട് അത് നിർത്തി.
2: ഓ ഓ ഓ ഓ.
1: കഷ്ടപ്പാടില്ല.
2: അപ്പോ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ബാണിയമ്മ പാടിയ മനസ്സിൻ മടിയിലെ മാന്തളിരെ ആ ഗാനം.
2: ആ, പാടുവല്ലോ. അപ്പോ രണ്ട് ലൈൻ പാടാലോ?
1: ഇല്ല, പാടിയില്ല.
2: പാടയില്ല. മാനത്തെ വെള്ളിത്തേരുന്ന ഞാൻ സിനിമയിലെ പാട്ടാണിത്. ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ്
1: ചെയ്യാം.
2: ഓ, തീർച്ചയായിട്ടും. താങ്ക് യു.
1: ശരി.
2: ഓ,

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ആ, നമുക്ക് സംഗീതമാ ജീവിതം എന്ന പാട്ടില്ല, അത്
0: ആ,
1: മതി.
0: സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ, അതല്ലേ കമുകര പുരുഷ തിരുനായിനാർ കുറിച്ച്. പേരെന്താണ്? പേര് ഞാൻ ചോദിച്ചതുമില്ല, പേര് ചോദിക്കാൻ മറന്നുപോയി. നിസാറാണ്. ഓക്കെ, അപ്പൊ നിസാർ ചേട്ടന് നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ഓക്കെ ശരി.

ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.

നരൻ എന്ന ചിത്രത്തിൽ ചിത്രപ്പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ദീപക് ദേവ്. ഒരു ഗാനം കൂടി കേൾക്കാം. മഴക്കാറ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 11:15 കേൾക്കാം. ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
4: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
5: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 വേൾഡ് IBD ഡേ. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് മെയ് 19 നാം ലോക IBD ദിനമായി ആചരിക്കുകയാണ്. IBD എന്ന രോഗത്തെക്കുറിച്ചുള്ള അറിവും IBD എന്ന രോഗത്തിന്റെ ലക്ഷണവും സമൂഹത്തിലെത്തിക്കുക, ജനങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനെയൊരു ദിനാചരണം നാം നടത്തുന്നത്. ഇതെല്ലാ വർഷവും മെയ് 19 നടത്തുന്നത്. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിൻ്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടലെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിലെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിൽ നിന്ന് വരുന്ന ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിൻ്റെ എക്സ്പാൻഷൻ, അല്ലെ മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിൻ്റെ രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം. രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് IBD അല്ലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തിൽ ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തിൽ അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ടങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിൻ്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് ഈ അസുഖത്തിൻ്റെ അൾസറിൻ്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ IBD രോഗം നിർണയത്തിന് ശേഷം അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിൻ്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പോൾ വയറിളക്കം IBD രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും

ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് ഐ ബി ഡി രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ മലത്തിലെ ബ്ലഡ് പോവുക, രക്തത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇവ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും ഐ ബി ഡി രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റിക് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പൊണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വയറിൽ വായ്പൊണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് ഐ ബി ഡി അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റിക് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം ഐ ബി ഡി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാര്, രണ്ടാമത് പ്രായമുള്ള ആൾക്കാർ. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ, ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തിൽ. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്ക് അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിൻ്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഐ ബി ഡി രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപഗ്രഥിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ ഐ ബി ഡി രോഗം നിർണ്ണയിക്കുക സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിൻ്റെ കൗണ്ട് കൂടുതലായിട്ട് പോവുക, അല്ലെങ്കിൽ CRP കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടിവരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിൻ്റെ അഗ്രഭാഗം, ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിലെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിൻ്റെ ഭാഗത്തു നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം. സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ്, അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ബി ഡി എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരാശങ്കയുണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലദ്വാരത്തിക്കൊരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടുകൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്നൊരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ഐ ബി ഡി രോഗം നിർണ്ണയിക്കുന്നതിന്. അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിൻ്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. അപ്പോൾ ഈ IBSന്റെ ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം, പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷേ IBSഉം IBDയും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, IBSൽ വയറിളക്കം, ഈ പറയുന്ന പോലെ വയറ്റു വേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBSൽ നോർമലാണ്, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ. എന്നാൽ IBDയിൽ വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBDയിൽ കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസ് തുടങ്ങിയ അസുഖങ്ങളുടെ രോഗനിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടൽ ചുരുക്കം അനുഭവപ്പെടാം. കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇൻഡസ്ട്രിയൽ

0: ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്കായിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പോൾ രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മുടെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളികയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തികം മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്നത്, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? ആറുമാസം കൊണ്ട് തീരുമോ, ഒരു വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷേ ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിളാണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോയെന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന് സാധാരണ രോഗികൾ ചോദിക്കുന്ന, ഈ IBD രോഗികൾ ക്യാൻസറിൻ്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിൻ്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ്, അതിനുള്ള സാധ്യത കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗി കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്ന് അറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഇത് IBD ദിനത്തിനോട് അനുബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി

രാഗാമൃതത്തിൽ ബോംബെ സഹോദരിമാരായ സി സരോജയും സി ലളിതയും പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതി കേൾക്കാം. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, ശ്രീ കെ ആർ ഗണേഷ് മൃദംഗം, ശ്രീ ആദിച്ചനെല്ലൂർ അനിൽകുമാർ ഖടം. ഭാരതി മാമവ എന്ന കൃതി, ഹനുമത്തോടി രാഗം, ആദിതാളം.

ബോംബെ സഹോദരിമാരായ സി സരോജയും സി ലളിതയും പാടിയ മഹാരാജാസ് സ്വാതി തിരുനാൾ കൃതിയാണ് ഇന്ന് രാഗാമൃതത്തിൽ കേട്ടത്. ശ്രീമതി എസ് ആർ രാജശ്രീ വയലിൻ, ശ്രീ കെ ആർ ഗണേഷ് മൃദംഗം, ശ്രീ ആദിച്ചനെല്ലൂർ അനിൽ

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: AIRTVMPM@gmail.com.

0: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ഇന്നുച്ചയ്ക്ക് 1 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്.

0: കാണുന്ന മാത്രയിൽ തന്നെ മനസ്സിന് സന്തോഷമുളവാക്കുന്ന പക്ഷിയാണ് മഞ്ഞക്കിളി. ഇവയുടെ നിറസൗകുമാര്യവും സ്വരശുദ്ധിയുള്ള പാട്ടുമാണ് മഞ്ഞക്കിളികളെ നമുക്ക് പ്രിയമുള്ളതാക്കുന്നത്. മൂന്ന് ജാതി മഞ്ഞക്കിളികളെ കേരളത്തിൽ സാധാരണമായി കണ്ടുവരുന്നുണ്ട്. ഇവയെ കാണാത്തവർ വളരെ കുറവായിരിക്കും. വാഴപ്പഴത്തിൻ്റെ സുവർണ മഞ്ഞ നിറമുള്ളതിനാൽ ഇവയെ ചില പ്രദേശങ്ങളിൽ വാഴപ്പഴ പക്ഷി എന്നും വിളിക്കാറുണ്ട്. ഉത്തരേന്ത്യക്കാർ മഞ്ഞക്കിളികളെ മാമ്പഴപ്പക്ഷി എന്നും വിളിക്കുന്നു. പഴുത്ത മാങ്ങയുടെ തിളക്കമുള്ള മഞ്ഞ നിറം ഇവയ്ക്കുള്ളതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. മാമ്പഴക്കാലത്താണ് അവിടങ്ങളിൽ മഞ്ഞക്കിളികളെ കൂടുതലായി കാണുന്നതെന്നതും മറ്റൊരു കാരണമാകാം.
1: കേരളത്തിൽ കാണപ്പെടുന്ന മൂന്ന് ജാതി മഞ്ഞക്കിളികളിൽ മഞ്ഞക്കറുപ്പൻ മാത്രമാണ് ഇവിടെ സ്ഥിരവാസിയായി ഉള്ളത്. ഇന്ത്യൻ മഞ്ഞക്കിളി, ചീന മഞ്ഞക്കിളി എന്നിവ ദേശാടകരായി വന്നു പോകുന്നവരാണ്. മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരപലഹാരം കിട്ടുമെന്നൊരു വിശ്വാസം നാട്ടിൻപുറങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലാണ് ഇത് പ്രചരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു വിശ്വാസം എങ്ങനെ ഉണ്ടായെന്ന് ആലോചിക്കുന്നത് രസകരമായിരിക്കും. മാർച്ച് മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ് മഞ്ഞക്കറുപ്പിന്റെ കൂടൊരുക്കൽ കാലം. ഇക്കാലത്ത് ഇവ വളരെ സജീവമായിരിക്കും. മരങ്ങളിലൊക്കെ ഇവ ചാടിക്കളിക്കുന്നുണ്ടാകും. വേനൽക്കാലം കഴിയുന്നതോടെ നമ്മുടെ നാട് വിട്ടു പോകുന്നവരാണ് മറ്റ് രണ്ട് ജാതി വിരുന്നുകാരായ മഞ്ഞക്കിളികൾ. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾ മഞ്ഞക്കിളികളെ കൂടുതലായി കാണാനുള്ള സാധ്യത വേനൽക്കാലത്താണ്. മധ്യവേനൽ അവധിക്ക് പള്ളിക്കൂടമൊക്കെ അടച്ച് കുട്ടികൾ പാടത്തും പറമ്പിലും അലയുന്ന കാലവുമാണ് അത്.
0: അതുപോലെ വേനൽക്കാലത്താണ് നമ്മുടെ നാട്ടിലെ ഉത്സവകാലം. അമ്പലങ്ങളിലും പള്ളികളിലും ഉത്സവങ്ങളോടുത്സവമായിരിക്കും. വിഷു പോലെയുള്ള പ്രധാന പല ഉത്സവങ്ങളും മേടമാസത്തിലാണെന്ന് ഓർക്കണം. ഉത്സവകാലത്ത് എല്ലാ വീട്ടിലും മധുരം വിളമ്പുന്നത് പതിവാണ് താനും. ഇക്കാലത്ത് മഞ്ഞക്കിളികളെ കാണാനുള്ള അവസരമുണ്ടാകുകയും മധുരം കിട്ടാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇതാവാം മഞ്ഞക്കിളികളെ കണ്ടാൽ മധുരം കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടാവാൻ ഒരു കാരണമായി തോന്നിയിട്ടുള്ളത്. മഞ്ഞക്കിളികളെ നിലത്തിറങ്ങിക്കണ്ടാൽ അവയിരിക്കുന്നതിനിടയിൽ നിധിയുണ്ട് എന്നൊരു വിശ്വാസവുമുണ്ട്. സാധാരണ മഞ്ഞക്കിളികൾ നിലത്തിറങ്ങാറില്ല. മരച്ചില്ലകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറന്നും കൊമ്പിൽ ചാടിച്ചാടി നടന്നും ഇര തേടുകയാണ് ഇവയുടെ രീതി. എന്നാൽ അപൂർവമായി കൃമികീടങ്ങളെ തിന്നാനായി നിലത്തിറങ്ങാറുമുണ്ട്. ഇങ്ങനെ അപൂർവമായി മാത്രം നിലത്തിറങ്ങി കാണാറുള്ളതിനാലാകാം നിധികുംഭം ഉള്ളിടത്താണ് ഇവയുടെ ഇരിപ്പ് എന്ന വിചാരം വരാൻ കാരണം.

0: വർണ്ണപ്പകിട്ടുകൊണ്ട് നമ്മെ വശീകരിക്കുന്ന പക്ഷികളിൽ മുമ്പരാണ് മഞ്ഞക്കിളികൾ.
1: പക്ഷി ഗവേഷകനും പരിസ്ഥിതി ഗ്രന്ഥകാരനുമായ സി സുശാന്ത്.
0: നല്ല പഴുത്ത മാങ്ങയുടെ മഞ്ഞനിറം പോലെയോ, നന്നായി വിളഞ്ഞു പഴുത്ത് പൂവമ്പുഴം പോലെയും, നല്ല പൊന്നുപോലെ സുവർണശോഭയാർന്ന ഉജ്ജ്വല മഞ്ഞ നിറക്കാരാണ് മഞ്ഞക്കിളികൾ. കേരളത്തിൽ മൂന്നിനം മഞ്ഞക്കിളികളെ കാണാറുണ്ട്. ഇവയിൽ മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയും മഞ്ഞക്കിളിയും ചീന മഞ്ഞക്കിളിയും ദേശാടകരുമാണ്. തലയും കഴുത്തും കറുത്ത മൂടുപടം അണിഞ്ഞതുപോലെ കറുത്ത നിറവും തിളങ്ങുന്ന മഞ്ഞ നിറവും ചിറകിൽ കറുപ്പ് നിറവും കൊക്കുകൾ തിളങ്ങുന്ന ചുവപ്പ് നിറവുമാണ് മഞ്ഞക്കറുപ്പൻ്റേത്. ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമില്ല. പ്രായപൂർത്തിയാകാത്ത പക്ഷികൾക്ക്

0: തുറസായ പ്രദേശങ്ങളിലുമൊക്കെ മഞ്ഞക്കറുപ്പനെ കാണാം. ഏപ്രിൽ മാസത്തിലാണ് മഞ്ഞക്കറുപ്പൻ കൂട് കെട്ടുന്നത്. ഇക്കാലങ്ങളിൽ ഇവ മധുരമായി ശബ്ദിച്ചുകൊണ്ട് നമ്മുടെ വളപ്പുകളിൽ പാറി നടക്കുകയും വളരെ ഗോപ്യമായി തൊട്ടിൽ പോലുള്ളൊരു കൂടുണ്ടാക്കുകയും ആ കൂട്ടിൽ മുട്ടയിട്ട് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് പുഴുക്കളെയും പ്രാണികളെയുമാണ് അവ കൊടുക്കുക. മഞ്ഞക്കറുപ്പൻ സ്ഥിരവാസിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന രണ്ടും മറ്റു മഞ്ഞക്കിളികൾ ദേശാടകരാണ്. അതിലൊന്ന് മഞ്ഞക്കിളി എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ഓറിയോൾ. മഞ്ഞക്കറുപ്പൻ്റെ ഇംഗ്ലീഷ് നാമം ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ എന്നാണ്. അപ്പം ഇന്ത്യൻ ഓറിയോൾ എന്ന മഞ്ഞക്കിളിക്ക് നല്ല മഞ്ഞ നിറവും കണ്ണിനു മാത്രം ഒരു കരിയെഴുത്ത് പോലെ കറുപ്പ് നിറവുമുണ്ട്. ഇവയെ മഞ്ഞക്കിളിയിൽ നിന്നും അങ്ങനെ വ്യത്യസ്തനാക്കുന്നു. ചീന മഞ്ഞക്കിളിയാകട്ടെ ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലെ ദേശം അപൂർവ ദേശാടകനാണ്. ഇവയുടെ കണ്ണിന് ചുറ്റും ഒരു കൺപട്ട കെട്ടിയതുപോലെ, കൊള്ളക്കാർ കൺപട്ട കെട്ടിയതുപോലെ നല്ല കറുത്ത നിറം തലയ്ക്ക് പുറകിലേക്ക് നീളുന്നു. ഇങ്ങനെ ചീന മഞ്ഞക്കിളിയെ നമുക്ക് തിരിച്ചറിയാം. ഇങ്ങനെ ഈ മൂന്ന് ഇനം മഞ്ഞക്കിളിയും കേരളത്തിൽ ഉണ്ട്. അവയെ ഇനി കാണുമ്പോൾ നിരീക്ഷിക്കും. തീർച്ചയായും പക്ഷി നിരീക്ഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളിൽ ഒന്നാണ് മഞ്ഞക്കറുപ്പൻ അല്ലെങ്കിൽ മഞ്ഞക്കിളികൾ. അവയെ കാണുമ്പോഴും ഇപ്പോഴും അവയെ കാണുന്നതിൽ ആ പുതുമ ഒരിക്കലും മാറിയിട്ടില്ല. എന്നും കാണാൻ ആഗ്രഹിക്കുന്ന പക്ഷികളാണ് മഞ്ഞക്കിളികൾ.
1: മഞ്ഞക്കറുപ്പൻ പലതരത്തിൽ പാടാറുണ്ട്. മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മുതൽ അവ പാടി തുടങ്ങുന്ന പാട്ടാണ് കൂടുതൽ പേരും കേട്ടിരിക്കുക. മഴക്കാലത്തും ഈ പാട്ട് അങ്ങനെ മഞ്ഞക്കറുപ്പൻ മൂളിക്കൊണ്ടേയിരിക്കും. മഴ തോരുന്ന നേരത്ത് തൊടിയിൽ നിന്ന് മഞ്ഞക്കറുപ്പൻ്റെ പാട്ട് മുഴങ്ങുന്നത് കേട്ടിരിക്കുക വളരെ സുന്ദരമായൊരവസ്ഥയാണ്. മുറ്റത്തെ മാവിലോ പ്ലാവിലോ ഇരുന്ന് അവ മൂളിക്കൊണ്ടിരിക്കും. നൂൽമഴയുടെ നേരിയ തരുമ്പ് കൂടി ചേരുന്നതോടെ മഞ്ഞക്കിളിയുടെ പാട്ടിന് ആസ്വാദ്യതയേറും. സന്തോഷകരമായിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള പാട്ട് അവ മൂളുക. എന്നാൽ കാക്കയെയും മറ്റു ശത്രുപക്ഷികളെയും കൊത്തി ഓടിക്കേണ്ടി വരുമ്പോൾ ശബ്ദം വളരെ പരുക്കനാകും. രൗദ്രഭാവത്തോടെയാകും അവ ശബ്ദിക്കുക. ഷ്ക്രേ ഷ്ക്രേ എന്നൊരു ശബ്ദമാകും ഉച്ചത്തിൽ മുഴക്കുക. അതുപോലെ മൂന്നാല് മഞ്ഞക്കറുപ്പന്മാർ ഒന്നിച്ചു ചേർന്ന് ഉല്ലാസലീലകളിൽ ഏർപ്പെടുമ്പോൾ അവയുടെ പാട്ട് വേറിട്ടതായിരിക്കും. കളിചിരി ശബ്ദം പോലെ ആനന്ദകരമായി നമുക്കത് അനുഭവപ്പെടുകയും ചെയ്യും. കളകളാരവത്തോടെയുള്ള പാട്ടാകും മഞ്ഞക്കറുപ്പന്മാർ മുഴക്കുക. ശൃംഗാര ചുവയുള്ള പാട്ടാണിത്. എന്നാൽ അവ തമ്മിൽ വഴക്കിടുമ്പോൾ ഭാഷ മാറും. പരുക്കൻ ശബ്ദത്തിലാകും പിന്നെ. ഇങ്ങനെ പല തരത്തിൽ മഞ്ഞക്കറുപ്പൻ ശബ്ദിക്കാറുണ്ട്.
2: മഞ്ഞക്കറുപ്പന്റെ ഇംഗ്ലീഷ് പേരാണ് ബ്ലാക്ക് ഹുഡഡ് ഓറിയോൾ. ഇവയുടെ ശാസ്ത്രനാമം ഓറിയോളസ് സാങ്തോർണസ് എന്നാണ്. ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ എന്നാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം ഓറിയോളസ് ഓറിയോളസ് എന്നാണ്. ചീന മഞ്ഞക്കിളിയുടെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് നേപ്പഡ് ഓറിയോൾ എന്നാണ്. ഓറിയോളസ് ചിനൻസിസ് എന്നാണ് ശാസ്ത്രനാമം. മഞ്ഞക്കറുപ്പിന്റെ തല, താടി, തൊണ്ട, കഴുത്ത്, മാറിടം എന്നിവ കറുപ്പായിരിക്കും. കൊക്കും കറുപ്പായിരിക്കും. പൂവനും പിടയും ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ താടി, തൊണ്ട, മാറിടം എന്നിവിടങ്ങളിൽ വെള്ളവരകൾ കാണാം.
1: ഇന്ത്യൻ മഞ്ഞക്കിളിയുടെ കൊക്ക് ചെമപ്പായിരിക്കും. കൊക്കിൽ നിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കുറിയ കൺപട്ട നല്ല കറുപ്പായിരിക്കും. പൂവന് ചിറകുകളുടെ അരികം നല്ല കറുപ്പായിരിക്കും. ഇതിൻ്റെ നടുക്ക് ഒരു മഞ്ഞ പൊട്ടുണ്ടാകും. വാലിൻ്റെ നടുക്ക് കറുപ്പും ഓരങ്ങളിൽ മഞ്ഞയും. പിടയ്ക്ക് പൂവനോളം ശോഭ കാണില്ല. ദേഹത്തിലെ മഞ്ഞയിൽ ഓറഞ്ചിന് പകരം പച്ച ഛായയായിരിക്കും. മാറിടത്തിൽ തവിട്ട് നിറത്തിൽ വരകളുണ്ടാകും. ചിറകുകൾ പച്ച കലർന്ന തവിട്ട് നിറം. പ്രായപൂർത്തിയാകാത്ത ആൺപക്ഷി പിടയെ പോലെ ഇരിക്കും.
2: മഞ്ഞക്കിളിയുടെ കൊക്ക് റോസ് നിറത്തിലുള്ളതായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന കറുത്ത പട്ട നല്ല വീതിയുള്ളതായിരിക്കും. ഇത് പുറകോട്ട് നീണ്ട് ശരീരത്തിലൂടെ മറ്റേ കണ്ണുവരെ എത്തിയിരിക്കും. നിറങ്ങളിലുള്ള ഈ വ്യത്യാസം നോക്കി മൂന്ന് ജാതികളെയും തിരിച്ചറിയാൻ കഴിയും.
1: മഞ്ഞക്കറുപ്പനെയാണ് കേരളത്തിൽ കൂടൊരുക്കി കാണാറുള്ളത്. മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവ കൂടൊരുക്കാറുള്ളത്. കാട്ടിലും നാട്ടിലുമെല്ലാം ഇവയുടെ സാന്നിധ്യമുണ്ട്. സൗകര്യം കിട്ടുന്നിടത്തൊക്കെ കൂടൊരുക്കുകയും ചെയ്യും.
2: ഇന്ത്യൻ മഞ്ഞക്കിളി കാശ്മീരിലും

0: ഹിമാലയത്തിലും ഉത്തരേന്ത്യയുടെ മറ്റു ചില ഭാഗങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്. ഇക്കാലത്ത് അവ മനോഹരമായി പാടാറുമുണ്ട്. ചീനമഞ്ഞക്കിളി കേരളത്തിൽ വരുമെങ്കിലും സൈബീരിയയിലും ഏഷ്യയുടെ വടക്ക് കിഴക്കുള്ള രാജ്യങ്ങളിലുമാണ് കൂടൊരുക്കാറുള്ളത്.
1: എല്ലാ ജാതി മഞ്ഞക്കിളികളും ചെറുപഴങ്ങളും പ്രാണികളെയും തിന്നും. കീടനിയന്ത്രണത്തിന് ഇവ വലിയ സഹായം ചെയ്യുന്നുണ്ട്. ഉയർന്ന മരക്കൊമ്പിൻ്റെ കവട്ടയിൽ തൊട്ടിൽ പോലെയാണ് മഞ്ഞക്കറുപ്പിൻ്റെ കൂടൊരുക്കൽ. മരങ്ങളുടെ തൊലി നാരുപോലെ ചീന്തിയെടുത്ത് മെടഞ്ഞാണ് കൂടുണ്ടാക്കുക. ഉണക്കിലയും പഞ്ഞിയും രോമങ്ങളും നാരുകളും കൊണ്ടുവന്ന് കൂടിനുൾവശം ഭംഗിയാക്കും. ഇവയുടെ കൂട് കണ്ടാൽ ചായക്കോപ്പ പോലെ ഇരിക്കും.
0: ശക്തരായ പക്ഷികളുടെ കൂടിനരികിൽ പോയി കൂടൊരുക്കുന്ന സ്വഭാവം മഞ്ഞക്കറുപ്പനുണ്ട്. പൊതുശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ ഇത് ഗുണമാകുമല്ലോ എന്നാകും മഞ്ഞക്കറുപ്പന്റെ ചിന്ത. ആനറാഞ്ചിയുടെയും ഓലേഞ്ഞാലിയുടെയും കൂടരികിലാണ് സാധാരണയായി ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാക്കയെ പോലെയുള്ള ശത്രുക്കൾ വന്നാൽ എല്ലാവരും ചേർന്ന് അവയെ തുരത്തും. എന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഓലേഞ്ഞാലിയുടെ മട്ട് മാറും. പാവം മഞ്ഞക്കറുപ്പന്റെ കൂട് ആക്രമിച്ച് മുട്ടയെയും കുഞ്ഞുങ്ങളെയും കൊത്തിയെടുക്കും. ഓലേഞ്ഞാലികളുടെ കുഞ്ഞുങ്ങളുടെ ആഹാരമായി മഞ്ഞക്കറുപ്പന്റെ കുഞ്ഞുങ്ങൾ മാറും. പക്ഷികളുടെ സ്വഭാവവും ജീവിത രീതിയും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. വൈവിധ്യമാണ് പ്രകൃതിയുടെ ശക്തി എന്ന് ഈ ജീവിതങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാം.

0: ചിത്രീകരണ പരമ്പരയുടെ ഈ ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അഞ്ജന ശ്രീകുമാർ, നിർവഹണം സന്ദീപ് സുരേഷ്.
1: ഹരിതവാണി സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. എ പി കോമളയും സംഘവും പാടിയ ഗാനം ചിത്രം ശ്യാമള ചേച്ചി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി.
0: ഇന്ന് കൂട്ടുകാരിയിൽ ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഗംഗാ നായരുമായി രഞ്ജിനി എം ആർ നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമ്മുടെ അതിഥി ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഗംഗാ നായരാണ്. പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: അടുത്തിടെ നടത്തിയ ഒരു പെയിന്റിംഗ് എക്സിബിഷൻ, അത് കണ്ടിട്ടാണ് കൂട്ടുകാരിയിലേക്ക് മാമിനെ ക്ഷണിച്ചത് തന്നെ. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തപ്പെട്ടത്?
3: ഈ കഴിഞ്ഞ മാസം പൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ നടന്ന ഒരു 6 പേരുടെ ഗ്രൂപ്പ് എക്സിബിഷനിലാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ബൈജു ഗോപിനാഥ് സാറ്, പഴയ മുഖ്യമന്ത്രി അച്യുത മേനോൻ, അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ രാമൻകുട്ടി, ഞാൻ, പിന്നെ എസ് ആർ ഭദ്രൻ, ഭദ്രൻ കാർത്തിക, എൻ്റെ കൂടെ ഒരു കൊച്ചുമോളുണ്ടായിരുന്നു, ഭദ്രൻ്റെ കൊച്ചുമോൾ. ഇങ്ങനെ ഞങ്ങൾ 6 പേര് വളരെ നല്ല രീതിയിൽ എക്സിബിഷൻ വിജയിക്കുകയുണ്ടായി. ഞാൻ ഒരുപാട് എക്സിബിഷൻസ് ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിലെല്ലാം ഓരോ എക്സിബിഷൻസ് ചെയ്യുമ്പോഴും പുതിയ പുതിയത് വയ്ക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടാറുള്ളത്. ഇത്തവണ എക്സിബിഷൻസിൽ വെച്ചാലും പുതുമയുള്ള ചിത്രങ്ങളായിരുന്നു. ആ പുതുമയിൽ ഒരുപാട് സൗന്ദര്യം കണ്ടെത്തുകയും വന്നവരൊക്കെ അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കൂട്ടത്തിലെ എല്ലാവരെയും പോലെ ഞാനും വളരെ സന്തോഷിക്കാനുണ്ടായത്.
2: ഇതിന് ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
3: എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അഡീഷണൽ സെക്രട്ടറി റിട്ടയർ ചെയ്തതാണ് രാജേന്ദ്രൻ നായർ. അദ്ദേഹം, മക്കൾ 2 പേരും, പിന്നെ എൻ്റെ മരുമക്കളും. അതിനേക്കാൾ സന്തോഷം എൻ്റെ പിക്ചർ കാണുമ്പോൾ അത്ര എൻ്റെ കൊച്ചുമോൻ പറയാറുണ്ട്, ഓ, ഗ്രാൻഡ്മ ഈസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. എനിക്ക് അതാണ് ഏറ്റവും വലിയൊരു അവാർഡ്, അവൻ്റെ ഒരു സന്തോഷം കാണുമ്പോഴും.
2: കവികൾക്കൊക്കെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണോ? ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിന്ത?
3: എൻ്റെ വർക്കുകൾ ഒരു വർക്കും ഒരു വർക്കിനെ പോലെ ആയിരിക്കരുതെന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു പോകും. അതായത്, ഞാനൊരു ക്യാൻവാസ് എടുത്ത് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അത്യാവശ്യം വേണ്ട ഏകാഗ്രത, നിശബ്ദത, ഇതെല്ലാം ഞാൻ ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങാറ്. എനിക്ക് എന്തോ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് എൻ്റെ വർക്കുകളെ തോന്നുന്നത്. അപ്പം എനിക്ക് മാത്രമല്ല അതിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ളത്, കാണികൾക്ക്, അവരുമായിട്ട് സംവാദം നടത്തണം. അപ്പം എന്തെങ്കിലും കുറച്ച് കളേഴ്സ് വാരി തേച്ച് കഴിഞ്ഞു അതൊരു ആബ്സ്ട്രാക്റ്റ് ആണെന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവുള്ളത് കാരണം ഞാൻ അതിൽ എൻ്റെതായ ഡെപ്ത് കൊടുക്കാൻ നോക്കും, കളേഴ്സിൽ ശ്രദ്ധിക്കും, പാറ്റേണിൽ ശ്രദ്ധിക്കും, ടെക്സ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കും, പല മിക്സഡ് മീഡിയ യൂസ് ചെയ്യും, പല ടൂൾസ് യൂസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ട് വരുന്നത്. അത് എനിക്ക് എപ്പോഴും തോന്നുന്നത് എൻ്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പം എനിക്ക് അതെൻ്റെ അച്ഛൻ്റെ ഒരു സ്പിരിച്വൽ ഇടപെടൽ അതിനകത്തുണ്ട് എന്നുള്ള, എൻ്റെ ഏത് വർക്കും കാണുമ്പോഴും ഞാൻ വിചാരിക്കും ഇത് ഞാൻ മാത്രമല്ല അച്ഛനും പ്രകൃതിയും ഈശ്വരനും എല്ലാം ഇടപെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ എഴുത്തും ഇപ്പം എൻ്റെ കവിതകളും മിസ്റ്റിക് കവിതകളാണ്. അപ്പം എൻ്റെ വർക്കുകളിലും ഞാൻ കാണുന്നത് കൂടുതലും മിസ്റ്റിസിസം ആണ്.
2: അപ്പോൾ ഒരു തീം മനസ്സിൽ കണ്ടുകൊണ്ട് ക്യാൻവാസിൽ പകർത്തുന്ന രീതിയാണോ ഉള്ളത്, അതോ ഒരു ക്യാൻവാസിലൂടെ കൈകൾ മനസ്സിന്റെ യാത്രയ്ക്ക് ഒപ്പം അങ്ങ് ചലിച്ചു പോവുകയാണ്?
3: മനസ്സിനൊപ്പം മാത്രമല്ല എൻ്റെ ബുദ്ധിയിൽ അപ്പോഴെന്താണ് തോന്നുന്നത്. എൻ്റെ വർക്കുകളിലൊന്നും ഒരു പെൻസിൽ മാർക്കുപോലും ഞാൻ ചെയ്തിട്ടില്ല. ആബ്സ്ട്രാക്റ്റിന് ഒരു പ്രത്യേകിച്ച് നമ്മളൊരു സ്കെയിൽ വെച്ച് വരച്ചിട്ട് അങ്ങനെ വേണം എന്നില്ല. പക്ഷെ ആ ഘടനയെല്ലാം നമ്മുടെ ഈ ബ്രഷ് കൊണ്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ കൊണ്ടോ തന്നെ നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ. അതാണ് ആബ്സ്ട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത.
2: ഒരു വർക്ക് ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ മനസ്സിലൊരു സമയം നിശ്ചയിക്കാറുണ്ടോ, അതോ ഒരു വർക്ക് അതിന്റെ പരിപൂർണതയിൽ എത്തുന്നത് വരെയും അതിനുവേണ്ടി സമയം ചെലവഴിക്കണം എന്നുള്ളൊരു രീതിയാണോ?
3: ഒരു നിശ്ചിത സമയമെടുത്ത് അത് തീർക്കണം എന്നല്ല, എൻ്റെ സങ്കല്പം, സാങ്കല്പികമായിട്ട് അതിൽ എന്തൊക്കെ വരണം എന്നുള്ളത് എനിക്ക് ആദ്യമേ ഞാൻ മുന്നോട്ട് കാണില്ല എങ്കിൽ പോലും ഞാൻ ക്യാൻവാസ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ക്യാൻവാസ് അല്ല തുടങ്ങുന്ന, ഒന്നിൽ കൂടുതൽ ക്യാൻവാസ് തുടങ്ങും. ഒരു ക്യാൻവാസിൽ ഞാൻ കുറച്ച് ചെയ്തിട്ട് ബാക്കി മറ്റേ ക്യാൻവാസിലോട്ട് ഞാൻ അങ്ങോട്ടങ്ങ് മാറും. നമ്മുടെ ഈ പ്രകൃതി തന്നെ ഒത്തിരി ഒബ്സർവ് ചെയ്യാനുണ്ടല്ലോ. അപ്പം ഈ ഒബ്സർവേഷനിലൊക്കെ എനിക്ക് പുതിയ പുതിയ അതുപോലെ ഇൻട്യൂഷൻസ് വഴി എനിക്ക് ഐഡിയാസ് കിട്ടും. എൻ്റെ ഒരു

0: പിക്ചറിൽ തന്നെ നിങ്ങൾ കണ്ടതാണ് എക്സിബിഷന്, ഒരു ആന, ഒരു കാള, അതിന്റെയൊക്കെ രൂപങ്ങളൊക്കെ അതിൽ രൂപം കൊണ്ടുവന്നതാണ്. ഞാൻ ഒരിക്കൽ പോലും ഒരു ഒരു ലൈൻ പോലും നിങ്ങൾക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റൂല.
1: എക്സിബിഷനെ ആദ്യം വെച്ചിരുന്ന ചിത്രം അതായിരുന്നു. അപ്പൊ ആ ആദ്യ ചിത്രത്തിൽ തന്നെ എഴുന്നള്ളത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു ആന, അതിനു മുകളിൽ തന്നെ ഒരു സ്ത്രീ, പിന്നെ അതിനടുത്തൊരു ക്ഷേത്രം. കേരളം, കേരളത്തിന്റെ ഒരു സാംസ്കാരിക ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ പ്രകൃതി, ഉത്സവങ്ങൾ, സംസ്കാരം, ഇതൊക്കെ കലയുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇതിനെയൊക്കെ ഓരോന്നിനെയും ക്യാൻവാസിലേക്ക് എങ്ങനെയാണ് അത് പകർത്തിയെടുക്കുന്നത്?
0: അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ ഒത്തിരി ട്രഡീഷണൽ ആർട്ടിനെ സ്നേഹിച്ച ഒരാളാണ്. അപ്പോൾ ആ ട്രഡീഷണൽ ആർട്ടിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു സ്വഭാവം, അതെല്ലാം എന്നിൽ അത് ഉള്ളിൽ കാണുമായിരിക്കും. കാണികൾ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അതിന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ, അതായത് ഒരു പെർസെപ്ഷൻ വന്നു എന്നിപ്പോൾ കേൾക്കുമ്പോൾ എനിക്കൊരു വളരെ സന്തോഷമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല ആ പിക്ചർ എഴുന്നള്ളത്തെന്നുള്ള ഒരു തീം. എൻ്റെ അബ്സ്ട്രാക്ട് ഭാഷയെ പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതയാത്രയിൽ സഹനശക്തിയുടെ ഒപ്പം സ്ഥിരതയ്ക്കും ആത്മബലത്തിനും ധൈര്യത്തിനും ആത്മശക്തിയും എല്ലാം ഒരുമിച്ച് നിലകൊള്ളുന്നതായി കാണുന്നു എൻ്റെ ആ പിക്ചറിൽ. ഞാനതാണ് കാണുന്നത്. ഒരു സ്ത്രീയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാവം എന്ന് പറയുന്നത്, സ്ത്രീയുടെ ബലം എന്ന് പറയുന്നത് ക്ഷമ തന്നെയാണ്. അപ്പൊ ഇതിൽ ഈ കാണിക്കുന്ന സ്ഥിരോത്സാഹം വളരെ നല്ല ഒരു ആശയമായിട്ട് എനിക്ക് തോന്നിയതും അത് പിറവിയെടുക്കാൻ ചിലപ്പം കാരണമായേക്കാം.
1: പ്രദർശനത്തിനുണ്ടായിരുന്ന അടുത്തൊരു ചിത്രത്തില് ക്യാൻവാസിൽ നിന്ന് തികച്ചും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു തോന്നലായിരുന്നു. കൈവച്ച് നമ്മൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ രൂപങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തോന്നൽ അത് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അങ്ങനെ പ്രകൃതിയോട് കൃത്യമായിട്ട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു രീതിയായിരുന്നു ആ ചിത്രത്തിൻ്റെത്.
0: ഞാൻ അബ്സ്ട്രാക്ട് വർക്കുകൾ ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്ക് രൂപങ്ങളല്ലാത്ത കളേഴ്സ് കൊണ്ടും സിംഫണി ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. ആ ചിത്രം കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു. അതില് ഫുൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അത് മുഴുവൻ ഞാൻ ടെക്സ്ചറിൽ ഉണ്ടാക്കിയതാണ് ബ്ലാക്ക് പെയിന്റ് കൊണ്ട്. എനിക്ക് തോന്നിയ രൂപങ്ങള്, അവര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതായത് വിസ്പേഴ്സ് ഓൺ വൈറ്റ് എന്നാണ് എന്റെ ആബ്സ്ട്രാക്ട് പെയിന്റിങ്ങിന് ഞാൻ പേരിട്ടത്. അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്,
1: പ്രകൃതിയിൽ ഓരോന്നും പരസ്പരം മന്ത്രിക്കുന്നുണ്ട്.
0: എനിക്ക് അത് തന്നെയാണ് ആവശ്യം, പ്രകൃതിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക.
1: മറ്റുള്ള നിറങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വെള്ളയും കറുപ്പും മാത്രമായിട്ട് ഒരു ചിത്രത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അതിലൂടെ സാധിക്കും എന്ന് ആ ചിത്രത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട്. വിസ്പേഴ്സ് ആൻഡ് വൈറ്റിലൂടെ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ ഇത്രയും കഥകൾ പറയാൻ അതിന് സാധിച്ചത്?
0: ഞാൻ തുടങ്ങിയതേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. എൻ്റെ അച്ഛൻ നന്നായിട്ട് വരയ്ക്കും. അച്ഛൻ്റെ മീഡിയം ചാർക്കോളായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞുനാളിൽ അച്ഛൻ വരയ്ക്കുന്ന കാണുമ്പോഴത്തേക്കും അടുത്ത് ചെന്ന് നിന്നതൊക്കെ കണ്ടു നിൽക്കും. ഞാൻ അന്ന് ഈ ചാർക്കോളും ഗ്രിഡ് എന്താണെന്നുള്ളതും മനസ്സിലാക്കി അച്ഛൻ്റെ എന്നാണ്. അപ്പം ഞാൻ ആദ്യം അച്ഛനെ ഒരു വരച്ചിട്ട് പുറത്ത് കാണിച്ചത് സിനിമാ നടൻ സത്യൻ്റെ ഒരു പിക്ചറായിരുന്നു. അപ്പം അച്ഛനെ കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അമ്മയുടെ പേര് തങ്കം എന്നാണ്, തങ്കം നമുക്ക് ഇവിടെ ഫൈൻ ആർട്സ് ചേർക്കാം. അപ്പം അച്ഛൻ അന്നേ മനസ്സിലായി എന്തോ ഒരു ചെറിയൊരു കഴിവിതിനകത്തുണ്ട് എന്ന് മനസ്സിലായിട്ടായിരിക്കണം. പക്ഷേ എനിക്ക് ഫിലോസഫി എടുത്ത് വിമൻസ് കോളേജിൽ ചേരാനായിരുന്നു താല്പര്യം. അങ്ങനെ ഞാൻ ചിത്രകലയെ സാവധാനം മാറ്റിവെച്ചു, തത്വചിന്തയിലോട്ട് പോയി.
1: അപ്പൊ യഥാർത്ഥത്തിൽ ചിത്രകല പഠിക്കാതെ ഉള്ളിലുണ്ടായിരുന്ന ആ കലയെ ഉണർത്തിയെടുത്ത ഒരാളാണ്. പിന്നീട് ഏത് സമയത്താണ് ഇതാണ് എന്റെ മേഖല എന്ന് തിരിച്ചറിഞ്ഞത്?
0: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിൽ കുറച്ച് കടമകള് കടപ്പാടുകളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ കുട്ടികളെല്ലാം വളർന്നു വലുതായി, അവരൊക്കെ പുറത്തുപോയി. അപ്പം ഞാൻ എൻ്റെ ഏകാന്തതയിൽ എൻ്റെ പാഷൻ്റെ പുറകെ പോകണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ചിത്രകലയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്തപ്പോൾ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൂരദേശങ്ങളിൽ നിന്ന് വന്ന ഗുരുക്കന്മാർ പോലും എൻ്റെ ആബ്സ്ട്രാക്ട് പിക്ചർ കണ്ടിട്ട് ഇതാണ് ഗംഗയുടെ സ്ട്രോങ് പോയിന്റ് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി. അതിനുശേഷം ഒന്ന് രണ്ട് അവാർഡ് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം പിന്നെ ഞാൻ എൻ്റെ ആബ്സ്ട്രാക്ടിനെ കുറെ കൂടി മോഡിഫൈ ചെയ്ത് വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ലെവലിലെത്തിയത്.
1: ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ കോമ്പോസിഷൻ രൂപപ്പെടുത്തുന്ന സമയത്ത് അതിനൊരു താളം ഉണ്ടായിരിക്കും, പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നൊക്കെ മുൻകൂട്ടി എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതൊരു ചിത്രത്തിലേക്ക് പകർത്തിയെടുക്കുന്നത്?
0: ചിത്രകല പഠിക്കുമ്പോൾ ചിട്ടപ്പെടുത്തിയ ഒരു സിലബസ് ഉണ്ട്. എനിക്ക് ഈ ചിട്ടപ്പെടുത്തിയ സിലബസ് എനിക്ക് ശീലമില്ല. എൻ്റെ ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യം വേണം. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയത് ഈ ആബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ്. കാരണം എനിക്കിഷ്ടമുള്ള കളർ എനിക്ക് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ലെവൽ വരെ വരയ്ക്കാം. ക്യാൻവാസിന്റെ പകുതി വരെ വരച്ചാലും എൻ്റെ ഒരു ആർട്ട് ആർട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലെ

0: സ്വാതന്ത്ര്യം മാത്രമല്ല അതിൽ വരേണ്ടത്, നമ്മുടെ ഒരു യുണീക്ക് വർക്ക് ആയിരിക്കണം, ക്രിയേറ്റീവ് ആസ്പെക്ട്സ് ആണ് കൂടുതൽ സ്ഥാനം നൽകേണ്ടത്. പരമ്പരാഗതമായിട്ടുള്ള അറിവിന് പുറമെ നമ്മുടെ സമകാലികമായ വേൾഡ് ആർട്ടിനെ കുറച്ചുകൂടി നമ്മൾ പഠിച്ചിരിക്കണം. വെറുതെ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അപ്പം അത് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെറിയ ഒരു ഐഡിയ നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കണം.
1: ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ലൈറ്റിങ് ഷാഡോ ഇതൊക്കെ ഓരോ പ്രത്യേക മൂഡ് ആ ചിത്രത്തിന് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്.
0: ഞാൻ ഈ ചോദ്യം കേട്ടപ്പോൾ ഓർത്ത ഒരു കാര്യം, കുഞ്ഞുനാളിൽ ശ്രീചിത്ര ആർട്ട് ഗാലറിയിൽ ചിത്രങ്ങൾ കാണാൻ അച്ഛൻ കൊണ്ടുവരുമായിരുന്നു. അന്ന് രാജാരവിവർമ്മയുടെ വിളക്കേന്ദ്യ വനിത ഒരു പിക്ചർ അവിടെ വച്ചിരുന്നപ്പോൾ അച്ഛൻ അവിടെ നിന്ന ആളിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ ലൈറ്റ് ഇവിടെ അല്ലല്ലോ വരേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വീക്ഷിച്ചു, എന്താണ് അച്ഛൻ അത് പറയാൻ കാര്യം? അപ്പോൾ അച്ഛൻ അത് പറഞ്ഞു തന്നു, അവരുടെ കയ്യിലുള്ള വിളക്കിൻ്റെ വെളിച്ചം വേണം അവരുടെ മുഖത്ത് കാണാനുള്ള, ആർട്ടിഫിഷ്യലായിട്ടുള്ള ലൈറ്റല്ല അവിടെ വരേണ്ടത്. അപ്പം അന്നും ഈ വെളിച്ചവും ഇരുളും തമ്മിലുള്ള ഒരു ഇത് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നു. നമ്മൾ പിക്ചർ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി വെളിച്ചം ഒന്നിനും നല്ലതല്ല, അതിന് അതിൻ്റേതായ ഒരു ഫോക്കസ് ചെയ്ത് ഒരു ലൈറ്റ് കിട്ടിയാൽ കുറെ കൂടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യും.
1: മാം സ്വീകരിച്ചിരിക്കുന്നത് ഒരു അബ്സ്ട്രാക്ട് പെയിന്റിംഗ് രീതിയാണ്. അപ്പൊ അതിലൂടെ ജനങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മാം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതിൽ മാത്രം കൂടുതൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കല എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ എനിക്ക് തോന്നുന്ന ചിന്തയിൽ അദൃശ്യമായൊരു ശബ്ദത്തിന്റെ സാന്നിധ്യം അതിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആബ്സ്ട്രാക്ട് പെയിന്റിലൂടെ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളല്ല, മറിച്ച് അനുഭവങ്ങളുടെ ശബ്ദമാണ്, സ്വരമാണ്. ക്യാൻവാസിൽ രേഖകളും നിറങ്ങളും ടെക്സ്ചറുകളും എല്ലാം എൻ്റെ ഭാഷയായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. എനിക്ക് നിറങ്ങൾ വെറും അലങ്കാരമായി ഞാൻ യൂസ് ചെയ്യുന്നതല്ല, വികാരങ്ങളുടെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കറുപ്പ് നിറത്തിന്, അത് എനിക്കൊരു ശക്തിയാണ്. ഇരട്ടിനെയും പ്രതിഷേധത്തെയും മാത്രമല്ല ആഴത്തെയും സൂചിപ്പിക്കുന്ന ഒരു നിറമായിട്ടാണ് ഞാൻ അതിൽ കറുപ്പ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എൻ്റെ പല ചിത്രങ്ങളും ശിഥിലമായ രൂപങ്ങൾ ഒത്തിരി കാണാൻ പറ്റും. ആ ശിഥിലമായ വർക്കിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കീർണതകളുടെ പ്രതിഫലനം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു തത്വചിന്ത ഞാൻ ഉൾക്കൊള്ളുന്നു.
1: പെയിന്റിംഗ് എക്സിബിഷനിലൊക്കെ പ്രദർശനത്തിന് വെക്കുന്നത് ഓരോ തവണയും വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളായിരിക്കും. അപ്പൊ ഇത് കണ്ട് മോഹവില കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറുള്ളവർ ഒരുപാട് പേര് വരാറുണ്ട്. വിൽക്കാൻ അങ്ങനെ താല്പര്യമുണ്ടോ, അതോ സ്വന്തമായിട്ട് എനിക്കിത് ഒരിക്കലേ പറ്റൂ എന്നുള്ളത് കൊണ്ട് അത് കൊടുക്കാതിരിക്കുന്ന സ്വഭാവമുണ്ടോ?
0: എന്റെ വർക്കുകൾ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട്, കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് എനിക്കൊന്ന് സോളോ എക്സിബിഷൻ ചെയ്യണമെന്നുണ്ട്, അപ്പൊ അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് കളക്ഷനിൽ ഉള്ള ടൈമിലാണിപ്പം. പക്ഷെ ചില എക്സിബിഷൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ വർക്കുകളൊക്കെ, കാരണം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നോക്കുമ്പോൾ ചെറുതായിരിക്കുന്നതായിരിക്കും ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ എക്സിബിഷൻസിന് ആൾക്കാർ നമ്മുടെ ചിത്രം കണ്ടു അഭിപ്രായപ്പെട്ടു, അതിൽ ആദ്യത്തെ വിജയം. രണ്ടാമത് അത് വാങ്ങാൻ താല്പര്യം കാണിക്കുന്നു പറഞ്ഞാൽ ഇത് എനിക്കെന്നല്ല ഏത് കലാകാരനും വിജയമാണ്. ഇപ്പം എൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ മിക്കതും വരയ്ക്കുമ്പോൾ തന്നെ ആർക്കിടെക്റ്റൊക്കെ ബുക്ക് ചെയ്യാറും. അത് കൊടുക്കാൻ പറ്റാത്ത ഒരു കാരണമെന്ന് വെച്ചാൽ സ്പിരിച്വൽ ഒരു ഇടപെടലിലൂടെ ഉണ്ടായി വരുന്ന ഒരു വർക്കാണ് എൻ്റെ. മിക്കതും എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റാറില്ല. ആബ്സ്ട്രാക്റ്റിൻ്റെ ഒരു ദോഷം അവിടെയാണ്. ആബ്സ്ട്രാക്റ്റ് സ്വാതന്ത്ര്യമുണ്ട്, തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എല്ലാ പ്രഷേഴ്സും മാറിക്കിട്ടും.
1: കവിത എഴുതുമ്പോൾ സ്വീകരിക്കുന്ന രീതി മിസ്റ്റിക് ടൈപ്പ് കവിതകളാണെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്? ഈ കുബ്ലാഖാന്റെ പോയത്തിലൊക്കെ ഉണ്ട് കൂടുതൽ മിസ്റ്ററിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അങ്ങനെയാണോ എഴുതുന്നത്?
0: ഞാനത് മിസ്റ്റിക് പോയിന്റ്സ് ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞ് എഴുതുന്നതല്ല. ഒരു രണ്ട് വരി എനിക്ക് തോന്നും, എഴുതും, പിന്നെ ഞാൻ അതിനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡെവലപ്പ് ചെയ്യും, അപ്പം ഞാനിടയ്ക്ക് വേറെ ആശയങ്ങൾ വരും. അങ്ങനെ ക്രോഡീകരിച്ച് എടുത്താണ്. ഓംജേരി സാറ് അത് കണ്ട് വായിച്ചിട്ട് സാറിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാനത് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത്. കവിതയുടെ മിഴിച്ചിര എന്നാണ് എൻ്റെ പുസ്തകത്തിൻ്റെ പേര്. രണ്ടാമത്തെ ബുക്കിൻ്റെ പണിപ്പുരയിലാണ്.
1: എഴുത്തും ചിത്രകലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഇനിയും കഴിയട്ടെ. രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങൾ നടത്താനും ഒരുപാട് നല്ല ചിത്രങ്ങൾ വരയ്ക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു സോ മച്ച്.
2: ചിത്രകാരിയും എഴുത്തുകാരിയുമായ ഗംഗാ നായരുമായി രഞ്ജിനി എം ആർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂട്ടുകാരി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം ചിത്രം സ്വന്തം എന്ന പദം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

ഒരു ഗാനം കൂടി കേൾക്കാം. ശകുന്തള എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അഥവാ ICFOS സഹായ സാങ്കേതിക വിഭാഗം അതായത് അസിസ്റ്റീവ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായ ശ്രീ ജയദേവ് ജി സർ, നേർവഴിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്കറിയാം, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് നമ്മൾ പൊതുവെ നമ്മുടെ ശ്രോതാക്കൾക്ക് സാങ്കേതിക വിദ്യയെ പരിചിതമായിട്ടുള്ളത്. ആ മേഖലയിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ICFOS എന്ന സ്ഥാപനം കാഴ്ചവെക്കുന്നത്. നമുക്ക് ICFOS കുറിച്ച് ലഘുവായി ഒന്ന് പറയാമോ?
2: ICFOS അഥവാ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ സുനിൽ TT ആണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ICFOS പ്രധാന പ്രവർത്തന മേഖലകളിലൊന്നാണ് സഹായ സാങ്കേതിക വിദ്യ. ഇതിന്റെ ഭാഗമായി കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനം മെച്ചപ്പെടുത്തുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ICFOS സഹായ സാങ്കേതിക വിഭാഗം നടത്തി വരുന്നു.
1: നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്നുള്ള വാക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു പദമാണ്. അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിന് വേണ്ടി അവർക്ക് സഹായപ്രദമായി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് തനതായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ്.
1: ഇത്തരത്തിൽ ഏറ്റവും അധികം അസിസ്റ്റീവ് ടെക്നോളജി ആവശ്യമായി വരുന്ന ഒരു വിഭാഗമാണല്ലോ കാഴ്ച പരിമിതിയുള്ള ആളുകൾ. കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളെയാണ് അസിസ്റ്റീവ് ടെക്നോളജി കൊണ്ട് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുക?
2: ഇപ്പൊ കാഴ്ച വെല്ലുവിളിയുള്ള സമൂഹത്തിന് വേണ്ടി അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തികൾ ചെയ്യുവാനും അറിവ് തനതായ രീതിയിൽ ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കുവാനും സഹായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുന്നു.
1: ഏത് മേഖലയിലാണ് ICFOS ഗവേഷണ വിഭാഗം പ്രവർത്തിക്കുന്നത്?
2: ICFOS സഹായ സാങ്കേതിക വിഭാഗം പ്രവർത്തിക്കുന്നത് കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തികളിലാണ്. അതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറുകളും ഒരുപാട് നിലവിലുണ്ട് വായനയ്ക്കായിട്ടുള്ളത്. പക്ഷേ അതുകൂടാതെ പ്രൈമറി സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസം

0: നടത്തുമ്പോൾ സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതലായും വരുന്നത് കാഴ്ച ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ ആശയങ്ങൾ ഫലപ്രദമായി മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്.
1: അതിനെന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഉദാഹരണത്തിന് ഇപ്പം മഴവെല്ലിൻ്റെ നിറം, അതിനെ ഏത് തരത്തിലാണ് അസിസ്റ്റീവ് ടെക്നോളജി സമീപിക്കുന്നത്?
0: ഇപ്പം പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്ന് പുറത്തേക്ക് വരുമ്പോൾ 7 വ്യത്യസ്ത വർണ്ണങ്ങളായി രൂപാന്തരപ്പെടുന്നു. ആ 7 വ്യത്യസ്ത വർണ്ണങ്ങൾ ഒരു കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് പലതരത്തിലുള്ള ടെക്സ്ചറുകളാണ്. ടെക്സ്ചറുകളും ബ്രെയിൽ വിവരണവും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മഴവില്ലിന്റെ നിറങ്ങൾ, അതായത് പ്രകാശ പ്രകീർണനം നടത്തി 7 വ്യത്യസ്ത വർണ്ണങ്ങളായി തരംതിരിയുന്നു എന്നുള്ളത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നിറങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇതുപോലുള്ള ടെക്സ്ചറുകൾ വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഫലപ്രദമായിരിക്കും.
1: താങ്കൾ ബ്രെയിൽ വിവരണം എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്?
0: ബ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡോട്ടുകളുടെ ഒരു സിസ്റ്റമാണ്. ആ 6 ഡോട്ടുകൾ ഓരോ ക്യാരക്ടറിനും വ്യത്യസ്ത പാറ്റേണിലായിരിക്കും. ഒരു ബ്രെയിൽ ഡോട്ട് ഉയർന്നു നിൽക്കും, ബാക്കിയുള്ള ഡോട്ടുകൾ താഴ്ന്നു നിൽക്കും. ആ പാറ്റേണുകൾ ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ഏതാണ്. ഇപ്പൊ വയലറ്റിന് വേണ്ടി V എന്നൊരു അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൽ

0: ബെനിഫിഷ്യറീസ് അതായത് അധ്യാപകരും വിദ്യാർത്ഥികളുടെയും നിരന്തരമായ വിലയിരുത്തലുകളിലൂടെ ആകണമെന്നില്ല ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ പോരായ്മകൾ അധ്യാപകർക്ക് കൃത്യമായും മനസ്സിലാക്കാൻ പറ്റും. ഈ പോരായ്മ മനസ്സിലായാലും ഇത് പിന്നീട് അത് റീവർക്ക് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിന് കൂട്ടുന്നുണ്ട്.
1: ആ ഒരു പരിമിതി ഒരുപക്ഷെ ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുമല്ലേ?
0: അതെ അതെ, ഓപ്പൺ സോഴ്സ് എന്ന് മാത്രമല്ല ഇതുപോലുള്ള അഡാപ്റ്റീവ് ഉപകരണങ്ങൾ ഐഡിയ രൂപീകരണം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ആശയനിർമ്മാണം, പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുക, ഫൈനൽ ബേസ് പ്രോഡക്റ്റിൽ എത്തിക്കുക, അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറികളുമായി സംവദിക്കുകയും വിലയിരുത്തലുകളും നടത്തിയെങ്കിൽ മാത്രമേ ഒരു ഉപകരണം പുറത്തിറങ്ങുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സിനും ഫലപ്രദമായി തീരുകയുള്ളൂ.
1: ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാഴ്ച പരിമിതിയുള്ളവരുടെ അധ്യാപകരായിരിക്കും അല്ലേ? കാരണം അവർ പലപ്പോഴും കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവരുടേതായ ചില സംഗീതങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു തുടക്കത്തിൽ കാഴ്ച പരിമിതരായ കുട്ടികളുടെ അധ്യാപകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സെഷനുകൾ ഉണ്ടായിരുന്നു, അതെങ്ങനെയായിരുന്നു?
0: 2021 ICFOS സഹായ സാങ്കേതിക വിഭാഗം കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യ പടിയായി ബ്രെയിൽ അധിഷ്ഠിത പദപ്രശ്ന ഉപകരണം, മൂന്നക്ഷര വാക്കുകൾ പഠിക്കാനുള്ള ഒരു പദപ്രശ്ന ഉപകരണത്തിന്റെ ആദ്യ രൂപം നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ അത് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ വഴുതക്കാടിലെ അന്നത്തെ പ്രധാനാധ്യാപകനായ ശ്രീ അബ്ദുൽ ഹക്കീം സാറിനെ കാണിക്കുകയും സ്പർശനവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നിലവിൽ ലഭ്യം അല്ല എന്നുള്ളതും അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ലാർജ് സ്കെയിലിൽ നടത്തി മുന്നോട്ട് പോകണമെന്ന് എന്നുള്ളതും നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാറിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലുള്ള വിവിധ കാഴ്ചപരിമിതർക്കായിട്ടുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് ഒരു പാനൽ രൂപീകരിച്ച് അതിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളും മനസ്സിലാക്കി അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതുപോലെ തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ നിർമ്മിക്കുന്നത് അധ്യാപകരുടെയും ഇതിന്റെ എക്സ്പേർട്സിന്റെയും മേൽനോട്ടത്തിൽ നടത്തണമെന്നും അതുകൊണ്ട് ഇത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലിന് ഉപരി അധ്യാപകരുടെയും എക്സ്പേർട്സിന്റെയും കൂട്ടായ്മയുടെ വിലയിരുത്തലിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശിക്കുകയും അങ്ങനെ വള്ളിക്കാപ്പെട്ട ബ്ലൈൻഡ് സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായ ശ്രീ യാസിർ എ കെ സാറിനെയും അബ്ദുൽ ജലീൽ സാറിനെയും ബന്ധപ്പെടുത്തുകയും അപ്പൊ അതുവഴി കേരളത്തിലുള്ള എല്ലാ ബ്ലൈൻഡ് സ്കൂളുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു പാനൽ രൂപീകരിച്ച് അധ്യാപകർക്ക് അവരുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായും പറഞ്ഞു തരാനും ആ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
1: പലപ്പോഴും നമ്മൾ പ്രാഥമികമായി ചെറിയ ക്ലാസ്സിലെ പഠനങ്ങൾക്ക് ബ്രെയിൽ ലിപി പഠിക്കേണ്ടതായിട്ട് വരുമല്ലോ. ഇത്തരത്തിൽ ബ്രെയിൽ ലിപി സ്വന്തമായി പഠിക്കാനും അത് ഉപയോഗിക്കാനും അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ?
0: ഞങ്ങളുടെ ആദ്യത്തെ രണ്ട് ഉപകരണങ്ങൾ, ഒന്ന് ഒരു പദപ്രശ്ന ഉപകരണവും കൂടാതെ ബ്രെയിൽ ലിപിയുടെ ഘടനയും അതിന്റെ ബാക്കി അറിവുകളും, അതായത് പ്രീ ബ്രെയിൽ പഠനത്തിന് ഉപയോഗിക്കുന്ന ബ്രെയിലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ, അത് കുട്ടികൾക്ക് കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് അധ്യാപകരും എക്സ്പേർട്സും അടങ്ങുന്ന വിദഗ്ധരുടെ ശില്പശാലകൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ICFOS സഹായ സാങ്കേതിക വിഭാഗം നടത്തുന്ന ശില്പശാലകൾ കൂടാതെ കേരളത്തിലെ സമഗ്ര ശിക്ഷാ കേരളയും കേരള സയൻസ് ആൻഡ് ടെക്നോളജി കൌൺസിലും നടത്തുന്ന കൺസെപ്ച്വലൈസേഷൻ ശില്പശാലകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊണ്ട് അതും ഉള്ള പരിഹാരങ്ങളും ICFOS സഹായ സാങ്കേതിക വിഭാഗം ചെയ്യാറുണ്ട്. 2021 ശില്പശാലയിൽ ഇതുപോലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതായത് ബ്രെയിലിന്റെ ഘടന പഠിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപകരണം, കുട്ടിക്ക് കയ്യിലൊതുങ്ങുന്ന ബട്ടൺ പ്രസ് രീതിയിലുള്ള ചെറിയ ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഞങ്ങൾ 6-ഡോട്ട് ബ്രെയിൽ സിസ്റ്റം അതിന്റെ ഘടനയും മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതും ഇതുപോലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഞങ്ങളുടെ തന്നെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴും എല്ലാം ഈ ഒരു വിദഗ്ധരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ഈ ഉപകരണവും വികസിപ്പിച്ചത്.
1: ശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ പാഠഭാഗങ്ങളിലും ഓരോ തരം കൺസെപ്റ്റുകൾ, ഓരോ തരം ആശയങ്ങൾ. അപ്പം

0: അതിനോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? കോമൺ ആയിട്ടൊരു ഡിവൈസ് ആണോ, അല്ലെങ്കിൽ ഓരോ ആശയങ്ങൾക്ക് ഓരോ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു?
1: അതായത് ഈ അധ്യാപകർ തന്നെ നിർദ്ദേശിച്ചത് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തഡോളജിയാണ്. അതായത് കോംപ്ലക്സിറ്റി ആദ്യം കൊണ്ടുവരാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അവർക്ക് പഠനം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നത്തുള്ളൂ. അവരുടെ നിർദ്ദേശവും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്നിൽ കൂടുതൽ കൺസെപ്റ്റുകൾക്ക് ഒരു ഉപകരണമല്ല, ഒരു കൺസെപ്റ്റിന് ഒരു ഉപകരണം. ആ ഉപകരണം പക്ഷേ ഇൻക്ലൂസീവ് ആയിരിക്കണം, അതായത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപകരണമായിരിക്കണം. ആ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
0: ഇത്തരത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കാഴ്ച പരിമിതരെ കൂടെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ കരിക്കുലത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: കരിക്കുലത്തിൽ ആശയങ്ങൾ പലപ്പോഴും സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിലെ ആശയങ്ങൾ അഡാപ്റ്റീവ് രീതിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ മേഖലയിലുള്ള കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആ ആശയങ്ങൾ കൃത്യമായും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പം നിലവിൽ നടന്നു വരുന്നുണ്ട്. അഡാപ്റ്റീവ് കരിക്കുലത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കേരള SERTയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അധ്യാപകരുടെ തന്നെ എക്സ്പേർട്സിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കരിക്കുലം അഡാപ്റ്റേഷൻ നടത്താനുള്ള സെഷനുകളും ഒക്കെ SERTയിൽ നടന്നു വരുന്നുണ്ട്.
0: എന്തായാലും നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ പാഠത്തിനനുബന്ധിച്ച് ഒരു IT അനുബന്ധ പ്രവർത്തനം ഉള്ളതുപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കൂടി ഈ ആശയം മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ വന്നു തുടങ്ങും എന്ന് തന്നെയാണ്.
1: തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം.
0: താങ്കളുടെ വിലയേറിയ സമയം നേർവഴി പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള താങ്കളുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
1: നന്ദി, നമസ്കാരം.

കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: നേർവഴി. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്. ഗാനശില്പികൾ ONV കുറുപ്പും ജി ദേവരാജനും.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 3 മണിക്ക് ഗാനോപകാരത്തിൽ. ആകാശവാണി. ലീന മാത്യു പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം കൊല്ലം ജയചന്ദ്രൻ. ആരോ വിതറിയ മണിമുത്തുപോലെ എന്ന ആദ്യ ഗാനത്തിൻ്റെ രചന സിജിത അനിൽ.

0: ലീന മാത്യു പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഗാനരചന സിജിത അനിൽ, മടവൂർ സുരേന്ദ്രൻ, സംഗീതം കൊല്ലം ജയചന്ദ്രൻ.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 59:55. അല്പസമയത്തുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പേർ പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പേവിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവു നായ്ക്കളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകി സുപ്രീംകോടതി. വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ വിധി പറയുകയായിരുന്നു കോടതി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പിലാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നുവെന്ന് പരമോന്നത കോടതി വിമർശിച്ചു. ചട്ടക്കൂടിന് അനുസൃതമായി അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ഓരോ ജില്ലയിലും പൂർണമായ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും സ്ഥാപിച്ച് പരിശീലനം ലഭിച്ച വ്യക്തികളുടെ സേവനം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിയറ്റ്നാമുമായി ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്ന്

0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലെമുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കും. മുൻമന്ത്രി ജി സുധാകരനാണ് പ്രോടെം സ്പീക്കർ. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. ഇടുക്കി മലങ്കര ജലാശയത്തിൽ നടപ്പാക്കുന്ന കൊളപ്ര കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയിൽ വൻ അഴിമതിയെന്ന് പരാതി. ആരോപണങ്ങൾ തള്ളിയ മുൻ ജലമന്ത്രി റോഷി അഗസ്റ്റിൻ വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ലാഭത്തിന്റെ സിംഹഭാഗവും സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുന്ന രീതിയിൽ 30 വർഷത്തെ പാട്ടത്തിന് ജലാശയവും തീരങ്ങളും കൈമാറിയെന്നാണ് പ്രധാന പരാതി. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് മുൻമന്ത്രി റോഷി അഗസ്റ്റിനും ഏതാനും ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസിനെ സമീപിച്ചത്. ടൂറിസം മേഖലയിൽ മുൻപരിചയമില്ലാത്ത കടലാസ് കമ്പനിക്ക് കരാർ നൽകിയെന്നും കേരളത്തിലെ മറ്റ് ചില ജലാശയങ്ങളിലെ ടൂറിസം കരാറുകളും ഇതേ കമ്പനിക്ക് ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. എല്ലാവിധ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചാണ് പദ്ധതി നടപ്പാക്കിയതെന്നും വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി.
0: ഖത്തർ, സൌദി അറേബ്യ, യുഎഇ എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെ പദ്ധതിയിട്ട ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൌരവമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില വീണ്ടും വർദ്ധിച്ചു. ലിറ്ററിന് 90 പൈസയാണ് വർദ്ധിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണയുടെ വിലയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനവില ഈ മാസം 15 ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 314 പോയിന്റ് ഉയർന്ന് 75638, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23751 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 115160 രൂപയും ഗ്രാമിന് 14395 രൂപയുമാണ് ഇന്നത്തെ വില. തൃശൂരിൽ അത്യാധുനിക ആധാർ സേവാകേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തിന് ശേഷം സംസ്ഥാനത്തെ 2-ാമത്തെ ആധാർ സേവാകേന്ദ്രമാണ് തൃശൂർ പാട്ടുരായ്ക്കലിൽ തുടങ്ങിയത്. സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം കേന്ദ്രങ്ങളുടെ എണ്ണം 14 ഉയർത്തും. മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചതായി കൊച്ചി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ. കൊച്ചി ഡിസിപി അശ്വതി ജിജി അന്വേഷണം നയിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പെൺകുട്ടികളെ ദുബായിലെത്തിച്ച് സെക്സ് റാക്കറ്റുകളിൽ അകപ്പെടുത്തിയ കേസിൽ 3 പേരെ എറണാകുളം മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി അലീന, സിന്ധു, പൊന്നാനി സ്വദേശി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തിരുവനന്തപുരം പേട്ടയിൽ വഞ്ചിനാട് എക്സ്പ്രസിന് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് വെള്ളിയാഴ്ച മുതൽ പേട്ടയിൽ രാവിലെ 9:30 എത്തിച്ചേരും. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വഞ്ചിനാട് എക്സ്പ്രസ് വൈകുന്നേരം 5:50 പേട്ടയിൽ നിർത്തും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ വരുന്ന വിഴിഞ്ഞം, മതിപ്പുറം, പള്ളിവിളാകം പ്രദേശങ്ങളിൽ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾ മേയർ വി രാജേഷ് സന്ദർശിച്ചു. നഗരസഭയുടെ മേൽനോട്ടത്തിൽ 10 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഫ്ളാറ്റുകൾ തകർച്ചയുടെ വക്കിലെന്ന പരാതിയിലാണ് സന്ദർശനം. ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായി ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കഥകളി അരങ്ങേറും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്നലെ കഥകളി ഗ്രാമത്തിലെ വിദ്യാർത്ഥികളും കലാകാരന്മാരും ചേർന്ന് 101 വിളക്കുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് നവകഥകളി ഗുരുസ്മരണ ഗീതം ചൊല്ലിയാട്ടം അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ സംഗീത കോളേജിൽ പുറപ്പാട് നടന്നു. തുടർന്ന് 9 മുതൽ 61 വയസ്സുവരെയുള്ള വനിതകൾ കഥാപാത്രങ്ങളായി അരങ്ങിലെത്തുന്ന കഥകളികളാണ് അരങ്ങേറുന്നത്. നാളെ രാവിലെ ആഘോഷങ്ങളുടെ സമാപനം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദേവി മഹാത്മ്യം കഥകളി അരങ്ങേറും.
0: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് നെസ്സിയെ നേരിടും. ഗുവാഹത്തിയിൽ ഇന്ന് വൈകിട്ട് 5 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 പരാജയപ്പെടുത്തിയിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10 തന്ത്രി കണ്ഠരി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന സഹസ്ര കലശാഭിഷേകം നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കും. 26 പ്രതിഷ്ഠാ ദിനം. മുസ്ലിം ലീഗ് നേതാവും കണ്ണൂർ പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായ തിരുമൽ ടി കുഞ്ഞമ്മദ് മാസ്റ്റർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. കബറടക്കം ഇന്ന് പന്ന്യന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. കോഴിക്കോട് വനമേഖലയിൽ യുവാവിനെ കാണാതായി. ആനക്കാംപൊയിൽ തമ്പുരാൻകൊല്ലി പ്രദേശത്താണ് സംഭവം. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം ലക്ഷദ്വീപിൽ വിജയകരമായി പൂർത്തിയായി. സെൻസസിന്റെ രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ രാജ്യമെമ്പാടും നടത്തും. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന ആരംഭിക്കുന്നു. ഇരിട്ടി ഉപമേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധന നാളെയും 23 മട്ടന്നൂർ ഉപമേഖലയിലെ ബസ്സുകളുടെ പരിശോധനയും നടത്തും. കണ്ണൂർ എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് SP ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. 5 ഒന്നാം സാക്ഷി തിരിച്ചറിഞ്ഞു. 2018 February 12 എടയന്നൂർ തെരൂരിൽ വച്ചാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടത്. July 10 നടക്കുന്ന വിചാരണയിൽ 142 സാക്ഷികളെ വിസ്തരിക്കും. കണ്ണൂർ കാഞ്ഞിരോട് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 6 പരിക്കേറ്റു. കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കും ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കും വരികയായിരുന്ന ബസ്സുകളാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ ചുറ്റികൊണ്ട് അടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പാപ്പിനിശ്ശേരി സ്വദേശി പ്രശാന്തനാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 18 സുഹൃത്ത് KP ഫെഫീഖാണ് ചുറ്റികൊണ്ട് പ്രശാന്തിനെ പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനിടെ ഫെഫീഖ് തീവണ്ടി തട്ടി മരണപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് സുപ്രീംകോടതി. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്ററെങ്കിലും ജില്ലാതലത്തിൽ സ്ഥാപിക്കണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് പുതിയ MLA വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. കൊച്ചിയിൽ മോഡലിംഗിന്റെ പേരിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ 3 പിടിയിൽ. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദ് നെസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
2: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ് സംസാരിക്കുന്നു.
5: ജീവനും ആരോഗ്യവും സംരക്ഷിക്കുക എന്നതാണല്ലോ ഏതൊരു രോഗിയും ഒരു ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഏതൊരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെയും രോഗിയോടുള്ള പ്രാഥമികവും പ്രധാനവുമായ കടമയും ഇതുതന്നെയാണ്. എന്നാൽ ഇതിനുമപ്പുറം ധാർമ്മികമായും നിയമപരമായും ഉള്ള ഒരു കടമ ശസ്ത്രക്രിയാ വിദഗ്ധനിൽ നിന്നും രോഗിക്ക് ലഭിക്കേണ്ടതായുണ്ട്. രോഗിയുടെ സ്വയംഭരണം മാനിക്കണം എന്നതാണ് ആ കടമ. ആ കടമയിൽ നിന്നും ഉരുത്തിരിയുന്ന രോഗിയുടെ അവകാശങ്ങളാണ് ഇവിടെ ഇന്നത്തെ വിഷയം. ഈ അവകാശങ്ങളിൽ ആദ്യത്തേത് എന്തുതരം ചികിത്സ എടുക്കണമെന്നത് രോഗിയുടെ മാത്രം വിവേചന അവകാശമാണ് എന്നതാണ്. ഉദാഹരണത്തിന്, ഹെർണിയ എന്ന അസുഖത്തിന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വേണോ അതോ തുറന്ന ശസ്ത്രക്രിയ വേണോ എന്നത് രോഗിയുടെ തീരുമാനമാണ്. ഇവിടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിന് രോഗിക്ക് ശാരീരിക പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലെന്ന് ഡോക്ടർ ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ അവകാശം രോഗി വിനിയോഗിക്കുന്നത്. അതായത് ശാസ്ത്രപരമായ അറിവ് ഒരു ഡോക്ടർ പകർന്നു നൽകിയ ശേഷമേ ആ തീരുമാനത്തിലെത്താൻ രോഗിക്ക് കഴിയുകയുള്ളൂ. ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ രണ്ടാമത്തേത്, നമ്മുടെ ദേഹത്ത് ആര് സ്പർശിക്കണം, ആരുടെ കൺമുമ്പിൽ വസ്ത്രമഴിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് മാത്രം സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ് ആര് നമ്മുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യണം എന്നുള്ളതും. അതായത് ഏതു ശസ്ത്രക്രിയാ വിദഗ്ധനാണ് തന്റെ ശരീരത്തിൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം രോഗിക്ക് മാത്രമാണ്. അവകാശങ്ങളിൽ മൂന്നാമത്തേത്, ചികിത്സ എടുത്താൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അനന്തരഫലത്തെ വിലയിരുത്താനുള്ള അവകാശമാണ്. ഉദാഹരണത്തിന്, കാലിലെ ഒരു മുഴ നീക്കം ചെയ്യേണ്ടത് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമാണെന്ന് കരുതുക. ഈ ശസ്ത്രക്രിയ കൊണ്ടുണ്ടാകാവുന്ന അനന്തരഫലങ്ങളായ നടക്കാനുള്ള ശേഷിയില്ലായ്മ, പ്രധാന രക്തക്കുഴലുകൾ മുറിക്കേണ്ടി വന്നാൽ കാലിന്റെ ശേഷിക്കുന്ന ഭാഗം നഷ്ടപ്പെടാവുന്ന അവസ്ഥ തുടങ്ങിയവയെക്കുറിച്ചുള്ള ശാസ്ത്രപരമായ അറിവ് പകർന്നു കിട്ടുക എന്നത് രോഗിക്ക് അനിവാര്യമാണ്. അവകാശങ്ങളിൽ നാലാമത്തേത്, എനിക്ക് ചികിത്സ വേണ്ട എന്ന രോഗിയുടെ സ്വയം നിഷേധമാണ്. ഇങ്ങനെയുള്ള ഒരു നിഷേധം തെറ്റായ ഒന്നാണെന്ന് ശസ്ത്രക്രിയാ വിദഗ്ധന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ആ ബോധ്യം രോഗിയെ വേണ്ട വിധത്തിൽ അറിയിച്ച ശേഷവും രോഗി ചികിത്സാ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ തീരുമാനം സർവാത്മന അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ രോഗിയുടെ ഉടയവർക്കും ഉറ്റവർക്കുപോലും ആ തീരുമാനം അംഗീകരിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ചികിത്സാ നിഷേധത്തെ തുടർന്ന് പ്രസ്തുത രോഗി അബോധാവസ്ഥയിലോ മാനസിക വിഭ്രാന്തിയിലോ എത്തിപ്പെട്ടാൽ പോലും ആ മുൻ തീരുമാനം തിരുത്താൻ ഉടയവർക്കോ ഉറ്റവർക്കോ ശസ്ത്രക്രിയാ വിദഗ്ധനോ കഴിയില്ല എന്നതും പ്രസ്തുത രോഗിയുടെ സ്വയം നിർണയ അവകാശമായി നിലനിൽക്കും. അവകാശങ്ങളിൽ അഞ്ചാമത്തേത്, ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗി സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്നതിനുള്ള അവകാശമാണ്. മിക്ക രോഗികളും ചില ഇൻഷുറൻസ് കടലാസുകളിലെ സമ്മതപത്രം ഒപ്പിട്ട് നൽകുന്ന ലാഘവത്തോടെയാണ് ഇത് ഒപ്പിടുന്നതായി കണ്ടുവരുന്നത്. ഒന്ന് വായിച്ചു നോക്കാൻ പോലും പലരും കൂട്ടക്കാറില്ല. ഒപ്പിടിവിക്കുന്ന ഡോക്ടറോട് ഒരു സംശയം പോലും മിക്കവരും ചോദിക്കാറുമില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഡോക്ടർ എന്തെങ്കിലും മോശമായി എന്നെക്കുറിച്ച് ചിന്തിച്ചാലോ, അല്ലെങ്കിൽ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിയാലോ, അതുകൊണ്ട് തന്നെ എന്റെ ശസ്ത്രക്രിയ ഡോക്ടർ നേരെ ചൊവ്വേ ചെയ്തില്ലെങ്കിലോ തുടങ്ങിയ പലവിധത്തിലുള്ള ചിന്തയിലും ആശങ്കയിലും പലപ്പോഴും രോഗികൾ മൗനം പാലിച്ച് ഒപ്പിടാനുള്ള ഭാഗം മാത്രം കണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന രീതിയാണ് കാണാറുള്ളത്. എന്നാൽ കാര്യങ്ങളും നിയമങ്ങളും അങ്ങനെയല്ല. ഒരു ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെയെന്ന് അറിയാനുള്ള പരിജ്ഞാനം രോഗിക്കില്ലല്ലോ. മാത്രവുമല്ല, രോഗിയുടെ ജീവിതം തൊഴിലും സംബന്ധിച്ച കാര്യങ്ങളെ ഈ അപകട സാധ്യതയും പാർശ്വഫലങ്ങളും എങ്ങനെ ബാധിക്കും എന്ന് ഡോക്ടർക്കും മുന്നറിവില്ല. ഉദാഹരണത്തിന്, അധ്യാപികയായ രോഗിക്ക് കഴുത്തിൽ തൈറോയിഡിന്റെ ഒരു ചെറിയ മുഴ ഉണ്ടെന്ന് കരുതുക. അതിന് ശസ്ത്രക്രിയ ആവശ്യമില്ല എന്ന് ഡോക്ടർ വിധിയെഴുതുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ തന്റെ ഈ മുഴ ഒരു അഭംഗിയാണെന്നതിനാൽ ശസ്ത്രക്രിയ വേണം എന്നാഗ്രഹം രോഗി പ്രകടിപ്പിക്കുന്നു. ഇത്തരം മുഴകൾ രോഗിയുടെ ആഗ്രഹത്തിനനുസരിച്ച് വേണമെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാമെന്ന ശാസ്ത്രവിധി ഉപയോഗപ്പെടുത്തി ശസ്ത്രക്രിയാ വിദഗ്ധൻ ശസ്ത്രക്രിയക്ക് തയ്യാറാവുന്നു. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഞരമ്പിന് ശസ്ത്രക്രിയാവേളയിൽ ക്ഷതം വരാനും അതുവഴി ശബ്ദത്തിന് സാരമായ കേടുപാടുകൾ വരാനും സാധ്യതയുണ്ടെന്ന വിവരം ഇവിടെ രോഗിക്ക് അറിയില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു പഠിപ്പിക്കേണ്ട ആളാണെന്ന മുൻവിവരം ഡോക്ടർക്കും ഇല്ല. രണ്ടുപേരും തമ്മിൽ അത്തരത്തിൽ ഒരു വിനിമയം നടന്നെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ ആത്യന്തികമായി വേണോ വേണ്ടേ എന്ന് തീരുമാനം രോഗിക്ക് എടുക്കാൻ കഴിയൂ. ആയതിനാൽ ശസ്ത്രക്രിയയ്ക്ക് മുമ്പായി രോഗിക്ക് ആവശ്യമുള്ള അറിവ് പകർന്നു കിട്ടണം. ശേഷം ഉചിതമായ തീരുമാനമെടുക്കാൻ ഉതകുന്ന വെറും സമ്മതമല്ല, അറിഞ്ഞുള്ള സമ്മതം തന്നെ ആവശ്യമാണ്. ഇതിന് ആദ്യം വേണ്ടത് രോഗിയും ഡോക്ടറും തമ്മിൽ ക്ഷമയോടെ ശാന്തമായ ഒരിടത്തിരുന്ന് സംസാരിക്കുക എന്നതാണ്. രോഗിക്ക് മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും സംഭാഷണം നടത്താൻ ഡോക്ടറും ബാധ്യസ്ഥനാണ്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കാനും കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കിത്തരാൻ ആവശ്യപ്പെടാനും ചിന്തിക്കാൻ മതിയായ സമയം ലഭിക്കാനുമുള്ള അവകാശം രോഗിക്കുണ്ട്. ഇനി ഈ അറിഞ്ഞുള്ള സമ്മതം ഒപ്പിടുന്നതിന് മുമ്പ് ഒരു രോഗി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അറിയേണ്ടതും എന്ന് നോക്കാം. രോഗത്തെക്കുറിച്ചും അതിന് ശസ്ത്രക്രിയയുടെ ആവശ്യകതയെക്കുറിച്ചും രോഗി അറിഞ്ഞിരിക്കണം. ശസ്ത്രക്രിയ അല്ലാതെ വേറെ ഫലപ്രദമായ ചികിത്സയുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വിവരം അറിഞ്ഞ ശേഷം ഇതിലേതാണ് നല്ലതെന്നോ തന്റെ ജീവിതത്തിനും തൊഴിലിനും ഏതാണ് പറ്റിയതെന്നോ തീരുമാനം രോഗി എടുക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള ശസ്ത്രക്രിയയാണ് തന്നിൽ ചെയ്യപ്പെടുന്നത് എന്ന് രോഗി അറിയണം. ആ ശസ്ത്രക്രിയ എങ്ങനെയാണ് തന്റെ അസുഖത്തെയും അസ്വസ്ഥതകളെയും മാറ്റുന്നതും എന്നും അറിയണം. ഉദാഹരണത്തിന്, വയറിൽ മൂന്നോ നാലോ ചെറിയ സുഷിരങ്ങളിലൂടെ കുഴലുകൾ കടത്തിയാണ് പിത്തസഞ്ചി നീക്കം ചെയ്യുന്നത് എന്ന അറിവ് രോഗിക്ക് വേണം. ഈ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ തന്റെ വയറിലെ വേദന മാറുമോ എന്നറിയാനുള്ള അവകാശവും രോഗിക്കുണ്ട്. ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പാർശ്വഫലങ്ങളും അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളും എന്തൊക്കെയാണെന്ന് രോഗി അറിയണം. ഒരു ചികിത്സയും എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുകൂടി അറിയുമ്പോഴേ രോഗിക്ക് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. താൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ ഡോക്ടർക്ക് ചില ചോദ്യങ്ങൾ രോഗിയോട് ചോദിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും ഇനി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു രോഗിക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം ഡോക്ടറാണ് രോഗിയുടെ സ്ഥാനത്തെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്ന ഡോക്ടറോട് ഭവ്യമായി ചോദിക്കുക എന്നതാണ്.

0: ശാസ്ത്രജ്ഞാനമുള്ള ഡോക്ടർ അപ്പോൾ പറയുന്ന അഭിപ്രായം ഉറപ്പായിട്ടും ഒരു ഉറപ്പുള്ള വഴികാട്ടിയായിരിക്കും. ഈ സംഭാഷണം കഴിഞ്ഞ ശേഷം മാത്രമേ സമ്മതപത്രം എഴുതി തയ്യാറാക്കപ്പെടാനും അതിലൊപ്പെടാനും പാടുള്ളൂ എന്നതാണ് ധാർമ്മികത. സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുത്തിലുമുള്ളതെന്ന് വായിച്ചു നോക്കുകയോ ഉറ്റവരെ കൊണ്ട് വായിപ്പിച്ച് കേൾക്കുകയോ ചെയ്ത ശേഷമേ ഒപ്പിടാൻ പാടുള്ളൂ. ഒപ്പിടുന്നതിന് മുമ്പ് പ്രസ്തുത സമ്മതപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗിയുടെ പേരും വയസ്സും ഒപ്പം അന്നത്തെ തീയതിയും സമയവും ഉണ്ടെന്ന് കൂടി ഉറപ്പുവരുത്തുക. അവകാശങ്ങളിൽ ആറാമത്തേതായി ശസ്ത്രക്രിയ ആർക്കൊക്കെ നേരിട്ട് സമ്മതം നൽകാൻ കഴിയും എന്ന് നോക്കാം. ഒപ്പം സമ്മതം നൽകാൻ കഴിവില്ലാത്തവരുടെ കാര്യത്തിൽ എന്തു ചെയ്യുമെന്നും നോക്കാം. 18 അതിനു മുകളിൽ വയസ്സുള്ള ആർക്കുമോ സ്വമേധയാ സമ്മതം നൽകാം. 18 വയസ്സിന് താഴെയുള്ളവർക്കും അബോധാവസ്ഥയിലുള്ളവർക്കും കടുത്ത മാനസിക വിഭ്രാന്തി ഉള്ളവർക്കും നേരിട്ട് സമ്മതം നൽകാൻ കഴിയില്ല. എന്നാൽ 12-നും 18-നും മധ്യേ ഉള്ളവരോട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മുൻ പറഞ്ഞ 3 കൂട്ടർക്കും അവരുടെ ഏറ്റവും ഉറ്റ ബന്ധുക്കളുടെ സമ്മതം ആവശ്യമാണ്. ബന്ധുക്കളില്ലെങ്കിൽ നിയമപരമായ ഉടയവരുടെ സമ്മതമാണ് വേണ്ടത്. ശസ്ത്രക്രിയയ്ക്ക് സമ്മതം നൽകാൻ പ്രജ്ഞയുള്ള ഒരു മുതിർന്ന ആളിന്റെ സമ്മതപത്രം ഉറ്റവർ മാത്രം ഒപ്പിടുന്ന ഒരു രീതിയും നാട്ടിൽ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണത്തിന്, 90 വയസ്സുള്ള ഒരാളുടെ കാല് മുറിക്കേണ്ടി വന്നാൽ അത് ഞങ്ങൾ മക്കൾ ഒപ്പിട്ട് തരും, ഡോക്ടർ ചെയ്താൽ മതി എന്ന തരത്തിൽ ഉറ്റവർ പറഞ്ഞാൽ രോഗി പറയുന്നത് അനുസരിക്കുക മാത്രമേ ഡോക്ടർക്ക് വഴിയുള്ളൂ. ജീവനോ കൈകാലുകളോ അടിയന്തിരമായി രക്ഷിക്കാൻ ശസ്ത്രക്രിയ വേണമെന്നിരിക്കെ ആ സമയത്ത് സമ്മതം നൽകാൻ ആരുമില്ലെങ്കിൽ അത്തരം സമ്മതമില്ലാതെ ആ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരു ഡോക്ടർക്ക് എല്ലാ നിയമപരിരക്ഷയുമുണ്ട് എന്നതുകൂടി എല്ലാവരും അറിഞ്ഞിരിക്കണം. മയക്കം നൽകി ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കെ അവിചാരിതമായി നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യതിചലിക്കേണ്ട സാഹചര്യം വന്നാൽ അങ്ങനെ ചെയ്യാൻ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന് ആരുടെയും സമ്മതം ആവശ്യമില്ല. ഉദാഹരണത്തിന്, സീസേറിയൻ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞ ഉടൻ അമ്മയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് അമിതവും ശക്തവും നിയന്ത്രണാതീതവുമായ രക്തപ്രവാഹം ഉണ്ടെങ്കിൽ അമ്മയെ രക്ഷിക്കാൻ ഗർഭപാത്രം ഉടനടി നീക്കം ചെയ്യാൻ പ്രത്യേക സമ്മതം ആവശ്യമില്ല. അവകാശങ്ങളിൽ അവസാനമായി, ഒരു രോഗിക്ക് തന്റെ രോഗവിവരങ്ങൾ ഏറ്റവും ഉറ്റവരോടുപോലും വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലെങ്കിൽ അത് അതീവ രഹസ്യമായി സൂക്ഷിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണ് എന്ന അവകാശമാണ്. എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന അസുഖമാണ് ആ വ്യക്തിക്കുള്ളതെങ്കിൽ രോഗി ആവശ്യപ്പെട്ടാൽ പോലും അത് രഹസ്യമാക്കി വയ്ക്കാൻ ഡോക്ടർക്ക് അവകാശമില്ല.
1: ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന രോഗികളുടെയും അവരുടെ ബന്ധുക്കളുടെയും അവകാശങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജിത് പ്രസാദ്.
2: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ബിസിനസ് സൌഹൃദ അന്തരീക്ഷവും പ്രതിഭാശാലികളായ യുവജനങ്ങളും നോർവീജിയൻ കമ്പനികൾക്ക് രാജ്യത്ത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 100 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവും 10 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിനായി ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നോർവേ കിരീടാവകാശി പ്രിൻസ് ഹാക്കോൺ, പ്രധാനമന്ത്രി യോനസ് ഗാർ സ്റ്റോറെ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കപ്പൽ നിർമ്മാണം, ഗ്രീൻ എനർജി, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം നോർവീജിയൻ കമ്പനികളെ ക്ഷണിച്ചു.
4: യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ സാത്ത് ട്രേഡ് ആൻഡ് ഇക്കോണോമിക് പാർട്ട്നർഷിപ്പ് അഗ്രിമെന്റ് ലാഗൂ കിയാ യേ യൂണിക് ഓർ സ്പെഷ്യൽ അഗ്രിമെന്റ് ഹമാരെ ബീച്ച് ടാലന്റ് ടെക്നോളജി ഓർ മ്യൂച്വൽ ട്രസ്റ്റ് കാ അഗ്രിമെന്റ് ഹൈ ഇസി അഗ്രിമെന്റ് കെ മാധ്യമ സെ എഫ്ടാ കൺട്രീസ് സെ ഭാരത് മേ അഗലേ 15 വർഷോ മേ 100 ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഓർ 1 മില്യൺ ജോബ്സ് ക്രിയേറ്റ് കന്നെ കാ ലക്ഷ്യ ഹൈ.
3: ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 19 ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയ്ക്കും ഈ രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഫിൻലാൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തും. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. ഇത്തരം നായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്ക് നേരെ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി, ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേ വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉത്തരവുകളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. കേരളത്തിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനെയാണ് പ്രോടേം സ്പീക്കറായി നിയോഗിച്ചിരിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച വിജ്ഞാപനം വൈകാതെ പുറത്തിറങ്ങും. ഇന്ത്യ വിയറ്റ്നാം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിയറ്റ്നാം പ്രസിഡന്റ് ചോ ലാമുമായി ചർച്ച നടത്തി. പ്രതിരോധം, സുരക്ഷ, പരസ്പര വിശ്വാസം എന്നിവയിൽ വേരൂന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും വിയറ്റ്നാമിനും ഇടയിൽ നിലനിൽക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് വിയറ്റ്നാമിലെത്തിയത്. വിയറ്റ്നാം പ്രതിരോധ മന്ത്രി ജനറൽ ഫാൻ വാൻ ജോങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലെ ജഗദൽപൂരിൽ പുരോഗമിക്കുന്നു. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
3: രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2-ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15-ന് പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഹൈക്കോടതി മുൻ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ആരോപണങ്ങൾ പരിശോധിക്കുന്ന അന്വേഷണ സമിതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് റിപ്പോർട്ട് കൈമാറി. സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷണം നടത്തിയത്. റിപ്പോർട്ട് വൈകാതെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വയ്ക്കും. സാമ്പത്തിക ക്രമക്കേടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ കൊൽക്കത്തയിൽ ആർജികാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പശ്ചിമബംഗാൾ സർക്കാരിന്റെ അനുമതി. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: ബാവലിപ്പുഴയ്ക്ക് കുറുകെ മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് പുതിയ പാലം പണിയുന്നത്. ഗഡറുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ടൈലുകൾ വിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. 2.5 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ഉത്സവം ആരംഭിക്കുന്നതിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് കൊട്ടിയൂർ ദേവസ്വം ലക്ഷ്യമിടുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കൂടുതൽ കേന്ദ്രങ്ങളും സജ്ജീകരിക്കുന്നുണ്ട്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മുഹമ്മദൻ SCയെ നേരിടും. ഗുവാഹത്തിയിൽ വൈകിട്ട് 5:00 മത്സരം. കോംഗോയിൽ എബോള രോഗം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. നിലവിൽ 118 മരണങ്ങളും 300 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. രോഗബാധ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇറാനെതിരെയുള്ള സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകളിലൂടെ അമേരിക്കയ്ക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ കരാറിൽ ഉടൻ എത്തിച്ചേരാനാകുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കുമെന്നും ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ആക്രമണം നടത്താൻ US സൈന്യം സജ്ജമാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിൽ കടലിൽ നീന്തുന്നതിനിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ ശ്രീരാജ് അന്തരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ശ്രീരാജ് കവരത്തി ദ്വീപിലെ റഡാർ യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിലെ സ്വർണശേഖരത്തിന് പകരമായി ക്ഷേത്രങ്ങൾക്ക് സ്വർണ ബോണ്ടുകൾ നൽകാൻ പോകുന്നുവെന്ന പ്രചാരണം നിഷേധിച്ച കേന്ദ്ര സർക്കാർ. ഈ വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ നോർവീജിയൻ കമ്പനികളെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ലോയിൽ നടക്കുന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. തെരുവുനായ വിഷയത്തിൽ സുപ്രധാന നിർദ്ദേശങ്ങളുമായി സുപ്രീംകോടതി. അപകടകാരികളായ നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാം. വന്ധ്യംകരിച്ച നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും കോടതി. കേരളത്തിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച. സെൻട്രൽ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ പുരോഗമിക്കുന്നു. കോംഗോയിൽ എബോള വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ: പ്രൊഫസർ അലിയാർ, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ, ഒപ്പം റൂബി ബാബു.
8: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും, അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു.
9: May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞുനോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനൽ ഇന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട്. പ്രൊഫസർ അലിയാർ, സുധി ദേവയാനി, TM എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, AV പവിത്രൻ.

0: സ്വാഗതം.
1: നമസ്കാരം.
2: നമസ്കാരം.
0: ആദ്യം അലിയ സാറിൽ നിന്ന് തുടങ്ങാം തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനും ഒക്കെയാണ് സാർ. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദ പ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ. ഒരുപക്ഷേ ഈ ടെലിവിഷൻ്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന് സംശയം തോന്നിയിരുന്നു. പക്ഷേ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനം ആര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും എം ആർ ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ക്രീനിലും നാടകത്തിലും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇത് എഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് ആശങ്കകൾ ആ സ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചുകൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. അല്ല, മൊത്തത്തിൽ അതിൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
3: കുട്ടൻ അത് മറന്നോ? രാ ചുല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
4: കുട്ടനത് മറന്നു, രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
3: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോൾ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പോൾ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഒരു നാടകം, കോഴിക്കോട് നിന്ന് വന്നതാണ് 2 ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകരാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായ ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയൻറ്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിൻ്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടി സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇത്

0: ചെയ്ത ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ നാടകമാണ്. ഈ നാടകത്തിന്റെ കിട്ടിയ ഒരു ഗുണം പ്രഗത്ഭരായ കുറെ നടീനടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടില് പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഒരു ദിവസമാണ് അടുത്തു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് കൊണ്ടൊരു ദീർഘ യാത്ര, ഈ നിലമാൻകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം അയാൾ സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എൻഡ് അതിന് വന്നു. അതൊരു പക്ഷേ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം ആ നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരുപക്ഷെ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിന്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ
1: രഥോത്സവത്തിന്റെ
0: പൂർണ്ണമായും ആ പാലക്കാടിന്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അത് തന്നെയാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. മറ്റൊരു നാടകം
1: കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി, അദ്ദേഹം തമിഴിൽ എഴുതി പരിഭാഷ ചെയ്തിരിക്കുന്നു. അതിന്റെ രചന
0: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെ ആയി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷെ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം. അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യോപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന് കൂട്ടുന്നത്, കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം, കാണുക കടലിനെ കൺ തുറക്കാതെ. അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്, പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: AIയുടെ
0: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷേ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാ പശ്ചാത്തലമുണ്ട് അതിന്. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കുടിയനും PC കുട്ടികൃഷ്ണൻ എന്ന റൂപും NN കക്കാടും
1: നമ്മുടെ
0: രാഘവന്മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം ഒന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്, അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കുടിയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു, അതൊരു കടലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവും എല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ സംവിധാന രംഗത്തും. MG ശശികുമാറും NS ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു മോഹൻലാലിന്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിന്റെ മാനരസങ്ങളും ലാലിന്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെ ആണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങൾ ഇങ്ങനെ

0: വന്നു പോകുന്നുണ്ട്. മൂന്ന് പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിന്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മും, ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിനെന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവരുടെ അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകം, ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ ഏഴ് നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്, വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു ആ റേഡിയോ നാടകത്തിന്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
1: സന്തോഷം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം. മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെയുണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
2: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങേയറ്റം വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരം നിലത്തിലെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്റെ നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാമുകി അഞ്ജലി മാൻകോളിൽ വീണ് ഒഴുകിപ്പോകുന്നു, രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇത്തരം ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിലും മല പറയുന്നുണ്ട്, കൈകൾ അറുത്തു മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അത് ഒരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2-ാമത്തെ നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
3: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
3: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
4: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്?
3: എന്താ,
4: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
3: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
4: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്കുക, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
2: 3-ാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗന സാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. 4-ാമത് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നില അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രജനിയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70s കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം, അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറി. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പുഴു. അരങ്ങ് കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, തീക്കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
5: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
4: PC-PC-ന്റെ പണി നോക്ക്.
5: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
2: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവം പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമ്മിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകത്തിൽ.
1: TM എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
6: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980s റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. വെറും വർത്തമാനം പറച്ചിലായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടക അവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. അതിന്റെ പ്രത്യേകം കാരണം റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയിൽ നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
7: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
8: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
7: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
9: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
8: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
7: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിന്റേതാണ്.
9: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛന്റെ വിചാരം എന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
8: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. ലെറ്റ് ഹർ ട്രൈ ദ ബെസ്റ്റ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ചനമോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
7: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
8: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
7: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
6: പിന്നെ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളിലിനെ കൺ തുറക്കാതെ എന്നുള്ള രചന. ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരം ഒരു രചന മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അതിഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നത്. മൂന്ന് സുന്ദരികളായ അവിവാഹിതരും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യാവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
1: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൻ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
10: നമ്മൾ സ്മാർട്ട് ഫോൺ

മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യപ്പളത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചോളുന്നത്. ബട്ട് ഡിജിറ്റൽ റെക്കോർഡിംഗിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട്, റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ എന്ന്. ഒരിക്കലല്ല, ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മന കാഴ്ചശേഷി ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതിലൂടെയാണ് റേഡിയോ നാടകങ്ങളുടെ ധർമ്മമായി വരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങളെ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രംഗ നാടകത്തെക്കാളും റേഡിയോ പ്ലേ സ്ട്രെസ്റ്റിംഗിന്റെ പ്രാധാന്യം വളരെയധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരത്തിന്റെ ദൈവത്തിന്റെ മനമാറി കണ്ടു, നിഗൃഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്തെ കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിൽ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള സർറിയലിസ്റ്റിക് ആയ സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നുന്നു. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കൂടി ശക്തമായ അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നുന്നു. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം, സറിയലിസ്റ്റും ഫാന്റസിയും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സസ്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം, അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകർക്കിടയിലെ കിടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്ട് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അത് ഗവേഷണത്തിന്റെ വിശദാംശങ്ങളിൽ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തീം സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക അംശം കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രണയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറോ രോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അന്ത്യനാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാഗം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർഡ് ജഡ്ജി മൂന്നനോടൊരു മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നതോ പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥികളായ ജഡ്ജി, ആദിവാസി പെൺകുട്ടി, കൊലപാതക കേസപ്പെട്ട അവളുടെ അർത്ഥൻ, അയാളുടെ കൽക്കത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൺ, അങ്ങനെ അങ്ങനെ നാടകമുണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിച്ചിട്ടു. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്തു നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട്ട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നതാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലമായിട്ടുള്ള ട്രാൻസിഷൻ നാടകം നടക്കുന്നുണ്ട്. അതിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലളിതമാണ് തോന്നിയെങ്കിലും സംഗീതത്തിന് പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണങ്ങളാണ്. സംഗീതത്തിന്റെയും എഫക്റ്റിന്റെയും വളരെ അർത്ഥവത്തായിട്ട് ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായിട്ട്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. ഹാ, അങ്ങനെ വരേണ്ടി വന്നു. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്.
1: പിന്നീടുള്ളത് കണ്ണൂർ അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗരിയൻ അന്യോപദേശ രൂപകം. രാജവും മന്ത്രിയും അഭിമന്യു എന്ന അല്പം വിപ്ലവകാരിയായ രാജ്യസഭാംഗവും ഗൗതമൻ എന്ന ദേവശിശിയും ദേവി വിഗ്രഹ നിർമ്മാണവും സ്വർണമോഷണവും എല്ലാം നിറയുന്ന നാടകം. ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺതുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററി ആണോ നമുക്ക് സംശയം തോന്നുന്നു. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോകാതെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺതുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രകൃതിയാണ് ഈ നാടകം ഉണർത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞു പോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ് നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച തിക്കോരിയൻ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി പുഷ്പകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയാണ്. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ തിക്കോലിയെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നാടകത്തിനുള്ളത്. സമീപ ചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുമ്പോൾ അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിച്ചിരുന്ന ശ്രമകരമായ ദൗത്യമാണ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നാടകം പരീക്ഷിച്ചിരിക്കുകയാണ്. കൺതുറക്കാതെ കാണേണ്ട ഈ കടല് ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയിൽ കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് കാന്തെ കടലിനെ കൺതുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറ്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും അഹസ്യനിധിയും. അമ്മുവിന്റെയും ആനയുടെയും ആമിനയുടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവരെ കിട്ടിക്കുന്ന ആശകളും ആശങ്കകളും ആന്തുലതകളും അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നുപോകും. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകങ്ങളിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സംശയം, പുതിയ സഹസ്രാബ്ദത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാൻ ചരിത്രം ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഇതൊക്കെ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ 1-2 കഥാപാത്രങ്ങളുടെ നിഷ്കാശം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിട്ടുണ്ട്. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
2: നന്ദി സർ. സുധീ ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം, തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിന് അനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
3: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം, ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം, ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതി

0: ഉണ്ടാക്കുന്നു ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിൻ്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിൻ്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സൈലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സൈലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിൻ്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിലുണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രം ഉണ്ടാകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക്, അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
1: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ് കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പതാനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി,
4: ആ പാട്ടി
3: ആരു വന്നിരിക്കാൻ? അനന്തനാ, ഏനന്ദൻ വന്നിട്ടിയാ?
4: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് താനേ.
3: ഓ ആമാ,
1: ധനാ.
4: ഓ അണ്ണാ,
1: ദാ സാറ് തന്നയച്ചതാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതൊക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണാ.
0: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിൻ്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിനും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിൻ്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ

0: അവതരിപ്പിക്കപ്പെട്ടു.
1: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിലെന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
2: എന്താ മന്ത്രി, എന്തുപറ്റി?
1: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
2: അതെ, അതിലെന്താ സംശയം?
1: മഹാരാജൻ, ഇതെന്തു മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
2: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
3: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
1: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതു കൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്? നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
2: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറു വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറു വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറു വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
1: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
2: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
0: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI സാങ്കേതികവിദ്യയുടെ, ആധുനിക സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതികവിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ? അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇൻ്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്, അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്, ഇതൊക്കെ എത്രത്തോളം AIക്ക് സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷേ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
4: പുതിയ
0: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ളൊരു നാടകമായിരുന്നു. ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷേ എനിക്കിതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിൻ്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
5: നമസ്കാരം, AV പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിന്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
6: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മ

ഉള്ളത് ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏഴ് നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം മെയ് 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ഈ നാടകം സമകാലിക ജീവിതത്തെ മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തന്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ കൂട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചിലപ്പതികാര കഥ കടന്നു വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ഗണന കേന്ദ്രങ്ങൾ തന്റെ തടിമുടിക്കൊണ്ട് നേടിയെടുത്ത നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു, ഇങ്ങനെ വർഗീയലകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തൻ മനമാരു കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള MR ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തിനോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ 3rd ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ ബുദ്ധിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ 4th ദിവസം മെയ് 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു രണ്ട് തരത്തിലാണ് അതിൽ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്ത് നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും രണ്ട് ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിലുണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, സോനാ നായർ, ജയൻ ചേർത്തല പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം എഴുത്തുകാരനും നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5th ദിനം മെയ് 14 വ്യാഴാഴ്ച തൃശൂർ നിലയം അവതരിപ്പിച്ചു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ടു പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാർ എന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും,
ലക്ഷ്മി.

0: എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള വെയിൽ വീണ് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മെയ് 15 കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗനസാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. എച്ച് വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയകാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ അവബോധവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടുപോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോടുകൂടിയിട്ടുള്ളത് തന്നെയാണ് മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാണുക കടലിനെ കൺതുറക്കാതെ ഒരു ജീവചരിത്ര ബയോപിക് രചനയാണ്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ആകാശവാണി ജീവനക്കാരും കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു കലാകാരൻ, മറ്റു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ, ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒറ്റുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാണുക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടക സന്ദർഭങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ടറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്, സമയം 5:58:20.
1: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
2: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
0: മെയ് 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം, അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണിത്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ.

0: പൊതുവെ നമ്മുടെ ഈ ഏഴ് നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും ഏഴ് ദിവസത്തെയും നാടകാനുഭവം അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ ഒരു ശ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
1: നന്ദി സർ. കലയിലെ മൂല്യനിർണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈയൊരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്ക് അപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിന്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെയും നമ്മൾ കണ്ടു ഇത് റേഡിയോ നാടകോത്സവത്തിന്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: ടുഡേസ്. സുശീൽ ചന്ദ്ര തിവാരി, ആകാശവാണി ന്യൂസ്, ലക്നൗ.
1: IMD has also forecast heat wave to severe heat wave conditions in Madhya Pradesh today. Heat wave conditions are likely to prevail over Bihar and Marathwada during the day and over Punjab, Haryana, Chandigarh for the next 5 days. Benchmark domestic equity indices were trading around 0.2% up in afternoon trade today. The Sensex rose by 136 points to 75,451, while the Nifty added 42 points to 23,692 when reports last came in. PM. Last night, Sunrisers Hyderabad confirmed its place in the playoff, defeating Chennai Super Kings by 5 wickets at M.H. Chidambaram Stadium. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to attend 3rd India-Nordic Summit in Oslo, aimed at strengthening cooperation in technology, renewable energy, defence and trade. Prime Minister Modi and his Swedish counterpart Ulf Kristersson, in a joint newspaper article, stress on partnerships in times of global uncertainty. Supreme Court refuses to recall its earlier order of keeping sterilized or vaccinated stray dogs in shelters. IMD issues yellow alert for heat wave in national capital for next 3 days. And in IPL cricket, Rajasthan Royals to take on Lucknow Super Giants in Jaipur this evening. With that, we end the midday news.
2: Aakashvani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 23rd. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, ശ്രീകുമാർ മുഖത്തല, സിന്ധു വിജയൻ, ബേബി അശ്വേത. സംവിധാനം പി എ ബിജു.
3: കുതിരവണ്ടിക്കടിയിൽപ്പെട്ട മർമ്മലഡോവ് മരണത്തിന്റെ വക്കിലാണ്. സ്വന്തം മകളുടെ വ്യഭിചാര വരുമാനത്തിൽ നിന്നുപോലും കുടിക്കാൻ പങ്കുപറ്റിയിരുന്ന അയാളുടെ കുടുംബം ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും നിസ്സഹായതയുടെ പരകോടിയിലാണ്. ഭാര്യ കാതറിനയ്ക്ക് മർമ്മലഡോവ് വെറുക്കപ്പെട്ടവനാണ്. മുൻപൊരിക്കൽ അയാളെ പരിചയപ്പെട്ട നിക്കോവാണ് അപകടസ്ഥലത്തു നിന്നും മർമ്മലഡോവിനെ വീട്ടിലെത്തിച്ചത്. നിക്കോവ് കുപ്രസിദ്ധമായ ഒരു ഇരട്ട കൊലപാതകത്തിലെ പ്രതിയാണെന്ന് ആർക്കും അറിയില്ല. കൊലപാതകത്തിനു ശേഷം മനസ്സിൻ്റെ സമനില തെറ്റിയ നിക്കോവിന് പാവപ്പെട്ടവരോട് പ്രത്യേക പ്രതിപത്തിയാണ്. മർമ്മലഡോവിൻ്റെ ഭാര്യ കാതറീന, മകൾ പോലെങ്ക തുടങ്ങിയവരും റസ്കോൾനിക്കോവിനൊപ്പം കഥാഗതി മുന്നോട്ട് നയിക്കുന്നു. മർമ്മലഡോവിന് അന്ത്യകുദാശ നൽകാൻ വൈദികനെത്തുന്നു പ്രണിത ഹൃദയയായി കാതറീന.
4: ഡോക്ടർ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
5: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, അയാൾ ഉടനെ തന്നെ മരിക്കും.
4: ഡോക്ടർ, ഒട്ടും പ്രതീക്ഷിക്കു വകയില്ലേ?
5: ഒട്ടുമില്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. 4-5 നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
6: എല്ലാരും മാറിയേ, മാറ്, വഴിമാറ്, അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
4: ഡോക്ടർ, അല്പം കൂടെ നിന്നിട്ട് പോകാം.
5: ശരി.
4: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

0: ദൈവം കരുണാമയനാണ്, പരമോന്നതമായ അവൻ്റെ മഹത്വത്തിൽ വിശ്വസിക്കൂ.
1: ദൈവം കരുണാമയനായിരിക്കും, എന്നാൽ അദ്ദേഹം ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല.
0: നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഇങ്ങനെ പറയുന്നത് പാപമാണ് മകളെ.
1: ഇതൊരു പാപമല്ലേ? ദേ, ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ
0: അറിയാതെയാണെങ്കിലും ഈ അപകടത്തിന് കാരണക്കാരായവർ നിനക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം നൽകാതിരിക്കില്ല.
1: അവരെന്തിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം? അയാൾ മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് സ്വയം വണ്ടിക്കടിയിൽ പെട്ടതാണ്. പിന്നെ ഇയാൾ ഞങ്ങൾക്ക് എന്താണ് സമ്പാദിച്ചു തന്നത്? ദുരിതം മാത്രം. ഉണ്ടായിരുന്നതെല്ലാം മഹാപാപി കുടിച്ചു മുടിപ്പിച്ചു. കുടിക്കാൻ വേണ്ടി ഞങ്ങളെ കൊള്ളയടിച്ചു. കുട്ടികളുടെയും എന്റെയും ജീവിതം മദ്യത്തിന് വേണ്ടി നശിപ്പിച്ചു. ഇയാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. ദൈവത്തിന് നന്ദി. ഈ നഷ്ടം വളരെ ചെറുതാണ്.
0: ഏത് പാപിയും മരണസമയത്ത് മാപ്പർഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇയാൾക്ക് മാപ്പ് കൊടുക്കണം. ഇത്തരം വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതേ മഹാപാപമാണ്.
1: അച്ചോ, അത് പ്രസംഗിക്കാൻ കൊള്ളാം. മാപ്പ് നൽകുക. ഇന്ന് ഈ അപകടം പറ്റിയിരുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് മരത്തടി പോലെ കിടന്നുറങ്ങുമായിരുന്നു. രാത്രി മുഴുവൻ ഇയാൾ ഇട്ടുനാറിയ ഉടുപ്പും കുട്ടികളുടെ ഉടുപ്പും അലക്കി വൃത്തിയാക്കി ഞാൻ ജനലിൽ ഉണക്കാനിടുമായിരുന്നു. നേരം വെളുത്ത ഉടനെ അവയുടെ കീറൽ തുന്നി ശരിപ്പെടുത്തുകയും വേണം. ഇങ്ങനെയാണ് ഞാൻ എന്റെ രാത്രികൾ ചെലവഴിക്കുന്നത്. മാപ്പിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലച്ചോ. ഞാൻ എന്നേ അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഭർത്താവിനരികിൽ നിന്ന് ഭാര്യ പറയേണ്ട വാക്കുകളല്ലത്. അച്ചോ, മാപ്പാക്കുക.
0: വേണ്ട, അതിന്റെ ആവശ്യമില്ല സഹോദരി.

0: ആകട്ടെ, അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹത്തെ ഞാൻ എങ്ങനെ സംസ്കരിക്കും?
1: കാതറീന, കഴിഞ്ഞയാഴ്ച നിങ്ങളുടെ ഭർത്താവ് എന്നോട് വിശദമായി എല്ലാം സംസാരിച്ചിരുന്നു. നിങ്ങളെല്ലാം എന്ത് സ്നേഹമായിരുന്നെന്നോ അദ്ദേഹത്തിന്. ആ രാത്രി മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളായി. നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇതാ, ഇത് 20 റൂബിൾ. ഇത് നിങ്ങൾക്കൊരു സഹായമായെങ്കിൽ. അപ്പൊ ഞാൻ വീണ്ടും വരും.
0: നന്നായി വരട്ടെ.

0: നിൽക്കൂ നിൽക്കൂന്നേ.
1: ഏതാണ് ഈ മെലിഞ്ഞ സുന്ദരിയായ ഈ കൊച്ചു പെൺകുട്ടി?
0: നിങ്ങളുടെ പേരെന്താണെന്ന് പറയൂ. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ്?
1: നിന്നെ പറഞ്ഞയച്ചത് ആരാണ്?
0: സോണിയ ചേച്ചി.
1: സോണിയ ചേച്ചി.

0: ആയിരിക്കും നിന്നെ അയച്ചതെന്ന് എനിക്ക് തോന്നി.
1: മമ്മയും കൂടിയാണ് അയച്ചത്. സോണിയ ചേച്ചി എന്നെ അയക്കാൻ നിൽക്കുമ്പോൾ മമ്മയും വന്ന് എന്നോട് പറഞ്ഞു, വേഗം ഓടിച്ചല്ലു പൊലങ്കാന്ന്.
0: നിന്റെ പേരാണോ പൊലങ്ക?
1: അതെ.
0: നിനക്ക് സോണിയ ചേച്ചി ഇഷ്ടമാണോ?
1: മറ്റാരെക്കാളും ഞാൻ എന്റെ ചേച്ചിയെ ഇഷ്ടപ്പെടുന്നു.
0: നിനക്ക് എന്നെ സ്നേഹിക്കാനാവുമോ? ബാലികയുടെ മുഖം എന്നിലേക്ക് അടുക്കുന്നല്ലോ. നിഷ്കളങ്കമായി ഉമ്മ വയ്ക്കാൻ ഇവളുടെ ചുണ്ടുകൾ നീളുന്നല്ലോ. മെലിഞ്ഞ് കൊള്ളി പോലുള്ള ഇവളുടെ കൈകൾ എന്നെ മുറുകെ പിടിക്കുന്നല്ലോ. എന്റെ തോളിൽ തലചായ്ച്ച് അവൾ കരയുന്നുവല്ലോ.
1: അച്ഛനെ ഓർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു.
0: കരയാതെ കരയാതെ മോളെ. അച്ഛന് നിന്നോട് സ്നേഹമായിരുന്നോ?
1: ലിഡയെയാണ് അച്ഛൻ കൂടുതൽ സ്നേഹിച്ചിരുന്നത്.
0: അതെന്താ കാര്യം?
1: അവൾ ചെറിയ കുട്ടിയല്ലേ. അച്ഛൻ ഞങ്ങളെ വായിക്കാൻ പഠിപ്പിച്ചു, വ്യാകരണവും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു, ഫ്രഞ്ച് പഠിപ്പിച്ചു.
0: ഓഹോ, ആട്ടെ, നിനക്ക് പ്രാർത്ഥനകൾ അറിയാമോ?
1: പിന്നെ അത് നേരത്തെ അറിയാം. ഞാനിപ്പോൾ വലിയ കുട്ടിയായില്ലേ. എന്നാൽ കൊല്ലയും ലിടയും മമ്മയോടൊപ്പമാണ് ചൊല്ലാറുള്ളത്. മാതാവിന്റെ പ്രാർത്ഥനാഗീതങ്ങൾ. മറ്റൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, സോണിയ ചേച്ചിക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ.
0: പോലങ്ക, എന്റെ പേര് റസ്കോൾനിക്കോവ്. കുറച്ച് സമയം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു.
1: എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
0: ഇതാ എന്റെ പേരും വിലാസവും ഇതിൽ കുറിച്ചിട്ടുണ്ട്. സോണിയ ചേച്ചിക്ക് കൊടുക്ക്.
1: നാളെ വരുമോ?
0: വരും. പോട്ടെ.
1: ടാറ്റാ.
0: ടാറ്റാ. റസ്മുഖിന്റെ വീടടുത്തല്ലേ? പാലുകാച്ചിന് പോണം. അവന്റെ പന്തയം ജയിക്കട്ടെ. എന്റെ ക്ഷീണമെല്ലാം പറന്നുപോയിരിക്കുന്നു. റസ്മുഖിന് സന്തോഷമാകട്ടെ. കരുത്താണ് ഒരുവന് ആവശ്യമായിട്ടുള്ളത്. അതില്ലാതെ ഒന്നും നേടാനാവില്ല. എന്റെ പ്രാണനല്ലേ റസ്മുഖിൻ? പ്രിയ സുഹൃത്തെ, ഞാനിതാ വരുന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 23-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, കാത്തറീന സിന്ധു വിജയൻ, പോലങ്ക ബേബി അശ്വേത. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: യുവസംരംഭകനാണ് നിങ്ങൾ. നിങ്ങളുടെ സംരംഭക യാത്രയും

0: കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതകളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി aartvmpm@gmail.com.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി ഗാനോപഹാരം ചലച്ചിത്ര ഗാന പരിപാടി. ആദ്യം കടമ്പ എന്ന ചിത്രത്തിലെ കെ രാഘവനും സിയ ആൻ്റെയും സംഘവും പാടിയ ഗാനം. തിക്കോടിയൻ്റെ വരികൾക്ക് ഈണം പകർന്നത് കെ രാഘവൻ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ശ്രീകുമാരൻ തമ്പി എഴുതി, MK അർജുനൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം റെസ്റ്റ് ഹൗസ്.

0: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aatvm@gmail.com, അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 8281420305. ഇമെയിൽ വിലാസം youth.aatvm@gmail.com.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഏറ്റുമാനൂർ ശ്രീകുമാർ എഴുതി, ശങ്കർ ഗണേഷ് ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം പ്രഭു.

സൂര്യമാനസം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന കൈതപ്പുറം, സംഗീതം കീരവാണി. ആരണ്യകം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് എഴുതി, രഘുനാഥ് സേത്ത് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aertvmpm@gmail.com. ഗാനോപഹാരം തുടരുന്നു. ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണമൂർത്തി.

0: നേർമൊഴി.
1: നേർമൊഴിയിൽ ഇന്ന് എഴുത്തുകാരനായ എം പി ലിപിൻ രാജ് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമൊഴിയിലേക്ക് സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി എഴുത്തുകാരനായ എം പി ലിപിൻ രാജ് സാറാണ്. നമസ്കാരം സർ.
3: നമസ്കാരം.
2: സാർ ഒരു സിവിൽ സർവന്റ് കൂടിയാണ്, വളരെ തിരക്കേറിയ ഒരു ജോലിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ്, പക്ഷെ എന്നാൽ എഴുത്തിൽ വളരെ സജീവമാണ്.
3: അതെ.
2: സാറിന്റെ ഈ ഒരു എഴുതാനുള്ള ഒരു കഴിവ് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആരാണ്? അങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് പറ്റൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഓർമ്മ സാറിനുണ്ടോ?
3: ഉണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പം കണക്കിന് മാർക്ക് വളരെ കുറവായിരുന്നു. ഈ മാർക്ക് കുറയുമ്പം സ്വാഭാവികമായിട്ടും കണക്ക് ടീച്ചറിനെ നമുക്ക് പേടിയാണ്. അപ്പോൾ ക്ലാസ്സിന്റെ അവസാന ബെഞ്ചിൽ പോയിരിക്കും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ചാൽ ടീച്ചർമാർ പൊതുവെ അധികം പരിഗണന കൊടുക്കില്ല. മാത്സിന് അല്ലെങ്കിൽ ഹിന്ദിക്ക് അതും അല്ലെങ്കിൽ സയൻസിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ടീച്ചർമാർ മിടുക്കൻ എന്ന് കരുതി ഒന്നാം ബെഞ്ചിൽ ഇരുത്തത്തുള്ളൂ. റൊട്ടേഷനൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ സ്കൂളിലെ ഒരു മത്സരത്തിന്, കവിതാരചനാ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പം ഇതിൻ്റെ ഇവാലുവേറ്ററായിട്ട് അന്നത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പം ഇംഗ്ലീഷ് ടീച്ചർക്ക് എന്തോ ഒരു അസൗകര്യം ഉണ്ടായിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ഇത് കണക്ക് ടീച്ചറിനെ ഏൽപ്പിച്ചു. അപ്പം കണക്ക് ടീച്ചറിനെ ഭയന്നും പേടിച്ചു വരുന്ന ഒരു ദിവസം എന്നെ കണക്ക് ടീച്ചർ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ടീച്ചർ എന്നെ ഒരു കവിത എടുത്ത് കാണിച്ചിട്ട് വെച്ചു, ഈ കവിത നീയാണോ എഴുതിയത്? ഞാൻ പറഞ്ഞു അതേ ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വിശ്വാസം വരാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ചോദിച്ചു, നീ കവിത എഴുതുമോ? ഞാൻ പറഞ്ഞു, ടീച്ചർ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പം ഈ കവിതയ്ക്കാണ് ഇത്തവണ ഒന്നാം സ്ഥാനം കിട്ടിയത്. അപ്പം ഞാനന്ന് യു പി സ്കൂളിൽ പഠിക്കും. നീ ഹൈസ്കൂളിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങണം. അപ്പം ഇവിടെ സ്കൂളിൽ അന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഈ സാഹിത്യ മേഖലകളിലുള്ള വാസനയുള്ള കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ അതിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് അതിനുശേഷം ഈ ടീച്ചർ തന്നെ എന്നെ ജില്ലാതല മത്സരത്തിലേക്ക് വിട്ടു. അപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ജില്ലാതലത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ സാഹിത്യ വാസന ഉണ്ട് എന്ന്
2: തിരിച്ചറിഞ്ഞത്.
3: എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ടീച്ചർ അന്ന് എൻ്റെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഒരു പുസ്തകോത്സവം നടക്കുകയാണ്. അവിടെ നിന്ന് ഒ എൻ വി കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതാ പുസ്തകം വാങ്ങിയിട്ട് ആ ടീച്ചർ തിരികെ വന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്നു. അപ്പം ഒരു കണക്ക് ടീച്ചർ എങ്ങനെയാണ് ഇത്രയധികം സാഹിത്യ വാസന ഉണ്ടാവുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി, ബാലമാസികൾക്ക് അയച്ചു കൊടുത്തു. ബാലമാസികളെല്ലാം എനിക്ക് എല്ലാ കവിതകളും കഥകളും എല്ലാം തിരിച്ചയച്ചിട്ടുണ്ട്. ഞാൻ ഓരോ തവണയും കഥയും കവിതയും അയക്കുമ്പം തിരിച്ചയക്കാനുള്ള കവർ കൂടെ ചേർത്തയക്കും. അവസാനം ഞാനിത് മടുത്ത് എൻ്റെ പേരിനൊരു പ്രശ്നമുണ്ട്. എം പി ലിപിൻ രാജ എന്നാണ് എൻ്റെ പേര്. ഞാൻ എൻ്റെ പേര് എവിടെ അച്ചടിക്കാൻ കൊടുത്താലും ഈ പേര് തെറ്റിച്ചേ വരത്തുള്ളൂ. അപ്പോൾ ആളുകൾ അടിച്ചു വരികയാണെങ്കിൽ ഒന്നുകിൽ

0: ലിബിൻ എന്നടിക്കും, മലയാള ലിപി എന്നുള്ള ലിപിനാണ് എൻ്റെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ലിജിൻ എന്നടിക്കും, ചിലർ രാജ എന്നതിന് പകരം രാജു എന്നടിക്കും. അപ്പം ഇങ്ങനെ ഒരു തവണ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പം അന്ന് എൻ്റെ വിഷയം പ്രസംഗമായിരുന്നു, പിന്നെ കവിതാരചനയും ഉണ്ട്. അപ്പം എനിക്ക് സമ്മാനം കിട്ടി. അടുത്ത ദിവസത്തെ പത്രത്തിൽ എൻ്റെ പേരടിച്ച് വന്നത് ലിജിൻ രാജു എന്നാണ്. ഞാൻ തിരികെ വന്ന് സ്കൂളിൽ വന്നിട്ട് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും വിശ്വസിച്ചില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും. അപ്പോഴാണ് എൻ്റെ സ്കൂളിൽ മനസ്സിലാവുന്നത് എനിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയതെന്ന്. അപ്പോൾ സ്കൂളിലെ മത്സരങ്ങൾ കഴിഞ്ഞ് പിന്നീട് പ്ലസ് ടുവിൽ പഠിക്കുമ്പം എനിക്ക് കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടി. കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ ആളുകൾ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മലയാളത്തിന് എനിക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പം 100-ൽ 100 മാർക്കുണ്ട്. അത് വളരെ അപൂർവമായിരുന്നു. ആ വർഷം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പം അങ്ങനെയാണ് ഈ പത്രങ്ങളിലൂടെയൊക്കെ ആളുകൾ അറിയുന്നത്. പക്ഷേ എൻ്റെ പേരടിച്ചു വന്നത് തെറ്റായിട്ടാണ്.
1: അപ്പോഴും
0: ലിജിൻ രാജു എന്നാണ് പേരടിച്ചു വന്നത്. അതിനുശേഷം കോളേജിൽ വന്നപ്പോഴാണ് എനിക്ക് അങ്കണം ചെറുകഥാ പുരസ്കാരം കിട്ടി. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ 6, 7, 8 മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് എനിക്ക് ചെറുകഥയ്ക്ക് യൂത്ത് ഫെസ്റ്റിവലിന് ഒന്നാം സ്ഥാനം കിട്ടി. അപ്പം അതിനുശേഷമാണ് പതുക്കെ ഞാൻ എഴുത്തിലേക്ക്, ദേശാഭിമാനി ആഴ്ച പതിപ്പിലാണ് ആദ്യമായിട്ട് കവിത അച്ചടിച്ച് വരുന്നത്. അതിനുശേഷം വരുന്നത് മാധ്യമത്തിലാണ്, ദെൻ മാതൃഭൂമി ബാലപംക്തിയിൽ വന്നു. അപ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസം വന്നത് എനിക്ക് എഴുതാൻ കഴിയുമെന്നുള്ളത്.
1: നമുക്ക് ആക്ച്വലി മലയാളത്തിൽ ഇത്രയും നല്ല രീതിയിൽ എഴുതി വരണമെങ്കിൽ, ഇപ്പൊ കവിത ആണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ വാക്കുകൾ കുറെ ഒരു എന്താ പറയാ നല്ല വായന അനിവാര്യമാണല്ലോ. പിന്നെ ഈ പറഞ്ഞ വാക്കുകൾ കിട്ടണമെങ്കിൽ കറക്റ്റ് അർത്ഥങ്ങൾ, ഇപ്പം ഒരു കവിത എഴുതുകയാണെങ്കിൽ തന്നെ ആ വരികൾ കറക്റ്റായിട്ട് എഴുതണമെങ്കിലൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ആ ഒരു കഴിവ് അത്രത്തോളം വളർത്തിയെടുക്കാൻ സാധിച്ചത്?
0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ നല്ല ലൈബ്രറി ഇല്ല, ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്റെ നാട്ടിൻ പുറത്ത് ഒരു പേരിന് ഒരു ലൈബ്രറി ഉണ്ട്, പക്ഷെ അവിടെ കിട്ടുന്നത് മുഴുവൻ ഡിറ്റക്റ്റീവ് നോവലുകൾ, അല്ലെങ്കിൽ വനിത, ഗൃഹലക്ഷ്മി, മംഗളം, അല്ലെങ്കിൽ മനോരമ ആഴ്ചപ്പതിപ്പ്, അന്ന് ഈ ജനപ്രിയ നോവലുകളൊക്കെ അടിച്ചു വരുന്നത് ആ അത്തരം ആഴ്ചപ്പതിപ്പുകളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങളാണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. ആദ്യം ഞാൻ വായിക്കുന്നത് മംഗളം ആഴ്ചപ്പതിപ്പാണ്. അപ്പൊ ആളുകൾ അതിനെ പൈങ്കിളി എന്ന് അധിക്ഷേപിക്കാറുണ്ട്. പക്ഷേ നല്ല മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഉദാഹരണത്തിന് ജോസി വാഗമറ്റം, ജോയ്സി, സി വി നിർമ്മല, സുധാകർ മംഗളോദയം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എഴുതുന്ന നോവലുകളാണ് ഞാൻ ആദ്യകാലത്ത് വായിച്ചിട്ടുള്ളത്. അന്ന് ഈ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ എന്താണ് സാഹിത്യ വായന എന്ന്, ഗൗരവമുള്ള വായന എന്നൊന്നും ആരും പറഞ്ഞു തരാൻ നാട്ടിൻ പുറത്താരും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും
1: കിട്ടുന്നത്
0: വായിക്കുന്നു. തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7-ലോ 8-ലോ പഠിക്കുമ്പം ബാലരമയല്ല വായിച്ചിട്ടുള്ളത്, അതിന് പകരം ഈ ലൈബ്രറിയിൽ നിന്നുള്ള മംഗള ആഴ്ച പതിപ്പും മനോരമ ആഴ്ച പതിപ്പുമാണ് വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വായിച്ചിട്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ സ്കൂളിലെത്തി. അപ്പൊ ഞങ്ങളുടെ മലയാളം അധ്യാപകൻ ഞങ്ങളെ എല്ലാവരെയും എന്തൊക്കെ വായിച്ചു എന്നറിയാൻ വേണ്ടി എഴുന്നേപ്പിച്ചു നിർത്തി. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ വായിച്ചത് സതീഷ് കച്ചേരിക്കടവ് എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റിന് ഒരു നോവലാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് സാറ് പറഞ്ഞു, ഇതല്ല വായിക്കേണ്ടത്, യഥാർത്ഥത്തിൽ എൻ്റെ ഭാഷാശുദ്ധി അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വാക്കുകളുടെ ഒരു സഞ്ചയം വന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആഴ്ചപ്പതിപ്പുകൾ വായിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മളതിനെ എത്രത്തോളം പൈങ്കിളി നോവലുകളെന്നോ ഗൗരവ വായനയ്ക്ക്
1: പറ്റാത്തതെന്നോ,
0: ഇപ്പൊ പുതിയ കാലത്ത് ജെൻസി ജനറേഷൻ മുഴുവൻ വായിക്കുന്നത് അത്തരത്തിലുള്ള നോവലുകളാണ്, അവർക്ക് ഗൗരവമുള്ള വായന വേണ്ട.
1: അപ്പൊ
0: സ്വാഭാവികമായിട്ടും അന്ന് അധ്യാപകൻ എന്നെ എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഇതല്ല വായിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം സ്കൂളിലെ ലൈബ്രറിയിൽ കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ലൈബ്രറിയും വേറെ ഒരു ലൈബ്രറിയും ഉണ്ട്, ഞങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ലൈബ്രറിയും കൂടിയുണ്ട്, അത് അധ്യാപകർക്ക് മാത്രം വായിക്കാവുന്ന അവർക്കുള്ള പഠന സഹായികൾക്കൊണ്ടുള്ള പുസ്തകങ്ങളാണ്. അവിടെ നിന്ന് അധ്യാപകൻ എനിക്ക് ഗളിവറുടെ യാത്രകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നു, റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നൊരു പുസ്തകം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതൊരു 2 സമയം എടുത്തിട്ട് വായിച്ചിട്ട് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് റിവ്യൂ എഴുതാൻ പറഞ്ഞു. ഞാൻ 2 കൊണ്ട് ഈ നോവൽ മുഴുവൻ 2 വായിച്ചു, എൻ്റെ റിവ്യൂ എഴുതി സാറിനെ കൈക്കൊണ്ട് കൊടുത്തു. അപ്പോൾ സാറിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, അത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എംടിയുടെ 4 ആദ്യമായിട്ട് അദ്ദേഹമാണ് കയ്യിൽ തരുന്നത്. അപ്പം എനിക്ക് 4 ആദ്യം വായിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഇത് ശരിയാവില്ല, റോബിൻസൺ ക്രൂസോയും ഗളിവറുടെ യാത്രകളും അത് കുട്ടികൾക്ക് പറ്റിയ പുസ്തകമാണ്, എനിക്ക് അത്തരത്തിലുള്ള പുസ്തകം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, നീ അതൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറഞ്ഞ നോവൽ തന്നു. ഞാനിത് ഒറ്റ ഇരിപ്പിൻ്റെ വായിച്ചു. ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് ഭയങ്കര ഒരു നോവലാണ്, സുഹറയുടെയും മജീദിൻ്റെയൊക്കെ ജീവിതം ഓർത്തിട്ട് ഭയങ്കര വിഷമം വരുന്നു, കാരണം അവസാനം കാല് നഷ്ടപ്പെട്ട ഭാഗമൊക്കെ വായിക്കുമ്പം നമുക്ക് സങ്കടം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഈ നോവല് മാത്രമേ ഇത്ര വിഷമമുള്ള നോവലുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ചിരിക്കുന്ന നോവലുകളാണ്, അത് നീ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഇൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു ഈ നോവൽ

0: നാലുകെട്ട് തള്ളിക്കളഞ്ഞ് എനിക്ക് അസുരവിത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഇതും തീർത്തിട്ട് തിരിച്ചു ചെന്നപ്പം അദ്ദേഹം എനിക്കൊരു നോവല് വായിക്കാൻ തന്നു. അതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. വായിച്ചിട്ട് അന്ന് രാത്രി എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് അടുക്കെ ചെന്ന് പറഞ്ഞു, സാറ് ഇതിനകത്തെ ഭാഷ ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള ഒരു ഭാഷയല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ നോവലാണ് സാഹിത്യത്തെ രണ്ടായിട്ട് അടയാളപ്പെടുത്തുന്ന നോവൽ. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ഭാഷയെ പുനർനിർമ്മിക്കേണ്ടത്. നാലുകെട്ടിൽ നിന്ന് ഇന്ദിരപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നതിലേക്ക് വരുമ്പോൾ, ബാല്യകാല സഖിയിലേക്ക് വരുമ്പോൾ, അവിടെ നിന്നും ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേക്ക് വരുമ്പോൾ, അസുരവിത്തിലേക്ക് വരുമ്പോൾ, ഇതെല്ലാം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷയാണ്. അദ്ദേഹം അതിനുശേഷം എനിക്ക് രണ്ടാം മൂഴം വായിക്കാൻ തന്നു. രണ്ടാം മൂഴം വായിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞു, നീ ഇത് മാത്രം വായിച്ചാൽ പോരാ, ഇതിൻ്റെ കൂടെ വേറെ ഒരു നോവലും കൂടെ വേണം, അത് ഇനി ഞാൻ ഉറങ്ങട്ടെ. പി കെ ബാലകൃഷ്ണൻ്റെ നോവലാണ്, അത് കർണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവലാണ്. ഇതും കൂടി ചേർത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ആദ്യം രണ്ടാം മൂഴം വായിച്ചപ്പം എനിക്കത്ര മനസ്സിലായില്ല, കാരണം ഇതിനകത്തെ ഒരു പുരാണ ഇതിഹാസങ്ങളുടെ പശ്ചാത്തലമൊക്കെ ഉള്ളത് വായിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചു തുടങ്ങി. ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചപ്പം കർണൻ എന്ന് പറഞ്ഞ ഒറ്റ ക്യാരക്ടറാണ്, അത് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ എനിക്കിത് ഈ രണ്ടാം മൂഴത്തിൽ എന്താണോ നഷ്ടപ്പെട്ടത് അത് ഇനി ഞാൻ ഉറങ്ങട്ടെ കിട്ടി. അതിനുശേഷം ഞാൻ രണ്ടാം മൂഴം വായിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഗൗരവമായ വായന സാഹിത്യത്തിൽ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലായത്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വായനക്കാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, അധ്യാപകരാവട്ടെ, അല്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥികളാവട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഭാഷ എത്രത്തോളം വിപുലമാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മളൊരു അറ്റം മാത്രം വായിച്ച് തിരിഞ്ഞു നടക്കുന്ന ആളുകളാണ് കൂടുതലും. ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡുകളിൽ ഭാഷയെ കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു എഴുത്തുകാരനാവാൻ തീരുമാനിച്ചത്. എനിക്ക് വായനക്കാരെ എന്താണ് അവരെ സ്വാധീനിക്കുന്നതിനേക്കാൾ ഉപരി ഭാഷയെ ഒരു ചുവട് നമുക്ക് മുന്നോട്ട് നടത്താൻ കഴിഞ്ഞാൽ ഒരു പുസ്തകം എഴുതിയാൽ അതാണ്
1: ഏറ്റവും
0: സാർത്ഥകമായ കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മളിപ്പോ വാക്ക് അല്ലെങ്കിൽ പദസമ്പത്ത് ഉണ്ടായത് അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളേജ് ലെവലില് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇതിനിടയിൽ സിവിൽ സർവീസിലേക്ക് ഒരു മോഹമുണ്ടായത്?
0: സിവിൽ സർവീസ് ആഗ്രഹം മനസ്സിൽ നിറച്ചത് സത്യത്തിൽ സിനിമകളാണ്. ഞാനത് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സിനിമ, ഭരചന്ദ്രൻ ഐ പി എസ് കണ്ടിട്ടും കമ്മീഷണർ കണ്ടിട്ടും ഒക്കെയാണ് സ്റ്റൈലൊക്കെയാണ് നമ്മളെ ആദ്യം ആകർഷിക്കുന്നത്. തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ അതിലും വളരെ കൃത്യമായിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഒരച്ഛൻ എങ്ങനെയാണ് മകനെ സഹായിക്കുന്നത് നമ്മളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നിരന്തരം സിനിമകൾ കണ്ടിട്ട് സിനിമകളിലെ ഒരു സ്വാധീനമാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. ഞാൻ ട്രിവാൻഡ്രം മാറി വെനസ് കോളേജിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. കാരണം കോളേജ് വരുന്ന ഫസ്റ്റ് ബാച്ചിൽ വരുന്നതിൽ ഒരു 60 പേരിൽ ഏകദേശം 30 പേരും സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവരാണ്. അപ്പോൾ അവരവരുടെ ഡ്രീം ചോദിക്കുമ്പോൾ ഈതർ കളക്ടർ, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ കമ്മീഷണർ, അതുമല്ല ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെയാണ് എല്ലാവരും പറയുക. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയന്ന് പോയി. കാരണം ഇവർക്കിടയിൽ എങ്ങനെയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പം ഞാൻ ലൈബ്രറിയിൽ ചെന്ന് സ്ഥിരമായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പം അന്നവിടെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു ഗുണമണി സാറ്, അദ്ദേഹം അവിടുത്തെ ലൈബ്രറിയനാണ്. അപ്പം അദ്ദേഹം ഞാനിങ്ങനെ സ്ഥിരം വായിക്കുന്നത് കണ്ടപ്പം അദ്ദേഹം എനിക്ക് പുസ്തകങ്ങൾ തരാൻ തുടങ്ങി. അതായത് ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകമേ വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് 2-3 പുസ്തകങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് എനിക്ക് പെർമിഷൻ തന്നു. ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോൾ എൻ്റെ ആഗ്രഹം ഒന്ന് ശരിക്കൊന്ന് ഉറപ്പിച്ചെടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് പരീക്ഷ എഴുതിയേ മതിയാവുന്നായി. തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തയ്യാറെടുപ്പുകൾ കുറച്ചുകൂടെ വിപുലമാക്കാൻ തുടങ്ങി. ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും ഇപ്പോൾ ഏത് പരീക്ഷയിൽ എഴുതണം, എഴുതാനൊരു മീഡിയം വേണം. അപ്പോൾ അത് ഞാൻ അന്നേ ഉറപ്പിച്ചിരുന്നു, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആവും എൻ്റെ സബ്ജക്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററി. പക്ഷേ എന്ത് മീഡിയത്തിൽ എഴുതണം ഇതായിരുന്നു. കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ഹിസ്റ്ററിയിലും മലയാളത്തിൽ മെറ്റീരിയൽസ് അവൈലബിളാണ്. സ്വാഭാവികമായിട്ട് ഞാൻ എഴുതി തുടങ്ങി. ഒരു 3 മണിക്കൂർ സമയം വെച്ച് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മോഡൽ ടെസ്റ്റ് എഴുതി. അപ്പോൾ എഴുതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മലയാളത്തിലാണ് കൂടുതൽ വേഗത്തിൽ പേജുകൾ എഴുതാൻ പറ്റുന്നത്. സിവിൽ സർവീസ് പരീക്ഷ എന്നത് ഒരു പേജുകളുടെ പരീക്ഷയും കൂടിയാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ പോയിന്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം മലയാളത്തിൽ എനിക്ക് കൂടുതൽ പേജ്, അതായത് 1 മണിക്കൂറിൽ മലയാളത്തിൽ എനിക്ക് 8 പേജ് വരെ എഴുതാൻ പറ്റും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും മലയാളത്തെ അങ്ങനെ തിരഞ്ഞെടുത്തു, മലയാളത്തിൽ എഴുതി. അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നത്.
1: എനിക്കൊന്നും ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞ പോലെ റിസോഴ്സും പരിമിതമാണ്. പിന്നെ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം.

0: അങ്ങനത്തെയൊക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എടുത്ത് വായിക്കുന്ന പുസ്തകം തന്നെയാണോ ഇതിന് പഠിക്കുന്നത് പോലും നമുക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ലാത്ത. അപ്പൊ സാറിനെ ആരാണ് അത്തരത്തിൽ ഹെൽപ്പ് ചെയ്ത്?
1: ഇതൊരു പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇടപഴകുന്നത്, ഇതിനകത്ത് എത്രത്തോളം കാലം നിങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൺസിസ്റ്റൻസി ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ ഐ പി എസിന് യോഗ്യതയുള്ള ഒരാൾ അദ്ദേഹം എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് 5 വർഷമായിട്ട് അദ്ദേഹം സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇല്ല. പക്ഷേ റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഉപേക്ഷിച്ച് പോയ ആളുകളെല്ലാം അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പം സിവിൽ സർവീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായി, സിവിൽ സർവീസിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഗ്രൂപ്പ്. അതുകൊണ്ട് എനിക്ക് വലിയ മെച്ചമുണ്ടായി. കാരണം ഒരു ചെറിയ ബുക്ക് 80 രൂപയുടെ സിവിൽ സർവീസിൻ്റെ എല്ലാ വിഷയങ്ങളിലെയും സിലബസ് അടങ്ങിയ ഒരു പുസ്തകം ഞങ്ങളുടെ ഗ്രൂപ്പിനുള്ളിൽ അവിടെ വന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നത്. അതേപോലെ ഹിന്ദു വായിക്കണം എന്നുള്ളത് അന്ന് ഹിന്ദു വായിക്കേണ്ട ഒരു വലിയൊരു കാരണമാണ്. ഇന്ന് പക്ഷേ ഹിന്ദു ഒരു കാരണമല്ല, കാരണം ഹിന്ദുവിൽ വരുന്ന വാർത്തകളും കറണ്ട് അഫേഴ്സും ഒക്കെ ഇന്ന് മെറ്റീരിയലായിട്ട് കമ്പൈൽ ചെയ്ത് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഈ ഹിന്ദു വായിക്കണമെന്ന് ആ ഗ്രൂപ്പിൽ വരുന്നൊരു കുട്ടിയാണ് പറയുന്നത്. വേറൊരു കുട്ടി പറഞ്ഞ് ഹിന്ദു പ്രയാസമാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചു തുടങ്ങണം, അതിനുശേഷം ഹിന്ദുവിലേക്ക് പോയാൽ മതി. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരും ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോയി. ഞങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അതിലെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ സർവീസിലെത്തി. അതേസമയം അതിന് താഴെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിനെ, ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കൂടെ കൊണ്ടുവന്നു. അതിലുള്ളവർക്കും സിവിൽ സർവീസ് കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ എന്ത് വായിക്കണം എന്ത് വായിക്കണ്ട അത് ഞങ്ങൾ പിന്നീട് കോച്ചിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. അന്ന് ഇത്തരത്തിലുള്ള ഈ കോച്ചിങ് അക്കാഡമികൾ ഇത്രയധികം വലിയ ചാർജ് ചെയ്യുന്നൊന്നുമില്ല. അന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ ഈ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിരലിലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഇത്രയൊന്നും ഫീസില്ല. സിവിൽ സർവീസ് പ്രിപ്പറേഷന് യഥാർത്ഥത്തിൽ ഇത്രയധികം ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചില നല്ല ടെസ്റ്റ് സീരീസുകൾ, ഓൺലൈനിലുള്ള മെറ്റീരിയൽ, ഇതെല്ലാം കൂടി ആയാലും നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 തൊട്ട് ഒരു 25,000 വരെ അത്രമേ ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് ചിലവാക്കാവും. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നു, അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവരുടെ ഭക്ഷണം, എന്നിട്ട് അവർ ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് ഓരോ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് വെക്കുന്നു. ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡായി. ഇതിൽ യഥാർത്ഥത്തിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കുട്ടി ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇന്റർനെറ്റിലൂടെ കിട്ടാവുന്ന ഇ ബുക്സിലൂടെ കിട്ടാവുന്ന ഫ്രീ ബുക്സിലൂടെ കിട്ടാവുന്ന ഫ്രീ മെറ്റീരിയൽസിലൂടെ കിട്ടാവുന്ന കറണ്ട് അഫേഴ്സ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും പത്രം വായിച്ചാലേ പത്രം വാങ്ങി നോട്ട്സ് തയ്യാറാക്കേണ്ട യാതൊരു ആവശ്യം ഇന്നത്തെ കാലത്തിൽ. ഇന്ന് കുറച്ചുകൂടി എല്ലാവർക്കും തുറന്നു കിട്ടുന്ന ഒരു ജനാധിപത്യപരമായ ഒരു മത്സരത്തിലേക്ക് സിവിൽ സർവീസ് മാറിക്കഴിഞ്ഞു. അന്ന് ഒരു ടെസ്റ്റ് സീരീസ് എഴുതണമെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ പ്രിലിമിനറിക്ക് മുമ്പായിട്ട് ടെസ്റ്റ് സീരീസ് എഴുതാൻ ചെന്നൈയിൽ പോയിരുന്നു. ഇന്ന് ചെന്നൈയിൽ പോകണ്ട, ഇന്ന് തിരുവനന്തപുരത്ത് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അത് 200 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് സീരീസ് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത്. സോ ഇൻഫർമേഷൻ ഓവർലോഡിന് ഉള്ളിൽ കുരുങ്ങിക്കിടക്കാതെ ആവശ്യമുള്ളത് മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതും ഈ പുസ്തകങ്ങൾ വാങ്ങി വെക്കുന്ന പുസ്തകങ്ങളുടെ ഒരു 20% പോലും മിക്കവരും കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഒരു പുസ്തകം തുടങ്ങുമ്പോഴേക്കും അവർക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും അക്കാഡമിയുടെ നോട്ട് കിട്ടും, അപ്പം പിന്നെ ആ നോട്ട് പഠിക്കാമെന്ന് കരുതി അതിൻ്റെ പുറകെ പോക്കും. യഥാർത്ഥത്തിൽ ഈ കൺസിസ്റ്റൻസി ഇതിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ജോലിയും എടുക്കാതെ സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ബാങ്കിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓഫീസർ പോസ്റ്റുകൾ എഴുതി, അവിടെ നിന്നുകൊണ്ട് റിസർവ് ബാങ്ക് എഴുതി, അവിടെ നിന്നുകൊണ്ട് നബാർഡ് എഴുതി. അപ്പോൾ ഇതിലെല്ലാം ക്ലിയർ ആയതിനിടയ്ക്ക് ഞാൻ മലയാളത്തിൽ നെറ്റും JRFഉം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെക്ചർഷിപ്പിന് അപ്ലൈ ചെയ്തു. PSC വഴിയുള്ള മലയാളം ലെക്ചർഷിപ്പിന് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല എക്സാമുകൾ എഴുതി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജോലി എടുത്തുകൊണ്ട് ജോലിയോടൊപ്പം പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് എനിക്ക് UPSCയുടെ ഇൻ്റർവ്യൂ ബോർഡിന് പോയപ്പം ഇൻ്റർവ്യൂ ബോർഡിന് നമ്മളെക്കുറിച്ച് ഒരു പ്രതിപത്തി ഉണ്ടാവാൻ ഇത് വളരെയേറെ സഹായിക്കും. കാരണം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്കും പോവാതെ നിങ്ങൾ പൂർണ്ണ സമയം കോച്ചിങ് എന്ന് പറഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊരു ചാൻസിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇത്രയും കാലം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു ഉത്തരവില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും രക്ഷിതാക്കളുടെ തണലിൽ സിവിൽ സർവീസ് കോച്ചിങ് നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ജോലി കണ്ടെത്തി, ജോലിയിൽ കയറിയതിന് ശേഷം കുറച്ച് സമ്പാദിച്ച ശേഷം എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തതിന് ശേഷം പിന്നീട് ഒരു വർഷമൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു 6 മാസം ജോലി എടുക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഫർദർ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പൈസ വേണം. കാരണം ഈ പുസ്തകങ്ങൾ മേടിക്കണം, അന്ന് ഇന്റർനെറ്റിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ പോയിരുന്ന് ഈ പ്രിന്റ് എല്ലാം എടുക്കണം. ഒരു പ്രിന്റിന് അന്ന് 10 രൂപയാണ്. അന്നും മലയാളം നോട്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് മലയാളത്തിലുള്ള നോട്ട്സ് തയ്യാറാക്കി അതിന്റെ ഫോട്ടോകോപ്പി എടുക്കണമെങ്കിൽ നല്ല ചിലവുണ്ട്.
0: പ്രിപ്പറേഷന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെയധികം കഠിനാധ്വാനത്തിലൂടെ മൊത്തം വിഷയങ്ങളും എഴുതി പാസ്സായി 224 എന്നുള്ളൊരു മികച്ച വിജയം നേടാൻ സാധിച്ചു. ഈ സർവീസിൽ പ്രവേശിച്ച ശേഷം പിന്നീട് സജീവമായിട്ട് സർവീസിനൊപ്പം തന്നെ എഴുത്തിൽ വളരെ സജീവമായി. ഇങ്ങനെയുള്ള ഒരു സർവീസിൽ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എഴുതാൻ?
1: ഞാൻ സിവിൽ സർവീസുകാരനെ എന്ന അതൊരു എനിക്ക് ജീവിക്കാനുള്ള ഒരു ജോലിയാണ്. അതേസമയം എഴുത്താണ് എന്റെ ഒരു പാഷൻ. മലയാള ഭാഷയെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ, ഞാൻ ഇംഗ്ലീഷിലും എഴുതുന്നുണ്ട്. ഈ ഭാഷയെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്ത് എങ്ങനെ ഉണ്ടാവും? യഥാർത്ഥത്തിൽ ഞാൻ ബാങ്കിൽ ഇരുന്നപ്പോഴാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ട്. ബാങ്കിൽ ഞാൻ ഓഫീസറായിരുന്നു. അപ്പം രാവിലെ 9 മണി തൊട്ട് പലപ്പോഴും വൈകുന്നേരം 9 മണി വരെ നീണ്ടുപോകുന്ന തിരക്കേറിയ ഒരു ജോലിയാണ് ബാങ്കിങ് ജോലി. അപ്പം അതിൽ നിന്ന് സിവിൽ സർവീസ് തയ്യാറെടുക്കുക എന്ന് പറയുന്നത്, സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ശനിയാഴ്ചകളിലും ബാങ്ക് ഉണ്ട്. അപ്പം ഞായറാഴ്ച ഒറ്റ ദിവസമേ ഉള്ളൂ വായിക്കാനുള്ള ദിവസം. അപ്പം ഇത് എന്നെ സംബന്ധിച്ച് ആദ്യ സമയത്ത് ഒരു വലിയ ചലഞ്ചായിരുന്നു. സോ ഞാൻ ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 9 മണിക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 10 മണിക്കുള്ളിലെല്ലാം ഭക്ഷണം എല്ലാം കഴിച്ച് തയ്യാറെടുത്തിട്ട് 10 മണി തൊട്ട് 3 മണി വരെ ഇരുന്ന് പഠിക്കും. 3 മണിക്ക് കടന്നിട്ട് രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കും. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഷെഡ്യൂൾ. എനിക്ക് ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷ കിട്ടിയില്ല. വന്ന് ഞാൻ കടുത്ത ഡിപ്രഷനിലായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ 10 മണി തൊട്ട് 3 മണി വരെ എന്നുള്ളൊരു സൈക്കിൾ ഉണ്ടാക്കി വെച്ചത്.
0: അതിൽ തന്നെ പാഠം ഒന്ന്, ആത്മവിശ്വാസം.
1: അതെ, അതൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു
0: ആ പുസ്തകം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം. അതിനെ കുറിച്ച് ഒന്ന് പറയാം.
1: അത് ഞാൻ ആക്ച്വലി എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, 60 വയസ്സിന് ശേഷം ഒരു പുസ്തകം മലയാളത്തിലെ പ്രോമിനന്റ് ആയ രണ്ട് പബ്ലിഷർമാർ, പ്രസാധകർ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു വലിയ ആഗ്രഹം. എന്റെ 23-ാമത്തെ വയസ്സിൽ മാതൃഭൂമി എന്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. 24-ാമത്തെ വയസ്സിൽ DC Books എൻ്റെ 2-ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹം വളരെ കുറഞ്ഞ വയസ്സിലെ നടന്നു. പക്ഷെ എന്നാലും എനിക്കൊരു നോവൽ എഴുതണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ മാർഗരീറ്റ എന്ന് പറയുന്ന ആദ്യത്തെ നോവൽ എഴുതുന്നത്. വളരെയേറെ തയ്യാറെടുപ്പുകളോടുകൂടിയാണ്, ഏകദേശം ഒരു 7-8 വർഷത്തെ പഠനത്തിന് ശേഷമാണ് മാർഗരീറ്റ എഴുതുന്നത്. ഒരു 4-5 തവണ എഡിറ്റ് ചെയ്തു. പലപ്പോഴും ഈ പുസ്തകം ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിയ അവസരങ്ങളുണ്ട്. ഫൈനൽ എഡിറ്റിൽ വരെ ഒരു ഏകദേശം ഒരു 40 പേജോളം ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ സൂക്ഷ്മമായിട്ട് എഡിറ്റിംഗ് ഒക്കെ നടത്തി ആണ് മാർഗരീറ്റ പുറത്തിറക്കുന്നത്. മാർഗരീറ്റയ്ക്ക് ആ വർഷത്തെ പത്മരാജം നോവൽ പുരസ്കാരം കിട്ടി. മാർഗരീറ്റയ്ക്ക് തന്നെ 100 നാട് ഹനീഫ് നോവൽ പുരസ്കാരം കിട്ടി. അതിനുശേഷം മാതൃഭൂമി തന്നെ ആനയും പുലിയും ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞൊരു ബാലസാഹിത്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു.
0: എങ്ങനെയാണ് ഈ ആ ഒരു ഐഡിയ പിന്നെ ഇപ്പം ഇതിലേക്ക് വന്നു?
1: ബാലസാഹിത്യത്തിൽ വരാൻ കാരണം ഞാൻ ഈ കൊച്ചുകുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം ഇവരുടെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം ആനയും പുലിയും ഒക്കെ ഉള്ളതാണ്, മൃഗങ്ങളാണ് മുഴുവൻ. പക്ഷെ ഇവരുടെ കയ്യിലെ കഥകളിലെല്ലാം മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവർ വളർന്നു വന്നിട്ട് ഒരു UP സ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ചുറ്റിനുമുള്ള മൃഗങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ ഈ ആനയും പുലിയും ഇല്ലാത്ത ഒരു കഥ, ഈ കഥയിൽ മൃഗങ്ങളൊന്നും പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ നടന്ന വഴികളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂൾ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ. അതിന് മറ്റൊരു പുസ്തകം എഴുതിയ തീൻമേശ കുറിമാനം. അത് ഈ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഏകദേശം 350 സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് പല ഭക്ഷണങ്ങൾ കഴിച്ചു. അത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് ഡിണ്ടിഗൽ ബിരിയാണി തൊട്ട് ഇവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് കഴിച്ച ഭക്ഷണങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ വിഭവങ്ങളുമായിട്ട് ചേർത്ത്, അതൊരു പാചക പുസ്തകമല്ല, മറിച്ച് ഓരോ ഭക്ഷണവും രൂപപ്പെട്ട് വന്നതിന് പിന്നിലുള്ള കഥകൾ. ഉദാഹരണത്തിന് ലക്നൗ കബാബ്, ആ കബാബ് രൂപപ്പെട്ടതിന് പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാവിന് പല്ലുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കബാബ് ചവയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റായിട്ടുള്ള മൃദുവായിട്ടുള്ള ഈ കബാബ് രൂപപ്പെട്ടത്. ഇപ്പം ഗാംഗ്ടോക്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു പുസ്തകശാലയുണ്ട്. അവിടെ പോയി പുസ്തകം വായിക്കുമ്പം അതിനോട് ചേർന്നൊരു കോഫി ഷോപ്പും ഉണ്ട്. അപ്പോൾ പുസ്തകം വായിക്കുന്നവരുടെ എണ്ണമാണ് അവിടുത്തെ കോഫികളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പല വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് തീൻമേശ കുറിമാനം.
0: ഇതിലിപ്പം ആക്ച്വലി ഭാരത് ദർശനിലാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ പോകുമല്ലോ.
1: അതെ,
0: ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ആക്ച്വലി കുറിച്ച് വെക്കാറുണ്ടോ?
1: ഇത് എല്ലാ ദിവസവും ഞാൻ ഡയറി എഴുതാറുണ്ട്. ഈ ഡയറിയിലെ ഓരോരോ അനുഭവങ്ങൾ എടുത്തിട്ടാണ് പുസ്തകങ്ങൾ എന്നും, വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പോകുമ്പോൾ ആസാമിലെ അനുഭവങ്ങൾ എഴുതും. പിന്നീട് അതിനകത്ത് ഭക്ഷണത്തെക്കുറിച്ചൊരു ഭാഗം കാണും. ഉദാഹരണത്തിന് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് മോമോസ്. ആദ്യമായിട്ട് കഴിച്ചത് സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡൽഹി പോയി JNU ക്യാമ്പസിൽ പോകുമ്പം ആണ് അവിടെ നിന്നാണ് മോമോസ് കഴിക്കുന്നത്. പിന്നീട് നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ, വടക്കിഴക്ക് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ മോമോസ് വളരെ വ്യാപകമാണ്. അതിനുശേഷം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഭൂട്ടാനിൽ പോയി. ഭൂട്ടാനിൽ പോയപ്പോൾ അവിടുത്തെ മോമോസ് വ്യത്യസ്തമാണ്. അവിടെ നിന്ന് നേരെ തിരിച്ച് മുംബൈയിൽ വരുമ്പോൾ അവിടെ കിട്ടുന്ന വടാപാവും ഇറാനി ചായയും വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെ ഓരോന്നും നമ്മളുടെ ഡയറിയിൽ എഴുതുന്നതിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് ഭക്ഷണത്തെക്കുറിച്ച് എവിടെയാണോ പരാമർശിക്കുന്നത് അതിൽ നിന്ന് ചേർത്ത് കണക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിലെ അംഗങ്ങളെ വെച്ചിട്ട് ഒരു ഒരു ഫിക്ഷൻ പോലെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതൊരു നോൺ ഫിക്ഷൻ പുസ്തകമാണ്.
0: അതുപോലെ കൗമാരക്കാരെ കുറിച്ച്
1: അടുത്തിടെ ഒരു പുസ്തകം, വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ കൗമാരക്കാർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ലഹരിയാവാം, സൈബർ ബുള്ളിങ് ആവാം, ട്രോൾസ് ആവാം, അവർ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ആയിരിക്കാം.
0: ഇപ്പൊ ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അവരെയല്ല എല്ലാരെയും ബാധിക്കുന്നുണ്ട് വ്യാപകമായിട്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ലഹരി ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ അപ്പൊ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനം നടത്താറുണ്ട്. ഇപ്പൊ
1: പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഇത് ഏത് തരത്തിലുള്ള ഒരു ഓഡിയൻസിനാണ് ഇഷ്ടപ്പെടുക എന്നതിനെ പറ്റിയും ഒരു ജനറൽ ഓഡിയൻസിനെ വായിച്ചാൽ മനസ്സിലാവണം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തീന്മേശ കുറിമാനം എന്ന് പറയുന്ന പുസ്തകം ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് വീട്ടമ്മമാരാണ്. അതിന് കാരണം അത് സിവിൽ സർവീസിലെ ഭക്ഷണത്തെക്കുറിച്ചാണ് പുസ്തകമെങ്കിലും അതിനകത്ത് എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പലരെയും ആകർഷിച്ചിട്ടുണ്ട്. ഏത് പുസ്തകം എഴുതുന്നതിന് മുമ്പേ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പുതിയ ഡിസി ബുക്സിൻ്റെ കാപ്പി കുരിപ്പ് എന്ന് പറയുന്ന പുസ്തകം, അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഇത് കൗമാരക്കാരൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം, അതേസമയം ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള 18 അപൂർവ കാപ്പിക്കുരുക്കൾ കിട്ടുന്നതും ആ കാപ്പിക്കുരു ഉപയോഗിച്ചിട്ട് കാപ്പി ഉണ്ടാക്കിയാൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു തീം.
0: പിന്നെ ഈ എഴുതണമെന്ന് ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് പറയാനുള്ളത് എന്താണ്?
1: ഞാൻ എന്നോട് മലയാളത്തിലെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്നോട് രണ്ട് പേരാണ് എഴുത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഉപദേശം നൽകിയത്. ഒന്ന് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ലിവിന്റെ ഈ എഴുത്തിന്റെ ശൈലി, ഞാൻ ഈ ഫയൽ നോട്ടുകൾ എഴുതുന്നത് കണ്ടിട്ടാണ്. പലപ്പോഴും ഞാൻ ചില സമയങ്ങളിൽ ഇപ്പം റിസർവേഷൻ റോസ്റ്റർ എന്ന് എഴുതുമ്പോൾ ഞാൻ ഒരു തവണ എൻ്റെ താഴെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അത് തെറ്റിച്ചെഴുതി. അപ്പം ഞാൻ അതിൻ്റെ അതിലെഴുതി റിസർവേഷൻ റോസ്റ്ററിനെ റോസ്റ്റ് ചെയ്യരുത്. അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ ഈ ഫയൽ നോട്ട് എഴുതുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ നല്ല പുസ്തകങ്ങൾ എഴുതണം. രണ്ട്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവിനോട് പറഞ്ഞ് എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതുക, അത് നമ്മുടെ മൂർച്ച കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇനിയും ഞാൻ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ബാലപ്രസിദ്ധീകരണങ്ങൾ എനിക്ക് കവറുകൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ മാതൃഭൂമിയിലെ ബാലപംക്തിയിലൊക്കെ കഥ വരാതെ വളരെയേറെ വിഷമിച്ചിട്ടുണ്ട്. എന്നേക്കാൾ നന്നായിട്ട് അത്ര ഇല്ലാത്ത കഥകൾ വായിച്ചാൽ നമുക്ക് തോന്നുന്ന കഥകളൊക്കെ പലപ്പോഴും അച്ചടിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ കാലഘട്ടം മാറി അടുത്ത കാലഘട്ടം വരുമ്പോൾ പുസ്തകങ്ങൾ വരും. ഇപ്പം ഞാനിങ്ങനെ അവസാനം തീരുമാനിച്ചാണ് 60-ാമത്തെ വയസ്സിൽ ഇനി പബ്ലിഷ് ചെയ്യാൻ മതി. അതും ഞാൻ എൻ്റെ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും ഞാനൊരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ അയക്കുന്നത്. കാരണം നിങ്ങളൊരു സിവിൽ സർവീസുകാരനായിട്ട് എഴുത്തുകാരനാവുന്നത് ഒരുപക്ഷെ ആ രീതിയിൽ ആളുകൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചേക്കും. പക്ഷേ നിങ്ങളൊരു എഴുത്തുകാരനായിട്ട് നിലനിൽക്കുമ്പോൾ ആളുകൾ ആദ്യം അറിയുന്നത് നിങ്ങളുടെ എഴുത്തിൻ്റെ കാമ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാമ്പ് തെളിയിക്കാനുള്ള പ്രവർത്തനം തുടങ്ങിക്കൊണ്ടേ ഇരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
0: അപ്പം എന്താണെങ്കിലും ഈ തിരക്കേറിയ ഒരു ഷെഡ്യൂളിനിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഒരുപാട് എഴുത്തിൻ്റെ അനുഭവങ്ങളും ഒപ്പം തന്നെ ജീവിതാനുഭവവും നമ്മളോട് പങ്കുവച്ചു. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് എഴുത്തുകാരനായ MP ലിപിൻ രാജുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
3: നേർമൊഴി സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aartvmpm@gmail.com.
4: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com അല്ലെങ്കിൽ 8281423305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281423305.

ആകാശവാണി, മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. റബ്നെ ബന ദി ജോഡി എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനമാണ് ആദ്യം സോനു നിഗം പാടിയത്. ഗാനരചന ആദിത്യ ചോപ്ര, സംഗീതം സലിം സുലൈമാൻ.

പുലി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനമാണ് എടുത്തത്. വിജയ് ശ്രുതിഹാസൻ എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം ദേവി ശ്രീപ്രസാദ്.

രസികൻ ഒരു രസികൈ എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം യേശുദാസും ജാനകിയും പാടിയത്. ഗാനരചന വാലി, സംഗീതം രവീന്ദ്രൻ.

സോല സത്ര എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനം ഉദിത് നാരായൺ പാടിയത്. ഗാനരചന സയ്യിദ് റാഹി, സംഗീതം നദീം ശ്രാവൺ.

0: മഴവില്ല് സമാപിച്ചു. ആകാശവാണി.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയേ സുൻതെ ഹെ അതുല്യ ഏകി വാർത്ത. നാസിറ ശർമ്മ കി രചനാവോ മേ അസ്തിത്വ കി തലാശ്.
2: ആധുനിക് ഹിന്ദി സാഹിത്യം മേ മഹിളാ സാഹിത്യകാരോ കാ യോഗദാൻ മഹത്വപൂർണ്ണ രഹാ ഹെ. ഇൻ മഹിളാ സാഹിത്യകാരോ നെ അനേക സമസ്യാവോ കേ വിരുദ്ധ് അപ്നി കലം ചലായി ഹെ. നാസിറ ശർമ്മ ഭി വർത്തമാൻ സമസ്യായും പരിവേശജന്യ യഥാർത്ഥത സംവേദനായും ഔർ ഭാവബോധ ആദിക്കോ ലേക്കർ സഫലതാപൂർവക് സാഹിത്യ സൃഷ്ടിയാം രചി ഹെ. നാസിറ ശർമ്മ കി രചനാവോ സേ ഗുസർനെ സേ യഹ് പതാ ചൽതാ ഹെ കി ഉനോംനെ കേവൽ അപ്നി രചനാവോ മേ സമസ്യാവോ കാ ചിത്രൻ ഹി നഹീ ഉൻ സമസ്യാവോ കാ സമാധാൻ ഖുദ് ഡൂഢ്നെ കാ പ്രയാസ് ഭി കിയാ ഹെ. നാസിറ ശർമ്മ ജിനെ അപ്നി രചനാവോ മേ ഹർ വർഗ കാ ഹർ പ്രാന്ത് ദേശ് കേ ലോഗോ കി സമസ്യാവോ കോ ദർശായി ഹെ. ഉൻകി രചനാവോ മേ അപ്നി അസ്തിത്വ കോ ബനായെ രക്നേ കേ ലിയേ സംഘർഷ് കർനേ വാലി കൈ പാത്രോ കോ ഹം ദേഖ് സക്തേ ഹെ. ആധുനിക് യുഗ മേ സംയുക്ത പരിവാർ കേ വികടൻ തഥാ ഏകൽ പരിവാർ കേ ആഗമൻ കേ കാരൻ പാരിവാരിക് സംബന്ധോ മേ കൈ സമസ്യായും ഉത്പന്ന ഹുയി ഹെ. ഐസി സമസ്യാവോ കോ സുൽച്ചാക്കർ അപ്നി അസ്തിത്വ കോ ബനായെ രക്നെ കെ ലിയേ സംഘർഷരത് കൈ പാത്ര നാസിറ ജി കി രചനാവോ മേം ഹം ദേഖ് സക്തേ ഹൈ. നാസിറ ശർമ്മ കാ ഉപന്യാസ് ശാൽമലി മേം പതി പത്നി കേ ബീച്ച് ഹോനെ വാലെ ടക്കരാഹട് ഔർ ദാമ്പത്യ വികടൻ കാ ചിത്രൻ ഹുവാ ഹെ. പതി പത്നി കേ സംബന്ധ മേ വിശ്വാസ് ആദർ പ്രേം ആദി ഹോന ആവശ്യക ഹെ. പർ ശാൽമലി കേ പതി തോ ഉസേ കേവൽ ഭോഗ വസ്തു സമജ്താ ഹെ. ശാൽമലി അപ്നി അസ്തിത്വ കോ കായം രക്നേ കെ ലിയേ സംഘർഷ് കർത്തി ഹെ. ശാൽമലി കാ പതി നരേഷ് ഉസേ നൗക്കരി കർനേ സേ റോക്താ ഹെ ക്യോങ്കി ഉസേ ഡർ താ കി ശാൽമലി അഗർ നൗക്കരി കരേങ്കി തോ പൂർണ്ണ രൂപ സേ സ്വതന്ത്ര ഹോ ജായേഗി. ഇസ് പ്രകാർ ഇസ് ഉപന്യാസ് മേ പത്നി കോ ദാസി ബനാകർ രക്നേ വാല പതി കെ ക്രൂർ വ്യവഹാർ കാ ഖുലാ ചിത്രൻ ഹുവാ ഹെ. നാസിറ ജി കി കഹാനി ദുനിയാ മേ അപ്നെ ബീമാർ പിതാ കോ ദേഖ്നെ തക് സമയ നഹി നിക്കൽ പാനേ വാലി ബേട്ടി കി വ്യസ്ത ജീവൻ കാ യഥാർത്ഥ ചിത്രൻ ഹുവാ ഹെ. ആജകൽ തോ സന്താനോ കോ മാതാപിതാ കി സേവ തോ ദൂർ ഉനേ ദേഖ്നെ തക് കി ഫുർസത് നഹി ഹെ. അപ്നി ജീവൻ കോ ആർത്തിക് ട്യൂബ് സേ ആഗേ ബഡാനേ കെ ലിയേ ചട്ടപടാഹട്ട് കർണേ വാലെ സന്താൻ അപ്നി സിമേദാരിയോ കോ അൻദേക്ക കർക്കെ സംവേദൻഹീൻ ബൻ ഗയാ ഹെ. അപ്നി അസ്തിത്വ കി തലാശ് കർണേ വാലെ യുവാ പീഡി അപ്നി സഹജ അസ്തിത്വ കോ ഫൂൽ ഹി ഗയേ ഹൈ. ഇസ്കാ മാർമിക് ചിത്രൻ നാസിറ ശർമ്മ കി ദുനിയാ കഹാനി മിം ഹുയി ഹെ. ആധുനിക് നാരി ശിക്ഷിത് ഹോനേ പർഫി അപ്നി അസ്തിത്വ കോ ബനായെ രക്നേ മിം സംഘർഷരത് ഹെ. നാസിറ ശർമ്മ കി രചനാവോ മേ ഭി ഹം നാരിക്ക് കൈ രൂപ ഔർ സംഘർഷ് കോ ദേഖ് സക്തേ ഹൈ. നാസിറ ശർമ്മ കി ടീക്രേ കി മംഗനി ഉപന്യാസ് മേം മുസ്ലിം സമുദായ മേം ഔരത്വം കോ ചേൽനി പടി സമസ്യായും വ സംഘർഷോ കാ യഥാർത്ഥ ചിത്രൻ ഹുവാ ഹെ. നാസിറ ജി ഇസ് ഉപന്യാസ് മേം മുസ്ലിം സമാജ് കോ രുക്ന പരമ്പരാവോ സേ ഊപ്പർ ഉഠ്നേ കി സീഖ് ദേന ചാഹത്തി ഹെ. നാസിറ ജിക്ക് മിശ്ര കി മമ്മി കഹാനി മേ ഷാദി കെ പശ്ചാത് ജബ് യോധാ കി ഗോദ് നഹി ഫർത്തി ഹേ തോ വഹ് അത്യന്ത് ദുഃഖ ഏവം ഹതാശാ മേ ഡൂബ് ജാതി ഹെ. സന്താൻ ന ഹോനേ കെ കാരൻ കൈ സംഘർഷോ സേ ഗുസർനെ വാലേ പാത്ര കോ ഹം നാസിറ ശർമ്മ കി ദിൽ ആരാ ഔർ പുരാന കാനൂൻ കഹാനി മേ ഭി ദേഖ് സക്തേ ഹൈ. നാസിറ ശർമ്മ കി സാത് നദിയാം ഏക് സമന്ദർ മേ അക്തർ കി കുരൂപത ഉസ്കി ജീവൻ കെ ശാപ് ബൻ ഗയി ഹെ. വഹ് അപ്നേ രൂപ രംഗ് സേ ബഹുത് ദുഃഖി ഹേ കോയി ഉസേ ആങ് ഉടാക്കർ നഹീം ദേഖ്താ ഉസസേ വിവാഹ കർണേ കെ ലിയേ കോയി തയ്യാർ നഹീ ഹോതാ ഹേ തോ വഹ് അപ്നേ ബർരൂപത സേ നഫ്രത് കർണേ ലഗ്തി ഹേ ഐസേ ആത്മസംഘർഷ സേ ഉസസേ വിവാഹ കർണേ കെ ലിയേ കോയി തയ്യാർ നഹീ ഹോതാ ഹേ തോ വഹ് അപ്നേ

ബൽരൂപത സേ നഫ്രത് കർനെ ലക്തി ഹേ ഐസേ ആത്മസംഘർഷ സേ ഗുസർനെ വാലി പാത്ര നാസറ ശർമ്മ കെ ടീക്കരി കി മംഗനി ഉപന്യാസ് മേ ഭി ഹം ദേഖ് സക്തെ ഹൈ. സൗന്ദര്യ കോ ഹി സബ് കുഛ് മാനേ വാലെ പുരുഷോ മേ ഏക ഹി ദുൻ സവാ രഹതി ഹേ കി ലഡ്കി സുന്ദർ ഹോനി ചാഹിയേ. തായ മെഹ്റൂഖ് കി ദോനോ ബഹനോ കി ബദ്രൂപദ കേ കാരൻ രിഷ്ത ഠാൽ ദേതി ഹേ. ഇസി പ്രകാർ താബൂത് കഹാനി കി പാത്ര ഭി രംഗ രൂപ കി കമി കെ കാരൻ ജീവൻ മേം അനേക സംഘർഷ സേ ഗുസർതി ഹേ. ഇസ് പ്രകാർ സൗന്ദര്യ കെ ആധാർ പർ ലഡ്കിയോ കോ മാപ്നേ വാലെ സമാജ് കെ സംഗുജിത മനോഭാവ തഥാ ദൃഷ്ടികോൺ ബദൽന ആവശ്യക ഹേ. നാശ്ര ശർമ്മ കി ഖുദാ കി വാപസി കഹാനി മേ മെഹർ സംബന്ധി സമസ്യ ക ചിത്രൻ ഹുവാ ഹേ. കഹാനി മേ ദഹേജ് ന ദേ പാനേ സേ കഹാനി കി നായിക കോ സസുരാൽ മേ കൈ യാതനായ സഹിനി പഠത്തി ഹേ. അന്തുമേ വഹ് മെഹർ ന ദേനി കി ഫൈസല ലേത്തി ഹേ ഔർ ഖർ ചോടുക്കർ ചലി ജാത്തി ഹേ. ഇസ് പ്രകാർ ദഹേജ് പ്രദാസ ഉത്പന്ന അത്യാചാരോ കെ വിരുദ്ധ ലഡ്നെ കി സല നാസ്ര ശർമ്മ ലഡ്കിയോ കോ ദേത്തി ഹേ. ആധുനിക് യുഗമേം നാരി ശിക്ഷിത ഹോക്കർ ആത്മനിർഫിത ബന്നേമേം വിശ്വാസ് രക്തി ഹേ. ശിക്ഷാ ഹി ഉസ്കി വഹ് താക്കത് ഹേ ജിസ്കെ സരിയ വഹ് അപ്നെ ഊപ്പർ ഹോനെ വാലെ അത്യാചാരോ ഔർ കുകർമോ സെ ലഡ് പാത്തി ഹേ. പർ മുസ്ലിം സമാജ് മേ ആജ് ഭി ഔരത് ശിക്ഷിത ബന്നേ സെ വഞ്ചിത ഹേ. ഇൻ സ്ത്രീയോ കി ദയനീയ ദശ ക യഥാർത്ഥ വർണ്ണൻ നാസ്ര ശർമ്മ നെ അപ്നി രചനാഓ ദ്വാര കിയാ ഹേ. ദഹ്ലീസ് കഹാനി മേ സക്കീന ഇന്റർ പാസ് ഹേ പർ ഉസേ ബി എ കർനേ മേ പരിവാർ വാലോ സെ അനുമതി നഹി മിൽത്തി ഹേ. കാരൻ കെ രൂപ മേ കർച്ച തഥാ ധൻ കി കമി കോ ബതായ ജാത്ത ഹേ. തോ ഉസ്നെ കുത് ട്യൂഷൻ ലേക്കർ അപ്നി ആഗേ കി പഠായി കെ ലിയ ധനാർജൻ കർത്തി ഹേ. ഫിർ ബി പരിവാർ വാലെ ഉസെ ആഗെ പഠനേ കി അനുമതി നഹി ദേത്തെ ക്യോകി പരിവാർ വാലോ കെ വിശ്വാസ് കെ ആധാർ പർ ലഡ്കിയോ കോ സ്യാദ പഠനേ കി ആവശ്യകത നഹി ഹേ. ഉസെ തോ സിലായി സീക്കർ പരിവാർ വാലോ കി സേവ കർണ ശോഭ ദേത്തി ഹേ. ഇസ് പ്രകാർ കെ സങ്കുചിത മനോഭാവ വാലെ ലോക് ആജ് ഭി ഹമാരെ സമാജ് മേ മൗജൂദ് ഹേ. ഇസ് സത്യ കോ നാസ്ര ശർമ്മ നെ പാഠകോ കെ സാമനെ രക്തി ഹേ. നാസ്ര ശർമ്മ കി രചനാവോ മേ ഭി വിധവാ സ്ത്രീ കി ദയനീയത ക മാർമിക് ചിത്രൻ ഹുവാ ഹേ. ബച്ചാവ് കഹാനി കി നായിക കെ പതി കി മൃത്യു കെ ബാദ് ഉസെ സസുരാൽ മേ തഥാ മായ്ക്കെ മേ സ്ഥാൻ നഹീം പ്രാപ്ത ഹോത്തി ഹേ. പരിവാർ വാലോ കെ ലിയെ പതി കെ സാത്ത് ഉസ്കി ഭി മൃത്യു ഹോ ഗയി ഥി. കോയി ഭി ഉസെ സഹാര ദേനേ കെ ലിയെ തയ്യാർ നഹി ഹോത്തെ തോ വഹ് ബേച്ചാരി ഔരത് അകേലേ ഹി അപ്നി ആഗെ കി സിന്ദഗി കോ ജീനേ കെ ലിയെ വിവശ് ബൻ ജാത്തി ഹേ. ഇസ് പ്രകാർ വിധവാ സ്ത്രീ കോ ആജ് ഭി സമാന മംഗൾകാര്യോ സെ ദൂർ രക്തി ഹേ ഔർ ഉസ്കി ജീവൻ കി ഹർ റോഷനി കോ ചീൻ ലേത്തെ ഹേ. ഇസി സത്യ ക ചിത്രൻ നാസ്ര ജീനെ അപ്നി കഹാനി മേം കിയാ ഹേ. ഇസ് പ്രകാർ നാസ്ര ജി കി രചനാ സെ ഇഹ് പത ചലത്ത ഹേ കി ഉനോമനെ അപ്നി രചനാവോ മേം നാരി കെ ജീവൻ കി കൈ സമസ്യാവോ കോ ഉജാഗർ കർക്കെ അപ്നി അസ്മിത ഔർ അസ്തിത്വ കി തലാഷ് മേം അഗ്രസർ സ്ത്രീ സമുദായ കി ക്ഷമത കാ ഭി സഹജ ചിത്രൻ കിയാ ഹേ. വർത്തമാൻ യുഗമേ മനുഷ്യ ഭൗതിക സുഖ സുവിധാവും കെ പീച്ചെ ഭാഗത്തെ രഹത്തെ ഹേം. ഇസ്ലിയെ വഹ അപ്നെ ആപ്കോ വിവിധ സമസ്യാവോ മേ ലപേടത്തെ ജാ രഹേ ഹേം. അപ്നി വജൂദ് കോ ബനായ രക്നെ മേം ഉസെ അർത്ഥ കി സരൂരത് ഹേ. പർ ആജ്കൽ കൈ യുവക് ശിക്ഷിത ഹോക്കർ ഭി ബേക്കാർ ഹേ. ഇസ്കെ അലാവ അർത്ഥ സെ സംബന്ധിത അന്യ സമസ്യായം ഹേ നഗരോന്മുഖത ശോഷൻ ഗരീബി ആവാസ് തഥാ സ്വാസ്ഥ്യ കി കമി ആദി കാ ഭി യഥാർത്ഥ ചിത്രൻ നാസ്ര ജി കി രചനാവോ മേ ഹം ദേഖ് സക്തേ ഹൈ. നാസ്ര ശർമ്മ കി ആശിയാന കഹാനി മേ ജംഷേദ് നാമക് പാത്ര ഹേ ജോ നിമ്ന വർഗ കാ ഹേ ജിസെ ശഹർ മേ കാം മിൽത്ത ഹേ തോ വഹ് അപ്ന ഗാവ് ചോടുക്കർ ശഹർ ആത്ത ഹേ. പർ ഉസേ രഹനെ കെ ലിയ ശഹർ മേ മക്ക നഹീം പ്രാപ്ത ഹോത്ത ഹേ. തോ ഉസേ ധൂപ് ഔർ ബർഫ് മേ ബിനാ ഛത് കെ ജീവൻ ഗുസാർന പഡത്ത ഹേ. നാസ്ര ജി കി ശാൽമലി ഉപന്യാസ് മേ ഭി ആവാസ് കി സമസ്യ ദൃഷ്ടിഗോചർ ഹോത്തി ഹേ. ടീക്കരി കി മംഗനി ഉപന്യാസ് മേ നാസ്ര ശർമ്മ മെഹ്റൂഖ് നാമക് അധ്യാപിക കോ ഗാവ് മേ സഹനി പഠി കുഛ് സമസ്യാവോ കാ ചിത്രൻ കിയാ ഹേ. മെഹ്റൂഖ് കെ കർ മേ കാം കർനേ വാലി ഔരത് ജബ് ബീമാർ പഡത്തി ഹേ തോ ഉസേ ആവശ്യക ചികിത്സ ദേനെ മേ വഹ് അസമർത്ഥ രഹ് ജാത്തി ഹേ. ആജ് ദിൻ ബ ദിൻ ബീമാരിയം ബഡ്തി ജാത്തി ഹേ പർ ഇസേ മൂൽ രൂപ സേ ഹടാക്കർ ഉസ്കി സമാപ്തി കർനേ മേ സ്വാസ്ഥ്യ സംസ്ഥായം അസഫൽ ഹി രഹത്തെ ഹൈ. നാസ്ര ശർമ്മ നെ സമസ്യാവോ കാ ചിത്രൻ കർത്തെ സമയ കിസി വർഗ യാ സമാജ് കി സമസ്യാവോ കോ സ്ഥാൻ ദേക്ക് വർഗ ഭേദ കി ഭാവന കോ മിഠാനേ കാ പ്രയാസ് കിയാ ഹേ. കഹീം ഭി ഏസ പ്രതീത നഹി ഹോത്ത ഹേ കി വഹ് കിസി ഏക പക്ഷ കോ ലേക്ക് ലഡ് രഹി ഹേ. നാസ്ര

പുതുപ്പള്ളി കെ മോഹനനും സംഘവും അവതരിപ്പിച്ച പഞ്ചാരിമേളമാണ് തുടിത്താളത്തിൽ ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കണ്ടല്ലൂർ ശൈലജൻ, കണ്ടല്ലൂർ സുബിൻ, കണ്ടല്ലൂർ അർജുൻ, ഹരിപ്പാട് ജയരാജ്.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ദാദാ അബ്ദുള്ളയുടെ കേസ് അവസാനിച്ചതോടുകൂടി ഗാന്ധി പ്രിട്ടോറിയയിൽ നിന്ന് 1893 ഒടുവിൽ ഡർബാനിലേക്ക് മടങ്ങി. തെക്കേ ആഫ്രിക്കയിലേക്ക് താൻ വന്ന കാര്യം ഭംഗിയായി അവസാനിപ്പിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുവാൻ തീർച്ചപ്പെടുത്തി. ഗാന്ധിക്ക് സമുചിതമായ ഒരു യാത്രയയപ്പ് നൽകുവാൻ ദാദാ അബ്ദുള്ള നിശ്ചയിച്ചു. ആ സൽക്കാര അവസരത്തിലാണ് അപചാരിതമായി ഒരു സംഭവമുണ്ടായത്. അവിടെ വെച്ച് നെറ്റാൾ മെർക്യൂറി എന്ന പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു വർത്തമാനം ഒരു സ്നേഹിതൻ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇന്ത്യക്കാരുടെ വോട്ടവകാശത്തിൽ വരുത്തുവാൻ പോകുന്ന ചില ഭേദഗതികളെക്കുറിച്ചുള്ളതായിരുന്നു അത്. നെറ്റാൾ നിയമസഭയിലേക്ക് മെമ്പർമാരെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടധികാരം ചില ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ആ വോട്ടവകാശം എടുത്തുകളയാനുള്ള ഒരു ബിൽ നെറ്റാൾ നിയമസഭ മുമ്പാകെ കൊണ്ടുവരുന്നതിനെപ്പറ്റിയായിരുന്നു ആ പത്രത്തിൽ കണ്ടത്. ഗാന്ധിക്ക് ആ ബില്ലിനെപ്പറ്റി ധാരണയുണ്ടായിരുന്നില്ല. ദാദാ അബ്ദുള്ളയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സമാധാനം ഇതായിരുന്നു: ഈ വക കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങളുടെ താൽപര്യം കച്ചവട കാര്യങ്ങളിൽ മാത്രമാണ്. എന്നാൽ തന്റെ മടക്കയാത്ര ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യങ്ങളെപ്പറ്റിയെല്ലാം അവരോട് പറഞ്ഞിട്ട് വല്ല പ്രയോജനവുമുണ്ടോ എന്ന് ഗാന്ധി സംശയിച്ചു. എങ്കിലും നിയമസഭ മുമ്പാകെ കൊണ്ടുവന്നിട്ടുള്ള ആ ബില്ല് ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കുവാനിടയുള്ള ആപത്തിനെപ്പറ്റി ഗാന്ധി അവരോട് പറഞ്ഞു. ആ ബില്ല് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തെയും സ്വാഭിമാനത്തെയും നശിപ്പിക്കും. ഇന്ത്യക്കാർ ആ ബില്ലിന്റെ ഗൌരവം മനസ്സിലാക്കാത്തതിൽ അദ്ദേഹം ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഗാന്ധിയുടെ ഈ അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നവരുടെ കണ്ണു തുറപ്പിച്ചു. ആ ബിൽ അത്ര ഗൌരവമുള്ള ഒരു കാര്യമാണെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നതിനും വേണ്ടത് പ്രവർത്തിക്കുന്നതിനും ഗാന്ധി കുറെ ദിവസങ്ങൾ കൂടി അവിടെ പാർക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിന് ഗാന്ധിയെ പ്രേരിപ്പിക്കുവാൻ അബ്ദുള്ള സേട്ടുവോട് അപേക്ഷിക്കുകയും ചെയ്തു. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിക്കും? അദ്ദേഹം ഒരു ബാരിസ്റ്ററല്ലേ? ജോലി ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കണ്ടേ എന്ന് ദാദാ അബ്ദുള്ള പറഞ്ഞപ്പോൾ ഗാന്ധി ആ സംഭാഷണത്തിൽ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കാര്യത്തിൽ ഫീസിന്റെ പ്രശ്നമില്ല. ഇത് പൊതുപ്രവർത്തനമാണ്. എന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ നാട്ടുകാർക്ക് വല്ലതും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഞാൻ ഒരു മാസവും കൂടി താമസിച്ചുകൊള്ളാം. അങ്ങനെ ആ യാത്രയയപ്പ് യോഗം ഒരു പ്രവർത്തക യോഗമായി മാറി. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങിയതിന് ശേഷം താൻ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ഗാന്ധി ആലോചന തുടങ്ങി. ഒരു മാസത്തേക്ക് യാത്ര നീട്ടിവെക്കാനും തീർച്ചപ്പെടുത്തി. പിന്നീട് തെക്കേ ആഫ്രിക്കയിൽ 20 കൊല്ലത്തോളം നീണ്ടുനിന്ന പ്രവർത്തനത്തിന്റെ ആരംഭമായിരുന്നു അത്. സെയ്ദ് ഹാജി മുഹമ്മദ് ഹാജി ദാദാ ആണ് നേറ്റാളിലെ ഇന്ത്യക്കാരിൽ ഏറ്റവും വലിയ പ്രമാണി. അദ്ദേഹത്തെക്കാൾ അധികം പണമുള്ളവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുകാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള അത്ര താൽപര്യം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. യാത്രയയപ്പ് യോഗം നടന്നതിന്റെ പിറ്റേ ദിവസം ഒരു സുഹൃത്തിന്റെ ഭവനത്തിൽ നേറ്റാളിലെ ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. അതിൽ സെയ്ദ് മുഹമ്മദ് ഹാജി ദാദയാണ് അധ്യക്ഷത വഹിച്ചത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാഴ്സികളും കച്ചവടക്കാരും അവരുടെ ഗുമസ്തന്മാരും അങ്ങനെ പല തരക്കാരും അവിടെ വന്നു ചേർന്നു. ഇന്ത്യക്കാരെ പൊതുവായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുവാനായി ആ തരത്തിൽ ഒരു പൊതുയോഗം അതിനു മുമ്പ് അവിടെ നടന്നിട്ടില്ലായിരുന്നു. നിയമസഭയുടെ ഈ തീരുമാനത്തിന് ശേഷം വെറുതെ ഇരിക്കുവാനല്ല ഗാന്ധി നിശ്ചയിച്ചത്. ആ തീരുമാനത്തിൽ ഇന്ത്യക്കാർക്കുള്ള ആക്ഷേപത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊളോണിയൽ സെക്രട്ടറിക്ക് ലണ്ടനിലേക്ക് ഒരു ഹർജി അയച്ചു. ഇന്ത്യക്കാരിൽ ചിലർക്ക് നേറ്റാളിൽ വോട്ടവകാശം ഉണ്ടായിരുന്നുവെന്നും അത് എടുത്തുകളയുന്നത് കടുത്ത അനീതിയാണെന്നും ഒരു ബ്രിട്ടീഷ് കോളനിയായ നേറ്റാളിൽ ഇത്തരം അനീതികൾ അനുവദിച്ചുകൂടാത്തതാണെന്നും ഗാന്ധി ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനത്തിന്റെ രചനയും സംഗീതവും ആലാപനവും ഷബ്ന എസ് പി. അള്ളാൻഡിസുമുകൾ നൂറാണെല്ലാം ചൊല്ലൽ പതിവാക്കൂ എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

കരളിന്റെ ഒരുക്കങ്ങൾ അറിയുന്ന നാഥ എന്നാരംഭിക്കുന്നു അടുത്ത ഗാനം. രചന എം ഷാഹ പൂവച്ചൽ, സംഗീതം നിഷ സാഹ.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സ്മൈൽ പദ്ധതി.

പത്തിന് വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 വയലും വീടും, ചെറിയ ജീവൻ വലിയ രക്ഷകൻ, തേനീച്ച ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, രചന അനിൽകുമാർ കെ. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, ലഹരിയിൽ നുരയാതെ ജീവിതം നുകരാം, 8:00 സർഗകേരളം, 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ, ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണം, സി അനൂപ് അവതരിപ്പിച്ച കഥ കാണാതായ കപ്പൽ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, വിദ്യാർത്ഥികളിൽ വായന നിരീക്ഷണത്തോടുള്ള താൽപര്യം എങ്ങനെ വളർത്താം, സി ടി അജിത് കുമാർ സംസാരിക്കുന്നു, 9:30 കഥാപ്രസംഗം, വിനോദ് ചമ്പക്കരയും സംഘവും അവതരിപ്പിച്ചത് കഥ സഹാക്കും ബറാബാസും, 10:00 കഥകളി പദങ്ങൾ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി, 11:15 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്നു, 6:00 ഉഷമലരി മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ ഗുരുപൂജയിൽ നിന്നൊരു ഭാഗം, ആലാപനം രഞ്ജിനി സുധീരൻ, 6:15 ഉദയഗീതം സുധ രഘുനാഥ് പാടിയത്, 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 23, 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, 9:00 അക്ഷരച്ചെപ്പ്, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:15 രാഗാമൃതം, ആറന്മുള ജി ശ്രീകുമാറും സംഘവും നാഗസ്വരത്തിൽ അവതരിപ്പിക്കുന്ന കൃതികൾ, KG മനോജ് കുമാർ വിശേഷാൽ തവിൽ, തുടർന്ന് TK ഗോവിന്ദറാവോ പാടിയ കൃതികൾ, 11:00 സ്ത്രീകളുടെ ആരോഗ്യപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ആർ അനുപമ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം, 12:00 ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിത ഗാനങ്ങൾ രാജലക്ഷ്മി പാടിയത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര തലച്ചോറിലെ രക്തസ്രാവം കാരണങ്ങളും ചികിത്സാരീതികളും ഡോക്ടർ രാജസ് ചന്ദ്രൻ സംസാരിക്കുന്നു, 12:50 വാർത്തകൾ, 1:00 ചലച്ചിത്ര ഗാനങ്ങൾ, 2:15 തുടർ നാടകം, ഡോസ്റ്റോവ്സ്കിയുടെ നോവലിൻ്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 24-ാം ഭാഗം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:30 മഴവില്ലെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 ഹിന്ദി പാഠം, 5:15 പാട്ടുകളം, മധുകുമാരൻ നായരും സംഘവും അവതരിപ്പിക്കുന്ന തോറ്റം പാട്ട്, 5:30 സ്പൈസ് സ്പോൺസേർഡ് പരിപാടി, 5:40 ചലച്ചിത്ര ഗാനം, 5:45 ഭക്തിഗാനങ്ങൾ സിറിൽ ചന്ദ്രരാജും സംഘവും പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM FME പദ്ധതി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും തേനീച്ചകൾ പ്രകൃതിയുടെ ചെറുരക്ഷകർ, ഡോക്ടർ അമൃത VS സംസാരിക്കുന്നു, മാവേലിക്കര ഹോർട്ടികോർപ്പ് തേനീച്ച പരിശീലന കേന്ദ്രം റീജിയണൽ മാനേജർ ബി സുനിലുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 തൊഴിലാളി മണ്ഡലം, 7:50 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ തുടങ്ങാം ചെറുപ്പത്തിലെ പ്രത്യേക പരിപാടി, തുടർന്ന് മാജിക് ഓഫ് കോമ്പൗണ്ടിംഗ്, 9:30 നെല്ലൈ കെ വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി, ഡോക്ടർ കുട്ടമ്പേരൂർ അനീഷ് കുമാർ മൃദംഗം, കോവൈ ജി സുരേഷ് ഘടം, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ഓ 2-ഓ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ

0: രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
2: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ഭിക്ഷാടന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടിയും സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: This is Akashvani, the news read by

0: ധനസഹായം നൽകും. ഇതിന്റെ ജലസംഭരണി നിർമ്മാണത്തിനായി 18,000 രൂപയും സ്പ്രിംഗ്ലർ യൂണിറ്റിന് 32,000 രൂപയും അനുവദിക്കും. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, ജിഐ ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും. പുനർനടിയിലും സൂചി നടക്കലിലുമായി കുറഞ്ഞ നിരക്കിൽ തവണ വായ്പകൾ ലഭ്യമാക്കുവാൻ PCGS പദ്ധതിയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. കർഷകർക്ക് നേരിട്ടുള്ള സഹായത്തിനും ശാസ്ത്രീയ പരിശീലനത്തിനുമായി കേര ഫീൽഡ് ഓഫീസർമാരുടെയും സേവനം ലഭ്യമാണ്. സ്വകാര്യ മേഖലയിൽ വലിയ ചിലവ് വരുന്ന ഫിസിയോതെറാപ്പി ചികിത്സകൾ ഇനി പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭിക്കും. ബത്തേരി താലൂക്ക് ആശുപത്രിയിലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പുതിയ ഫിസിയോതെറാപ്പി യൂണിറ്റ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കുട്ടികൾക്കും ഒരുപോലെ ആശ്വാസമാവുന്നതാണ് ഈ പുതിയ കാൽവെപ്പ്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും ഫിസിയോതെറാപ്പിസ്റ്റുകളുടെയും ശാസ്ത്രീയമായ മേൽനോട്ടത്തിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം. സ്പോർട്സ് ഇഞ്ചുറി മാനേജ്മെന്റ്, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക പരിചരണം എന്നിവയും ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനായി ഇലക്ട്രോതെറാപ്പി, ഷോക്ക് വേവ്, ലേസർ തെറാപ്പി, വാക്വം തെറാപ്പി തുടങ്ങിയ നൂതന ചികിത്സാ സംവിധാനങ്ങളും ആധുനിക വ്യായാമ ഉപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ച ലക്ഷ്യമാക്കി പ്രത്യേക പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജന്മനയുള്ള ഭിന്നശേഷികൾ, സെറബ്രൽ പാൾസി, ഓട്ടിസം, നാഡി, പേശി, അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ, ചലനശേഷിക്കുറവ് എന്നിവയുള്ള കുട്ടികൾക്ക് ഈ സൗകര്യം വലിയ പ്രയോജനമാണ്. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് പുറമെ വീട്ടിൽ നൽകേണ്ട തുടർ ചികിത്സയെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് ഇവിടെ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനുള്ള ഊർജിത ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടി ക്ഷീരസംഘ ഹാളിൽ മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ ജക്കസുഭാസ് നിർവഹിച്ചു. ദിനാചരണത്തിനനുബന്ധിച്ച് മാനന്തവാടി നഗരസഭയിലും ജില്ലയിലെ മറ്റ് നഗരസഭകളിലെയും മറ്റ് വിവിധ ഭാഗങ്ങളിലെയും ഹരിത കർമ്മ സേനാംഗങ്ങൾ, ആശാ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കും ശുചീകരണത്തിനും തുടക്കം കുറിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ കേരളം, കുറുക്കൻമൂല കുടുംബാരോഗ്യ കേന്ദ്രം, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഡെങ്കിപ്പനി നിയന്ത്രണം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഉറവിടങ്ങൾ പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ. ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കുവാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടമാണ് ഇടിമിന്നൽ സൃഷ്ടിക്കുന്നത്. കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണം. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക, കെട്ടിടത്തിന് അകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ യിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. ഗ്രഹോപകരണങ്ങളുമായുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിന് മുകളിലും തുണികൾ എടുക്കാൻ പോകുന്നതും കുട്ടികൾ കളിക്കുന്നതും ഒഴിവാക്കണം. ഇടിമിന്നൽ സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാൻ ഇറങ്ങാനോ പാടില്ല. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ശുഭയാത്ര സുരക്ഷിത യാത്ര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ജനമൈത്രി പോലീസ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവർമാർക്കായി പോലീസ് നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ ഊർജിതമാക്കി. മധ്യവേനൽ അവധിക്കാലത്ത് നിരത്തുകളിൽ തിരക്കേറുന്നതിനാൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായാണ് പോലീസിന്റെ ബോധവൽക്കരണം. റോഡുകളിൽ വാഹന പരിശോധനയ്ക്കൊപ്പം ബൈക്ക്, ഓട്ടോ, ബസ്, മറ്റ് ഹെവി വാഹനങ്ങൾ എന്നിവയുടെ ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ഡിഫൻസീവ് ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും കൃത്യമായ ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് എല്ലാ ഓട്ടോ ടാക്സി ബസ് ഡ്രൈവർമാർക്കും പ്രത്യേക ബോധവൽക്കരണം നടത്തുകയും ഗതാഗത സുരക്ഷയ്ക്കും ഡ്രൈവർമാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളടങ്ങിയ ലഘു പുസ്തകങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aertvmpm@gmail.com. വിലാസം ഒരിക്കൽ കൂടി: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം aertvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ തൃതീയേ ഭാരത് നോർഡിക് ശിഖര സമ്മേളനെ ഭാഗം ഭജിതവാൻ. യസ്യോദ്ദേശ്യം പ്രൌദ്യോഗികി പുനർനവീകരണീയോർജ രക്ഷാവ്യാപാരക്ഷേത്രേഷു സഹകാരം സുദൃഢീകരണമസ്തി. പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ സ്വീഡൻ ദേശസ്യ സമകക്ഷീയേണ ഉൾഫ് ക്രിസ്റ്റർസൻ ഇത്യനേന സഹ സംയുക്തലേഖെ വൈശ്വിക അനിശ്ചിതതാവധൌ സഹഭാഗിതായാഃ വിഷയെ അവധാനം പ്രദത്തം. സർവോച്ചന്യായാലയേന മാനവജീവനസ്യ സാർവജനിക സുരക്ഷായാഃ ച ആവശ്യകതാം ഉല്ലിഖൻ ഉന്മത്താനാം അസാധ്യരോഗിണാം അഥവാ പ്രത്യക്ഷതയാ അപായകാരിണാം മാർഗഭ്രഷ്ടസുനകാനാം കൃതെ പ്രഥമവാരം യൂഥേനേഷ്യ മാധ്യമേന മൃത്യോഃ അനുമതി പ്രദത്ത. അപ്പി ച ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായങ്കാലേ ജയപുരെ രാജസ്ഥാൻ റോയൽസ് ദലം ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. തൃതീയം ഭാരത് നോർഡിക് ശിഖര സമ്മേളനം അദ്യ നോർവേ ദേശസ്യ രാജധാന്യാം ഓസ്ലോ നഗരെ സമാരബ്ധം. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ നോർവേ, സ്വീഡൻ, ഐസ്ലാൻഡ്, ഫിൻലാൻഡ്, ഡെൻമാർക്ക് ഇത്യേതേഷാം സംകക്ഷിഭിഃ സഹ അസ്മിൻ ശിഖര സമ്മേളനെ ഭാഗം സ്വീകൃതം. ദ്വാവിംശത്യധികദ്വിസഹസ്രതമേ വർഷേ ഡെൻമാർക്ക് ദേശസ്യ കോപേൻഹേഗൻ നഗരെ ആയോജിതസ്യ പൂർവ ശിഖര സമ്മേളനാനന്തരം ഭാരത നോർഡിക് ദേശാനാം മധ്യേ ക്ഷേത്രീയ സഹകാരം സുദൃഢീകരണം അസ്യ സമ്മേളനസ്യ ഉദ്ദേശ്യമസ്തി. തന്ത്രജ്ഞാനം നവാൻവേഷണം ച സുസ്ഥിരത പുനർനവീകരണീയോർജ ഡിജിറ്റലീകരണം ച അസ്യ സമ്മേളനസ്യ പ്രമുഖാനി ക്ഷേത്രാണി സന്തി. വ്യാപാര ആർത്ഥിക സഹഭാഗിത്വ സന്ധിന TEPA ഇത്യനേന സഹ അധുനാ പ്രവൃത്തേന ശിഖര സമ്മേളനസ്യ ഭാരത നോർഡിക് ക്ഷേത്രാണാം മധ്യേ വ്യാപാര നിവേശ സംബന്ധാഃ അപി സുദൃഢാഃ ഭവിഷ്യന്തി ഇത്യപേക്ഷാ അസ്തി. നോർഡിക് സമൂഹേന സഹ ഭാരതസ്യ ദ്വൈപാക്ഷിക വ്യാപാരഃ സമ്പ്രതി പ്രായഃ ഏകോനവിംശതി ബില്യൺ ഡോളർ മിതമസ്തി. അനേന ശിഖര സമ്മേളനേന ഭാരത് നോർഡിക് ദേശയോഃ മധ്യേ ബഹുപക്ഷീയ സഹകാരസ്യ വിസ്താരഃ ഭവിഷ്യതി തഥാ ച പരസ്പര ഹിതസ്യ ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു ചർച്ചായാഃ അവസരഃ പ്രാപ്യതെ ഇത്യപി അപേക്ഷാ അസ്തി. ശിഖര സമ്മേളനാത് പ്രാക് പൂർവം പ്രധാനമന്ത്രി മോദി ഐസ്ലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രിണ ഫിൻലാൻഡ് ദേശസ്യ പ്രധാനമന്ത്രിണ ഡെൻമാർക്ക് ദേശസ്യ പ്രധാനമന്ത്രിണ ച സഹ ദ്വൈപാക്ഷിക മേളനം കൃതവാൻ. പ്രധാനമന്ത്രി ശ്രീമോദി UAE നെതർലാൻഡ്സ് സ്വീഡൻ ദേശാനാം ഭ്രമണം സമാപ്യ ഹ്യഃ നോർവേ ദേശം സംപ്രാപ്തവാൻ. ഗതസായം സഹ ക്രൗൺ പ്രിൻസ് ഹക്കോൻ തഥാ നോർവേ ദേശസ്യ പ്രധാനമന്ത്രിണ ജോനാസ് ഗഹർ സ്റ്റോൺ ഇത്യുഭാഭ്യാം സഹ ഭാരത് നോർവേ വ്യാപാര അനുസന്ധാന ശിഖര സമ്മേളനെ ഭാഗം ഭജിതവാൻ. വാണിജ്യ അനുസന്ധാന സമുദായം സംബോധയൻ പ്രധാനമന്ത്രി ശ്രീമോദി വ്യാപാര ആർത്ഥിക സഹഭാഗിത്വ സന്ധേ പ്രഭാവാത് പരം ദ്വൈപാക്ഷിക വ്യാപാരസ്യ നിവേശസ്യ ച വൃദ്ധേ പ്രശംസാം അകരോത്. സഹ അധോരേഖിതവാൻ യത് ഉഭയോഃ പക്ഷയോഃ ഹിതധാരകാഃ ശതം ബില്യൺ US ഡോളർ ഇത്യസ്യ നിവേശലക്ഷ്യം സാധയിതും പ്രയത്നാൻ കുര്യുഃ. പരിണാമതഃ ഭാരതേ ദശലക്ഷാണി യാവത് വൃത്യാവസരാണാം സൃജനം ച കരണീയം. പ്രധാനമന്ത്രി ശ്രീമോദി സ്വസ്യ പഞ്ചരാഷ്ട്രാണാം യാത്രായാഃ പഞ്ചമാന്തിമേ ചരണേ ച അദ്യ ഇറ്റലി ദേശം ഗമിഷ്യതി. ഭാരത സ്വീഡൻ ദേശൌ വൈശ്വിക അനിശ്ചിതതായാഃ ക്ഷണേ സഹകാരഃ സഹഭാഗി സമൃദ്ധേ സുസ്ഥിരസ്യ ഭവിഷ്യസ്യ ച മാർഗം നിർധാരണായ അവധാനം ദത്തവന്തൌ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ തസ്യ സ്വീഡൻ ദേശസ്യ സമകക്ഷീയേണ ഉൾഫ് ക്രിസ്റ്റർസൻ ഇത്യനേന ച ലിഖിതെ ലേഖേ വൈശ്വിക അനിശ്ചിതതായാഃ ഊർജ അസുരക്ഷായാഃ ആർത്ഥിക വിഭജനസ്യ ച സമയേ വിശ്വം ഏകാകീഭൂയ കാര്യം കർത്തും അന്താരാഷ്ട്രീയ സഹഭാഗിത്വം സുദൃഢീകർത്തും വ ചയനം കർത്തവ്യം ഇതി അവധാനം ദത്തവന്തൌ. അദ്യ രാഷ്ട്രീയ ദൈനിക പത്രികായാം പ്രകാശിതെ ലേഖേ ഉഭൌ പ്രധാനമന്ത്രിണോ ഉക്തവന്തൌ യത് സംയുക്തരാഷ്ട്രസംഘഃ സ്വസ്യ അശീതിതമം വാർഷികോത്സവം ആചരതി. അതഃ അന്താരാഷ്ട്രീയ സഹയോഗസ്യ ബഹുപക്ഷവാദസ്യ ച മൂല്യം ഇതോപി സ്പഷ്ടം അഭവത്. പ്രിയാഹ ശ്രോതാരഹ, സംസ്കൃതവാർത്തയാഹ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഹ പ്രസാരയതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഹ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. സർവോച്ചന്യായാലയേന മാനവജീവനസ്യ സാർവജനിക സുരക്ഷായാഹ ച ആവശ്യകതാം ഉല്ലിഖൻ ഉന്മത്താനാം അസാധ്യരോഗിണാം അഥവാ പ്രത്യക്ഷതയാ അപായകാരിണാം മാർഗഭ്രഷ്ടശുനകാനാം കൃതേ പ്രഥമവാരം യുഥേനേഷ്യ മാധ്യമേന മൃത്യോഃ അനുമതിഃ പ്രദത്താ. ന്യായാധീശ വിക്രമനാഥ, ന്യായാധീശ സന്ദീപ മെഹത, ന്യായാധീശ എൻ വി അഞ്ചാരിയ ഇത്യേതേഷാം പീഠേന സമ്പൂർണേ ദേശേ വർധമാനാനാം സ്വാമി വിരഹിതാനാം ശുനകാനാം സംഖ്യാം നിവാരയിതും നിർദ്ദേശാഃ പ്രദത്താഃ. ന്യായപീഠേന ഉക്തം യത് യത്ര യത്ര സ്വാമി വിരഹിതാനാം ശുനകാനാം സംഖ്യാ ചിന്താജനകസ്തരം അവാപ്നോത് തഥാ ച യത്ര പുനഃ പുനഃ ശുനകാനാം ദംശഃ വാ ആക്രമണക് ആക്രമണാനി ജനസുരക്ഷായൈ വിഭീഷികാം ജനയന്തി തത്ര നഗരപാലികാഃ മൃത്യോഃ ആശ്രയം സ്വീകർത്തും ശക്നുവന്തി. ഗതവർഷസ്യ ജുലൈ മാസസ്യ അഷ്ടാവിംശതി ദിനാങ്കെ ആരബ്ധേ പ്രകരണെ അയമാദേശഃ പ്രസാരമാധ്യമാനാം പ്രതിവേദനേഷു വിശേഷതഃ രാഷ്ട്രീയ രാജധാന്യാം ബാലാനാം മധ്യേ സ്വാമി വിരഹിതാനാം ശുനകാനാം ദംശനസ്യ രേവിജ് ഇതി രോഗസ്യ ച ഘടനാഃ പ്രകാശമാനാഃ ആസന്. എതദതിരിച്യ സർവോച്ചന്യായാലയേന സ്വാമി വിരഹിതാനാം ശുനകാനാം സ്ഥാനാന്തരണസ്യ പ്രജനനാവരോധസ്യ ച വിഷയേ പൂർവതനസ്യ ആദേശസ്യ പുനരാവേദനസ്യ യാചിക നിരസ്തീകൃതാ. സഹ അവദത് യത് ഗൗരവപൂർവകം ജീവനസ്യ അധികാരേ ശുനകാനാം ദംശനസ്യ ആക്രമണാത് ഹാനികാരകം ഭയം വിനാ സ്വാതന്ത്ര്യതയാ ഭ്രമണസ്യ അധികാരഃ അന്തർഭവതി. കേന്ദ്രീയ വാണിജ്യ ഉദ്യോഗമന്ത്രി പീയൂഷ് ഗോയല അദ്യ ഉദ്യമ സർവകാരയോഃ മധ്യേ വ്യാപാരേ സുഗമതാം വർദ്ധയിതും ഭാരതത്തെ പ്രതിസ്പർധാത്മകം വർദ്ധയിതും വികസിത ഭാരതം പ്രതി ദേശസ്യ യാത്രാം ച ത്വരിതം കർത്തും പ്രഗാഢ സഹയോഗസ്യ ആഹ്വാനമകരോത്. നവദില്യാം ഷഡ്വിംശത്യധികദ്വിസഹസ്രതമവർഷസ്യ ഭാരത വ്യാപാര പരിഷ്കാര ശിഖര സമ്മേളനെ മന്ത്രി ഭാഷമാണഃ ആസീത്. ശ്രീ ഗോയലഃ അവദത് യത് വർത്തമാന വൈശ്വിക പരിസ്ഥിതിഃ ഭൂരാജനൈതിക അനിശ്ചിതതാഃ ച ഭാരതസ്യ കൃതേ വ്യാപാര പ്രതിക്രിയാം സുദൃഢം കർത്തും ദ്രുതതര പരിഷ്കാരാന് സ്വീകർത്തും മഹത്തര സ്ഥിതിസ്ഥാപകയാഃ നിർമ്മാണം കർത്തും ആപൂർത്തി ശൃംഖലാഃ സുദൃഢാം കർത്തും ച അവസരത്വേന ദ്രഷ്ടവ്യം. റൂസദേശസ്യ രാഷ്ട്രപതിഃ വ്ലാദിമിർ പുതിനഃ ചീനദേശസ്യ രാഷ്ട്രപതിനാ ഷീ ജിൻപിംഗ് വര്യേണ സഹ മേലനം കരിഷ്യതി. ക്രെംലിൻ ഇത്യസ്യാനുസാരം ഉഭൌ നേതാരൌ ആർത്ഥിക സഹയോഗസ്യ വിഷയേ പ്രമുഖേഷു പ്രാദേശിക വൈശ്വിക വിഷയേഷു ച ചർച്ചാം കരിഷ്യതഃ. ഏഷാ യാത്രാ ചീന റൂസ് മൈത്രിസന്ധേഃ പഞ്ചവിംശതി വർഷാണാം ഉപലക്ഷ്യ ആചര്യതേ. ഏഷാ വാർത്താ തദാ അഭവത് യദാ വൈശ്വിക ഭൂരാജനൈതിക സംഘർഷസ്യ മധ്യേ ചീനദേശഃ അമേരിക്കാദേശേന റൂസദേശേന ച സഹ സ്വസ്യ സംബന്ധാന് സന്തോലയതി. യുക്രേന ദ്വന്ദ്വസ്യ വിഷയ പാശ്ചാത്യ പ്രതിബന്ധാനാം അനന്തരം അപി ചീനദേശഃ റൂസദേശസ്യ വൃഹത്തമഃ വാണിജ്യിക സഹഭാഗി റൂസദേശസ്യ തൈല പ്രാകൃതികേന്ധനസ്യ പ്രമുഖഃ ക്രേതാ ചാസ്തി. ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായം സാർദ്ധ സപ്തവാദനെ ജയപുരെ രാജസ്ഥാൻ റോയൽസ് ദലം ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം സമ്മുഖീകരിഷ്യതി. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു, ഗുജറാത്ത് ടൈറ്റൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ദലാനി ച പൂർവമേവ പ്ലേ ഓഫ് ക്രീഡായാം പ്രവിഷ്ടവന്തഃ. മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലെ സ്പർദ്ധാതഃ ബഹിഃ ഗതവന്തഃ. പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, ദില്ലി ക്യാപിറ്റൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദലാനി അധുനാപി അന്തിമസ്പർദ്ധാ യാം സന്തി. അന്തേ മുഖ്യവാർത്താഃ പുനഃ ഏകവാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ലോ നഗരെ തൃതീയേ ഭാരത് നോർഡിക് ശിഖര സമ്മേളനെ ഭാഗം ഭജിതവാൻ. യോദ്ദേശ്യം പ്രൌദ്യോഗികി പുനർനവീകരണീയ ഊർജ രക്ഷാ വ്യാപാരക്ഷേത്രെ സുസഹകാരം സുദൃഢീകരണമസ്തി. പ്രധാനമന്ത്രിണ മോദിന സ്വീഡൻ ദേശസ്യ സമകക്ഷിയേണ ഉൾഫ് ക്രിസ്റ്റർസൺ ഇത്യനേന സഹ സംയുക്തലേഖേ വൈശ്വിക അനിശ്ചിതതാവധൌ സഹഭാഗിതായാഃ വിഷയേ അവധാനം പ്രദത്തം. ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാമദ്യ സായങ്കാലെ ജയപുരെ രാജസ്ഥാൻ റോയൽസ് ദലം ലക്നൌ സൂപ്പർ ജയന്റ്സ് ദലം സമ്മുഖീകരിഷ്യതി. ഇതി വാർത്താഃ.
0: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: കമ്മീഷൻ അപകടകാരികളായ തെരുവുനായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി. സുപ്രീംകോടതി വന്ധ്യംകരിച്ച തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനാധിപത്യ മൂല്യങ്ങൾ, മനുഷ്യ കേന്ദ്രീകൃത വികസനം എന്നിവയിൽ ഇന്ത്യയും ഈ രാജ്യങ്ങളും സമാന കാഴ്ചപ്പാടുകൾ പിന്തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകളും നടത്തി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശന് ക്ലിഫ് ഹൌസും, രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പയും, സണ്ണി ജോസഫിന് അശോകയും, കെ മുരളീധരന് സാനഡുവും ഉൾപ്പെടെ 20 ഔദ്യോഗിക വസതികളാണ് മന്ത്രിമാർക്കായി അനുവദിച്ചിരിക്കുന്നത്. അജന്ത M ലിജുവിനും തൈക്കാട് ഹൌസ് ബിന്ദുകൃഷ്ണയ്ക്കും, മൻമോഹൻ ബംഗ്ലാവ്, OJ ജനീഷിനും, റോസ് ഹൌസ്, CP ജോണിനുമാണ് അനുവദിച്ചത്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ G സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1,070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവുനായ്ക്കളെ വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം വീണ്ടും തുറന്നു വിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. 2025 നവംബറിലെ ഉത്തരവിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ജസ്റ്റിസ് വിക്രംനാഥിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു. പേ വിഷബാധയുള്ളതും അപകടകാരികളുമായ തെരുവുനായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: വാക്സിനേഷനും വന്ധ്യംകരണത്തിനും ശേഷം തെരുവുനായ്ക്കളെ പ്രത്യേക ഷെൽട്ടറുകളിൽ പാർപ്പിക്കണമെന്നും അധികൃതർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കുട്ടികൾ, പ്രായമായവർ, യാത്രക്കാർ എന്നിവർക്കു നേരെ തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചുവരുന്നതായി പറഞ്ഞ കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടുതൽ അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്നും പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനുകൾ ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് ഹൈക്കോടതികൾ നിരീക്ഷിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ABC ചട്ടക്കൂട് നടപ്പാക്കുന്നതിൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ സാഹചര്യം വഷളാകില്ലായിരുന്നു എന്നും പരമോന്നത കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള ആരോഗ്യ സർവകലാശാലയുടെ 22-ാമത് ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂരിൽ നടന്ന പരിപാടിയിൽ ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗവർണർ ആശംസകൾ നേർന്നു. തൃശൂർ പാട്ടിരായ്ക്കലിൽ പ്രവർത്തനമാരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ.

0: നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. 2026 സെപ്റ്റംബറോടെ സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും ഒരു കേന്ദ്രം എന്ന നിലയിൽ മൊത്തം എണ്ണം 14 ഉയർത്തും. തൃശൂർ നഗരവാസികൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നല്ല രീതിയിൽ ലഭ്യമാക്കുന്നതിനായി 8 പ്രവർത്തന കിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു മോഡൽ ബി ആധാർ സേവാ കേന്ദ്രമാണ് തൃശൂരിൽ ആരംഭിച്ചിരിക്കുന്നത്.
0: ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 അടയ്ക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ സഹസ്രകലശാഭിഷേകം ഇന്നുച്ചയ്ക്ക് നടന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 വീണ്ടും നട തുറക്കുക. 26 പ്രതിഷ്ഠാദിനം. ഈ വർഷത്തെ ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. തിരുവനന്തപുരം നന്ദാവനം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നാളെ രാവിലെ 7 മുതൽ രാത്രി 7 വരെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. വാട്ടർ അതോറിറ്റിയുടെ PTP നഗറിലുള്ള ജലസംഭരണിയിൽ വ്യാഴാഴ്ച വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ തിരുമല കരമന സെഷനുകളുടെ പരിധിയിൽ വരുന്ന വാർഡുകളിൽ വെള്ളിയാഴ്ച വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. ജയ്പൂരിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻ SCയെ നേരിടുകയാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 മുന്നിലാണ്. അടുത്ത മാസം നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ടെസ്റ്റിൽ KL രാഹുലും ഏകദിന ടീമിൽ ശ്രേയസ് അയ്യരുമാണ് വൈസ് ക്യാപ്റ്റന്മാർ. മലയാളി താരം സഞ്ജു സാംസണ് ടീമിൽ ഇടം പിടിക്കാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 75201, നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 23618 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 600 വർദ്ധിച്ച് 115160 ഗ്രാമിന് 14395 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2 തവണയാണ് വില വർദ്ധിക്കുന്നത്. കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 131 ഉയർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓസ്ലോയിൽ നടന്ന 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നോർവെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇറ്റലിയിലെത്തും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ സമിതി അധ്യക്ഷൻ. സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ മാസം 25 വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അപകടകാരികളായ തെരുവ് നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കാൻ അനുമതി നൽകി സുപ്രീംകോടതി. വന്ധ്യംകരിച്ച തെരുവ് െ ഷെൽട്ടറുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കൈതപ്രം വരികളെഴുതി രമേശ് നാരായണന്റെ സംഗീതത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തത്വമസി.

ആകാശവാണി വയലും വേണം.

നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാവുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈ നല്ല വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങിയാലോ?

0: വയലും വീടും പരിപാടിയിൽ ചെറിയ ജീവി വലിയ രക്ഷകൻ പ്രത്യേക പരിപാടി കേൾക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന ചെറിയ ജീവികളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കാറുണ്ട്? ചെറിയ ജീവികൾ മനുഷ്യജീവിതത്തിനും കൃഷിക്കും പരിസ്ഥിതിക്കും നൽകുന്ന സംഭാവന അതുല്യമാണ്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കാനും അവയുടെ പ്രാധാന്യം തിരിച്ചറിയാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഈ പരിപാടി ചെറിയ ജീവികളുടെ ലോകത്തേക്ക് ഒരു മനോഹര യാത്രയാണ്. ചെറിയ ജീവി വലിയ രക്ഷകൻ, പ്രത്യേക പരിപാടി.
2: അമ്മേ, നാളെ സ്കൂളിൽ ലോക തേനീച്ച ദിനം ആഘോഷിക്കുന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ആഹാ, നല്ല കാര്യമാണല്ലോ മോളെ. നിനക്ക് ഈ വിഷയത്തെ കുറിച്ച് നന്നായി അറിയാമോ?
2: തേനീച്ച തേൻ തരുന്ന ജീവിയാണെന്ന് എനിക്കറിയാം. അമ്മ എനിക്കതിനെ കുറിച്ച് പറഞ്ഞു തരാമോ?
0: പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് തേനീച്ച എന്നറിയാം. പക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നീ നിന്റെ ടീച്ചറിനോട് തന്നെ ചോദിക്ക്.
2: ശരി അമ്മേ.
3: അനു, നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാലോ. നാളെ ലോക തേനീച്ച ദിനമാണ്. പ്രസംഗം തയ്യാറാക്കിയോ?
2: സോറി ടീച്ചർ, ഞാനത് തയ്യാറാക്കിയില്ല. എനിക്ക് കുറച്ച് വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാ മെയ് 20 ലോക തേനീച്ച ദിനമായി തിരഞ്ഞെടുത്തതെന്ന് ടീച്ചർ പറഞ്ഞു തരാവോ?
3: തേനീച്ച വളർത്തലിന്റെ പിതാവായി അറിയപ്പെടുന്ന ആന്റൺ ജാൻസയുടെ ജന്മദിനമാണ് മെയ് 20.
2: ആരാണ് ഈ ലോക തേനീച്ച ദിനം പ്രഖ്യാപിച്ചത്?
3: യുണൈറ്റഡ് നേഷൻ ആണ് 2017 ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്.
2: ടീച്ചർ, സത്യത്തിൽ ഈ തേനീച്ചകൾ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക?
3: തേനീച്ചകൾ ഇല്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. തേനീച്ചകൾ പരാഗണം നടത്തുന്നു, അതായത് ഒരു പുഷ്പത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പരാഗം കൊണ്ടുപോകുന്നു.
2: അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണോ ചെടികൾക്ക് ഫലം ഉണ്ടാകുന്നത്?
3: അതെ, പഴങ്ങൾ, പച്ചക്കറികൾ, പല ഭക്ഷ്യവിളകളും തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ നാട്ടിൽ തന്നെയുള്ള ഒരു തേനീച്ച വളർത്തൽ വിദഗ്ധനോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഫാം നമുക്ക് കാണുകയും ചെയ്യാം.
2: ശരി ടീച്ചർ.
3: നമസ്കാരം രാജൻ സാർ, ഞങ്ങൾ അങ്ങയുടെ ഫാം കാണാൻ വന്നതാണ്. ദാ, ഈ അനുവിന് തേനീച്ചകളെ പറ്റി കൂടുതൽ അറിയണമെന്ന്. സാർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ?
4: അതിനെന്താ സന്തോഷം. തേനീച്ച വളർത്തലിനെ കുറിച്ച് കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നത് തന്നെ വലിയ കാര്യമാണ്.
2: സാർ, എങ്ങനെയാണ് തേനീച്ച കൃഷിയിലേക്ക് എത്തിയത്?
4: ഞാൻ ആദ്യം സാധാരണ കൃഷിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഒരു കാർഷിക പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ തേനീച്ച വളർത്തലിന്റെ പ്രാധാന്യം മനസ്സിലായി. അതിനുശേഷം ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട് കേട്ടോ.
2: സർ, തേനീച്ചകൾ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ട ജീവികളാണെന്ന് പറയുന്നത്?
4: തേനീച്ചകൾ പ്രകൃതിയുടെ പരാഗ തൊഴിലാളികളാണ്. അതായത് ഒരു പൂവിൽ നിന്നും അവ തേൻ കുടിക്കുമ്പോൾ ആ പൂവിലുള്ള പരാഗം അവയുടെ ചിറകുകളിലും കാലുകളിലും പറ്റിപ്പിടിക്കും. ഈ തേനീച്ച മറ്റൊരു പൂവിൽ പോയിരിക്കുമ്പോൾ അവയുടെ കാലിലും ചിറകുകളിലും പറ്റിപ്പിടിച്ചിരുന്ന പരാഗം ആ പൂവിൽ പറ്റിപ്പിടിക്കും. അങ്ങനെ പരാഗണം നടക്കുന്നു. ഈ പരാഗണത്തിലൂടെയാണ് ചെടികളിൽ കായും വിത്തുമൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായോ?
2: മനസ്സിലായി സർ. ഭക്ഷ്യ ഉൽപാദനത്തിനും ഇവ ആവശ്യമാണ് അല്ലേ?
4: പിന്നെ തീർച്ചയായും. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെ പല വിളകളുടെയും ഉൽപാദനം തേനീച്ചകളെ ആശ്രയിച്ചിരിക്കുന്നു.
2: സർ, ഒരു തേനീച്ചക്കൂട്ടത്തിൽ എത്ര തരത്തിലുള്ള തേനീച്ചകളുണ്ട്?
4: പ്രധാനമായും 3 തരമുണ്ട്. രാജ്ഞി തേനീച്ച, തൊഴിലാളി തേനീച്ച, ആൺ തേനീച്ച.
2: ഇവരുടെ ജോലികൾ വ്യത്യസ്തമാണോ?
4: തേനീച്ചക്കൂട്ടിൽ ഓരോ തേനീച്ചയ്ക്കും പ്രത്യേകം പ്രത്യേകം ഉത്തരവാദിത്തങ്ങളുണ്ട്. രാജ്ഞി തേനീച്ചയുടെ പ്രധാനപ്പെട്ട ജോലി മുട്ടയിടുക.

0: എന്നുള്ളതാണ്. ഇനി തൊഴിലാളി തേനീച്ചകൾ എന്താണെന്നറിയണ്ടേ? ഈ തൊഴിലാളി തേനീച്ചകളാണ് യഥാർത്ഥത്തിൽ ഒരു തേനീച്ചക്കൂട്ടിൽ ജോലി ചെയ്യുന്നത്. പൂക്കളിൽ നിന്ന് തേനും പരാഗണവും ശേഖരിക്കുക, കൂട് നിർമ്മിക്കുക, കുഞ്ഞു തേനീച്ചകളെ പരിപാലിക്കുക, കൂടിനെ സംരക്ഷിക്കുക, ഇവയെല്ലാം തൊഴിലാളി തേനീച്ചകളുടെ ജോലിയാണ്. ഇനി ആൺ തേനീച്ചകളുടെ കാര്യം പറയാം. രാജ്ഞി തേനീച്ചയുമായി സംയോഗം നടത്തുക എന്ന പ്രധാന ദൗത്യമാണ് ആൺ തേനീച്ചകൾ നടത്തുന്നത്. ഇങ്ങനെ ഓരോ തേനീച്ചയും തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ച് കൂടിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിക്കുന്നു. മനസ്സിലായോ?
1: മനസ്സിലായി സർ. തേൻ എങ്ങനെയാണ് ഇവ ഉണ്ടാക്കുന്നത്?
0: തേനീച്ചകൾ പൂക്കളിൽ നിന്ന് മധുര രസം ശേഖരിച്ച് വയറ്റിലെ പ്രത്യേക ഭാഗത്ത് സൂക്ഷിക്കുന്നു. പിന്നീട് അത് കൂട്ടിൽ നിക്ഷേപിച്ച് ചിറക് കൊണ്ട് കാറ്റടിപ്പിച്ച് കട്ടിയാക്കുന്നു. അങ്ങനെയാണ് തേൻ രൂപമെടുക്കുന്നത്.
1: വളരെ അത്ഭുതകരം അല്ലേ സർ?
0: പിന്നെ, പ്രകൃതിയുടെ ശാസ്ത്രം തന്നെ അത്ഭുതമാണല്ലോ.
1: തേനീച്ച വളർത്തൽ എളുപ്പമാണോ?
0: ശ്രദ്ധയും പരിശീലനവും ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ശുദ്ധമായ അന്തരീക്ഷം, പൂച്ചെടികൾ, ശുചിത്വം എന്നിവ അത്യാവശ്യമാണ്.
1: വീട്ടിൽ തന്നെ തുടങ്ങാമോ?
0: പിന്നെന്താ, വീട്ടിൽ തന്നെ തുടങ്ങാമല്ലോ. ചെറിയ തോതിൽ തുടങ്ങാം. ഇന്ന് പലരും വീട്ടുവളപ്പിൽ തേനീച്ച വളർത്തുന്നുണ്ട്.
1: തേൻ മാത്രമല്ലാതെ മറ്റെന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ലഭിക്കും?
0: തേനിന് പുറമെ തേനീച്ചകളിൽ നിന്ന് ലഭിക്കുന്ന നിരവധി വിലപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടി വിശദമാക്കാം. പ്രധാനമായും മെഴുക്, ഇതിനെ ബീ വാക്സ് എന്നാണ് പറയുന്നത്. കൂട് നിർമ്മിക്കാൻ തേനീച്ചകൾ ഈ മെഴുകാണ് ഉപയോഗിക്കുന്നത്. മെഴുകുതിരി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഔഷധങ്ങൾ എന്നിവ നിർമ്മിക്കാനും ഈ മെഴുക് വളരെയധികം പ്രയോജനം ചെയ്യും. തേനീച്ചക്കൂട്ടിൽ നിന്നും കിട്ടുന്ന ഏറെ വിലപിടിച്ച ഒരു വസ്തുവാണ് റോയൽ ജെല്ലി. തൊഴിലാളി തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ഇത്. റാണി തേനീച്ചയ്ക്ക് പ്രധാന ആഹാരമായി റോയൽ ജെല്ലി നൽകും. മറ്റൊരു വിഭവമാണ് പ്രൊപോളിസ്. മരച്ചാർ ശേഖരിച്ചാണ് തേനീച്ചകൾ ഈ പദാർത്ഥം ഉണ്ടാക്കുന്നത്. കൂടിനെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രൊപോളിസ് ഉപയോഗിക്കുന്നു. ഔഷധഗുണമുള്ളതിനാൽ ആരോഗ്യരംഗത്തും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. മറ്റൊന്ന്, പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പരാഗ കണങ്ങൾ പ്രോട്ടീൻ സമൃദ്ധമായതിനാൽ ആരോഗ്യ പോഷകമായി ഉപയോഗിക്കുന്നു. ഇതിനെല്ലാം പുറമെ ബീ വെനം, അതായത് തേനീച്ച വിഷം, ചില ചികിത്സാരീതികളിൽ വേദനയും സന്ധിവാദവും കുറയ്ക്കാനായി ഉപയോഗിക്കുന്നു. ഇവയെല്ലാം സാമ്പത്തിക പ്രാധാന്യമുള്ളതും ആരോഗ്യരംഗത്തും വ്യവസായ രംഗത്തും ഉപയോഗപ്രദമായ വസ്തുക്കളുമാണ്. അപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്നും തേന് മാത്രമല്ല കിട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ.
1: മനസ്സിലായി സർ. ഇപ്പോൾ തേനീച്ചകളുടെ എണ്ണം കുറയുന്നു എന്ന് കേൾക്കാറുണ്ട്, കാരണം എന്താണ് സർ?
0: തേനീച്ചകളുടെ എണ്ണം ലോകമെമ്പാടും കുറയുന്ന സാഹചര്യം വളരെ ആശങ്കാജനകമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തേത്, അമിതമായ കീടനാശിനികളുടെ ഉപയോഗം. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന രാസ കീടനാശിനികൾ തേനീച്ചകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ചിലപ്പോൾ ഇത് തേനീച്ചകളുടെ മരണത്തിനും കാരണമാകാറുണ്ട്. മറ്റൊരു കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ്. താപനിലയിലെ മാറ്റം, അനിയന്ത്രിതമായ മഴ, വരൾച്ച തുടങ്ങിയവ പൂക്കളുടെ ലഭ്യത കുറയ്ക്കുന്നു. ഇതോടെ തേനീച്ചകൾക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കാതെ വരുന്നു. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാണ്. മറ്റൊന്ന്, തേനീച്ചകൾ സ്ഥിരമായി വസിക്കുന്ന സ്ഥലത്തിൻ്റെ നാശം, അതായത് വാസസ്ഥല നാശം. വനനശീകരണമാണ് ഇതിൻ്റെ പ്രധാന കാരണം. കൂടാതെ നഗരവൽക്കരണം തേനീച്ചകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തുന്നു. മറ്റൊരു കാരണം രോഗങ്ങളും പരാന്നഭോജികളുമാണ്. വൈറസുകൾ, ഫംഗസ് രോഗങ്ങൾ, വരോവ മൈറ്റ് പോലുള്ള പരാന്നഭോജികൾ എന്നിവ തേനീച്ചക്കൂട്ടങ്ങളെ ആക്രമിക്കുകയും അവയെ ദുർബലമാക്കുകയും ചെയ്യും. ഇതും തേനീച്ചകളുടെ എണ്ണം കുറയാൻ കാരണമാണ്. മറ്റൊന്ന്, പുഷ്പസസ്യങ്ങളുടെ കുറവാണ്. ഏകവിള കൃഷിയും പ്രകൃതിദത്ത സസ്യങ്ങളുടെ കുറവും കാരണം തേനീച്ചകൾക്ക് പൂക്കളിൽ നിന്ന് മതിയായ ആഹാരം ലഭിക്കുന്നില്ല. തേനീച്ചകൾ പരാഗണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നതിനാൽ ഇവയുടെ സംരക്ഷണം കൃഷിയുടെയും പരിസ്ഥിതിയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്.
1: ഇതൊക്കെ നമുക്ക് തടയാൻ സാധിക്കുമോ സർ?
0: രാസ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുന്നത് വഴി തേനീച്ചകളുടെ എണ്ണം കുറയുന്നത് തടയാൻ കഴിയും. കുറച്ചുകൂടി

0: വ്യക്തമായി പറഞ്ഞാൽ ജൈവ കൃഷിയും സുരക്ഷിതമായ കീടനിയന്ത്രണ രീതികളും പ്രോത്സാഹിപ്പിക്കണം എന്നർത്ഥം. മറ്റൊന്ന് പുഷ്പസസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ്. വിവിധ കാലങ്ങളിൽ പൂക്കുന്ന സസ്യങ്ങൾ വളർത്തുന്നത് തേനീച്ചകൾക്ക് സ്ഥിരമായി ഭക്ഷണം ലഭിക്കാൻ സഹായിക്കും. വനങ്ങളും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക വഴി തേനീച്ചകളുടെ വാസസ്ഥലങ്ങളും നമുക്ക് സംരക്ഷിക്കാനാകും. മറ്റൊരു കാര്യം ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ്. ഇത്തരം നടപടികൾ സ്വീകരിച്ചാൽ തേനീച്ചകളെ സംരക്ഷിക്കാനും കൃഷിയിലും പരിസ്ഥിതിയിലും അവയുടെ നിർണായക പങ്ക് നിലനിർത്താനും കഴിയും.
1: ആ സാർ, ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, സൗന്ദര്യ സംരക്ഷണത്തിന് തേൻ നല്ലതാണെന്ന് പറഞ്ഞല്ലോ, അത് വിശദമാക്കാമോ?
0: തീർച്ചയായും, ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ ആരോഗ്യത്തിനും തേൻ വളരെയധികം ഗുണകരമാണ്. ഇത് വരണ്ട ത്വക്ക് മൃദുവാക്കാൻ സഹായിക്കുന്നു. സ്ഥിരമായി തേൻ ഉപയോഗിച്ചാൽ മുഖത്തിന് നല്ല തിളക്കം ലഭിക്കും. മറ്റൊന്ന്, മുഖക്കുരു കുറയാൻ തേൻ പുരട്ടുന്നത് നല്ലതാണ്. ചുണ്ടുകൾ മൃദുവാകാനും തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായ ക്ലെൻസറായും മോയ്സ്ചറൈസായും തേൻ പ്രവർത്തിക്കുന്നു. മുടിയിലാണെങ്കിൽ തേൻ ചേർത്ത ഹെയർ മാസ്കുകൾ നനവും തിളക്കവും നൽകും. തലചൊറിച്ചിലും താരനും കുറയ്ക്കും. മുടി പൊട്ടിപ്പോകുന്നത് കുറയ്ക്കാൻ തേൻ സഹായിക്കും. മുടി മൃദുവാകുകയും ചെയ്യും.
1: സാർ, ഒരു ചോദ്യം കൂടി, തേനിന്റെ ഔഷധ പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരുമോ?
0: ശരീരത്തിന് ഊർജം നൽകുന്ന പ്രകൃതിദത്ത മധുര പദാർത്ഥമാണ് തേൻ. ഇതിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ഉള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. തേൻ ഇഞ്ചിയും ചേർത്ത് കഴിക്കുന്നത് ചുമ, തൊണ്ടവേദന ഇവയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്ന ഔഷധ ഗുണങ്ങൾ തേനിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വൈദ്യശാസ്ത്രം നേരത്തെ കണ്ടുപിടിച്ച കാര്യമാണ്. ദഹന പ്രവർത്തനം മെച്ചപ്പെടുത്താനും അമിതമായി ഉണ്ടാകുന്ന അസിഡിറ്റി കുറയ്ക്കുവാനും തേൻ വളരെയധികം സഹായിക്കും. ഉറക്കക്കുറവും ക്ഷീണവും കുറയ്ക്കാൻ ചൂടുവെള്ളത്തിലോ പാലിലോ തേൻ ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെയധികം ഫലപ്രദമാണ്. ചർമ്മ സംരക്ഷണത്തിന് തേൻ എന്തുമാത്രം ഉപയോഗപ്രദമാണ് എന്നത് പ്രത്യേകം പറയേണ്ടല്ലോ. എന്നാൽ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ നൽകുന്നത് കഴിവതും ഒഴിവാക്കുക.
2: സാർ, തേൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: തേൻ ഉപയോഗിക്കുമ്പോൾ ഏറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത്, ശുദ്ധമായ തേൻ മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗിക്കുന്നതിന് മുമ്പ് കൈയിലെ ചെറിയ ഭാഗത്ത് ഒന്ന് പരീക്ഷിക്കുക. അലർജി ഉണ്ടെങ്കിൽ ഉപയോഗം ഒഴിവാക്കുക. അധികമായി ഉപയോഗിക്കുന്നത് ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു കാര്യം, പ്രമേഹ രോഗികൾ ഭക്ഷണമായി തേൻ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക.
2: സാർ, ശുദ്ധമായ തേൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ലോ, നമ്മൾ കടയിൽ നിന്നും തേൻ വാങ്ങുമ്പോൾ ശുദ്ധമാണോ എന്ന് എങ്ങനെ അറിയും?
0: വളരെ നല്ല ചോദ്യമാണ് കേട്ടോ. തേൻ മായം കലർന്നതാണോ എന്നറിയാൻ ചില ലളിതമായ മാർഗങ്ങളുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ഒഴിക്കുക. ശുദ്ധമായ തേൻ ഗ്ലാസിന്റെ അടിയിലേക്ക് കട്ടയായി പോകും. മായം കലർന്നതാണെങ്കിൽ തേൻ വേഗത്തിൽ വെള്ളത്തിൽ കലരും. പിന്നെ കയ്യിലെ വിരലിൽ കുറച്ച് തേനെടുക്കുക. ശുദ്ധമായ തേൻ പടരാതെ നിൽക്കും. മായം കലർന്നതാണെങ്കിൽ വേഗത്തിൽ പടരും. മറ്റൊന്ന്, വെള്ളത്തുണിയിൽ തേൻ ഒഴിക്കുക. ശുദ്ധമായ തേൻ ഉടനെ ആഗിരണം ചെയ്യില്ല. മായം കലർന്നതാണെങ്കിൽ പെട്ടെന്ന് പടരും. ഇതൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്ന രീതികളാണ്.
2: സാർ, തേനീച്ചകളെ കുറിച്ച് രസകരമായ വിവരം പറയാമോ?
0: അത്, തേനീച്ചകൾ 1 കിലോ തേനുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് പൂക്കൾ സന്ദർശിക്കണം. കൂടാതെ അവ നൃത്തം ചെയ്താണ് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നത്. അതറിയാമോ?
2: നൃത്തം ചെയ്തോ?
0: അതെ, വാഗൻ ഡാൻസ് എന്ന രീതിയിൽ ഭക്ഷണത്തിന്റെ സ്ഥാനം മറ്റുള്ളവരെ അറിയിക്കും.
2: തേനീച്ച വളർത്തൽ ഒരു തൊഴിൽ സാധ്യതയായി തിരഞ്ഞെടുക്കാമോ?
0: പിന്നെന്താ, തീർച്ചയായും തിരഞ്ഞെടുക്കാം. കുറഞ്ഞ ചെലവിൽ തുടങ്ങാൻ കഴിയുന്ന നല്ല സംരംഭമാണ് തേനീച്ച വളർത്തൽ. പിന്നെ സർക്കാർ തലത്തിൽ പരിശീലനങ്ങളും സഹായ പദ്ധതികളുമൊക്കെ നൽകുന്നുണ്ട്.
2: സാർ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
0: നന്ദി മോളെ. കുട്ടികൾ പ്രകൃതിയെ മനസ്സിലാക്കുന്നത് വളരെ സന്തോഷകരമാണ്.
2: അതെ സാർ, ഞാൻ മനസ്സിലാക്കുന്നു. തേനീച്ചകൾ തേൻ മാത്രമല്ല തരുന്നത്, ജീവന്റെ തുടർച്ചയും അവർ ഉറപ്പാക്കുന്നു.
0: അതെ, പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
3: ആ, അനുവിനിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നാളെ ഈ കാര്യങ്ങൾ സ്കൂളിൽ വന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ.
2: തീർച്ചയായും ടീച്ചർ, ഞാൻ നാളെ പരിപാടിയിൽ ഇതെല്ലാം കൂട്ടുകാർക്ക് വിശദമായി

0: ഒരു തേനീച്ചയുടെ മുഴക്കത്തിൽ ഒരു ലോകത്തിന്റെ ജീവൻ മറഞ്ഞിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ മാത്രമേ മനുഷ്യനും നിലനിൽക്കൂ. ലോക തേനീച്ച ദിനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രകൃതിയോടൊപ്പം ജീവിക്കൂ, പ്രകൃതിയെ ജീവനോടെ നിലനിർത്തൂ എന്നതാണ്.
1: പ്രിയ ശ്രോതാക്കളെ, പ്രകൃതിയിലെ ഓരോ ജീവിക്കും സ്വന്തം സ്ഥാനവും പ്രാധാന്യവും ഉണ്ടെന്ന വലിയ സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ നമ്മളിലേക്ക് എത്തിയത്. സഹജീവികളോടുള്ള കരുതലും പരിസ്ഥിതിയോടുള്ള ഉത്തരവാദിത്വവും നമുക്ക് വളർത്തിയെടുക്കാം. ചെറിയ ജീവി, വലിയ രക്ഷകർ, പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അനിൽകുമാർ കെ, ശബ്ദം നൽകിയവർ എൻ ജെ ജോഷിലാൽ, സുഷമ അനിൽ, അനൂജ ഭാസ്കർ. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മുണ്ടിനീരും നിലംതൊട മണ്ണ് ചികിത്സയും. മുണ്ടിനീര് അഥവാ മംസ് എന്നറിയപ്പെടുന്ന അസുഖം സാധാരണയായി ചെറിയ കുട്ടികളെയാണ് ബാധിക്കാറ്. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വൈറസ് ബാധയാണ് അസുഖത്തിന് കാരണം. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാകുന്ന വീക്കം താടിയെല്ലിലേക്കും വ്യാപിക്കുന്നു. ഈ അസുഖത്തിന് പണ്ടുകാലത്ത് ഗൃഹവൈദ്യത്തിൽ മുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് നിലംതൊട മണ്ണ് അഥവാ വേട്ടാളൻ മണ്ണ്. കടന്നൽ വർഗത്തിൽപ്പെട്ട വേട്ടാളൻ നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരത്തും മണ്ണുകൊണ്ട് കൂടുകൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ? മുട്ടയിടാനും അവയ്ക്ക് വളരാൻ ആവശ്യമായ ആഹാരവും നിക്ഷേപിക്കാനാണ് പെൺവേട്ടാളൻ ഇത്തരം മനോഹരമായ കൂടുകൾ ഉണ്ടാക്കുന്നത്. നല്ല തരിയായ ലവണസമൃദ്ധമായ ചെളിയടങ്ങിയ മണ്ണ് കണ്ടെത്തി വളരെ വിദഗ്ധമായി ശേഖരിച്ച് ഉരുളകളാക്കി കൊണ്ടുവന്ന് തന്റെ വായിലെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന സ്രവവും ചേർത്ത് നല്ല കൂടുകൾ മെനയുന്നു. മുട്ടയിട്ട ശേഷം ഉടച്ച് വേട്ടാളൻ പറന്നുപോകുന്നു. മുട്ട അതിനുള്ളിൽ ഇരുന്ന് വിരിഞ്ഞ് കൂട് തുറന്ന് പുറത്തുപോകുന്നു. ഇത്തരം ഉപയോഗശൂന്യമായ കൂടുകൾ അടർത്തിയെടുത്ത് വെള്ളത്തിലോ എണ്ണയിലോ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നല്ല തണുപ്പ് നൽകുന്ന ഈ പശ്ചിമ മണ്ണ് പതിവായി പുരട്ടുമ്പോൾ വളരെ വേഗത്തിൽ നീരും വേദനയും കുറയുന്നു.
2: ഇനി കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ജില്ലകളിൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ. ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കർഷകർ സ്വയം ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വളർത്തുമൃഗങ്ങളെ ഇടിമിന്നലിൽ നിന്നും സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. കർഷകർ ഈ ദിവസങ്ങളിൽ കഴിവതും വളം, കീടനാശിനി പ്രയോഗം എന്നിവ ഒഴിവാക്കുക. പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക. വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക. വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിലെ വേണ്ടത്ര നീർച്ചാലുകൾ മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത രീതിയിൽ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഈ അപകട സാഹചര്യത്തിൽ സുരക്ഷിതമായ സമയത്ത് മാത്രം പുറത്തിറങ്ങുക. പച്ചക്കറികൾ. പച്ചക്കറി വിളകളിലെ മഴക്കാലജന്യ കുമിൾ രോഗങ്ങളായ മൂടുചീയൽ, തൈചീയൽ തുടങ്ങിയവയ്ക്കെതിരെ മുൻകരുതലായി രണ്ടാഴ്ച ഇടവേളകളിലായി സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയ ലായനി ഇലകളിൽ തളിക്കുകയും വിത്ത്, തൈകൾ എന്നിവ നടുമ്പോൾ ലായനിയിൽ മുക്കിവച്ച ശേഷം നടുകയും ചെയ്യുക. കൂടാതെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകം ചുവട്ടിൽ നൽകുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ 3 ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് തളിക്കുകയും ചെയ്യാവുന്നതാണ്. മരുന്നു തളി തെളിഞ്ഞ കാലാവസ്ഥയിൽ മാത്രം അനുവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് മരുന്ന് തളിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മരുന്നിനൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള പശ ചേർക്കാവുന്നതാണ്. വെള്ളരിവർഗ വിളകളിൽ കോപ്പർ കലർന്ന മരുന്ന് തളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മത്സ്യം. പഴുത കുളങ്ങളിലും മറ്റും മത്സ്യകൃഷി നടത്തുന്ന കർഷകർ കുളങ്ങൾ കവിഞ്ഞൊഴുകി മത്സ്യം നഷ്ടമാകുന്നത് ഒഴിവാക്കുന്നതിനായി കുളത്തിലെ വെള്ളത്തിന്റെ സംഭരണ ശേഷിക്കനുസരിച്ച് വെള്ളം ക്രമീകരിക്കുകയും ബണ്ടുകൾ ബലപ്പെടുത്തുകയും ചെയ്യുക. കന്നുകാലികൾ. കാറ്റിൽ വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ കടിയിലുള്ളതും ഉറപ്പില്ലാത്തതുമായ കന്നുകാലി തൊഴുത്തിൽ നിന്നും കന്നുകാലികളെ മാറ്റിപ്പാർപ്പിക്കുക. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ഈ സമയങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും കന്നുകാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുന്നതും ഒഴിവാക്കുക. തീറ്റ ഈർപ്പം തട്ടാത്ത രീതിയിൽ സൂക്ഷിക്കുക. തൊഴുത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായനിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ് കേട്ടത്.
3: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ

0: സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തേനീച്ചകൾ പൂമ്പൊടി ശേഖരിക്കാൻ എത്ര കിലോമീറ്റർ വരെ സഞ്ചരിക്കും? തേനീച്ചകൾ സാധാരണയായി പൂമ്പൊടി ശേഖരിക്കാൻ കൂട്ടിൽ നിന്ന് ഏകദേശം 2 മുതൽ 5 കിലോമീറ്റർ വരെ സഞ്ചരിക്കും. എന്നാൽ ഭക്ഷണം കുറവായ സാഹചര്യങ്ങളിൽ ചില തേനീച്ചകൾ 8 മുതൽ 10 കിലോമീറ്റർ വരെ പോലും പറക്കാറുണ്ട്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവത്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. അടുത്ത 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ പ്രാവർത്തികമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഇതുവഴി കർഷക ഉൽപ്പാദക കമ്പനികളും FPC കാർഷിക വാണിജ്യ കമ്പനിയും ABP തമ്മിലുള്ള പങ്കാളിത്ത കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പാദന സഹായത്തിനും ബിസിനസ് വിപുലീകരണത്തിനുമായി ആകെ ചെലവിന്റെ 60% ഗ്രാന്റായി ലഭിക്കും. പരമാവധി 2 കോടി രൂപ വരെ ഗ്രാന്റായും ഒപ്പം 3 വർഷത്തെ സാങ്കേതിക സഹായവും ഒരു പ്രൊഡക്റ്റീവ് അലയൻസിന് ലഭിക്കും. കുറഞ്ഞത് 10 കോടി രൂപ വാർഷിക വിറ്റുവരവുള്ള കാർഷിക കാർഷികേതര കമ്പനികൾ, സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ, കയറ്റുമതിക്കാർ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവർക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചുരുങ്ങിയത് 200 അംഗങ്ങൾ ഉള്ളതും 10 ലക്ഷം രൂപ വാർഷിക വിറ്റുവരവുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കേര

യുടെ തൃശൂർ റീജിയണൽ ഓഫീസുമായോ 9037824050 അല്ലെങ്കിൽ 9037824026 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടണമെന്ന് റീജിയണൽ പ്രൊഡക്ട് ഡയറക്ടർ അറിയിച്ചു. ജൂൺ 1 ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ഷീരോൽപാദന നിർമ്മാണ വികസന പരിശീലന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ് മത്സരം എന്നിവ നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. മത്സരങ്ങൾ 26/5/2026 രാവിലെ 10 മുതൽ ക്ഷീരോൽപാദന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രം ഓച്ചിറ കല്ലൂർമുക്ക് IOC പമ്പിനെതിർവശം ബ്രഹ്മാനന്ദവിലാസം NSS കരയോഗമന്ദിരം പായിക്കുഴുവി റോഡ് ഓച്ചിറ വെച്ച് നടത്തുന്നു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 24/5 മുമ്പായി 0476269855 അല്ലെങ്കിൽ 8089391209 അതുമല്ലെങ്കിൽ 9495973885 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 24,200 രൂപ, ആലപ്പുഴ 24,700 രൂപ, ചെങ്ങന്നൂർ 28,000 രൂപ, കോട്ടയം 28,500 രൂപ, പാല 26,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 14,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000 രൂപ, കായംകുളം 20,000 രൂപ, പുളിങ്കുന്ന് 24,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, എറണാകുളം 26,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,800 രൂപ, കട്ടപ്പന 2,350 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പുത്തൂർ 69,500 രൂപ, പാല 68,000 രൂപ. കൊച്ചി ഗാർബിൾഡ് 72,600 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 70,600 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 9,600 രൂപ, ആലപ്പുഴ 6 7,400 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂർ 25,000 രൂപ, പുത്തൂർ 24,800 രൂപ, കോട്ടയം 21,500 രൂപ, പാല 21,000 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ

0: വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നാലിരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഓർ മൾട്ടിലേറ്ററിസം പ്രതി ഹമാരി സാജാ പ്രതിബദ്ധത ഹമേ നേച്ചുറൽ പാർട്ട്നേഴ്സ് ബനാതി ഹൈ. 10 വർഷോ മേ ഹമാരാ ബയലേറ്ററൽ ട്രേഡ് ലഗ്ഭഗ് 4 ഗുണാ ബഢാ ഹൈ. പിച്ചലേ ഏക ദശക് മേ നോർഡിക് ദേശോ സേ ഭാരത് മേ നിവേശ് മേ ലഗ്ഭഗ് 200% കി ബഢോത്രി ഹുയി ഹൈ.
0: ഓസ്ലോയിൽ നടന്ന മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് രണ്ട് ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റോമിലെത്തുന്ന പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി ഇറ്റലിയിലെ ഇന്ത്യൻ സമൂഹം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമ രാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് പ്രവർത്തിക്കുന്ന 1800 ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്ററുകൾ വഴി 20 ലക്ഷം പേർക്ക് നേരിട്ടും 1 കോടി ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നുണ്ടെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി.
2: Or so global capability centers that operate in India, and they're growing very, very rapidly. Within these centers, the number of people engaged are growing very rapidly. Today, almost 2 million jobs have been created in these GCCs directly, and possibly 10 million jobs indirectly, with the entire ecosystem benefiting. Real estate, the entire sale of equipment, sale of automobiles, the list is endless.
0: ഈ വർഷം സെപ്റ്റംബർ 12-13 തീയതികളിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുമെന്ന് ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് 2025 ഡിസംബറിലാണ് വ്ളാഡിമിർ പുടിൻ അവസാനമായി ഇന്ത്യയിലെത്തിയത്. മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായകൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത, ജസ്റ്റിസ് എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായകളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 28 കോടതി സ്വമേധയായി എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്ധ്യങ്കരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായം ഉണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് ഇന്ന് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനാണ് പ്രോട്ടം സ്പീക്കർ. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി

0: ധർമ്മേന്ദ്രപ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്ന്, മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും പോലീസ് സൂപ്രണ്ടുമാരുടെയും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയയിലെ സിയോളിലെത്തി. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ദക്ഷിണ കൊറിയൻ പ്രതിരോധമന്ത്രി ആൻ ഗ്യു ബാക്കുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യ കൊറിയ ബിസിനസ് റൌണ്ട് ടേബിളിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. സൈനിക കൃത്യത, വിവര നിയന്ത്രണം, നയതന്ത്ര സൂചനകൾ, സാമ്പത്തിക നിശ്ചയദാർഢ്യം എന്നിവ ഒത്തുചേർന്ന സമഗ്ര ദേശീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഈ സൈനിക നടപടി ഭീകരവാദികൾക്ക് വൻ തിരിച്ചടിയായതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൽ സംഘടിപ്പിച്ച സുരക്ഷയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് സുസ്ഥിര ദേശീയ വളർച്ചയ്ക്കായി സ്മാർട്ട് പവർ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു കരസേനാ മേധാവി.
1: ഓപ്പറേഷൻ സിന്ധു ഡെലിവേർഡ് മിലിറ്ററി പ്രിസിഷൻ, ഇൻഫർമേഷൻ കൺട്രോൾ, ഡിപ്ലോമാറ്റിക് സിഗ്നലിംഗ് ആൻഡ് എക്കണോമിക് റിസോൾവ് ആസ് വൺ കോഹറന്റ് നാഷണൽ ആക്ട്. ഇറ്റ് സ്ട്രക് ഡീപ് ഡിസ്മാൻറ്റിൽ ടെറർ ഇൻഫ്രാസ്ട്രക്ചർ, പങ്ക്ചർഡ് എ ലോങ് സ്റ്റാൻഡിംഗ് സ്ട്രാറ്റജിക് അസംപ്ഷൻ ആൻഡ് ദെൻ സ്റ്റോപ്പ് ഡെലിബറേറ്റ്ലി ആൻഡ് പർപ്പസ്ഫുൾ. ദ ഡെലിബറേറ്റ് ഹോൾട്ട് ആഫ്റ്റർ 88 ഹവേഴ്സ് വാസ് സ്മാർട്ട് പവർ ഇൻ ഇറ്റ്സ് മോസ്റ്റ് കംപ്ലീറ്റ് എക്സ്പ്രഷൻ, നോയിങ് എക്സാക്ട്ലി വിച്ച് ഇൻസ്ട്രുമെന്റ് ടു അപ്ലൈ അറ്റ് വാട്ട് ഇന്റൻസിറ്റി ആൻഡ് പ്രിസൈസ്ലി വെൻ ടു കൺവേർട്ട് എ മിലിറ്ററി മൂവ്മെന്റ് ഇൻ ടു എ സ്ട്രാറ്റജിക്.
0: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. അടുത്ത മാസം ആരംഭിക്കുന്ന അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ തന്നെയാണ് നയിക്കുക. ടെസ്റ്റിൽ ഋഷഭ് പന്തിനെ ഒഴിവാക്കി കെ.എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ചു. പന്തിനെ ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രേയസ് അയ്യരായിരിക്കും ഏകദിന ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. മുൻനിര പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിശ്രമം അനുവദിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിൽ ബുംറ തിരിച്ചെത്തുമെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യം, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താൻ സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബറിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ഏകദിന മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. 2 ടീമുകളെയും ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.

0: ഇന്നത്തെ യുവവാണിയിലേക്ക് സ്വാഗതം. യുവജനങ്ങൾ പലതരത്തിലുള്ള അഡിക്ഷനിൽ പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഇന്റർനാഷണൽ ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെന്ററിന്റെ മുൻ ആർക്കൈവിസ്റ്റും സൈക്കോളജിസ്റ്റുമായ ബീന ജയകുമാറാണ്. സ്വാഗതം മാഡം.
1: സന്തോഷം.
0: അഡിക്ഷൻ എന്നതിനെ സൈക്കോളജിക്കലായി എങ്ങനെ വ്യാഖ്യാനിക്കാനാവും?
1: ആസക്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ക്ലയൻസ് വരുന്നതാണ്. അപ്പോ ആസക്തി അഥവാ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധനം നിർബന്ധപൂർവം ആൾ തേടുകയും കഴിക്കുകയും ചെയ്യുക, എന്നിട്ട് പക്ഷേ അതിനകത്ത് ദോഷപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെടുന്ന ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് ഈ ആസക്തി അല്ലെങ്കിൽ

0: ശരിക്കും ഇത് മനഃശാസ്ത്രപരമായി ആസക്തി എന്ന് പറയുമ്പോൾ, ആസക്തി എന്നല്ല ഇതിനകത്ത് പറയുന്നത്, മനഃശാസ്ത്രപരമായ ആശ്രിതത്വത്തെയാണ് പറയാറുള്ളത്. നമ്മുടെ DSM-ലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നത് ആശ്രിതത്വം എന്ന് തന്നെയാണ്. മനസ്സും ശരീരവും ഒരു പദാർത്ഥത്തെ ആശ്രയിക്കുന്ന പ്രക്രിയ.
1: ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികമായി കണ്ടുവരുന്ന ആസക്തികൾ ഏതൊക്കെയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ?
0: ഇപ്പൊ കണ്ടുവരുന്നത് ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഗെയിമിങ്. ഇത് ഇത്രയുമാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: ഡിജിറ്റൽ അഡിക്ഷൻ, ഫോൺ, സോഷ്യൽ മീഡിയ, റീലുകൾ, ഇവയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ജാഗ്രത കാണിക്കണം?
0: ശരിക്കും ഈ സോഷ്യൽ മീഡിയ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ അത് കൂടാതെ തന്നെ വേറെയും കുറേ ഗുണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നു, നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടി നമുക്കൊരു വേദി ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവനേക്കുള്ളിൽ മറഞ്ഞുപോയ ബന്ധങ്ങൾ പൊടി തട്ടിയെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കൊണ്ട്. പക്ഷേ കോവിഡിന് ശേഷം ആണ് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും പ്രചാരം വന്നത്. അമേരിക്കൻ സ്റ്റഡീസ് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഒരു 3 മണിക്കൂറിൽ കൂടുതൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ, ആങ്സൈറ്റി എന്നിവ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കാത്തവരെക്കാളും ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയൊക്കെ വളരെ കൂടുതലായി. ഇപ്പൊ സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, എന്ത് ഏത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം ഏത് വേണം എന്നല്ല നമ്മൾ നോക്കുന്നത്, പകരം എന്തും ഏതും എന്ത് കിട്ടിയാലും നമ്മൾ നോക്കുക കാണുക ആ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോ സോഷ്യൽ മീഡിയ ഇതുകൊണ്ട് ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കുറയുന്നുണ്ട് നമുക്ക്. അതിന് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴ് ഒരു സെലിബ്രിറ്റി ഭയങ്കര സന്തോഷത്തിന് നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് ആടിപ്പാടി നടക്കുന്നു. ഇത് കാണുമ്പോഴേക്കും നമ്മള് നമ്മളെയും ആ സെലിബ്രിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അവരോട് നമുക്കൊരു അസൂയയും നമ്മോട് നമ്മളെ കമ്പയർ ചെയ്യാണ്, അപ്പോഴെന്തോ സംഭവിക്കുന്നത്, നമ്മളൊരു വെറുപ്പും ഉണ്ടാകും. അപ്പോ ഈ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും അവിടെ നഷ്ടപ്പെടുന്നു. പിന്നീട് അത് കൂടാതെ നമ്മളുടെ ആ ഫോക്കസ് ഒക്കെ കുറയ്ക്കുന്നു. ഇത് ഇപ്പോഴും പല കമ്പനികളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, മൊബൈൽ അവര് വർക്കിംഗ് അവേഴ്സിൽ മൊബൈൽ ബാൻഡ് ആണ്. കാരണം എംപ്ലോയീസിന്റെ ഫോക്കസ് പോവും, അവര് ആ സമയത്ത് വർക്കിംഗ് ടൈമിലൊക്കെ ഇരുന്ന് ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ അവർക്ക് ആ ഫോക്കസ് പോവും. കാരണം അതിലങ്ങ് അഡിക്റ്റഡ് ആണ് ആൾക്കാരെല്ലാവരും. അടുത്ത വേറൊന്ന് പറഞ്ഞാല് മനുഷ്യനുമായുള്ള നമ്മുടെ കണക്ഷൻ, മനുഷ്യർ തമ്മിലുള്ള അകലം കുറയുകയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. പക്ഷേ മനുഷ്യ മനസ്സ് തമ്മിലുള്ള അകലം കൂടുകയാണ് ചെയ്തത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തവരുമായി നമ്മൾ ഇരുന്ന് അങ്ങ് ചാറ്റ് ചെയ്യുകയാണ് എത്രയോ സമയം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത മുറിയില് നമ്മുടെ ഹസ്ബൻഡോ വൈഫോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല. അതുപോലെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ നമുക്ക് സ്ട്രെസ് ഈ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. സോഷ്യലൈസേഷൻ കൊണ്ട് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉണ്ടാകുകയും സ്ട്രെസ് കുറയുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സോഷ്യലൈസേഷന്റെ പ്രാധാന്യം കുറയുന്നു.
1: ഒരു വ്യക്തിക്ക് ഡിജിറ്റൽ അഡിക്ഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ പറയാമോ?
0: ഇതിനകത്ത് ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഫോൺ ഇല്ലെങ്കിൽ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഇത് തന്നെയാണ് അഡിക്ഷൻ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും നമ്മളത്. ഒന്ന് ഒരു ഇപ്പൊ റീല് തന്നെയാണെങ്കിൽ ഒന്ന് കണ്ടു അത് മാറ്റി മാറ്റി, ശരിക്കും പറഞ്ഞാൽ ചില സമയം ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കും, അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരെണ്ണം കാണുന്നത്. ഒന്ന് പോയി ചിലപ്പോ ഒരു 10-15 മിനിറ്റ് അതിന്റെ മേളിൽ അങ്ങ് പോകുകയാണ്. ഇത് തന്നെയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു പരവേശമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല്. ഈ ഫോണൊന്ന് മാറ്റി വെച്ച് അതൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരുമാതിരി ഒരു വെപ്രാളം പോലെ. ഇത് ശരിക്കും ഒരു വിഡ്രോവൽ സിംറ്റം ആണ്. കാരണം ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു പരവേശം. പിന്നെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്ന താല്പര്യത്തിന് പുറത്ത് നമ്മൾ പലതവണ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ അത് സാധിക്കാതെ പോകുന്നു. നമുക്ക് അങ്ങനെയുള്ള അൺസക്സസ്ഫുൾ ആയ കുറെ ട്രയൽസ് ഉണ്ടാകുന്നു, പക്ഷെ അത് നടക്കുന്നില്ല. ഉപയോഗിക്കുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരികയും മാനസികമായും വ്യക്തി ജീവിതത്തിൽ ഉൾപ്പെടെ ഇവയെക്കൊണ്ട് പ്രയാസം ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇതില് നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാല് ഈ ഫോണ് ചിലപ്പോഴെവിടെയെങ്കിലും ഇരിക്കുന്ന അവിടെ നിന്ന് പലയിടത്തു നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട്, അത് ശരിക്കും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഉള്ളിൽ മുഴുവൻ ഈ ഫോണാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് ഇതിലൊക്കെ കയറി സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കയറി നോക്കിയില്ലെങ്കിൽ നമ്മൾ അത്

0: നിന്നൊക്കെ ഒന്ന് ഔട്ടായി പോകുമോ, എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണമെന്ന് തോന്നൽ.
1: നമ്മളിൽ പലരും ദിവസവും മണിക്കൂറുകൾ ഫോൺ നോക്കി ചിലവഴിക്കാറുണ്ട്. അതിനുള്ള പരിഹാരമായി ഡിജിറ്റൽ ഡയറ്റ് പറഞ്ഞു വരുന്നു. ഒരു യുവാവിന് ഡിജിറ്റൽ ഡയറ്റ് എങ്ങനെ പാലിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
0: നമുക്കത് ഡിജിറ്റൽ ഡയറ്റ് ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സും കൂടെ വേണം. നമുക്കതിന് പിന്നെ എനിക്കിതിൽ നിന്നൊന്ന് ഒഴിവാകണം എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് ഈ ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഡിജിറ്റൽ ഉപകരണങ്ങൾ ചെലവഴിക്കുന്ന സമയം പരിമിതപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഈ ഡിജിറ്റൽ ഡീടോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തലച്ചോറിനെ നമുക്കൊന്ന് പുനഃസജ്ജമാക്കാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒക്കെ പറ്റും. മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താൻ തന്നെ നമുക്ക് ഈ ഡീടോക്സ് കൊണ്ട് പറ്റും. പക്ഷേ നമ്മുടെ സാമൂഹിക ബന്ധത്തെയും വൈകാരിക ബുദ്ധിയെയും നമുക്ക് വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ട് കഴിയും. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ടും ആ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ പറ്റും. കൂടാതെ കുടുംബാംഗങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ട് ഒക്കെ ബന്ധം മെച്ചപ്പെടുത്താനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോൺ സ്ക്രീനുകൾ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം മെലാറ്റോണിൻ എന്ന ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. നമുക്കൊരു ആഗ്രഹം ഇതൊന്ന് 3 ദിവസത്തേക്ക് മാറ്റിയാലോ എന്നുള്ളത്. പക്ഷേ ഈ 3 ദിവസത്തേക്ക് മാറ്റുക പൂർണ്ണമായും ഈ ഡിജിറ്റൽ ഇവ മാറ്റുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ലെങ്കിലും ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ചെറിയ ചെറിയ വിദ്യകളിലൂടെ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗം കുറയ്ക്കാൻ നോക്കാം. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. വെച്ചിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയാണ്, അതുമല്ല ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോകേണ്ട ഇതുമാണ്, അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ എങ്ങനെയാണ്, ഒന്നും സംഭവിച്ചില്ല. ഞാൻ അത്രയും സമയം മാറ്റി തന്നെ വെച്ചിരുന്നു, ഒന്നും സംഭവിച്ചില്ല. എനിക്ക് നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും പറ്റി. അപ്പോൾ അത് തന്നെയാണ് ഇത്. അതൊക്കെ നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് ആദ്യം തോന്നുന്നതാണ് ഇതൊന്നും പറ്റുകയില്ല എന്ന്. അങ്ങനെയല്ല, ഒക്കെ സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ. അപ്പോൾ ഫോൺ രഹിത സമയം ക്രമീകരിക്കുക. പിന്നീട് രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഭക്ഷണ സമയം, ഉറക്കത്തിന് മുമ്പുള്ള സമയം തുടങ്ങി ഒരു ദിവസത്തെ ചില മണിക്കൂറുകൾ ഫോൺ രഹിത സമയമായിട്ട് നമ്മൾ അങ്ങ് ക്രമീകരിച്ചാൽ മതി. പിന്നെ ഫോൺ നിരന്തരം പരിശോധിക്കാനുള്ള പ്രേരണ കുറയ്ക്കുന്നതിന് നമ്മൾ സൈലന്റ് മോഡ് ഉപയോഗിക്കുകയോ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ശബ്ദം കേൾക്കുമ്പോൾ നോക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. ഇങ്ങനെ ഫോൺ നമുക്ക് ഈ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ള ഒരു ശീലമാണ്, നമ്മളത് നോക്കും. പിന്നീട് ഓഫ്ലൈൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ, ഓഫ്ലൈൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, വായന, വ്യായാമം, യാത്ര, ഇതൊക്കെ ശരിക്കും നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്, മെന്റലിയും വളരെ നല്ലതാണ്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കാൻ ഒന്ന് നോക്കണം. ഇപ്പൊ നമുക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാൻ പറ്റും. ഇടയ്ക്ക് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സാപ്പ് ഒക്കെ ഫുള്ളായിട്ട് മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളത് സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടാണ് നമുക്കത് എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്. അതങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എത്രയും അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നന്നായിരിക്കും അതൊക്കെ ഒന്ന് മാറ്റിയാൽ. പിന്നെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ക്രീൻ ഓഫ് ആക്കുന്നത് നന്നായിരിക്കും.
1: മദ്യവും മയക്കുമരുന്നുകളും യുവാക്കളിൽ പടർന്നു പോകുന്നതിന്റെ കാരണം എന്താണ്? കൗതുകം, സമ്മർദ്ദം, ഒറ്റപ്പെടൽ, ഇതിൽ ഏതാണ് ഇതിന്റെ വേരുകൾ?
0: ഇതെല്ലാം ഉണ്ട്. ഈ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞ എല്ലാ കാരണങ്ങളും ഉണ്ട്. നമുക്ക് ഇതിന്റെ കാരണങ്ങൾ നോക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വരുന്നതെന്ന്? ഒന്നാമതായിട്ട് ഇന്റോ പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഇന്റോ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടുകാര് വീട്ടില് പേരൻസും കുട്ടികളും തമ്മിലോ ഹസ്ബൻഡ് വൈഫ് തമ്മിലോ അവര് തമ്മിലൊന്നും സംസാരിക്കാനോ പ്രശ്നങ്ങൾ ആരായാനോ ഒന്നും സമയമില്ല. എല്ലാവരും തിരക്കുകളാണ്. അവർക്ക് കുറച്ച് സമയം കിട്ടിയാൽ എല്ലാരും മൊബൈലോ അല്ലെങ്കിൽ മൊബൈലുമായിട്ടിരിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ്. അപ്പോ ഇത് കുട്ടികളിലായാലും ആർക്കായാലും ഒരു ഒറ്റപ്പെടൽ, വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മദ്യം, മയക്കുമരുന്ന് ഇതിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാ ഫാമിലീസും ക്ലയൻസിനോടൊക്കെ പറയാറുള്ളതാണ്, ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ചേർന്നിരുന്ന് ആഹാരം കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാല്, എന്റെ മോനോ മോളോ ആണ് എന്റെ അടുത്തിരിക്കുന്നത് എങ്കിൽ അവനോ അവൾക്കോ ഉണ്ടാകുന്ന ചേഞ്ചസ് ഞാൻ നോട്ടീസ് ചെയ്യും. അതിങ്ങനെയാണല്ലോ, എന്തു പറ്റി എന്നൊരു ചോദിക്കും. അതുപോലെ അത് ഓഫീസിലോ സ്കൂളിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ എനിക്ക് അറിയാനും ഒക്കെ സാധിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള വിഷമങ്ങള്, പ്രശ്നങ്ങള്, അതുപോലെ ഈ പിന്നെ ആഹാരം കഴിക്കുന്ന സമയം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഇന്നതൊക്കെ അവിടെ സംഭവിച്ചു, ഇതൊക്കെ പറയാനൊക്കെ ഉള്ള ഒരു വേദിയാണ് ആയിട്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം എല്ലാവരും ചേർന്നിരുന്ന ആഹാരം കഴിക്കും. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാൻ പിയർ ഗ്രൂപ്പ് പ്രഷറാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട്സ്, നീ വാടാ നമുക്ക് ഇത് പിന്നെ ഇച്ചിരി വെള്ളം അടിക്കാം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ

0: പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് പോകാതിരുന്നാൽ അവിടെ ഒരു നാണക്കേട് പോലെയാണ്. അപ്പോ കൂടെ നടക്കുന്നവരെ ഫ്രണ്ട്സ് എന്നിവരുടെ പ്രഷർ കൊണ്ട് അങ്ങനെ നിർബന്ധിക്കും അവര്. അപ്പോ അതിന് അങ്ങനെ കൂടെ പോകുന്നു. പക്ഷെ ഇത് പോകാതിരുന്നാല് ഞാൻ സ്മാർട്ട് അല്ല എന്ന് അവര് കളിയാക്കും. കളിയാക്കുമ്പോൾ ആകെ ബുദ്ധിമുട്ടാകും. അപ്പോ അത് സ്മാർട്ട് ആണ് എന്ന് കാണിക്കാൻ പിന്നെ കൂടെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് ആകാൻ ലഹരി വേണം എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ പോകുന്നത്. അതുപോലെ ഞാനിപ്പോ അവരോട് കൂടിയില്ലെങ്കിൽ എനിക്ക് അവരുടെ കമ്പനി നഷ്ടപ്പെടും. അതൊരു പ്രശ്നമാണ്. കാരണം പിന്നെ അവരെന്നോട് കൂടത്തില്ല, ഓ അവനെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു ചിന്താഗതി അവർ കാണിക്കുമ്പോഴത്തേക്കും അത് വിഷമം. പിന്നീട് സ്ട്രെസ്, സോഷ്യൽ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നിവയ്ക്ക് സാധാരണ സെൽഫ് മെഡിക്കേഷൻ ആയിട്ടും സ്വന്തമായിട്ട് മരുന്ന് പോലെയാണ് ഇത് ഉപയോഗിക്കാറ്, ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നീട് ഇൻട്രോവേർട്സ് ആയിട്ടുള്ള അധികം സംസാരിക്കാത്തവർ ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടി, ഫ്രണ്ട്സിന്റെ ഒപ്പം മൈലേജ് കിട്ടാനായിട്ടും, അവരുടെ ഇൻസെക്യൂരിറ്റി മാറ്റാനായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്.
1: ഇത്തരം ആസക്തികൾ ഒരാൾക്ക് ശാരീരികവും മാനസികവുമായും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: അതിനകത്ത് ശരിക്കും പറഞ്ഞാല് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബ്രെയിനുമായി ഇന്ററാക്ട് ചെയ്യുന്നതും പിന്നീട് മൈൻഡ് സെറ്റിനെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഡ്രഗ്സിനെ ഇതിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിക്കും. ഒന്നാമത്തേത് ഡിപ്രസൻസ്. ഡിപ്രസൻസിനകത്താണ് ഈ ആൽക്കഹോളും കഞ്ചാവും ഒക്കെ വരുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാല് ഈ ഡ്രഗ്സ് ഒക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ തന്നെയാണ് ബാധിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പിന്നെ കോൺസെൻട്രേഷൻ, കോർഡിനേഷൻ, അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷന് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് എന്നിവയൊക്കെ ഇത് സാരമായി ബാധിക്കുന്നു. രണ്ടാമതായിട്ട് സ്റ്റിമുലൻസ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നവയാണ്. അത് കൊക്കെയിന്, നിക്കോട്ടിന്, മെത്താഫിറ്റോമിന് ഇവയൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഇതും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ സ്പീഡപ്പ് ചെയ്യുന്നവയാണ്. താൽക്കാലികമായിട്ട് കുറച്ച് ഉണർന്നിരിക്കുക, ജാഗ്രത പുലർത്തുക, ആത്മവിശ്വാസവും ഊർജ്ജസ്വലമായി തോന്നിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആയിരിക്കും ഇവയൊക്കെ. പക്ഷേ ഇവ പിന്നീടുണ്ടാക്കുന്നത് അഗ്രഷനും ആങ്സൈറ്റിയും ഉറക്കമില്ലായ്മയും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ ആൾക്കാരുടെ ബി പി, ഹാർട്ട് റേറ്റ് കൂടുക, ബോഡി ടെമ്പറേച്ചർ ഇവയൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നതാണ്. അടുത്തത് ഹാലൂസിനോജൻസ് ആണ്. അതെന്ന് പറഞ്ഞാല് കെറ്റാമൈൻ, LSD, MDMA ഇതൊക്കെ അതിനകത്താണ്. സറൗണ്ടിങ്ങിനെ പറ്റി അവയർ അല്ലാതാകുന്ന ഒരു തരം ഡ്രഗ്സ് ആണിത്. അവയർനെസ് ഉണ്ടാകുന്നില്ല, അവ ചേഞ്ച് ആകുന്നു. നമ്മൾ യാഥാർത്ഥ്യ ബോധത്തെ ഇല്ലാതാക്കും. എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ നിൽക്കുന്നതിനെ പറ്റിയൊക്കെ നമുക്കൊരു എവിടെയാണ്, എന്താണ് എന്നുള്ള ഒരു ചിന്താഗതി അല്ല. നമ്മൾ വേറൊരു ലോകത്താകും. മറ്റുള്ളവരുമായി വ്യക്തമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പറ്റുകയല്ല. പിന്നെ ഉറക്കമില്ലായ്മ, ഡ്രൈ മൗത്ത്, ഇൻക്രീസ്ഡ് എനർജി, പെട്ടെന്ന് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അപ്പോ അങ്ങനെ റിയാലിറ്റി അല്ലാത്ത കാര്യങ്ങൾ പിന്നെ പറയുന്നു. അതെന്ന് പറഞ്ഞാല് മാലാഖമാരെ കാണുന്നു, പല ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇവയെല്ലാം ഹാലൂസിനോജൻസ് ആണ്. അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇതുണ്ടാകുന്നത്.
1: കുറച്ച് ആളുകൾ ഗെയിമിംഗ് അഡിക്ഷൻ കൊണ്ട് രാത്രി മുഴുവൻ കളിക്കാൻ വേണ്ടി സ്ലീപ്പ് സൈക്കിൾ തന്നെ ഇല്ലാതാക്കുന്നത് കാണാറുണ്ട്.
0: നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിംഗ് കൊണ്ട് ഗുണങ്ങളുണ്ട്, ഗെയിംസ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇമാജിനേഷൻ ഉണ്ടാകുന്നുണ്ട്, ഇമാജിനേഷൻ നമുക്ക് കൂടുന്നുണ്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് കൂടുന്നു, ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുന്നു, പിന്നെ അതുപോലെ മെമ്മറി കൂട്ടുന്നു, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അവ അഡിക്ഷൻ ആകുമ്പോഴാണ് പ്രശ്നം. ഗെയിംസ് പലതും ഡിസൈനർമാരുണ്ടാക്കിയവയാണ്. അതെങ്ങനെ, ഒരു സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ ഉള്ളവരുടെ ഹെൽപ്പോടുകൂടിയാണ്. കാരണം സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നവരുടെ മനസ്സ് മനസ്സിലാക്കി അവർക്ക് മടുപ്പുണ്ടാകാതെ വീണ്ടും വീണ്ടും കളിക്കത്തക്ക രീതിയിൽ ടാസ്കുകൾ നിറച്ച് ഒരു ഗെയിംസ് ഉണ്ടാക്കും. ഈ ഗെയിംസ് കളിക്കുന്നവർ ഒരു വെർച്വൽ വേൾഡിലേക്ക് വരികയും ഗെയിംസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ഇതിലേക്ക് മാത്രമായിരിക്കും കളിക്കുന്നവരുടെ ശ്രദ്ധ. ഈ വെർച്വൽ വേൾഡിലെ ഒരു ക്യാരക്ടറായി മാറുന്നു ഈ കളിക്കുന്ന ആള്. കൂടെ കളിക്കുന്നവരെ അറിയത്തില്ലായിരിക്കും, എന്നാലും അവർ യഥാർത്ഥ ഫ്രണ്ടായി മാറും. പിന്നെ പൈസ വെച്ചുള്ള കളിയൊക്കെ ആണെങ്കിൽ അതിനകത്ത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം പൈസ ലഭിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ലഭിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലാണ് അങ്ങനെ അതിന്റെ ഗെയിംസിനെ ഈ ടാസ്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: പലപ്പോഴും മനുഷ്യർക്ക് ഇവയ്ക്ക് മേലുള്ള അഡിക്ഷനെ കുറിച്ച് അവേർനെസ് തന്നെ ഇല്ല. അതിന്റെ ഭാഗമായിട്ടാണ് പലരും മാറുവാൻ തയ്യാറാകാത്തത്. എങ്ങനെ അവരെ പതിയെ ഇതിനെ കുറിച്ച് ബോധവാന്മാരാക്കും?
0: നല്ല മെജോറിറ്റി ആൾക്കാരും ഇത് സമ്മതിക്കാറില്ല, ഞാൻ അഡിക്റ്റഡ് ആണ് എന്ന്. ആദ്യം ഇവരോട് ഒരു അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ എത്ര സമയം ഉപയോഗിക്കും, എത്ര എന്താണ്, എത്ര കളിക്കുന്നു, എങ്ങനെയുള്ള ഒരു അവർക്കൊരു അവയർനെസ് കൊടുക്കണം. ആദ്യം അഡിക്ഷൻ ആകുന്നത് എപ്പോഴാണ്, അതായത് എത്ര സമയം കളിച്ചാലാണ് ഒരു അഡിക്ഷൻ ഉള്ള ആളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇവയൊക്കെ മനസ്സിലാക്കാം. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് സെൽഫ്

0: അനലൈസിസ് നടത്താം. താങ്കൾ എത്ര പ്രാവശ്യം എത്ര സമയം കളിക്കുന്നു, അങ്ങനെയൊന്ന് തിരിച്ചു ചോദിക്കാം നമുക്ക്. അപ്പൊ ആ സെൽഫ് അനലൈസിസ് നടത്തി കഴിയുമ്പോൾ, അങ്ങനെ അഡിക്റ്റഡ് ആണെന്ന് അവയർനെസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അവർക്ക് അവരെ പറ്റി ഒരു ഈ സെൽഫ് അവയർനെസ് കൊടുത്തിട്ട് അവരാരാണെന്നും ലൈഫിന്റെ പർപ്പസ്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്നും അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്നും ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അവർക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, പേരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനോടൊക്കെ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തന്നെ കാണിക്കണം. പിന്നീട് അവർക്ക് ഈ നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹത്തെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പോഴും, അങ്ങനെ ആകുമ്പോഴേ ഒരു ആരോഗ്യപരമായ വളർച്ച ഉണ്ടാകുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ അവർക്ക്, പിന്നെ ഹോബീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, സെൽഫ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ഇവയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ അവരുടെ ഡെവലപ്മെന്റൽ നീഡ്സ് മനസ്സിലാക്കുക, ഇതൊക്കെ കൂടെ അവർ അംഗീകരിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.
1: ചിലപ്പോഴൊക്കെ അഡിക്ഷനിലായവർക്ക് സ്വയം ഒരു കുറ്റബോധമോ ഒരു ഗിൽറ്റോ ഒക്കെ തോന്നാറുണ്ട്, പക്ഷേ തിരിച്ചു വരാൻ കഴിയാതെ പോകുന്നു. അതുപോലുള്ള നിലയിലുള്ളവർക്കായി എന്ത് ബോധവൽക്കരണങ്ങൾ കൊടുക്കാമെന്ന് കരുതുന്നു?
0: ഇതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഞാൻ ആ ഗെയിമിങ്ങിന്റെ ഇത് ഇടയ്ക്ക് വെച്ച് പിന്നെ ഈ ഗാംബ്ലിങ്ങിൽ കളിച്ച ഒരു മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇത് വേണ്ട, അദ്ദേഹത്തിന് അറിയാം പൈസ പൊക്കോണ്ടിരിക്കുകയാണ്, 75 വീട് വയ്ക്കാനുള്ള 75 ലക്ഷം രൂപ പോയി, പല പല പല കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആ സമയത്ത് ഉള്ളിൽ ഉണ്ടെങ്കിലും നമ്മളൊരു പടുകുഴിയിൽ വീണ പോലെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എങ്ങനെയും ഞാൻ അടുത്തതിൽ നേടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറേ പേരെ കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ കുറച്ച് ഗിൽറ്റ് തോന്നിക്കഴിഞ്ഞാൽ അവർ തിരികെ വരിക എന്നുള്ളത്, നമ്മൾ ആദ്യം അവർക്ക് കുറച്ച് കൗൺസിലിംഗ് കൊടുത്ത് പതുക്കെ പതുക്കെ കൊണ്ടുവന്നിട്ട് അവരോടൊരു ഒരു ടാർജറ്റ് ഓറിയന്റഡ് ആകണം. എന്ന് പറഞ്ഞാൽ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് പതുക്കെ പതുക്കെ അവരെ ഇങ്ങനെ കൊണ്ടുവരാം നമുക്ക്. ഇപ്പൊ ഒരു 15 ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമുക്ക് അത് 14 പിന്നെ 13 അങ്ങനെ അങ്ങനെ പതുക്കെ കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ശരിയായ മാർഗം. പിന്നെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ്, ഇവരെ ട്രിഗർ ചെയ്യുന്നത്, ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ടില്ലായ്മയോ എന്തൊക്കെയാണ് ഇതിലേക്കൊക്കെ ഇവർ പോകുന്നതിന്റെ, അപ്പൊ ആ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി പിന്നീട് പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ ഹെൽപ്പോടുകൂടി അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുക. കാരണം ഈ ഫാമിലി മെമ്പേഴ്സ് പിന്നീട് വീണ്ടും ഇവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഇവർ രക്ഷപ്പെട്ടു വരികയില്ല. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവരെ പറ്റി ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയ ശേഷം, അവർ ആരാണെന്ന്, അവരുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ്, അവരെ കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന് ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉറപ്പിക്കുക, ഞാനും എന്റെ സുഖവും മാത്രമല്ല, നമ്മളെ ചുറ്റി നിൽക്കുന്ന സമൂഹം, പേരൻസ്, ഫാമിലി, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മീഡിയറ്റ് സമൂഹം, ഇതിനൊക്കെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ ലാസ്റ്റ് അവര് ഇത് എന്ത് വന്നാലും പിന്നീട് അതിലേക്ക് പോകരുത്, പോകാതെ നമ്മൾ നല്ല കാര്യം തന്നെയാണ് അത് വേണ്ട എന്ന തരത്തിൽ മാറ്റി അതിനെ മറക്കാൻ കഴിയണം.
1: തെറാപ്പി, കൗൺസിലിംഗ് എന്നിവ എത്രത്തോളം സഹായകരമാണെന്നും അതിലേക്ക് ആരെല്ലാം എത്തേണ്ടത് എന്നുമുള്ള വിശദീകരണം തരാമോ?
0: പുറത്തു കിടക്കുന്നവരെ, അവർ എത്രമാത്രം അഡിക്റ്റഡ് ആണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. തുടക്കത്തിലാണെങ്കിൽ ഒരു കൗൺസിലിംഗ് കൊണ്ട് വളരെ നമുക്കൊരു കുറച്ച് സിറ്റിംഗ് കൊണ്ടൊക്കെ നോർമലാക്കി എടുക്കാം ആളെ. എന്നാൽ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ കൗൺസിലിങ്ങിനോടൊപ്പം മെഡിസിനും കഴിക്കേണ്ടതായിട്ട് വരും, സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടതായിട്ടും കൂടെ വരും. അത് വരുമ്പോൾ കൗൺസിലിങ്ങിൽ അഡിക്റ്റഡ് ആയ ആളെ കൗൺസിലിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അദ്ദേഹത്തെ ചെയ്യുന്നതിനോടൊപ്പം പിന്നെ ചെയ്യേണ്ടത് കൂടെ താമസിക്കുന്നവര്, ഫ്രണ്ട്സ്, ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ലെവലിൽ നിൽക്കുന്നവര്, അങ്ങനെയുള്ളവരെയും ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എന്താണ് യഥാർത്ഥ സ്ഥിതി, അദ്ദേഹം പറയുന്നത് മാത്രം നമുക്ക് വിശ്വസിക്കാനൊക്കെയല്ല, അപ്പം എന്താണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സോ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് CBT കൊടുക്കാം, എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുക്കാം. പിന്നെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നിങ്ങനെ സൈക്കോ തെറാപ്പികൾ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇവരെ അഡിക്ഷന് ശേഷം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നതേ ഉള്ളൂ.
1: ജീവിതത്തിൽ ഒരു ഹെൽത്തി ബാലൻസ് നിലനിർത്താൻ നമ്മുടെ ദിനചര്യയിൽ എന്തെല്ലാം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്?
0: ഇതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.

0: ഇതൊക്കെ ഒരു മനുഷ്യന് ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ കൊണ്ടാണോ ഞാൻ നന്നാവുന്നത് എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം തന്നെ ഉണ്ടാകും. കാരണം ഇത് അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന ആളാണ് ഞാനും. ഞാൻ അത് കഴിഞ്ഞ് ഇതെല്ലാം പ്രാവർത്തികമാക്കി കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഭയങ്കര ഒരു ചേഞ്ചാണ് ഉണ്ടായത്. നമുക്ക് ആദ്യം നോക്കാവുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുക. നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു കെയറിങ് അത് നമ്മുടെ കോൺഫിഡൻസ് എന്തായാലും കൂട്ടും. എല്ലാ കാര്യങ്ങളും നമ്മൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടതും നമ്മളിൽ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യാം, എന്ത് നമ്മൾ വേണ്ട ചെയ്യണ്ട എന്നൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. സെൽഫ് ലവ് വേണമെങ്കിൽ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മിററിന്റെ മുമ്പിൽ പോയി നിന്ന് ചിരിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറയണം. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന്. എന്തിനു മറ്റുള്ളവരുടെ സ്നേഹം വേണം? നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്, അപ്പോഴും മനസ്സിലാകും നമുക്ക് എത്രമാത്രം കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്ന്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? എല്ലാത്തോടും നമ്മൾ നന്ദി പറയണം, നമുക്കുള്ളതിനോടും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഇല്ലാത്തതിനെ, നമ്മൾ മനുഷ്യരെ എപ്പോഴും ഇല്ലാത്തതിനെ അതില്ല ഇതില്ല ഓൾവേസ് കംപ്ലൈനിങ് ആണ്. അതല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് നമുക്ക് എന്തൊക്കെ ഉണ്ട് അതിനൊക്കെ നന്ദി പറയുക. അതുപോലെ ഓരോരോ പിന്നെ നമ്മളെ ഈ മനുഷ്യജന്മം തന്നതിന് നമ്മുടെ പിന്നെ മാതാപിതാക്കളോട് നന്ദി പറയാം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണോ പരിപാടി? അങ്ങനെയല്ല. നമ്മൾ ആ കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മളത് മാക്സിമം പറയുക എന്നതാണ്. അൺകണ്ടീഷണലായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഔട്ട്കമ്മിനെ ഒന്നും നോക്കരുത്. എക്സാം എഴുതുന്നു, ജയിക്കുമോ തോക്കുമോ ഒന്നും നോക്കണ്ട. നമ്മൾ വർക്ക് ചെയ്യുക, അൺകണ്ടീഷണലായിരിക്കണം. പിന്നെ ബി ട്രൂ ടു യുവർസെൽഫ് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്തു പറയുന്നു എന്ന് നോക്കണ്ട. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഇയാൾ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പിയാകൂ, അങ്ങനെയൊന്നും നോക്കണ്ട. നമ്മളോട് ട്രൂ ആയിട്ട് നിന്നുകൊണ്ട് പിന്നെ നമ്മളോട് എപ്പോഴും ആത്മാർത്ഥത കാണിക്കുക നമ്മൾ. പിന്നീട് ബി കൈൻഡ്, ചുറ്റുമുള്ളവരെ സഹായിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരാൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പിന്നെ ഒരു സഹായം ചെയ്യാം. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ഞാൻ എന്നാലും അവനത് ചെയ്തു കൊടുത്ത അങ്ങനെയുള്ള കംപ്ലയിൻസ് വേണ്ട. നമ്മൾ നമ്മുടെ രീതിക്കനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാവരോടും ഫ്രണ്ട്ലി ആകുക. അതുപോലെ എല്ലാവരോടും ഒരു ചിരിയോടുകൂടി അവരോട് സംസാരിക്കുക. അതുപോലെ തർക്കിക്കാതിരിക്കുക. അടുത്തത് സ്റ്റേ ബിസി, സ്റ്റേ പ്രൊഡക്റ്റീവ്. ആ രണ്ട് തരത്തിൽ ബിസി ആയിട്ടിരിക്കുക, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് വേറെ ഒന്നിനെ പറ്റിയും ഇങ്ങനെ പിന്നെ ചിന്തിക്കേണ്ടി വരുന്നില്ല. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകണം എപ്പോഴും. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അത് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി. പിന്നെ നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് കാഴ്ചപ്പാടിലെത്തും, ജീവിതം കൂടുതൽ ആസ്വദിക്കാം.
1: ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ശ്രോതാക്കൾക്കായുള്ള ഒരു സന്ദേശം എന്താണ്?
0: ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ, ഞാൻ പറഞ്ഞു കേട്ട ഒന്നാണ്, അത് പറയാം. മയക്കുമരുന്ന് പറക്കാൻ ചിറകുകൾ തന്നു, പക്ഷേ അവ എന്റെ നീലാകാശത്തെ എന്നിൽ നിന്നും അപഹരിച്ചു. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മളിൽ നിന്നും അപഹരിക്കുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക. അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ.
1: നന്ദി.
2: യുവവാണി.

0: ആകാശവാണി
1: സർഗ കേരളം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് സർഗ കേരളത്തിൽ 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ ഡോക്ടർ കെ എസ് രവികുമാർ നടത്തുന്ന പ്രഭാഷണം, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ കാണാതായ കപ്പൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ നാം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷങ്ങൾ മലയാള സാഹിത്യത്തിൽ പുതുഭാവുകത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥാ സാഹിത്യത്തിന്റെ വികാസ പരിണാമങ്ങൾ വിലയിരുത്തുകയാണ് നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രവികുമാർ.
2: 21-ാം നൂറ്റാണ്ട് പിറന്നപ്പോൾ മലയാള ചെറുകഥയ്ക്ക് 110 വർഷം.

വർഷത്തെ ചരിത്രമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 25 വർഷം കൂടി കടന്നുപോയിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങൾ മുൻകാല രചനകളെയും പ്രവണതകളെയും ഒക്കെ ഒന്ന് വിലയിരുത്താനുള്ള സന്ദർഭങ്ങളാണ്. ആ നിലയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ 135 വർഷത്തിനിടയിൽ മലയാള ചെറുകഥ കടന്നുപോകുന്ന പല അവസ്ഥകളുടെ ഒരു പരിണാമ ഘട്ടമാണ് സമീപ ഭൂതകാലവും എന്ന് മനസ്സിലാകും. 1891 ആണ് ആദ്യത്തെ മലയാള ചെറുകഥയായ വാസനാവികൃതി അച്ചടിക്കപ്പെടുന്നത്. പിന്നീട് പല പരിവർത്തനങ്ങൾ മലയാള ചെറുകഥയ്ക്കുണ്ടായി. ആദ്യഘട്ടത്തിൽ പ്രണയം, അപസർപ്പണം, നായാട്ട്, അമളികൾ, കോടതി വ്യവഹാരങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു മലയാളത്തിൽ ചെറുകഥകൾ ഉണ്ടായത്. അതൊക്കെ പഴയ മട്ടിലുള്ള ചില പാശ്ചാത്യ കഥകളുടെ അനുകരണമായിട്ടും കുറേയൊക്കെ കേരളീയ ജീവിതാവസ്ഥകളെ ചിത്രീകരിക്കുന്നതായിട്ടും ആയിരുന്നു. എങ്കിലും അതെല്ലാം കേവലം രസിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് എഴുതപ്പെട്ടിരുന്നത്. എന്നാൽ 1930കളോടുകൂടി ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. കേരളീയ ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ ചെറുകഥകളിൽ അവതരിപ്പിക്കുന്ന രീതി വികസിച്ചു വന്നു. അതിന് പ്രേരണ നൽകുന്ന സാമൂഹ്യ സാഹചര്യങ്ങളുമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിൻ്റെ അഗ്നി ജ്വലിച്ചു നിന്ന ഊഷ്മളമായ അന്തരീക്ഷമായിരുന്നു അത്. തൊഴിലാളികളുടെ സമരങ്ങൾ, ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള സമരങ്ങൾ, ഇങ്ങനെ പല മുഖങ്ങളിലായിട്ട് മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കേരളം മൂന്നായും മുറിഞ്ഞുകിടന്ന കാലമായിരുന്നു അത്. രണ്ട് പ്രദേശങ്ങൾ, തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ, മലബാർ പ്രദേശം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ. ഈ അവസ്ഥകളെല്ലാം മലയാളിയുടെ നിരന്തരമായ ചോദ്യം ചെയ്യലിന് വിധേയമായി. കേരളം എന്നൊരു പ്രദേശത്തെ രൂപപ്പെടുത്തുക, മലയാളി ജീവിതത്തിൻ്റെ സവിശേഷ മുഖങ്ങളെ ചിത്രീകരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല ലക്ഷ്യങ്ങൾ അക്കാലത്തെ സാഹിത്യരചനകൾക്കുണ്ടായിരുന്നു. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുക മാത്രമല്ല, വരുംകാല ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് മാത്രമല്ല, വരുംകാലത്ത് അതെങ്ങനെയായിത്തീരണം എന്നുള്ള ചില പ്രതീക്ഷകൾ കൂടി അക്കാലത്തെ സാഹിത്യരചനകളിൽ നമുക്ക് കാണാൻ കഴിയും. 1950കളാകുമ്പോഴേക്കും സ്വാതന്ത്ര്യം ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു, പ്രതീക്ഷകൾ പലതും പൂവണിഞ്ഞില്ല. അത്തരം ഘട്ടത്തിൽ മനുഷ്യൻ കൂടുതൽ അന്തർമുഖനാവുകയാണ്. അവൻ്റെ ആന്തരിക ജീവിതത്തെ ചിത്രീകരിക്കുന്ന രചനകൾ അക്കാലത്ത് വന്നു തുടങ്ങി. പിന്നീട് ഒരു പതിറ്റാണ്ടുകൂടെ കഴിയുമ്പോൾ മലയാളത്തിലെ മിക്കവാറും എല്ലാ സാഹിത്യ വിഭാഗങ്ങളിലും വലിയ ചലനമുണ്ടാക്കിയ ആധുനികതാ പ്രസ്ഥാനത്തിൻ്റെ രംഗപ്രവേശമായി. അസ്തിത്വവാദം പോലെയുള്ള ആശയ സംഹിതകൾ അക്കാലത്തെ എഴുത്തുകാരെ വലിയ തോതിൽ പ്രചോദിപ്പിച്ചു. പിന്നീട് കുറേ കൂടി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1980കളാകുമ്പോഴേക്കും പിൽക്കാലത്ത് ഉത്തരാധുനികത എന്ന് വ്യവഹരിച്ച ആശയ സംഹിതകളും അതിൻ്റെ ആവിഷ്കാരങ്ങളായ കഥകളും ഇതര രചനകളും ഒക്കെ മലയാളത്തിലുണ്ടായി. അത് കഴിഞ്ഞ് ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകമാകുമ്പോഴേക്കും ലോകമാകെ വലിയ പരിവർത്തനം ഉണ്ടായ ഒരു ഘട്ടമാണ്. ആ ഘട്ടമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിലും ഒരു ആഗോള സാമ്പത്തിക ശക്തികൾക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയിരുന്നു. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തെയും സമൂഹത്തിൻ്റെ ഉൽപ്പന്നമായ സാഹിത്യത്തെയും നിർണയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിൻ്റെ എല്ലാം അടയാളങ്ങൾ നമ്മുടെ രചനകളിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുള്ള കാലഘട്ടത്തിലെ മലയാള ചെറുകഥയുടെ ആവിഷ്കാരങ്ങളിലെല്ലാം ഇത്തരം സാമൂഹികവും സാംസ്കാരികവുമായ ആശയാന്തരീക്ഷം വലിയ പ്രേരണയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടയാളങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായ കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. ആ ഘട്ടം മുതൽ മലയാള ചെറുകഥയിൽ പ്രകടമായ എന്തെല്ലാം സവിശേഷതകളാണ് എന്നുള്ള കാര്യമാണ് നമ്മുടെ ആലോചനാ വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിജീവനത്തിന് വേണ്ടി വലിയ യാതനകൾ അനുഭവിക്കുന്നു എന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. പഴയതുപോലെയുള്ള ഭൗതികാന്തരീക്ഷം ത്തിലെ പല യാതനകളും കുറഞ്ഞു പോയെങ്കിലും മറിച്ച് അധികാരശക്തികൾ കൂടുതലായിട്ട് ജനതയുടെ മേൽ അവരുടെ ആധിപത്യം പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമായിട്ട് ഈ കാലം മാറി. മൂലധന ശക്തികളാണ് ലോകത്തെ ഭരിക്കുന്നത്. പലപ്പോഴും രാഷ്ട്രീയ അധികാരം പോലും അവരുടെ ചില ഉപകരണങ്ങളായിട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വലിയ ഉണർവുണ്ടായി. പഴയ ജന്മിത്തത്തിൻ്റെയും പഴയ ഫ്യൂഡൽ മൂല്യങ്ങളുടെയും സ്ഥാനത്ത് പുതിയൊരു ജനാധിപത്യ ബോധവും പുതിയ ഒരു സാംസ്കാരിക അന്തരീക്ഷവും വളർന്നു വന്നു. പുരോഗമന രാഷ്ട്രീയം അതിന് വലിയ ഒരു പ്രേരണയായി തീർന്നു. അന്ന് മനുഷ്യൻ എന്ന സങ്കല്പത്തിന് വലിയൊരു വില ഉണ്ടായിത്തീർന്നു. മനുഷ്യൻ ആണ് എല്ലാറ്റിൻ്റെയും
ആധാരമായിട്ടുള്ള

ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് മാറി എന്നുള്ളതാണ് പിൽക്കാലത്ത് വന്നൊരു മാറ്റം. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ആധിപത്യ ശക്തിയുള്ള ആളുകൾ മൂലധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. മറ്റ് മനുഷ്യരല്ല, അവൻ്റെ ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ അവന് ചവിട്ടിത്തേക്കാനുള്ള വെറും ഞാഞ്ഞൂലുകളാണ് എന്നൊരവബോധം രൂപപ്പെട്ടു വന്നു. ഈ ഘട്ടത്തിൽ പലതരത്തിൽ മനുഷ്യൻ തൻ്റെ അതിജീവനത്തിന് വേണ്ടി പോരാടേണ്ട സാഹചര്യമുണ്ടായി. മണ്ണ്, ജലം, ഭൂമി, പ്രകൃതിയിലെ ഇതര വിഭവങ്ങൾ, ഇതെല്ലാം ഇത്തരം ശക്തികൾ ചൂഷണം ചെയ്യുകയാണ്. അവിടെയാണ് അതിനെല്ലാം വേണ്ടി മനുഷ്യൻ പോരാടാൻ തുടങ്ങിയത്. ശ്വാസം കിട്ടാതെ പിടയുന്ന മനുഷ്യർ, വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന മനുഷ്യർ, കൂരകൾ കിട്ടാതെ പ്രയാസപ്പെടുന്ന മനുഷ്യർ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ ഒരുപാട് ഗുണങ്ങൾ വലിയ വികസനത്തിനിടയിലും നമ്മുടെ ലോകത്ത് ഉണ്ടായി എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. അതുപോലെ വേരുകളറ്റ് അന്യദേശങ്ങളിലേക്ക് പോകേണ്ടി വന്നവർ, പക്ഷെ അങ്ങനെ അല്ലാതെ യുദ്ധങ്ങൾ കൊണ്ടും വംശീയമായ പോരാട്ടങ്ങൾ കൊണ്ടും രക്ഷയില്ലാതെ സ്വന്തം നാട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട്. ഇവരെല്ലാം ആണ് വാസ്തവത്തിൽ ലോകത്തിൻ്റെ സത്യം എന്ന് നമ്മുടെ എഴുത്തുകാർ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ കാൽനൂറ്റാണ്ട്. ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ ചലനങ്ങൾ, അവൻ്റെ പോരാട്ടങ്ങൾ, അവൻ്റെ യാതനകൾ, ഇതൊക്കെ അപ്പോൾ നമുക്കറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകമെത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വലിയ തോതിൽ ലോകത്തെ ഒന്നാക്കി തീർത്തു. ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടാകുന്ന ഏത് ചലനവും ആ നിമിഷം തന്നെ മറ്റുള്ളവർക്കറിയാവുന്ന സാഹചര്യമുണ്ടായി. റേഷൻ കാർഡുകളേക്കാൾ കൂടുതൽ സിം കാർഡുകളുള്ള ഒരു അന്തരീക്ഷത്തിലാണ്, ഒരവസ്ഥയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആ അങ്ങനെയുള്ള ഒരു പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ നാം നേരിട്ട് ഇടപഴകുന്ന ആളുകളേക്കാൾ എത്രയോ ആളുകളുമായിട്ട്, എത്രയോ കാര്യങ്ങളുമായിട്ട് നമ്മൾ നെറ്റ് വഴി ഈ ലോകത്തിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിനെ അതിവർത്തിക്കുന്ന ഒരു പ്രതീതി ജീവിതം, വെർച്വൽ ജീവിതം ഓരോ മനുഷ്യനെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം പലതരം അവസ്ഥകളിലൂടെയാണ് ഇന്ന് മനുഷ്യർ കടന്നു പോകുന്നത്. മുൻകാലങ്ങളിൽ ഇല്ലാതിരുന്ന ചില ഊന്നലുകൾ ഇപ്പോഴത്തെ സാഹിത്യ രചനകളിൽ കാണാനുണ്ട്, പ്രധാനമായും ഫിക്ഷനിൽ. അതിലെ തന്നെ വൈവിധ്യമുള്ള ഒരു ലോകമായ ചെറുകഥയിൽ, അതൊന്ന് ലിംഗപദവിയെ സംബന്ധിച്ചുള്ള സമകാലിക യാഥാർത്ഥ്യങ്ങളാണ്. സ്ത്രീ പുരുഷനൊപ്പം തുല്യതയുള്ള, പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് എന്ന ബോധം സ്ത്രീ സമൂഹത്തിൽ രൂപപ്പെട്ടത് വളരെ ശക്തമായ ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. മലയാള സാഹിത്യത്തിൽ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ 2 ദശകങ്ങളിലാണ് അത്തരത്തിലുള്ള വലിയൊരു മാറ്റമുണ്ടായത്. അതിൻ്റെ തുടർച്ച ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു വസ്തുതയ്ക്കപ്പുറത്തേക്ക് ലിംഗപരമായ ഇതര വിഭാഗങ്ങളിലും പെട്ട ഭിന്ന ലൈംഗികതയുള്ളവർ, ലൈംഗിക പരിവർത്തനങ്ങൾ സംഭവിച്ചവർ, സ്വവർഗ ലൈംഗികത പുലർത്തുന്നവർ, ഇങ്ങനെ പല വിധാനങ്ങളിൽപ്പെട്ട ആളുകളുടെ ഒരു സാങ്കത്യം, അവരുടെ ജീവിതത്തിൻ്റെ സ്വത്വബോധം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിയിരിക്കുന്നു. സർക്കാർ തലത്തിൽ പോലും അവരെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സാഹിത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ സാഹിത്യത്തിലേക്ക് സൂക്ഷ്മ രാഷ്ട്രീയമായിട്ട് കടന്നു വരുന്നുണ്ട്. അതുപോലെയുള്ള മറ്റൊരു കാര്യം പ്രാദേശികമായ ചെറിയ ചെറിയ ഇടങ്ങൾക്ക് കിട്ടിയ പ്രാധാന്യമാണ്. മുമ്പ് സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ ഇടം കിട്ടാതിരുന്ന പല പ്രദേശങ്ങളും അവിടുത്തെ ജീവിതാവസ്ഥകളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഇന്ന് നമ്മുടെ കഥാസാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. മലയോര പ്രദേശങ്ങൾ, കടൽത്തീര ജീവിതം, അതുപോലെ നമ്മുടെ ഇതര ഭാഷാ സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലെ ജീവിതം, ഇതൊക്കെ നമ്മുടെ കഥകൾക്ക് ഇന്ന് സൂക്ഷ്മമായ വിഷയമായി തീരുന്നുണ്ട്. അതുപോലെ അതത് പ്രദേശങ്ങളിലെ പ്രത്യേകമായ ഭാഷാഭേദങ്ങൾ, സംഭാഷണത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതത് പ്രദേശങ്ങളുടെ മിത്തുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കഥയിലേക്ക് സന്നിവേശിക്കപ്പെടുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ചെറുകഥാസാഹിത്യം അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം കൊണ്ട് കൂടുതൽ പ്രതിരോധ സജ്ജമായി തീർന്നിരിക്കുന്നു എന്നതാണ് ആ യാഥാർത്ഥ്യം. അതുകൊണ്ട് പഴയ രീതിയിലല്ല, ഒരു പുതിയ രീതിയിൽ, മുമ്പ് നമ്മുടെ പുരോഗമന സാഹിത്യകാലത്തും മറ്റും കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യാവസ്ഥയുടെ സൂക്ഷ്മ പ്രതിരോധങ്ങളെ ശക്തമായി അവതരിപ്പിക്കുന്ന രചനകൾ പലതും നമ്മുടെ കഥാസാഹിത്യത്തിൽ ഇന്ന് കാണുന്നു.

0: നമ്മുടെ കഥാകൃത്തുക്കൾ സാക്ഷാത്കരിക്കുന്നു. പൊതുവിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം ചെറുകഥയുടെ ദൈർഘ്യത്തിന് വന്നിരിക്കുന്ന ഒരു വർധനവാണ്. നേരത്തെ ആണെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ 4-5 പേജിൽ അല്ലെങ്കിൽ 7-8 പേജിൽ ഒതുങ്ങുന്നതായിരുന്നു മലയാളത്തിലെ ഒരു ചെറുകഥ. ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളോടുകൂടി അതിനൊരു മാറ്റം വരുന്നു. പൊതുവെ കഥകൾക്ക് ദൈർഘ്യം കൂടുതലായിട്ടുള്ള ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ വളരെ ചെറിയ ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള വളരെ ചെറിയ കഥകളുണ്ടാകുന്നു. എന്തായാലും ഈ രചനകളെല്ലാം തന്നെ ആത്യന്തികമായിട്ട് ജീവിതത്തിലേക്ക് ഉൾക്കാഴ്ച പകരുന്ന ശക്തമായ രചനകൾ എന്ന നിലയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. ഇത് മുഖ്യധാരയിലെ അച്ചടി മാധ്യമത്തിലൂടെ വരുന്ന കഥകളെ മുൻനിർത്തിയുള്ള ഒരു നിരീക്ഷണമാണ്. ഇതേപോലെ തന്നെ വളരെ വലിയ ഒരു ലോകമാണ് വാസ്തവത്തിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ. അവിടെയും കഥകളും കവിതകളും ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അത് വലിയ തോതിൽ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട്. പക്ഷെ അവിടെ ആദ്യ വായനയിൽ ഒരു അഭിപ്രായം രൂപപ്പെടുത്തി അതിനെക്കുറിച്ച് കൊള്ളാം അല്ലെങ്കിൽ അതിനൊരു മിക്കവാറും എല്ലാവരും ലൈക്ക് പറയുന്ന ഒരു രീതിയാണുള്ളത്. അങ്ങനെയുള്ള രചനകളിൽ നിന്ന് ഭിന്നമായിട്ട് അത് അതിൻ്റെ ക്ഷണികത കൊണ്ട് പലപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഒരു ചലനം സൃഷ്ടിക്കുമെന്നല്ലാതെ കഥാസാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. മറിച്ച് നമ്മുടെ ചെറുകഥ അതിൻ്റെ ബഹുമുഖമായ സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ട് വളരെ ശക്തമായി അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം ആവിഷ്കരിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ചയാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 25 വർഷം കഴിയുമ്പോൾ കാണുന്നത്. ഇത്തരമൊരു പ്രഭാഷണത്തിൽ സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പേര് പറയുകയും അവരുടെ കൃതികളെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത്. വാസ്തവത്തിൽ വളരെയേറെ എഴുത്തുകാർ, പല തലമുറകളിൽപ്പെട്ടവർ, ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിന് മുമ്പ് തന്നെ എഴുത്തിൻ്റെ രംഗത്ത് ശക്തമായ സാന്നിധ്യം പ്രകടമാക്കിയ നമ്മുടെ ഏറ്റവും മുതിർന്ന കഥാകൃത്ത് മുതൽ ഈ സമീപ വർഷങ്ങളിൽ ബാലപംക്തികളിൽ കൂടിയും അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള കഥാമത്സരങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്ന് തങ്ങളുടെ ചെറിയ ഒച്ച വേറിട്ട് കേൾപ്പിച്ച ഈ കൗമാരക്കാർ വരെയുള്ള വലിയ ഒരു വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വം പ്രകടിപ്പിച്ചു കഴിഞ്ഞവരും പ്രകടിപ്പിക്കാൻ ശേഷിയുള്ളവരുമായിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ രംഗപ്രവേശം ചെയ്ത ഒട്ടേറെ കഥാകൃത്തുകൾ മലയാളത്തിൽ സജീവമായിട്ട് വർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാമാന്യവൽക്കരണത്തിന് മുതിർന്നത് എന്നുകൂടി ക്ഷമാപണത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ.
1: 21-ാം നൂറ്റാണ്ടിലെ മലയാള ചെറുകഥ. നിരൂപകനും എഴുത്തുകാരനും അധ്യാപകനും പ്രഭാഷകനുമായ ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി കാണാതായ കപ്പൽ, സി അനൂപ് എഴുതി അവതരിപ്പിച്ച കഥ.
2: തുറമുഖത്തുനിന്നും കപ്പൽ പുറപ്പെട്ടത് അന്ന് നേരം പുലരുന്നതിന് തൊട്ട് മുമ്പാണ്. മഞ്ഞുമറ നീക്കി സൂര്യൻ ഉദിച്ചു വന്നപ്പോഴേക്കും കപ്പൽ കര കാണാത്തത്ര ദൂരത്തെത്തിയിരുന്നു. ഒരു കടൽക്കാക്ക പറന്നുവന്ന് പതിവില്ലാത്ത രീതിയിൽ ശബ്ദമുണ്ടാക്കിയ ശേഷം ആഴത്തിലേക്ക് ചിറക് വിരിച്ചു. മഞ്ഞിന്റെ തിളക്കം അതിന്റെ ചിറകിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഇളം ചുവപ്പ് വെളിച്ചം വീണ് കടൽ തിളങ്ങി. അടുത്തെങ്ങും തിരയിളക്കമോ മത്സ്യങ്ങളുടെ ചാട്ടുളി പായലോ കാണാനുണ്ടായിരുന്നില്ല. കപ്പിത്താൻ തുറമുഖത്തെത്തുമ്പോഴേക്കും ശാന്തമായ കടലിലൂടെ കപ്പൽ കാണാദൂരത്തെത്തിക്കഴിഞ്ഞിരുന്നു. അത്ഭുതത്തോടെ അയാൾ നോക്കി നിൽക്കുമ്പോൾ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ മുന്നിലേക്ക് ഒരാൾ ഓടി വന്നു. അയാളുടെ ചുമലിലെ വലയിലേക്കും എളിയിലെ പേനാക്കത്തിയിലേക്കും കപ്പിത്താൻ നോക്കി. ജഹാംഗീർ ചിരിക്കാൻ ശ്രമിച്ചു. രാത്രിയിൽ കരതൊടാതെത്തുന്ന മത്സ്യങ്ങളെ പേനാക്കത്തി കൊണ്ട് കുത്തിയെടുക്കുന്ന ജഹാംഗീറിന് മുന്നിൽ പ്രഭാതമെത്തുമ്പോഴേക്കും ഒരു മീൻകുന്ന് ഉയർന്നിട്ടുണ്ടാകും. തുറമുഖവും ബീച്ചും മത്സ്യകന്യകയുടെ പ്രതിമയും കാണാനെത്തുന്നവർക്ക് പലതരം മത്സ്യങ്ങൾ ചുട്ടും ഇലയിൽ വാട്ടിവറുത്തും വെളിച്ചെണ്ണയിൽ മുരിച്ചും നൽകുന്നതിനാണ് ജഹാംഗീറിന്റെ പകൽ. രാത്രി തുടങ്ങി അധികമാകും മുമ്പ് അയാൾ കത്തിയുടെ മൂർച്ച കൂട്ടി കുഞ്ഞു ടോർച്ചുമായി കടലേറ്റത്തിന്റെയും ഇറക്കത്തിന്റെയും അരികുപറ്റി നടക്കാൻ തുടങ്ങും. ഒരിക്കലും ഉറങ്ങാത്ത ജഹാംഗീർ ഈ തുറമുഖം വിട്ട് മറ്റെവിടേക്കും ഇക്കാലങ്ങൾക്കിടയിൽ പോയിട്ടില്ല. കടലേറ്റം വന്നാലും കൊടുങ്കാറ്റ് വന്നാലും മറ്റൊരു സുരക്ഷിതത്വത്തിലേക്ക് അയാൾ പോകാൻ കൂട്ടാക്കിയിട്ടുമില്ല. തന്നെ വന്ന് പുതപ്പിക്കാൻ മരണം ഈ കടൽക്കരയിൽ എവിടെയോ ഒരു പുതപ്പ് വിരിച്ചിട്ടുണ്ടെന്നാണ് അയാൾ പറയാറ്. ചില രാത്രികളിൽ മരണം തന്റെ അരികെ വന്നിരിക്കാറുണ്ടെന്നും സ്നേഹത്തോടെ ഒട്ടിക്കിടക്കാറുണ്ടെന്നും പറയുമ്പോൾ ജഹാംഗീർ ഒരു കുട്ടിയെപ്പോലെയാകും സംസാരിക്കുക. ഉൾക്കടലിലേക്ക് നീങ്ങി തുടങ്ങിയ കപ്പലിലേക്ക് അത്ഭുതത്തോടെ വീണ്ടും നോക്കി നിന്ന കപ്പിത്താനോട് ജഹാംഗീർ താൻ കണ്ട അത്ഭുതകരമായ ആ കാഴ്ചയെക്കുറിച്ച് പറയാൻ തുടങ്ങി. ജലത്തിലേക്ക് ആദ്യം നേരിയൊരു ചലനമാണ് കണ്ടത്. ഓളച്ചുറ്റായിരിക്കുമെന്ന് കരുതി മുന്നോട്ട് നടക്കുമ്പോഴാണ് കപ്പൽ പതുക്കെ ഇടതുവശം

0: തിരിഞ്ഞ് അനങ്ങാൻ തുടങ്ങിയത്. പുറപ്പെടാനുള്ള നേരമായിട്ടില്ലല്ലോ എന്ന് തോന്നി. ആകാശത്തേക്ക് നോക്കി നിന്ന ജഹാംഗീർ കണ്ണുകളടച്ച് നിന്നു. നെറ്റി ഒന്ന് ചൊറിഞ്ഞു തിരിയുമ്പോഴേക്കും കപ്പൽ വേഗത പ്രാപിച്ചു തുടങ്ങിയിരുന്നു. അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരാൾ കൂടി കപ്പിത്താൻ അരികെയെത്തി. റൊസാരിയോ, എല്ലാ യാത്രകളിലും കപ്പിത്താനൊപ്പം അയാളുണ്ടാകും. തൻ്റെ കടൽയാത്രകളിൽ നിശബ്ദതയുടെ ആവരണം പൊട്ടിച്ചുവിടാറുള്ള റൊസാരിയോ അന്നും പതിവ് പോലെ കപ്പലിൽ പുറപ്പെടാനെത്തിയതാണ്. അപ്പോഴാണ് കരവിട്ട് കടലിലേക്ക് പോകാൻ തുടങ്ങിയ കപ്പൽ കാണുന്നത്. അപ്പോൾ ഏകാന്തമായ ആകാശത്ത് ഒരു പരുന്ത് താഴ്ന്നു പറക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുണ്ടിൽ കിടന്ന് പുളയുന്ന ഒരു ഞണ്ട്. എന്തു പറയണമെന്നറിയാതെ അവർ പകച്ചു നിന്ന് പരസ്പരം നോക്കി. അത്ഭുതങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരാൻ തുടങ്ങിയ നാളുകളെക്കുറിച്ച് അവർ ഓർക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം പുലർന്നപ്പോൾ മുതൽ തുറമുഖം വിജനമായി മാറുകയായിരുന്നു. അത്രനാളും കാളം മുഴക്കുന്ന കപ്പലുകളും ഐലസ വിളികളും ആരവും നിറഞ്ഞ ചുറ്റുവട്ടത്ത് ഭയത്തിൻ്റെ ഒരു കയർ സർപ്പരൂപത്തിൽ വന്നു വീണു. മുഖാവരണം ധരിച്ച മനുഷ്യർ പരസ്പരം ഭീതിയോടെ നോക്കി നിൽക്കാൻ തുടങ്ങി. ഒരാൾ തൊട്ട മീൻ മറ്റൊരാൾ തൊട്ടു നോക്കാതെയായി. പങ്കായങ്ങളിൽ ചിതൽ മേഘമാരംഭിച്ചു. ഉറുമ്പുകൾ കൂനകളായി നടവഴികളിൽ നിറഞ്ഞു. ഇടയ്ക്കിടെ കൂട്ടമായി പറന്നെത്തിയ കടൽക്കാക്കകൾ കരയിൽ അടിഞ്ഞുകൂടിയ ചെറുമത്സ്യങ്ങളെ കൊത്തിയെടുത്ത് പറക്കുമ്പോൾ അവയുടെ ചിറകടിയിലും ഭയം മുറുകിക്കൊണ്ടിരുന്നു. ഒരു രാത്രി പുലർന്നപ്പോൾ മുതൽ തുറമുഖത്തേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളുടെ നീണ്ട നിര ഇല്ലാതായി. മീനും സുഗന്ധവ്യഞ്ജനങ്ങളും കടഞ്ഞ മര ഉരുപ്പിടികളും കയറ്റിക്കൊണ്ടുപോയ ലോറികൾ വഴിവക്കിൽ അനാഥമായി നിരന്നു കിടന്നു. ചീഞ്ഞ മത്സ്യങ്ങളുടെ ഗന്ധം ചുറ്റുവട്ടങ്ങളിൽ കുമിഞ്ഞു. വീടുകളിൽ നിന്നും പുറത്തിറങ്ങി വന്നവർ പാചകപാത്രങ്ങൾ കൊട്ടി ഭയത്തിൻ്റെ വസൂരി വടുക്കൾ മായ്ക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും മുടങ്ങാതെ തുറമുഖത്ത് ചുറ്റി നടന്നത് 3 പേർ മാത്രമാണ്. കപ്പിത്താനും റൊസാരിയോയും ജഹാംഗീറും. തലേന്ന് രാത്രി കപ്പൽ കരയോടടുപ്പിച്ചു കഴിഞ്ഞ് റൊസാരിയോ പിടയ്ക്കുന്ന മത്സ്യങ്ങളുടെ കൂട ജഹാംഗീറിനെ ഏൽപ്പിച്ചതാണ്. കപ്പിത്താൻ മുറിയിലെത്തി മേല് കഴുകുമ്പോഴേക്കും വറുത്ത മീനും ചുട്ടെടുത്ത ഗോതമ്പ് റൊട്ടിയുമായി എത്താമെന്ന് വാക്കുകൊടുത്തിട്ടാണ് ജഹാംഗീർ തിടുക്കത്തിൽ നടന്നത്. താൻ അന്ന് രാത്രിയിലേക്ക് വേണ്ട ചില ആഹാരപദാർത്ഥങ്ങൾ കപ്പിത്താൻ്റെ മുറിയുടെ മുന്നിലെ ഫൗണ്ടൻ്റെ പിന്നിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന കാര്യം ജഹാംഗീറിനെ റൊസാരിയോ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലഹരിയുടെ തൂവലില്ലാതെ തന്നെ വിസ്മയത്തിൻ്റെ ആകാശം ചുറ്റിവരാൻ തനിക്കറിയാമെന്ന ഭാവത്തിൽ ഒന്ന് ചിരിച്ച ശേഷം ജഹാംഗീർ അടുപ്പു കത്തിക്കാനുള്ള കരിയുമായി തിടുക്കത്തിൽ നടന്നു. തീ കാഞ്ഞു തുടങ്ങിയതോടെ തണുപ്പിൻ്റെ അലകൾ വിട്ടകന്നു. കപ്പിത്താൻ തൻ്റെ അനുമതിയില്ലാതെ സ്വയം കടൽയാത്ര പുറപ്പെട്ട കപ്പലിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നു. തൻ്റെ ജീവിതത്തിൽ കൺകണ്ട ദൈവമായ കപ്പിത്താൻ്റെ സങ്കടം കണ്ട് റൊസാരിയോയുടെ ഉള്ളു പിടച്ചു. തീക്കായലിനൊപ്പം തൊട്ടടുത്ത് കൂട്ടിയ കല്ലടുപ്പിൽ മുരിഞ്ഞു പൊങ്ങിയ വിവിധതരം മത്സ്യങ്ങളുടെ മണം അവിടെ മാകെ നിറഞ്ഞു. മനുഷ്യർ അപ്രത്യക്ഷരായ കടലോരത്ത് കാലങ്ങളായി കാണാറുള്ള റൊസാരിയോ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി. ലഹരിയുടെ കൊതുമ്പിൽ തൂങ്ങി നിന്ന അയാൾ കപ്പിത്താൻ്റെ കരൽ പൊടിയുന്നത് കേൾക്കാനാകുന്നുണ്ടെന്നും കാണാതായ കപ്പൽ തിരഞ്ഞ് ഏതു നിമിഷവും കപ്പിത്താൻ കടൽത്തിരയിലേക്ക് പായുമെന്നും ഭയക്കുന്നുണ്ടായിരുന്നു. കര തൊട്ടുനിന്ന കപ്പൽ കടലാഴത്തിലേക്ക് സ്വയം സഞ്ചരിച്ചതാണെന്ന് 3 പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. 2 പേർ ആധിയോടെ കപ്പിത്താൻ അടുപ്പിൽ ചൂടിലേക്ക് തീ കായാനെത്തുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. മുറിയിൽ വെരുകിനെ പോലെ നടക്കുന്ന കപ്പിത്താനെ പുറത്തുനിന്ന് നോക്കിയ റൊസാരിയോ ജഹാംഗീറിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. സാധാരണ ഈ നേരത്താണ് കപ്പൽ തീരത്തോടടുക്കുന്നത്. അത് കഴിഞ്ഞ് അധിക നേരമാകും മുമ്പ് കപ്പിത്താനും റൊസാരിയോയും താമസ്ഥലത്തെത്തും. കുളിച്ച് വസ്ത്രം മാറി വന്നാൽ 1.5 മണിക്കൂർ തീകായലും ചൂടിൻ തുടലുമൊക്കെയായി കഴിയും. അതാണ് പതിവ് രാക്കൂട്ട്. തലേന്ന് കടൽയാത്രയ്ക്കിടയിൽ വല്ലാത്തൊരു വിമിഷ്ടം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നത് പോലെ കപ്പിത്താന് തോന്നിയിരുന്നു. നീലാകാശത്തിന് ചുവട്ടിലെ ക്ഷോഭിച്ച കടൽ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴൊന്നും റൊസാരിയോ ചില ദിവസങ്ങളിൽ യാതൊരു കളിതമാശയും പറയില്ല. അങ്ങനെയുള്ള സായാഹ്നങ്ങളിൽ കരയിലെത്തി സ്വയം അയഞ്ഞു വരും വരെ ജഹാംഗീറും കപ്പിത്താനോട് അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കാൻ ശ്രമിക്കാറില്ല. അങ്ങനെ മറ്റുള്ളവരുടെ ചുമലോട് ചേർന്ന് നിൽക്കുന്ന പ്രകൃതമായിരുന്നില്ല കപ്പിത്താൻ്റേത്. എപ്പോഴും ഒരു കയ്യകലം ദൂരത്തായിരുന്നു അയാളുടെ ശരീരവും മനസ്സും. എപ്പോഴെങ്കിലും തൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ചിലത് സംഭവിക്കുമെന്ന് കപ്പിത്താൻ വിശ്വസിച്ചു. വർഷങ്ങളായി കടലിൻ്റെ ഹൃദയത്തിലൂടെ സഞ്ചരിക്കുന്നതായിരുന്നു കപ്പിത്താൻ്റെ ദിനചര്യ. അല്ലാത്ത ദിവസങ്ങളിൽ ഭാരമുള്ളതെന്തോ ഒന്ന് തൻ്റെ ചുമലിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെന്ന ഭാവമായിരുന്നു അയാളുടേത്. കപ്പലോട്ട് നേരത്ത് മറ്റൊരാളായി മാറുന്ന കപ്പിത്താനെയാണ് റൊസാരിയോ എപ്പോഴും കണ്ടിട്ടുള്ളത്. ആ നേരങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങളും ഉണർന്ന് അന്യഗ്രഹത്തിൽ നിന്നും പൊടുന്നിനെ ഭൂമിയിലേക്ക് പൊട്ടിവീണ ഒരാളെപ്പോലെയാണ് അയാൾ. കടൽ ചുരുക്കിലും ശാന്തതയിലും കപ്പിത്താൻ ഭൂമിയിൽ നിന്നും തെല്ലുയർന്നു നിൽക്കുന്നതായി റൊസാരിയോയ്ക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ചിറകുവിടർത്തി പറക്കുന്നതായും. റൊസാരിയോയും ജഹാംഗീറും വിറകുകൊള്ളികൾ അടുക്കി വെച്ചുകൊണ്ടിരിക്കെ കപ്പിത്താൻ പതിവില്ലാതെ വേഗതയിൽ പടവുകളിറങ്ങി മുറ്റത്തേക്ക് വന്നു. നമുക്ക് പുറപ്പെടാം. ഈ രാത്രി പുലരും മുമ്പ് എനിക്ക് എന്റെ കപ്പൽ കണ്ടെത്തണം. കപ്പിത്താൻ മുന്നോട്ട് നടന്നു. റൊസാരിയോ ജഹാംഗീറിനെ നോക്കി. അവർ കണ്ടതാണ് സ്വയം പാത വരഞ്ഞ് കപ്പൽ ഉൾക്കടലിലേക്കുള്ള നീണ്ട പാതയിലൂടെ അകന്നു പോകുന്നത്. കപ്പിത്താനില്ലാത്ത കപ്പലിന്റെ വിധി എന്താവുമെന്ന ആകുലതയൊന്നും അപ്പോൾ തോന്നിയില്ല. എന്നും പുറപ്പെടുന്ന സമയത്ത് കപ്പിത്താൻ തുറമുഖത്തെത്തുമെന്നും കടൽക്കാറ്റിനൊപ്പം നടന്ന് കപ്പലിൽ പ്രവേശിച്ചിട്ടുണ്ടാകുമെന്നുമൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെയൊന്നുമല്ല സംഭവിച്ചതെന്നും കപ്പൽ സ്വയം വേഗമാർജിക്കുകയും കാറ്റിന്റെ ഗതിക്കൊപ്പം സഞ്ചരിക്കുകയുമായിരുന്നു. കപ്പിത്താൻ കടലിലേക്ക് നടന്നു, ഒപ്പം റൊസാരിയോയും ജഹാംഗീറും. കടൽ തീരം വിജനമായിരുന്നു. കപ്പിത്താനൊപ്പം പുറപ്പെടുകയല്ലാതെ മറ്റു പോംവഴികളൊന്നും റൊസാരിയോയ്ക്കും ജഹാംഗീറിനും മുന്നിൽ ഉണ്ടായിരുന്നില്ല. അവർ കപ്പിത്താന്റെ പിന്നാലെ നടന്നു. രാത്രി കടലിൽ നിലാവ് പരന്നുകിടന്നു. പതിവ് വഴിയിലൂടെ നടന്ന് കപ്പൽ കിടന്ന സ്ഥലത്തെത്തിയ കപ്പിത്താൻ തിരിഞ്ഞു നോക്കി. തന്റെ തൊട്ടരികെ നിശബ്ദരായി നിൽക്കുന്ന രണ്ടുപേർ, അതിലൊരാളെ കുരുതി കൊടുത്താൽ അപ്രത്യക്ഷമായ കപ്പൽ തിരികെ എത്തുമെന്നാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷയായ മാലാഹ പറഞ്ഞിരുന്നത്. ഇരുവരിൽ ആരെയാണ് കുരുതി കൊടുക്കേണ്ടതെന്ന കാര്യത്തിൽ തോന്നിയ സംശയത്തിനും മാലാഖ മറുപടി പറഞ്ഞു. നിനക്ക് അതിജീവനത്തിന് ആരെയാണ് അധികം ആശ്രയിക്കേണ്ടത്? അതുമാത്രമായിരിക്കണം വാളിന്റെ മൂർച്ച കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. കപ്പിത്താൻ ഇരമ്പി വന്ന തിരയിലേക്ക് നോക്കി നിന്നു. അകലെ നിന്നും കരയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പൽ അവിടേക്ക് നോക്കി നിൽക്കുന്ന റൊസാരിയോയും ജഹാംഗീറും. അവർക്ക് നേരെ കപ്പിത്താൻ നടന്നു. ഭൂമിയുടെ ആഴത്തിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു കേൾക്കാൻ തുടങ്ങി. സ്വന്തം ശരീരത്തോട് ചേർത്ത് ബന്ധിച്ചിരുന്ന വാൾ പുറത്തെടുത്ത കപ്പിത്താൻ റൊസാരിയോയുടെ രക്തം മണ്ണിൽ കട്ട പിടിച്ചു കിടക്കുന്നതും കൃഷ്ണമണികളിൽ ഉറുമ്പരിക്കുന്നതും കണ്ടു. തൊട്ടരികെ പരുന്തുകൾ വട്ടമിട്ടിരുന്ന് കൊത്തിയെടുക്കുന്ന ജഹാംഗീറിന്റെ ശരീരം. തോന്നലാണോ നേരാണോ മുന്നിലെ കാഴ്ചകളെന്ന് നിശ്ചയിക്കാനാവാതെ പകച്ചു നിന്ന കപ്പിത്താനരികെ വീണ്ടും മാലാഖ പ്രത്യക്ഷമായി. നിനക്കു വേണ്ടി കാത്തു നിൽക്കുന്നത് നിന്റെ നിഴൽ മാത്രം. അതിനൊപ്പം നടന്നു പോയിക്കൊള്ളുക. കഴിയുമെങ്കിൽ തിരിഞ്ഞു നോക്കാതിരിക്കുക. കപ്പിത്താൻ കടലോരം വിട്ടുമാറാതെ നടന്നു. അകന്നുപോയ കപ്പൽ എത്ര ദൂരം നടന്നിട്ടും കപ്പിത്താന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ തിരയിലേക്കിറങ്ങുമ്പോൾ കപ്പിത്താൻ മാലാഖ പറഞ്ഞത് മറന്ന് തിരിഞ്ഞു നോക്കി. മൂർച്ച തിളങ്ങുന്ന വാളുമായി പിന്തുടരുന്ന നിഴൽ ആരുടേതാണെന്ന് കപ്പിത്താന് തിരിച്ചറിയാനായില്ല. കാണാതായ കപ്പൽ കണ്ടെത്താനാവാതെ കപ്പിത്താൻ കടൽ മണത്തിലൂടെ നടക്കാൻ തുടങ്ങി.
1: കാണാതായ കപ്പൽ, സി അനൂപ് അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. രാജീവ് ആലിംഗലിന്റെ വരികൾക്ക് സ്വന്തം സംഗീതത്തിൽ MG ശ്രീകുമാറും ഒപ്പം നയനയും പാടിയ ഗാനം ചിത്രം ആമയും മുയലും.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്ക ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം

0: മോചനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൌരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജ്ജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ്ജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായി അദ്ദേഹം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കിയ വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ മറ്റന്നാൾ നടക്കും. വെള്ളിയാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുതിർന്ന അംഗവും അമ്പലപ്പുഴ MLA യുമായ ജി സുധാകരനാണ് പ്രോടേം സ്പീക്കർ. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ് കൺവീനർ. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവ് നായ്ക്കൾക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. ഡൽഹിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേൽക്കുന്നതും പേവിഷബാധ ഏൽക്കുന്നതും മാധ്യമങ്ങളിൽ വാർത്തയായതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം July 28 കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ഉത്തരവ്. പൊതുസ്ഥലങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വാക്സിനേഷനും വന്യീകരണത്തിനും ശേഷം വീണ്ടും തുറന്നുവിടരുതെന്ന് മുൻ ഉത്തരവ് പിൻവലിക്കാനും സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ നിധി പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ഒരു വർഷത്തിനിടെ പുടിൻ നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സന്ദർശനമാണിത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. 2026 ഹജ്ജിനുള്ള അവസാന വിമാനം കൊച്ചി എംബാർക്കേഷനിൽ നിന്നും ഇന്ന് പുലർച്ചെ ജിദ്ദയിലേക്ക് യാത്രയായി. 21 വിമാനങ്ങളിലായി ആകെ 8341 ഹാജിമാരാണ് കൊച്ചിയിൽ നിന്നും ഇത്തവണ യാത്ര പുറപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും 4519 പേരും കോഴിക്കോട് നിന്നും 968 പേരും ഉൾപ്പെടെ 13828 പേരാണ് സംസ്ഥാനത്തെ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹജ്ജിന് ഇതിനകം യാത്രയായത്. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഈ മാസം 25 നട വീണ്ടും തുറക്കുക. 26 പ്രതിഷ്ഠാദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. തൃശൂർ പാട്ടൂരായ്ക്കലിൽ പ്രവർത്തനം ആരംഭിച്ച അത്യാധുനിക ആധാർ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ നിർവഹിച്ചു. UIDAI നേരിട്ട് നടത്തുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇപ്പോൾ തൃശൂരിൽ തുറന്നിരിക്കുന്നത്. എറണാകുളത്താണ് ആദ്യത്തെ കേന്ദ്രമുള്ളത്. കോംഗോയിൽ എബോള രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. നിലവിൽ 131 മരണങ്ങളും 513 സംശയാസ്പദമായ കേസുകളും കോംഗോയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗബാധ അയൽരാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായാണ് വിവരം. കോംഗോയിലെയും യുഗാണ്ടയിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ വർധന. ലിറ്ററിന് 90 പൈസ വീതമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കിടെ ഇത് 2 തവണയാണ് വില വർദ്ധിക്കുന്നത്. ഈ മാസം 15 പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിച്ചിരുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുഹമ്മദ് നസീയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജിലേബി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം ബിജിപാൽ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. സ്വപ്നങ്ങൾ കാണുവാനും ആ സ്വപ്നങ്ങൾക്ക് നിറം നൽകുവാനും എന്നും മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നത് ആകാശത്തിന്റെ നാനാവർണ്ണങ്ങളാണ്. നക്ഷത്രങ്ങൾ താരാട്ടുപാടുന്ന രാവിൽ വിജ്ഞാനങ്ങളുടെ വാനം ഒരു വിസ്മയ ലോകം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം? ഈ വിഷയത്തെ അടിസ്ഥാനമാക്കി തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: ആകാശ കാഴ്ചകൾ എന്നും മനുഷ്യനെ ആകർഷിച്ചിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവന്റെ ശ്രദ്ധ ആകർഷിച്ചതിൽ അത്ഭുതമില്ല. എന്നും കൃത്യസമയത്ത് കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണെന്നായിരുന്നു ആദി മനുഷ്യൻ വിചാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണ്? അതിന് അതിരുകളുണ്ടോ? അതിരുകളുണ്ടെങ്കിൽ അതിനും അപ്പുറത്തെന്താണ്? മനുഷ്യന്റെ അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ജ്യോതിശാസ്ത്രം. ആധുനിക കാലത്ത് ജ്യോതിശാസ്ത്ര പഠനം ഗൗരവമുള്ള പഠനശാഖയായി മാറിയിരിക്കുന്നു. അക്കാദമിക പഠനം ഒരു വശത്ത് നിൽക്കുമ്പോൾ വാനനിരീക്ഷണം ഏതൊരാൾക്കും ഒരു ഹോബിയായി ഏറ്റെടുക്കാവുന്ന പഠനമാണ്. ദിവസവും ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുകയും അത് ഒരു ബുക്കിൽ തീയതി അനുസരിച്ച് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ പഠനത്തിന്റെ ആദ്യവഴി. അറിയാവുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയും ചന്ദ്രനെയും ഒക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാം. പിന്നീട് പടിപടിയായി മറ്റ് നക്ഷത്രങ്ങളെ കണ്ടെത്തി അവയുടെ പേരുകളും ഹൃദിസ്ഥമാക്കി മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതാണ്. പത്രത്തിൽ ലഭ്യമായ സ്റ്റാർ മാപ്പുകളോ മൊബൈൽ ഫോണിൽ ലഭ്യമായ ആപ്പുകളും ഇതിന് സഹായകരമാകും. മൊബൈൽ ഫോൺ ആപ്പുകളായ സ്റ്റെലേറിയം മൊബൈൽ, സ്റ്റാർ വാക്ക്, സ്കൈ വ്യൂ, ISS ഡിറ്റക്ടർ തുടങ്ങിയവ ജ്യോതിശാസ്ത്ര പഠനത്തിന് മുതൽക്കൂട്ടാവുന്നതാണ്. ഓരോ ദിവസവും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിക്കുന്നവർക്ക് ആകാശം നോക്കി കൃത്യമായ സമയം കണ്ടെത്താനാവുന്നതാണ്. ഒറ്റപ്പെട്ട് കാട്ടിലകപ്പെട്ടാൽ മൊബൈൽ ഫോൺ സിഗ്നലുകൾ എല്ലായിടത്തും ലഭ്യമല്ലാതെ വരും.

അങ്ങനെ ഉള്ളവർക്കു പോലും ആകാശ നിരീക്ഷണം ദിക്കറിയാനും സമയമറിയാനും ഏറ്റവും ഉചിതമാണ്. സൂര്യനും 8 ഗ്രഹങ്ങളുമടങ്ങുന്ന സൗരയൂഥവും ആ സൗരയൂഥത്തിന്റെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ധൂമകേതുക്കളും പിന്നെ നമ്മുടെ പ്ലൂട്ടോയും സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൂര്യൻ ഉൾപ്പെടെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളടങ്ങുന്ന നക്ഷത്ര വ്യൂഹമാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗ അഥവാ മിൽക്കി വേ. തൊട്ടപ്പുറത്ത് അനേകം ഗാലക്സികൾ വീണ്ടുമുണ്ട്. ഇവയിലെല്ലാം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുമുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ ചിലവ മങ്ങിയതാണ്, ചിലവയ്ക്ക് നല്ല ശോഭയുണ്ട്. കൂടുതൽ ശോഭയുള്ള നക്ഷത്രങ്ങൾ കൂടുതൽ വലിയവയോ കൂടുതൽ പ്രകാശം പുറത്തുവിടുന്നവയോ ആകണമെന്നില്ല. അവ താരതമ്യേന അടുത്ത് സ്ഥിതി ചെയ്യുന്നവയായിരിക്കാം. നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണുള്ളത്. ഇത്രയും ദൂരത്തെ കിലോമീറ്റർ കൊണ്ട് അളക്കാൻ കഴിയില്ല. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം അഥവാ ലൈറ്റ് ഇയർ. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് എന്നളക്കുന്നത് പ്രകാശവർഷത്തിലാണ്. സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ആൽഫ സെന്റാറിയും ബീറ്റ സെന്റാറിയും. ഏകദേശം 4 പ്രകാശവർഷം അകലെയാണതുള്ളത്. അതായത് അവിടെ നിന്നൊരു പ്രകാശരശ്മി ഇവിടെ എത്താൻ 4 വർഷം വേണ്ടിവരും. ഇവിടെ നിന്നും ഒരു പ്രകാശവേഗത്തിൽ ഒരു മെസ്സേജ് അയച്ചാൽ പോലും അവിടെ അത് ലഭിക്കുവാൻ 4 വർഷം വേണ്ടിവരും. നക്ഷത്രങ്ങൾ എത്ര ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൽ പലതരം നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന പലതരം വികിരണങ്ങളെ നിരീക്ഷിച്ച് പഠിച്ചാണ് പ്രപഞ്ചത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത്. ക്വാസറുകൾ, പൾസാറുകൾ, ഭീമന്മാർ, കുള്ളന്മാർ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, തമോദ്വാരങ്ങൾ അഥവാ ബ്ലാക്ക് ഹോൾസ്, ഇരട്ട നക്ഷത്രങ്ങൾ, റേഡിയോ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ അനേകം ജ്യോതിർഗോളങ്ങളുണ്ട്. ഇവയൊന്നും ഭൂമിയെപ്പോലെ മണ്ണും ജലവും നിറഞ്ഞതല്ല എന്നും നമുക്കറിയാം. നക്ഷത്രങ്ങൾ മിക്കതും വാതകഗോളങ്ങളാണ്. സൂര്യൻ തന്നെ വലിയൊരു വാതകഗോളമാണ്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്ന ഈ വാതകഗോളത്തിൽ നിരന്തരം ഹൈഡ്രജൻ ഹീലിയമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജരൂപമാണ് സൗരോർജ്ജമായി നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ദ്രവ്യത്തെ ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ഫ്യൂഷൻ റിയാക്ടറാണ് സൂര്യൻ. ഇപ്രകാരം സൂര്യനിൽ ഹൈഡ്രജനെല്ലാം ഹീലിയമായി മാറിക്കൊണ്ടിരുന്നാൽ സൂര്യൻ എന്നെങ്കിലും മരിക്കില്ലേ? തീർച്ചയായിട്ടും ഒരു കാലത്ത് സൂര്യൻ ഇല്ലാതെയാവും. എന്നാൽ അതിന് സാധ്യതയുള്ളത് 100 കോടി വർഷത്തിനും അപ്പുറമാണ്. അതുവരെ ഈ ഭൂമിയിൽ നമുക്ക് സുഖമായി വാഴാം. ഏതാണ്ട് 10,000 കോടി കിലോമീറ്റർ വലിപ്പമുള്ള നമ്മുടെ ഗാലക്സി ആകെ കറങ്ങിക്കൊണ്ടിരിക്കുകയും മറ്റെല്ലാ ഗാലക്സികളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയുമാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനുമാനിക്കുന്നതിനേക്കാളിലും വലിപ്പമുണ്ട് ഈ പ്രപഞ്ചത്തിന്. ഗാലക്സികളിൽ നക്ഷത്രങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് നക്ഷത്രങ്ങളിൽ നിന്നെത്തുന്ന തരംഗങ്ങളിലും വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലാക്കുവാനും വിശദീകരിക്കുവാനും ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം അങ്ങനെയാണ് വളരുന്നത്. ഈ പഠന പ്രക്രിയയുടെ ഫലമായാണ് നക്ഷത്രങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ എസ് ചന്ദ്രശേഖർ ഇതിലേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വാനനിരീക്ഷണത്തിനായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൗരയൂഥ ഗ്രഹങ്ങളെപ്പറ്റി കൃത്യമായ ധാരണ നൽകിയത് ഇറ്റലിക്കാരനായിരുന്ന ഗലീലിയോ ഗലീലിയാണ്. വ്യാഴത്തെയും യുറാനസിനെയും ശനിയെയും അപേക്ഷിച്ച് നമ്മുടെ ഭൂമി ചെറിയൊരു ഗ്രഹമാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇന്നത്തെ ജ്യോതിശാസ്ത്ര പഠനത്തിന് ശാസ്ത്രീയ അടിത്തറ പകർന്നത് ഗലീലിയോ ആണ്. ഇംഗ്ലണ്ടിലെ ഒരു പള്ളിവാദ്യക്കാരനായിരുന്ന വില്യം ഹെർഷൽ ആണ് 1781 യുറാനസിനെ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം നക്ഷത്ര നിരീക്ഷണമായിരുന്നു. യാദൃച്ഛികമായൊരു കണ്ടെത്തലായിരുന്നു അത്. ടെലിസ്കോപ്പിൽ കൂടി മാത്രമേ യുറാനസിനെ കണ്ടെത്താനാവുകയുള്ളൂ. അതിന്റെ സന്തോഷമായി വലിയൊരു തുക കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം മുഴുവൻ സമയ ജ്യോതിശാസ്ത്ര തൽപരനാവുകയും ചെയ്തു. ഏതോ ഒരു അജ്ഞാത ഗ്രഹം യുറാനസിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് ശാസ്ത്രലോകം അനുമാനിച്ചു. പിന്നീട് അത് കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തി. അങ്ങനെയാണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തെ ശാസ്ത്രലോകം കണ്ടെത്തിയത്. 1846 അൽബൻ ലേവേരിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ പുതിയൊരു ഗ്രഹത്തിന്റെ സാധ്യത കണ്ടെത്തുകയും അതിനാവശ്യമായ ഗണിതക്രിയകൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത്. ബെർലിൻ ഒബ്സർവേറ്ററിയിലെ യോഹൻ ഗാലെ, ഹൈൻറിച്ച് ദിയറസ്റ്റ് എന്നിവർ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചു. ജ്യോതിശാസ്ത്ര പഠനത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ BC 624 ഗ്രീക്ക് രാജ്യങ്ങളിലൊന്നിൽ ജനിച്ച തെയ്ലിസ് നിന്നാരംഭിച്ച് AD 180 അന്തരിച്ച ടോളമിയോടുകൂടി അവസാനിച്ച 8 നൂറ്റാണ്ട് കാലമാണ് പുരാതന ഗ്രീക്ക് ജ്യോതിശാസ്ത്രത്തിന്റെ സുവർണകാലം. BC 330 ജീവിച്ചിരുന്ന ആർക്കമിഡിസ് എന്ന ശാസ്ത്രജ്ഞനെപ്പറ്റി നമ്മുടെ കുട്ടികൾക്ക് പോലും അറിയാം. എന്നാൽ അവരൊക്കെ വിശ്വസിച്ചിരുന്നത് സൂര്യൻ ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണ് എന്നാണ്. എന്നാൽ അരിസ്തോർക്കസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ സത്യം പറഞ്ഞുവെങ്കിലും മറ്റുള്ളവർ അത് പുച്ഛിച്ചു തള്ളി. പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു ശാസ്ത്രജ്ഞർ അത് അംഗീകരിക്കുവാൻ. ക്രിസ്തുവിനു മുമ്പ് തന്നെ ഭാരതീയരും ഗ്രീക്കുകാരുമൊക്കെ ആകാശഗോളങ്ങളെപ്പറ്റിയും നക്ഷത്രങ്ങളെപ്പറ്റിയും നിരീക്ഷിച്ച് അക്കാര്യം രേഖപ്പെടുത്തിയിരുന്നു. ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ആധാരമാക്കി ദിനദൈർഘ്യങ്ങൾ മനസ്സിലാക്കുവാനും മാസങ്ങളും ദിവസങ്ങളും വർഷങ്ങളും

കണക്കുകൂട്ടാനും അവർ പഠിച്ചിരുന്നു. ഈജിപ്റ്റുകാർ സിറിയസ് നക്ഷത്രത്തിന്റെ ഉദയം നിരീക്ഷിച്ചാണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം എന്നുണ്ടാകും എന്ന് മനസ്സിലാക്കിയത്. ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ വൈജ്ഞാനികനായിട്ടുള്ളതിൽ പ്രധാനികൾ ആര്യഭട്ട, ബ്രഹ്മഗുപ്തൻ, ഭാസ്കര 1, ഭാസ്കര 2 എന്നിവരാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ തിരിയുന്നതുകൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആര്യഭട്ടൻ അഭിപ്രായപ്പെട്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ചിന്താഗതിക്ക് ഉണ്ടായത് CE 1150 ഭാസ്കര 2 എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന ഗ്രന്ഥമാണ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമായുള്ളത്. അക്കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഭാരതീയ ശാസ്ത്രവിദ്യ പഠിക്കുവാൻ നളന്ദയിൽ എത്തിച്ചേർന്നിരുന്നു. ആകാശക്കാഴ്ചകൾ ഇടയ്ക്കിടെ വിസ്മയം ജനിപ്പിക്കും. ഒരു ധൂമകേതുവിന്റെ വരവോ ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ സൂര്യകളങ്കങ്ങളുടെ പ്രത്യേകതയോ ഒക്കെ മനുഷ്യരിൽ ആവേശം ഉളവാക്കുന്നതാണ്. 1973 സന്ദർശിച്ച കൊഹൂട്ടക് ധൂമകേതുവും 1986 സന്ദർശിച്ച ഹാലി ധൂമകേതുവും കണ്ട ഓർമ്മ പലരിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1973 കണ്ട കൊഹൂട്ടക് ധൂമകേതു കിഴക്കുവശത്തിനും വെളുപ്പിനെ കണ്ടത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിലുണ്ട്. അക്കാലത്ത് ധൂമകേതുക്കളെപ്പറ്റി ശാസ്ത്രീയ അറിവ് നമ്മുടെ നാട്ടിൽ അധികമില്ലായിരുന്നു. അതിന്റെ പേര് കൊഹൂട്ടക് ആണെന്ന് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത്. മനുഷ്യനെന്നും കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് ധൂമകേതുക്കളുടെ സന്ദർശനം. ഇത് സംബന്ധിച്ച് ലഭ്യമായ സൂചനകൾ ഏകദേശം 2500 വർഷത്തെ ചരിത്രമുണ്ട്. 1986 സൂര്യനെ സന്ദർശിച്ച ഹാലി ധൂമകേതു എന്ന് വിളിക്കുന്ന ഹാലീസ് കോമറ്റാണ് നക്ഷത്ര നിരീക്ഷകരുടെ ഇഷ്ടതോഴൻ. ഇതേപ്പറ്റി പഠിക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഒബ്സർവേറ്ററികളും അസ്ട്രോണമേഴ്സും കൂടിച്ചേർന്നു. നക്ഷത്ര നിരീക്ഷണം ഒരു ഹോബിയായി എടുത്തവർക്ക് ഇത് ഉത്സവകാലം തന്നെയായിരുന്നു. കേരളത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹാലിയുടെ ധൂമകേതുവിന് സ്വാഗതം എന്ന പോസ്റ്റർ ഉടനീളം പതിപ്പിച്ചു. ന്യൂട്ടന്റെ സമകാലികനായിരുന്ന ഹാലി എന്ന ശാസ്ത്രജ്ഞൻ 1682 ഒരു ധൂമകേതുവിനെ നിരീക്ഷിച്ചു. അവയുടെ സഞ്ചാരപഥം നോക്കിയപ്പോൾ മുമ്പും അത് സൂര്യനെ ചുറ്റുന്നു എന്ന് കണ്ടു. ഓരോ 76 വർഷത്തിലും കൃത്യമായി ഈ ധൂമകേതു സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. 1758 ഇത് വീണ്ടും വരും എന്ന് ഹാലി പ്രസ്താവിച്ചു. ഇത്തരത്തിലുള്ള പ്രവചനം ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് ഗ്രഹണങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാവുന്നത്. ഹാലി പ്രസ്താവിച്ചതുപോലെ 1758 ആ ധൂമകേതു വീണ്ടും ഭൂമിയിൽ നിന്ന് കാണാവുന്നതായി. പിന്നീട് 1835 1986 അത് സൂര്യനെ ചുറ്റാൻ വന്നു. ഇനിയും 2062 ഹാലിയുടെ വാൽനക്ഷത്രം വരുന്നത്. ജ്യോതിശാസ്ത്ര പഠനത്തിൽ പ്രധാന ശാസ്ത്രശാഖകൾ വികസിച്ചു വന്നിട്ടുണ്ട്. റേഡിയോ അസ്ട്രോണമി, ഇൻഫ്രാറെഡ് അസ്ട്രോണമി, അൾട്രാവയലറ്റ് അസ്ട്രോണമി, എക്സ്റേ അസ്ട്രോണമി, ഒപ്റ്റിക്കൽ അസ്ട്രോണമി, ഗാമ അസ്ട്രോണമി തുടങ്ങിയവയാണ് ഈ രംഗത്ത് വികസിച്ചു വന്നിട്ടുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വൻ ടെലിസ്കോപ്പുകൾ ഇവയോരോന്നും പഠന പ്രക്രിയകൾക്ക് സൗകര്യപ്രദമാകുന്നുണ്ട്. ബഹിരാകാശ പഠനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളവയാണ് ബഹിരാകാശ സ്ഥാപിച്ചിട്ടുള്ള ടെലിസ്കോപ്പുകൾ. അന്തരീക്ഷത്തിന്റെ തടസ്സമില്ലാതെ പ്രപഞ്ചത്തിൽ നിന്നുള്ള രശ്മികളെ കണ്ടെത്താൻ അനുയോജ്യമാണിത്. 1990 വിക്ഷേപിച്ച ഹബിൾ ടെലിസ്കോപ്പാണ് ഈ ശ്രേണിയിലെ പ്രധാനപ്പെട്ട ടെലിസ്കോപ്പ്. അമേരിക്കയിലെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഒരു കൃത്രിമ ഉപഗ്രഹത്തെപ്പോലെ ഇത് ബഹിരാകാശത്തെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അതേ തുടർന്ന് 1999 ചന്ദ്ര ടെലിസ്കോപ്പും തുടർന്ന് 2009 കെപ്ലർ ടെലിസ്കോപ്പും ബഹിരാകാശത്ത് എത്തിച്ചു. ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്ന സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന്റെ പേരിലാണ് ചന്ദ്ര ടെലിസ്കോപ്പ് നാമകരണം ചെയ്തിട്ടുള്ളത്. 2021 ജെയിംസ് വെബ് ടെലിസ്കോപ്പും അമേരിക്കയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് വിക്ഷേപിച്ചു. 2023 യൂക്ലിഡ് ടെലിസ്കോപ്പ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ബഹിരാകാശത്തെത്തിച്ചത്. ഇവയിൽ നിന്നെല്ലാം നൂതനങ്ങളായ അറിവുകൾ ശാസ്ത്രലോകത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. 1972 വിക്ഷേപിച്ച പൈനീർ എന്ന സ്പേസ് ക്രാഫ്റ്റ് വ്യാഴത്തെയും ശനിയെയും തൊട്ടടുത്തു നിന്ന് പഠിച്ച ശേഷം സൗരയൂഥത്തിനപ്പുറത്തേക്കുള്ള യാത്രയിലാണിപ്പോൾ. 2003 പോലും അവയിൽ നിന്നുള്ള സിഗ്നലുകൾ നാം സ്വീകരിച്ചിരുന്നു. 1977 വോയേജർ ബഹിരാകാശ വാഹനം വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാൻ വിക്ഷേപിച്ചു. അതിൽ വോയേജർ 2 യുറാനസിനെയും നെപ്റ്റ്യൂണിനെയും സമീപത്തെത്തി അവയെ നിരീക്ഷിച്ചത്. 2 ബഹിരാകാശ വാഹനവും അനന്തമായ പ്രപഞ്ചത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും. ഇത് ഭൂമി എന്ന ഗ്രഹത്തിൽ നിന്നുള്ള വാഹനമാണെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ചിഹ്നങ്ങളുമൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഗീതവും പല ഭാഷകളിലുള്ള ആശംസകളും പ്രകൃതിയുടെ സംഗീതവും മനുഷ്യരുടെയും ഭൂമിയുടെയും ചിത്രങ്ങളും ഇവയൊക്കെ അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. 50 വർഷത്തിന് ശേഷവും ഇതിൽ നിന്നുള്ള സിഗ്നലുകൾ നേരിയ തോതിൽ ലഭ്യമാകുന്നുണ്ട് എന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് ആശ്വാസം പകരുന്നുണ്ട്. അനന്തതയിലേക്കുള്ള യാത്രയിൽ പൈനിയറും വോയേജറും വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. ഉൽക്കകൾ ബഹിരാകാശത്തു നിന്ന് നാം കാണുന്ന മറ്റൊരു ആകാശക്കാഴ്ചയാണ്. ഉൽക്കകളെപ്പറ്റി പല തെറ്റിദ്ധാരണകളുമുണ്ട്. നക്ഷത്രങ്ങൾ താഴേക്ക് തെന്നി മാറുന്നുണ്ടെന്നായിരുന്നു ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്.

0: യഥാർത്ഥത്തിൽ മിറ്റിയോഴ്സ് എന്നറിയപ്പെടുന്ന ഉൽക്കകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തെറ്റിവീഴുന്ന ലഘുഗ്രഹങ്ങളും പാറകളും ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങളുമൊക്കെയാണ്. അതിവേഗത്തിൽ വരുന്ന അവ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ ചലിക്കുമ്പോൾ തീപിടിച്ച് ആവിയായി പോകുന്നു. അപൂർവമായി ചില കഷണങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം. അങ്ങനെ കിട്ടുന്ന ഉൽക്കാശകലങ്ങൾ പല മ്യൂസിയങ്ങളിലുമുണ്ട്. 1947 സൈബീരിയയിൽ പതിച്ച ഉൽക്കകളുടെ 23 ടണ്ണോളം അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മിക്കവാറും ഉൽക്കാപിണ്ഡങ്ങളും പാറകളാണ്. അവയിൽ ഇരുമ്പിന്റെയും നിക്കലിന്റെയും അംശം അധികമായി കാണുന്നുണ്ട്. നിരീക്ഷണ കുതുകികളായ മനുഷ്യനെ ആദ്യകാലം മുതൽ അത്ഭുതപ്പെടുത്തിയതാണ് ആകാശം. നക്ഷത്ര നിരീക്ഷണം പ്രപഞ്ചത്തിലെ അറിവുകളിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ആകാശത്ത് അരിവാരി വിതറിയതുപോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഭൂരിപക്ഷവും മിന്നാമിനിങ്ങിനെ പോലെ മിന്നിക്കൊണ്ടിരിക്കുന്നു. ചിലവ തെന്നിമാറി ആകാശത്ത് മിന്നൽ പിണറുണ്ടാക്കുന്നു എന്ന തോന്നലും ഉണ്ടാക്കുന്നു. ഇതൊക്കെ നിരീക്ഷണം നടത്തി അത്ഭുതങ്ങളിൽ നിന്ന് അറിവിലേക്കെത്തുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്. ദൂരദർശിനികൾ 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ കണ്ടുപിടുത്തമാണ്. അത് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ഭാരതീയർ നക്ഷത്ര നിരീക്ഷണത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുവരെ നിരന്തര നിരീക്ഷണത്തിലും ഗണിതത്തിലും അധിഷ്ഠിതമായ വളർച്ചയായിരുന്നു ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റേത്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാനനിരീക്ഷണം ഭാരതത്തിൽ ശാസ്ത്രീയമാക്കിയത് മഹാരാജ ജയ്സിംഗ് ആണെന്ന് പറയാം. 1730 ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അദ്ദേഹം സ്ഥാപിച്ചത് യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ശുക്രന്റെ വൃത്തിക്ഷയങ്ങൾ അതിൽ കൂടി നോക്കിയാൽ നിരീക്ഷിക്കാവുന്നതാണ്. ഭാരതത്തിൽ സ്ഫടിക നിർമ്മാണം വളരെ സാവധാനത്തിലായിരുന്നു പുരോഗമിച്ചിരുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ നിരീക്ഷണത്തിനുള്ള ദൂരദർശിനികൾ നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചിരുന്നില്ല. ജഹാംഗീറിന്റെ കാലത്തുപോലും സ്ഫടികം ഇറക്കുമതി ചെയ്യുകയായിരുന്നു എന്നാണ് ചരിത്രകാരനായ ഡോക്ടർ ഇർഫാൻ ഹബീബ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്. പുരാതന ഭാരതത്തിന്റെ സംഭാവന നോക്കുമ്പോൾ ദൂരദർശിനികൾ ഇല്ലെങ്കിൽ പോലും ജ്യോതിശാസ്ത്ര പഠനം വളരെ ശാസ്ത്രീയമായി ഭാരതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയി എന്ന് നിസ്സംശയം പറയാം. ആര്യഭട്ട പോലുള്ള ഗണിത ജ്യോതിശാസ്ത്ര വിദഗ്ധരെ ഒരിക്കൽ കൂടി നമിക്കുന്നു.
1: വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തോടുള്ള താല്പര്യം എങ്ങനെ വളർത്താം എന്നതിനെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻസാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ CT അജിത് കുമാർ. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് വിനോദ് ചമ്പക്കര.
5: കഥ സഹാക്കും ബറാബാസും. ക്രിസ്തുവിന് പകരം വിട്ടയക്കപ്പെട്ട കുറ്റവാളിയായിരുന്നു ബറാബാസ്. അവൻ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കടന്നിട്ട് വർഷങ്ങൾ പലത് കടന്നു.

മുന്തിരിത്തോപ്പുകൾ പലവട്ടം പൂത്തു തളിർത്തു. ഇക്കാലം അത്രയും ബറബാസ് എവിടെയായിരുന്നു? ആർക്കു പറഞ്ഞുകൂടാ? പാഫോസ് പ്രവിശ്യയിലെ റോമൻ ഗവർണറുടെ കീഴിലുള്ള ചെമ്പുഖനി, അവിടെ അടിമകളുടെ കൂട്ടത്തിൽ അതാ ഒരു മനുഷ്യൻ, 50കളിലെത്തിയ ഒരു മനുഷ്യൻ. നരച്ച തലമുടി, കുഴിഞ്ഞതാണ കണ്ണുകൾ, കണ്ണിന് താഴെ ആഴത്തിലേറ്റ മുറിവിന്റെ വടുക്കെട്ട്. അത് മറ്റാരുമല്ല, ബറാബാസ്. അയാൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അവന്റെ ഇടത്തെ കാലിൽ ഒരു ചങ്ങല ബന്ധിച്ചിട്ടുണ്ട്. ആ ചങ്ങലയുടെ മറ്റേ അറ്റം മറ്റൊരാളുടെ വലങ്കാലുമായി ബന്ധിച്ചിരിക്കുന്നു. നീണ്ടു മെലിഞ്ഞ ഒരു മനുഷ്യൻ, വലിയ ഉണ്ട കണ്ണുകൾ, കത്തിക്കരിവാളിച്ച മുഖം, കുറ്റിത്തലമുടിയും കൂനുള്ള ശരീരവും കണ്ടാൽ വൃദ്ധനാണെന്ന് തോന്നുമെങ്കിലും ബറാബാസിന്റെ അത്ര പ്രായം ആ മനുഷ്യനില്ല. അവന്റെ പേര് സഹാക്. ബറാബാസ് എങ്ങനെ ഈ ചെമ്പുഖനിയിലെത്തി? ഇങ്ങനൊരു കഷ്ടകാലം അവൻ എങ്ങനെ വന്നു? ആർക്കും അതറിയില്ല. ഖനിക്കുള്ളിലെ നരകത്തിൽ രാപ്പകൽ പണിയെടുത്തും കങ്കാണിമാരുടെ മർദ്ദനങ്ങളേറ്റും ഒരടിമയായി അവൻ ജീവിച്ചു. ശരിക്കുള്ള ഭക്ഷണമില്ല. പന്നികൾ പോലും തിന്നാത്ത ധാന്യത്തവിട് വെള്ളത്തിൽ കുഴച്ച് വലിയ പാത്രത്തിൽ ഖനിയുടെ അടിത്തട്ടിലേക്ക് ഇറക്കി കൊടുക്കും.

0: ദുസ്സഹമായിരുന്നു ആ ജീവിതം. ഒറ്റ ചങ്ങലയിൽ ചേർത്ത് തളയ്ക്കപ്പെട്ട ആ അടിമകൾ എല്ലാം ഒന്നിച്ചു ചെയ്തു. ഒന്നിനും ഒരിക്കലും അവരെ വേർപെടുത്തിയില്ല. അവർ തങ്ങളുടെ അടിമവൃത്തി സഹിക്കാൻ തമ്മിൽ സഹായിച്ചു, സംസാരിച്ചു. അങ്ങനെ ക്ലേശകരമായ ജോലികളിൽ നേരം പോക്ക് കണ്ടെത്തി. ഒരിക്കൽ സംസാരത്തിനിടയിൽ സഹാക്ക് ചോദിച്ചു,
1: ബറവാസ്, ഞാൻ ഇതുവരെ ചോദിച്ചില്ല, നിങ്ങളുടെ വീട് എവിടെയാണ്?
0: വീടോ? വീടും കൂടെ ഒന്നും എനിക്കില്ലടോ.
1: അല്ല, നിങ്ങൾ ജനിച്ചത് എവിടെയാ?
0: അതോ, ഞാൻ ജനിച്ചത് ജെറുസലേമിലാണ്.
1: ജെറുസലേമിലോ?
0: അതെ. എന്താ നീ ഇങ്ങനെ അത്ഭുതപ്പെടുന്നേ? അറിയുമോ ആ സ്ഥലം?
1: ബറവാസേ, ജെറുസലേം ജീവിച്ചിരുന്ന ഒരു വലിയ പ്രവാചകനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നന്മകൾ മാത്രം ചെയ്ത ഒരാൾ.
0: ആരെക്കുറിച്ചാണ് ചോദ്യമെന്ന് ബറാബാസിന് മനസ്സിലായി.
1: ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഓ, ഒരിക്കലെങ്കിലും നീ അവനെ കണ്ടിട്ടുണ്ടോ?
0: ഉണ്ട്, ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. സഹാക്കിന്റെ കയ്യിൽ നിന്നും പണിയായുധം താഴെ വീണു. ഇതവൻ അന്തം വിട്ടു നിൽക്കുന്നു. അവന്റെ ഉള്ളിൽ അവാച്യമായ ചിന്തകൾ നിറയുന്നു. ചുറ്റുപാടെല്ലാം ആകെ മാറുന്നതുപോലെ, ഖനിക്കുള്ളിലാകെ ഒരു ശോഭ നിറയുന്നതുപോലെ അവൻ ഭ്രാന്തമായി പുലമ്പി.
1: ദൈവമേ, നിന്നെ നേരിൽ കണ്ട ഒരുവനുമായി ഞാൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു.
0: പെട്ടെന്ന് എവിടെ നിന്ന് ഓടി വന്ന കങ്കാണിയുടെ ചാട്ടുപാൻ സഹാക്കിന്റെ മുതുകിൽ ആഞ്ഞു പതിച്ചു. പലതവണ ആ ചാട്ടവർ അന്തരീക്ഷത്തിൽ ശബ്ദിച്ചു. സഹാക്ക് വേദന കൊണ്ട് പൊളയുന്നു. അടിയേറ്റ് വിണ്ടുകേറി അവന്റെ ദേഹത്തു നിന്നും രക്തം വാർന്നൊഴുകുന്നു. അവൻ പണിയായുധം കയ്യിലെടുത്ത് നിലത്താഞ്ഞാഞ്ഞു കുത്തി. അല്പം കഴിഞ്ഞപ്പോൾ കങ്കാണി പോയി. അപ്പോഴും സഹാക്കിന്റെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മിണ്ടാൻ ശേഷി വന്നപ്പോൾ അവൻ ചോദിച്ചു,
1: ബറാബാസേ, നീ എപ്പോഴാ അവനെ കണ്ടത്? പറയൂ, ദേവാലയത്തിലെ ബലിപീഠത്തിൽ വെച്ചായിരുന്നോ, അതോ വരാനിരിക്കുന്ന അവന്റെ രാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴോ? പറ, നീ എന്താ ഒന്നും മിണ്ടാത്തത്?
0: ഞാൻ ഗാഗുൽത്തയിൽ വെച്ചാ അവനെ കണ്ടത്.
1: ഗാഗുൽത്തയോ? എന്താണത്?
0: കുറ്റവാളികളെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സ്ഥലം. അത് കേട്ടപ്പോൾ സഹാക്കിൽ നിന്ന് ഒരു നെടുവീർപ്പ് ഉയർന്നു.
1: ഓ, അപ്പോ കർത്താവിനെ കുരിശിലേറ്റിയപ്പോ അല്ലേ?
0: അതെ.
1: ബറവാസ്, ആ സമയം ദേവാലയത്തിലെ തിരശീല രണ്ടായി കീറിയത് നിങ്ങൾ കണ്ടോ? പാറകൾ പോലും പൊട്ടിത്തകർന്നില്ലേ?
0: ശരിയാണ്.
1: പിന്നെ മരിച്ചവർ കുഴിവാടങ്ങളിൽ നിന്നും പുറത്തു വന്നില്ലേ? അവന്റെ ശക്തി മൂലം പലരും മരിച്ചവരിൽ നിന്ന് ഉയർത്തു വന്നില്ലേ?
0: അതെ.
1: ബറവാസ്, അവൻ പ്രാണൻ വെടിയുമ്പോൾ ഇരുട്ടുണ്ടായില്ലേ?
0: ഉണ്ടായി, ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. പൊട്ടിപ്പിളർന്ന പാറയിൽ നാട്ടിയ കുരിശിൽ ദൈവപുത്രൻ ബലിയായി തൂങ്ങി മരിക്കുന്നത് തൊട്ടു മുന്നിൽ എന്ന പോലെ സഹാക്ക് കണ്ടു. ഒരു സ്വപ്നത്തിനെന്ന പോലെ അവൻ പുലമ്പി.
1: നമ്മെ രക്ഷിക്കുവാൻ അവൻ അതെല്ലാം അനുഭവിക്കേണ്ടി വന്നു. രക്ഷകനായ അവൻ ഇതെല്ലാം സഹിച്ചു മരിക്കേണ്ടി വന്നു. ബറാബാസ്, ഒന്ന് ചോദിക്കട്ടെ, നീ ദൈവപുത്രനെ അവിടെ വെച്ച് കണ്ടതിൽ എന്തോ പ്രത്യേകതയുണ്ടല്ലോ, നീ എന്തിനവിടെ പോയി?
0: മറുപടി പറയാൻ ബറാബാസ് തെല്ലുനേരം ആലോചിച്ചു. ദൈവപുത്രൻ കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടപ്പോ ഞാനും ഗവർണറുടെ കൊട്ടാരമുറ്റത്തുണ്ടായിരുന്നു. അവന്റെ ചുറ്റും ഒരു സ്വർഗീയ ശോഭ ഞാൻ കണ്ടു. അവനൊരു സാധാരണക്കാരനല്ലെന്നപ്പോഴും എനിക്ക് തോന്നി. അതുകൊണ്ട് അവന്റെ മരണം കാണാൻ ഞാനും പോയി.
1: സുഹൃത്തെ, അവൻ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റത്?
0: അതോ ഞാൻ പറയാം. തീപ്പിടമധരിച്ചൊരു സ്വർഗദൂതൻ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് കുന്തമന പോലെയുള്ള കൈകൾ നീട്ടി ആ കല്ലറയുടെ മുഴുക്കൽ ഇളക്കി മാറ്റി. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ഒരു മിന്നലുണ്ടായി, എന്റെ കണ്ണു മഞ്ഞളിച്ചു പോയി. ഞൊടിയുടെ കൊണ്ട് എല്ലാം കഴിഞ്ഞു. സഹാക്ക് ആനന്ദത്താൽ മതിമറന്നു.
1: കർത്താവേ, അങ്ങയെ നേരിൽ കണ്ട ഇവനുമായി ബന്ധപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ.

0: സഖാക്ക് അത്ഭുതത്തോടെ ബറബാസിനെ നോക്കി നിൽക്കുകയാണ്.
1: ബറബാസ്, വരൂ, ഒരു രഹസ്യം കട്ടിത്തരാം.
0: ഖനയിൽ കത്തിതന്ന എണ്ണവിളക്കിന് അടുത്തേക്ക് അവൻ ബറബാസിനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് സ്വന്തം കഴുത്തിൽ ധരിച്ചിരുന്ന അടിമത്താലി ബറബാസിനെ കാണിച്ചു.
1: ഇതെന്താന്നറിയാമോ?
2: അത് താലിയല്ലേ അടിമത്താലി?
1: അതല്ല, ഇതിന്റെ മറുപുറം നോക്ക്.
0: ബറബാസ് ആ ലോകകഷ്ണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതിന്റെ മറുവശത്ത് കുറെ വിചിത്രമായ വരകൾ.
2: ഇതെന്താണ്?
1: കുരിശിൽ മരിച്ച രക്ഷകന്റെ പേരാണിത്. ഞാൻ ദൈവപുത്രന്റെ സ്വന്തമാണെന്നാണ് ഇത് ധരിക്കുന്നത് കൊണ്ട് എന്റെ വിശ്വാസം. ഞാൻ കർത്താവിന്റെ അടിമയാണ്, കർത്താവിന്റെ മാത്രം.
0: ബറബാസ് ആ താലി കയ്യിലെടുത്ത് ആശ്ചര്യത്തോടെ കുറെ നേരം നോക്കി നിന്നു.
1: ബറബാസ്, ഗ്രീക്കുകാരനായ ഒരു അടിമയാണ് എനിക്കിത് എഴുതി തന്നത്. അവൻ ക്രിസ്ത്യാനിയായിരുന്നു. എന്നെ വിശ്വസിക്കാൻ പഠിപ്പിച്ചതും അവനാണ്. പണിയെടുക്കാനുള്ള ശേഷിയില്ലാതെ ഒരിക്കൽ അവൻ തളർന്നു വീണു. ആ കാലന്മാര് അവനെ പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അവന്റെ കാലി രണ്ടും വെട്ടിമാറ്റി ചൂളയിലെറിഞ്ഞു. അതിനു മുമ്പ് അവൻ ജപിക്കുന്നത് ഞാൻ കേട്ടു. കർത്താവേ, എന്നെ കൈവഴിയരുതേ. ബറബാസേ, ഇപ്പൊ ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്.
0: നാലഞ്ച് ദിവസത്തേക്ക് അധികമായി അവർ സംസാരിച്ചില്ല. ഒരു ദിവസം ബറബാസ് ചോദിച്ചു,
2: സഹാക്ക്, എന്റെ അടിമത്താലിയിലും ആ എഴുത്തൊന്ന് കുറിച്ചു തരാമോ?
1: അതിനെന്താ? പക്ഷേ
0: എന്താ?
1: എനിക്ക് അക്ഷരം എഴുതാൻ അറിയില്ല, എങ്കിലും വഴിയുണ്ട്.
0: കങ്കാണി അടുത്തില്ലാത്ത അവസരത്തിൽ എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ വെച്ച് മൂർച്ചയുള്ള ഒരു കൾച്ചിയിലെടുത്ത് സഹാക്ക് ആ അക്ഷരങ്ങൾ ബറബാസിന്റെ താലിയിൽ കുറിച്ചു. അല്ല, നോക്കി അതേപടി വരച്ചു വെച്ചു. ബറബാസ് അതിലേക്ക് തന്നെ ഏറെ നേരം സൂക്ഷിച്ചു നോക്കി. കുരിശിൽ മരിച്ച രക്ഷകന്റെ പേര് സ്വന്തം താലിയിൽ.
1: ഞാനും കർത്താവിന്റെ സ്വന്തമായിരിക്കുന്നു.
0: ഇരുവരും പെട്ടെന്ന് മുട്ടുകുത്തി. എല്ലാ മർദ്ദത്തിനിടയും രക്ഷകനും ദൈവവുമായ കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ മുഴുകി.
1: പെട്ടെന്ന് ചാട്ടവാർ അവരുടെ ദേഹത്താഞ്ഞു പതിച്ചു. തെമ്മാടികളെ, പണിയെടുക്കാതെ നിന്ന് സല്ലപിക്കുന്നു.
0: അലറിക്കൊണ്ട് കങ്കാണി അവരെ തല്ലിച്ചറിക്കുന്നു. വേദന കൊണ്ട് അവൻ പൊളയുന്നു. ഖനിയിൽ നിന്നും പുറത്തു പോകാൻ ഒരിക്കലും അവരെ അനുവദിച്ചില്ല. ചോരയും നീരും പറ്റിയ അവരെന്നും അഗാധതയിലെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. ഭൂമിയിലെ യാതൊന്നും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കഠിനാധ്വാനത്താൽ വാടിക്കഴിഞ്ഞ് കുഴഞ്ഞിരുന്ന നൂറുകണക്കിന് അടിമകളോടൊപ്പം ബറബാസും സഖാക്കും. വർഷങ്ങൾ തള്ളി നീക്കി. നാളുകൾ പലത് കടന്നു. ഇതിനിടയിൽ ക്രൂരനായ കങ്കാണിക്ക് പകരം പുതിയൊരാൾ കങ്കാണിയായി വന്നെത്തി. ഒരു ദിവസം ദ സഹാക്ക് ഖനിയിലെ പാറയ്ക്കരികിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് കങ്കാണി അവിടേക്ക് കടന്നു വന്നു. സഹാക്കിന് കാവൽ നിന്നിരുന്ന ബറബാസ് അത് കണ്ടു. അവൻ സഹാക്കിനെ കാലുകൊണ്ട് തോണ്ടി. സഹാക്ക് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു.
1: അടി അടി അടി പ്രതീക്ഷിച്ചവൻ നിന്നു. പക്ഷേ
0: ഇത്തവണ അടി കിട്ടിയില്ല. കങ്കാണി സഹാക്കിനടുത്ത് വന്ന് തെല്ലുനേരം അവനെ തന്നെ നോക്കി നിന്നു.
3: എന്തിനാ മുട്ടുകുത്തി നിന്നത്? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ നീ മുട്ടുകുത്തി നിന്നതെന്ന്?
1: പൊന്നേ മാനെ, അത് ഞാൻ വെറുതെ.
3: വെറുതെയോ?
1: അല്ല, അത് ഞാൻ
3: പറഞ്ഞോളൂ.
1: ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ ദൈവത്തോട്.
3: ഓ, പ്രാർത്ഥിക്കുകയായിരുന്നോ? ഏതാണ് നിന്റെ ദൈവം?
1: അത്
3: ധൈര്യമായി പറഞ്ഞോളൂ.
1: കുരിശിൽ മരിച്ചവൻ, രക്ഷകൻ.
3: ഓ, ഞാനും അവനെപ്പറ്റി കേട്ടിട്ടുണ്ട്, ഏറെ ചിന്തിച്ചിട്ടുമുണ്ട്. ഒന്ന് ചോദിക്കട്ടെ,

0: തന്നാലാവും പോലെ സഹാക്ക് മറുപടി പറഞ്ഞു. കങ്കാണി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് പറഞ്ഞു,
1: അനേകം ദൈവങ്ങളുണ്ട്, അവർക്കെല്ലാം നാം ബലിയർപ്പിക്കണം.
2: അങ്ങനെ കുരിശിൽ മരിച്ചവൻ ഒരു ബലിയും ആവശ്യപ്പെട്ടില്ല, അവൻ ആവശ്യപ്പെട്ടത് സ്വയം ബലിയായി തീരണമെന്നാണ്.
1: സ്വയം ബലിയാവുകയോ? എന്നുവച്ചാ
2: സ്വയം ബലിയാവുക, അവനവന്റെ ഉരുകുന്ന ചൂളയിൽ സ്വയം ബലിയാവുക.
1: അവനവന്റെ ഉരുകുന്ന ചൂളയോ? അതെന്തോന്ന്? ആ, നീ ഒരടിമ, നിനക്ക് ഇത്രയും വിവരം ഉണ്ടാവൂ.
0: പുറപ്പെടുത്തുകൊണ്ട് അയാൾ നടന്നു നീങ്ങി. എങ്കിലും അനുകമ്പയോടെയുള്ള കങ്കാണിയുടെ പെരുമാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. അടുത്ത ദിവസം വീണ്ടും കങ്കാണി സഹാക്കിനെ സമീപിച്ചു.
1: ഹേ അടിമേ, കുറെ നാളായി ഞാൻ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. പക്ഷേ അടിമക്കങ്കാണിയായി ഞാൻ കുരിശിൽ മരിച്ച ഒരടിമയെ എങ്ങനെ ആരാധിക്കും? എങ്കിലും ഒന്ന് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. വന്നുവിടുന്ന എല്ലാവരും തളർന്നു മരിക്കുന്ന ഈ ഖനിയിൽ നിന്നും അവനിൽ വിശ്വസിക്കുന്ന നിന്നെ മോചിപ്പിക്കാൻ ഞാൻ പോകുന്നു.
0: സഹാക്ക് ഒരു നിമിഷം സ്തംഭിച്ചു തന്നു.
1: മുകളിൽ കൃഷിത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരുടെ കൂടെ ഇനി മുതൽ നീ കൂടിക്കോ, അവിടെ നിനക്കിതിലും ഏറെ സുഖമായിരിക്കും.
0: സഹാക്കിന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല.
2: എന്റെ ദൈവമേ, ഇത് നേരോ?
1: അതെ, നിന്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നനുസരിച്ച് അവന്റെ ഹിതം നിറവേറ്റാൻ തന്നെയാണെന്ന് കൂട്ടിക്കും.
0: കൈകൾ നെഞ്ചിലുമർത്തി പ്രാർത്ഥനയോടെ സഹാക്ക് നിന്നു. എന്നിട്ട് പരമാശനെ ചുണ്ടി പറഞ്ഞു,
2: പൊന്നങ്ങുന്നേ, ഇവനെ എന്റെ കൂടെ അയക്കണേ. ഇവനെ വിട്ടുപിരിഞ്ഞ് എനിക്ക് എങ്ങും പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് രണ്ടാക്കും ഒരേ വിശ്വാസവും ദൈവമാണ് അങ്ങുന്നേ.
0: കങ്കാണി ആശ്ചര്യത്തോടെ ബറവാസിനെ നോക്കി.
1: ഒരേ വിശ്വാസം? ഇവനോ?
0: കങ്കാണിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
2: അതേ അങ്ങുന്നേ, കർത്താവ് കുരിശിൽ തൂങ്ങിക്കിടന്ന് മരിക്കുന്നത് ഇവൻ നേരിട്ട് കണ്ടതാണ്. ഒരിക്കൽ ഇവൻ കർത്താവിന്റെ ചുറ്റും ഒരു ദിവ്യ വെളിച്ചം കണ്ടിട്ടുണ്ട്. മാത്രമല്ല, പാതാളത്തിൽ നിന്ന് ഉയർത്തു വരുവാൻ കല്ലറയുടെ മൂടിക്കല്ല് ഉരുട്ടിമാറ്റിയ അഗ്നിച്ചിറകുള്ള മാലാഖയും ഇവൻ കണ്ടിട്ടുണ്ട്. കർത്താവിന്റെ മഹത്വം കാണാൻ എന്റെ കണ്ണു തുറപ്പിച്ചതും ഇവനാണ്. ഇവനെ വിട്ടുപിരിയാൻ എനിക്കാവില്ല. ഇവനെ എന്നോട് വായിക്കാൻ ദയവുണ്ടാകണം അങ്ങുന്നേ.
0: കങ്കാടി അമ്പരപ്പോടെ ബറവാസിനെ നോക്കി. അയാളിത് തീരെ പ്രതീക്ഷിച്ചതല്ല. കണ്ണിന് താഴെ മുറിപ്പാടുള്ള മനുഷ്യൻ, ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ണിൽ നേരെ നോക്കാത്തവൻ. ഇപ്പോഴും ബറവാസ് കണ്ണുകൾ തിരിച്ചു നിൽക്കുകയാണ്. അവനെ ഖനിയിൽ നിന്നും പുറത്തുവിടാൻ കങ്കാണിക്ക് തീരെ താല്പര്യമില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ കങ്കാണി പറഞ്ഞു,
1: ശരി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
0: അങ്ങനെ സഹാക്കും ബറവാസും ചങ്ങലയിൽ നിന്നും മോചിതരായി പുറത്തേക്ക് നയിക്കപ്പെട്ടു. പകൽ വെളിച്ചത്തിൽ അവരുടെ കണ്ണു വഞ്ചലിച്ചു. ഏറെ കാലത്തിന് ശേഷം അവർ ശുദ്ധവായു ശ്വസിക്കുകയാണ്. സ്വപ്നത്തെ പോലും ഇനിയും കാണാൻ കഴിയുമെന്ന് കരുതാത്ത പ്രകൃതിയുടെ സൗന്ദര്യം അവർ കൺകുളിർക്ക് കണ്ടു.

ഒഴിവുകാലുകളെ പോലെ പാടത്തവർക്ക് പണിയെടുക്കേണ്ടി വന്നു. എങ്കിലും ആ ജീവിതത്തിൽ അവർ സംതൃപ്തിയുള്ളവരായിരുന്നു. സൂര്യപ്രകാശം അവർ കണ്ണറിയെ കണ്ടു, ശുദ്ധവായു ശ്വസിച്ചു, പ്രഭാതവും സന്ധ്യയും തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ അവർ ആഹ്ലാദിച്ചു. ദിവസങ്ങൾ കടന്നു. ഒരു ദിവസം ഗവർണറുടെ കൽപ്പനയെത്തി. അടിമകളായ സഹാക്കിനെയും ബറാബാസിനെയും ഗവർണർ തിരുവേനിക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. കൽപ്പനയറിഞ്ഞ് എല്ലാവരും ഞെട്ടി. ഇന്നേവരെ കങ്കാണി പോലും കാലുകുത്തിയിട്ടില്ലാത്ത ഗവർണർ തിരുമേനിയുടെ അരമനയ്ക്കകത്ത് നീചന്മാരായ രണ്ടടിമകൾ നേരെ ചെല്ലുക എന്തിനായിരിക്കും? എല്ലാവരും പരസ്പരം ചോദിച്ചു. ആർക്കും കാര്യമറിയില്ല. നിശ്ചിത സമയത്ത് തന്നെ കങ്കാണി ബറാബാസിനെയും സഹാക്കിനെയും ഗവർണർക്ക് മുന്നിൽ ഹാജരാക്കി. അതാ ഗംഭീര

0: ക്കാരനായ റോമൻ ഗവർണർ ഉപവിഷ്ടനായിരിക്കുന്നു. മൂന്നുപേരും തൊഴുതു. തൊഴുതു എന്ന് പറഞ്ഞാൽ പോരാ, വീണ് കിടന്നു തൊഴുതു.
1: എഴുന്നേൽക്കൂ,
0: ഗവർണറുടെ ശബ്ദം മുഴങ്ങി.
1: ഇങ്ങടുത്തു വരൂ.
0: മൂന്നുപേരും, കങ്കാണിയും സഹാക്കും ബറബാസും, മെല്ലെ മുന്നോട്ട് നീങ്ങി.
1: ഈ അടിമകളുടെ പെരുമാറ്റം എങ്ങനെ?
0: ഗവർണർ കങ്കാണിയോട് ചോദിച്ചു.
2: ഓ, കുഴപ്പക്കാരല്ലേ. അടിയൻ ഇവരെ കൊണ്ട് വളരെ കഠിനമായി തന്നെ പണിയെടുപ്പിക്കുന്നുണ്ട്.
1: ശരി, നിങ്ങൾക്ക് പോകാം.
0: അത് കേൾക്കേണ്ട താമസം. കങ്കാണി അവിടെ നിന്ന് തടിതപ്പി. ഗവർണർ സഹാക്കിന്റെയും ബറാബസിന്റെയും നേരെ തിരിച്ചു.
1: എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്?
0: ഖനി നാണേ.
1: ഖനിയിൽ നിന്നും രക്ഷപ്പെടാൻ ആരായിരുന്നു ഒത്താശ ചെയ്തത്?
0: പുതുതായി വന്ന കങ്കാണി അശ്മാൻ നാന്നേ. പിന്നെയും ഗവർണർ പലതും ചോദിച്ചു. മുഴുവൻ നരവും വളരെ ദയാപൂർവമാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ ഗവർണർ ഇരിപ്പിടത്തു നിന്ന് എഴുന്നേറ്റു. സഹാക്ക് അത്ഭുതപ്പെട്ടു.
3: ഓ, എന്തൊരു ഉയരം! ഒരു ആറാറരടി പൊക്കം വരും.
0: ഗവർണർ സഹാക്കിനടുത്തെത്തി. അവന്റെ കഴുത്തിൽ കിടന്നിരുന്ന അടിമത്താലി കയ്യിലെടുത്തു.
1: ഈ മുദ്ര ഏതെന്നറിയാമോ?
3: ഇത് റോമാ സാമ്രാജ്യത്തിന്റെ മുദ്രയാന്നേ.
0: ഗവർണർ ആ താലിയൊന്ന് മറിച്ചു നോക്കി.
1: ഇതെന്താണ് ഈ താലിയുടെ മറുവശത്ത് എഴുതിയിരിക്കുന്നത്? ചോദിച്ചത് കേട്ടില്ലേ?
0: ആരും ഒന്നും മിണ്ടിയില്ല. ഗവർണർ ആ എഴുത്തുറക്ക വായിച്ചു.
1: ജീസസ് ക്രൈസ്റ്റ്! ആരാണിത്?
3: അത് അടിയന്റെ ദൈവം.
0: നടുക്കത്തോടെയാണ് സഹാക്ക് മറുപടി പറഞ്ഞത്.
1: ഓഹോ, നിന്റെ ദൈവം ജീസസ് ക്രൈസ്റ്റ്! നാം കേട്ടതായി ഓർക്കുന്നില്ല. ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, എല്ലാവരെയും എങ്ങനെ അറിയാൻ? ഇത് നിന്റെ ജന്മനാട്ടിലെ ദൈവമായിരിക്കും അല്ലേ?
3: അല്ലങ്ങുന്നേ.
1: പിന്നെ?
3: എല്ലാവരുടെയും ദൈവം അന്നേ.
1: എല്ലാവരുടെയും ദൈവം, അതുകൊള്ളാം. നാം അവനെ പറ്റി ഇതേവരെ കേട്ടിട്ട് പോലുമില്ല. അവന്റെ കീർത്തി അവൻ രഹസ്യമായി വെച്ചിരിക്കുകയാവും അല്ലേ?
3: അങ്ങനെ അന്നേ.
1: എല്ലാവരുടെയും ദൈവമായ സ്ഥിതിക്ക് അവന്റെ ശക്തി കുറച്ചൊന്നും ആയിരിക്കില്ല. എന്താ അവന്റെ അടിസ്ഥാനം?
3: സ്നേഹം, പരസ്പര സ്നേഹം.
1: എന്തായാലും നമുക്കിതിലൊന്നും താല്പര്യമില്ല. നിനക്കിഷ്ടം പോലെ വിശ്വസിക്കാം, പക്ഷേ അവന്റെ നാമം ഈ താലിയിൽ നീ എന്തിനെഴുതി?
3: അങ്ങുന്നേ, ഞാൻ അവന്റേതാണ്.
1: എന്ത്? നീ അവന്റേതാണെന്നോ? ഈ മുദ്ര അനുസരിച്ച് നീ സാമ്രാജ്യത്തിന്റെ അടിമയല്ലേ?
0: സഹാക്ക് മറുപടി പറഞ്ഞില്ല. അവൻ തലകുനിച്ചു നിന്നു. ഗവർണറുടെ ശബ്ദം കനത്തു.
1: നീ ഇതിനുത്തരം പറയണം. ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായ മറുപടി വേണം. മനസ്സിലായോ? നീ സാമ്രാജ്യത്തിന്റേതോ അതോ നിന്റെ ദൈവത്തിന്റേതോ? പറയൂ.
3: ഞാൻ എന്റെ ദൈവത്തിന്റേതാണ് അങ്ങുന്നേ.
0: ഗവർണർ കുറെ നേരം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. എന്നിട്ട് ബറാബാസിനെ സമീപിച്ചു.
1: നീയോ? നീയും ഇവന്റെ സ്നേഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: ബറാബാസ് ഒന്നും മിണ്ടിയില്ല.
1: നിന്നോടാണ് ചോദിച്ചത്. നീ അവനിൽ വിശ്വസിക്കുന്നില്ലല്ലേ? പിന്നെ എന്തിനാ അവന്റെ നാമം നീയും ഈ അടിമത്താലിൽ ചുമക്കുന്നു? ചോദിച്ചത് കേട്ടില്ലേ? നീ അവന്റേതോ ഈ സാമ്രാജ്യത്തിന്റേതോ?
0: ഞാൻ അവന്റേതാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അവനാണ്. ബറാബാസിന്റെ മറുപടി കേട്ട് സഹാക്കൊന്നു നടുങ്ങി. കർത്താവിനെ പറ്റി എന്നോട് സാക്ഷ്യം പറഞ്ഞവൻ, കർത്താവിനെ നേരിട്ട് കണ്ടവൻ,
3: ആ ബറാബാസാണോ ഇത്?
0: നൈരാശ്യവും വേദനയും വിസ്മയവും നിറഞ്ഞൊരു നോട്ടം അവൻ ബറാബാസിന്റെ നേർക്കയച്ചു. ബറാബാസ് ഒന്ന് ചൂളി, ഒരു ചാട്ടുളി പോലെ ആ നോട്ടം അവന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറി. ഗവർണർ വീണ്ടും ചോദിച്ചു.
1: അപ്പോ നീ ആ ദൈവത്തിൻ്റെതല്ല, നിനക്കവനിൽ വിശ്വാസവുമില്ല അല്ലേ?
0: വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവൻ തീരുമാനിക്കുമ്പോഴേ ഞാൻ അവൻ്റേതാകൂ. ബറാബാസിനോട് ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് ഗവർണർക്ക് തോന്നി. അയാൾ വീണ്ടും സഹാക്കിന്റെ നേരെ തിരിഞ്ഞു.
1: എടാ അടിമേ, നിനക്ക് ജീവനിൽ കൊതിയില്ലേ? നിന്റെ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ നീ തയ്യാറായില്ലെങ്കിൽ, നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല.
3: അങ്ങുന്നേ, എന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കാൻ ഒരിക്കലും എനിക്കാവില്ല.
0: ഗവർണർ ആനക്കും കൊണ്ടുള്ള ചുറ്റിക മേശമേൽ മുട്ടി. ഒരു ഭടൻ വന്ന് സഹാക്കിനെ പിടിച്ചുകൊണ്ടു പോകുന്നു.

ഭടന്മാർ ഇത് സഹാക്കിനെ പിടിച്ചുകൊണ്ടുപോകുന്നു. അവന്റെ തല മൊട്ടയടിച്ചിരിക്കുന്നു, ശരീരമാകെ ക്രൂരമായി തല്ലിച്ചതച്ചിരിക്കുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പ് തട്ടുകൊണ്ട് സാമ്രാജ്യത്തിന്റെ ചിഹ്നം അവന്റെ മാർത്ത് പൊള്ളിച്ചു വെച്ചിരിക്കുന്നു. അവന്റെ കഴുത്തിൽ അടിമത്താലി കാണാനില്ല. സാമ്രാജ്യത്തിന്റെ ലോഹശേഖരത്തിലേക്ക് അത് മുതൽക്കുട്ടിയിരിക്കുന്നു. അവനെ വധശിക്ഷയ്ക്ക് കൊണ്ടുപോവുകയാണ്. അന്ന് വൈകിട്ട് പട്ടണത്തിന് വെളിയിലെ ആ കുന്നിന് പുറത്ത് ഭടന്മാർ സഹാക്കിനെ കുരിശിലേറ്റി. ബറബാസ് പിന്നെയും ജീവിച്ചു. അവസാനം തീവെപ്പുകുറ്റം ആരോപിച്ച് കുരിശിൽ തറച്ചു കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളോടൊപ്പം അവരിലൊരാളായി ബറബാസുമുണ്ടായിരുന്നു. സീസർ അവനെയും ബറബാസിനെയും കുരിശിൽ തറച്ചു കൊന്നു. പക്ഷെ അവന്റെ മനസ്സിൽ അവസാനം വരെയും ഉറ്റ സഖാവായ സഹാക്കുണ്ടായിരുന്നു. സഹാക്കിന്റെ ആ പൊള്ളിക്കുന്ന നോട്ടം.

0: കഥ അവസാനിക്കുന്നു. സഖാക്കും ബറാബാസും.
1: സഹാക്കും ബറാബാസും വിനോദ് ചമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം സമാപിക്കുന്നു. കൂടെ പങ്കെടുത്തവർ ശ്യാം മുത്തോലി, ബിജു നീലംപേരൂർ, ളാക്കാട്ടൂർ ഗോപാലകൃഷ്ണൻ, ബാബു പാത്താമുട്ടം, മധു പാത്താമുട്ടം.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ. എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി കെയർ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്കെഴുതുക. ഇമെയിൽ

youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിൻ്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം ബാലചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ. ഉണ്ണായി വാര്യർ രചിച്ച നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ചില ഭാഗങ്ങൾ. നളനെക്കുറിച്ചുള്ള ചിന്തകളാൽ അസ്വസ്ഥയായിത്തീർന്ന ദമയന്തി തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലെത്തുന്നു. അവിടെ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും ദമയന്തിയെ കൂടുതൽ അസ്വസ്ഥയാക്കുന്നു. തിരികെ കൊട്ടാരത്തിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോൾ സ്വർണവർണമായ ഒരു അരയന്നത്തെ കാണുകയും അതിനെ ദമയന്തി പിന്തുടരുകയും ചെയ്യുന്ന രംഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്.

സ്വർണവർണമായ അരയന്നത്തെ കണ്ട് ആ അരയന്നത്തെ ദമയന്തി പിന്തുടരുന്നിടത്ത് ഉണ്ണായി വാര്യർ രചിച്ച നളചരിതമാട്ടക്കഥയിലെ ഒന്നാം ദിവസത്തെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം ബാലചന്ദ്രൻ, കലാമണ്ഡലം ബൈജു, ചെണ്ട കലാനിലയം സുഭാഷ് ബാബു, മദ്ദളം കലാഭാരതി രമണൻ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം കൈതപ്രം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം രക്തസാക്ഷികൾ സിന്ദാബാദ്.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി പ്രഭുവിൻ്റെ മക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. രചന ചങ്ങമ്പുഴ, സംഗീതം ജോയ് ചെറുവട്ടൂർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: ആകാശവാണി, നമസ്കാരം. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും ഇന്ന് വ്യാപകമായി കാണപ്പെടുന്ന ആരോഗ്യ പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം. ഹൃദയം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് സാധാരണ നിലയേക്കാൾ കൂടുതലാകുമ്പോൾ അതിനെ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, മാനസിക സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണരീതി എന്നിവ കാരണം ചെറുപ്പക്കാരിലും ഇന്ന് ഹൈപ്പർ ടെൻഷൻ കൂടുതലായി കാണപ്പെടുന്നു. എല്ലാ വർഷവും മെയ് 17 ആഗോളതലത്തിൽ ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക, വ്യക്തി, സമൂഹം, ആരോഗ്യ സംവിധാനം എന്നീ തലങ്ങളിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഫലപ്രദമായ ചികിത്സകൾ ലഭ്യമാണെങ്കിലും പലർക്കും തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ശരിയായ അറിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൂടാതെ രക്താതിമർദ്ദമുള്ള 4-ൽ 1 മാത്രമേ ഈ അവസ്ഥയെ വേണ്ടത്ര നിയന്ത്രിക്കാൻ സാധിക്കുന്നുള്ളൂ. രക്താതിമർദ്ദം ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കരോഗം, അകാല മരണം എന്നിവയ്ക്കുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ, പതിവ് നിരീക്ഷണം, സുസ്ഥിരമായ ചികിത്സ എന്നിവ രക്താതിമർദ്ദവുമായി ബന്ധപ്പെട്ട മിക്ക സങ്കീർണതകളും തടയാൻ സഹായിക്കും. രക്തസമ്മർദ്ദം ഒരുമിച്ച് നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ ലോക രക്താതിമർദ്ദ ദിനത്തിന്റെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ പ്രധാനമായും 2 തരത്തിലാണുള്ളത്. 1 പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, 2 സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ വ്യക്തമായ കാരണമില്ലാതെ തന്നെ പതുക്കെ വികസിക്കുന്നതാണ്. എന്നാൽ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആകട്ടെ വൃക്കരോഗം, ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റ് രോഗങ്ങൾ മൂലമാണ് ഉണ്ടാകുന്നത്. അമിത ഉപ്പിന്റെ ഉപയോഗം, വ്യായാമക്കുറവ്, അമിത വണ്ണം, പുകവലി, മദ്യപാനം, മാനസിക സമ്മർദ്ദം, പാരമ്പര്യം എന്നിവയും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് പ്രധാന കാരണങ്ങളാണ്. കൂടാതെ പ്രായം കൂടുന്തോറും രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. കൃത്യമായി നിയന്ത്രിച്ചില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ ഹൈപ്പർ ടെൻഷന് കഴിയും. മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഈ ആരോഗ്യ പ്രശ്നത്തെ അറിയാതെ പോവുകയാണ് പതിവ്. ഇതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. ദിവസവും 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുന്നത് ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താനും പക്ഷാഘാത സാധ്യത ഒഴിവാക്കാനും സഹായിക്കും. ശരീരം ഉറങ്ങുമ്പോൾ തലച്ചോറ് സാധാരണയായി വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു എന്നതിനാൽ തന്നെ രക്തസമ്മർദ്ദം സ്വാഭാവികമായി കുറയുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങളൊന്നും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം, തലയ്ക്ക് പുറകിൽ വേദന, ശ്വാസം മുട്ടൽ, അമിതമായ വിയർപ്പ്, കാഴ്ച മങ്ങിപ്പോകുക തുടങ്ങിയവയെല്ലാം ഇതിന്റെ

0: ചില ലക്ഷണങ്ങളായി പറയപ്പെടുന്നുണ്ട്. ഹൈപ്പർ ടെൻഷനെ കുറിച്ച് തിരുവനന്തപുരം വിതുര താലൂക്ക് ആശുപത്രിയിലെ ഫിസിഷ്യൻ ഡോക്ടർ സനിത ആകാശവാണിയോട്.
1: സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ അഥവാ അമിത രക്തസമ്മർദ്ദം ലോകത്തിലെ ഏറ്റവും സാധാരണമായ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകളിൽ ഒന്നാണ്. പലപ്പോഴും ലക്ഷണങ്ങളില്ലാതെ ശരീരത്തെ നിശബ്ദമായി ബാധിക്കുന്നതിനാൽ ഇതിനെ സൈലന്റ് കില്ലർ എന്നും വിളിക്കാറുണ്ട്. നമ്മുടെ ഹൃദയം രക്തക്കുഴലുകളിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഈ രക്തം രക്തക്കുഴലിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇതിന് രണ്ട് കമ്പോണന്റ് ആണ് ഉള്ളത്, സിസ്റ്റോളിക് ബി പിയും ഡയസ്റ്റോളിക് ബി പിയും. സിസ്റ്റോളിക് ബി പി എന്നാൽ ഹൃദയം ചുരുങ്ങുമ്പോൾ ഉള്ള രക്തസമ്മർദ്ദവും, ഡയസ്റ്റോളിക് ബി പി ഹൃദയം റിലാക്സ് ചെയ്യുമ്പോഴുള്ള രക്തസമ്മർദ്ദവും. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളെ നമുക്ക് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്നും രണ്ടായി തിരിക്കാം. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വരുന്നത് അധികമായ ഉപ്പിൻ്റെ ഉപയോഗം, വ്യായാമക്കുറവ്, ഒബേസിറ്റി, സ്മോക്കിംഗ് ആൻഡ് ആൾക്കഹോൾ യൂസ്, സ്ട്രെസ്, അൺഹെൽത്തി ഡയറ്റ്, ഡയബറ്റിസ്, ഡിസ്ലൈപ്പിഡീമിയ എന്നിവയാണ്. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ വയസ്സ്, കുടുംബ പാരമ്പര്യം, ജനറ്റിക് ഫാക്ടേഴ്സ് എന്നിവയും വരുന്നു. ഹൈപ്പർ ടെൻഷൻ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്നു. ഹൃദയത്തിൽ അത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർ ട്രോഫി, കൊറോണറി ആർട്ടറി ഡിസീസ്, ഹാർട്ട് ഫെയിലിയർ എന്നിവ ഉണ്ടാക്കുന്നു. ബ്രെയിനിലാണെങ്കിൽ സ്ട്രോക്ക്, ഹൈപ്പർ ടെൻസി എൻസെഫലോപ്പതി, കിഡ്നിയിൽ ക്രോണിക് കിഡ്നി ഡിസീസ്, കണ്ണുകളിൽ ഹൈപ്പർ ടെൻസി റെറ്റിനോപ്പതി എന്നിവ ഉണ്ടാക്കുന്നു. ഭൂരിഭാഗം ആൾക്കാരിലും വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാകണമെന്നില്ല. സിംറ്റംസ് തലവേദന, തലചുറ്റൽ, നെഞ്ചിടിപ്പ്, കാഴ്ചമങ്ങൽ എന്നിവയാകാം. ചില സമയത്ത് അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുക. സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഡിസ്ഫങ്ഷൻ എന്നിവയായിട്ടും പ്രസന്റ് ചെയ്യാം.
0: അമിതമായ ഉപ്പിന്റെ ഉപയോഗം രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. അതിനാൽ അച്ചാറുകൾ, പപ്പടം, ഉണക്കമീൻ, സംസ്കരിച്ച പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. പഞ്ചസാരയുടെ അമിതോപയോഗവും രക്തസമ്മർദ്ദത്തെ ദോഷകരമായി ബാധിക്കും. പുകവലിയും മദ്യപാനവും രക്തധമനികളുടെ ഇലാസ്തികത കുറയ്ക്കുകയും ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഇവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിനായി ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ് അല്ലെങ്കിൽ നീന്തൽ തുടങ്ങിയ വ്യായാമങ്ങൾ ശീലിക്കുക. ശരീരഭാരം കൂടുന്നതിനനുസരിച്ച് രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ആരോഗ്യകരമായ ഭാരം നിലനിർത്താൻ ശ്രദ്ധിക്കുക. മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ യോഗ, മെഡിറ്റേഷൻ, മതിയായ ഉറക്കം എന്നിവ ശീലമാക്കുന്നത് വളരെ ഗുണകരമാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് രക്താതിമർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നതിനാൽ 30 വയസ്സ് കഴിഞ്ഞവർ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കേണ്ടതാണ്. ഹൈപ്പർ ടെൻഷൻ ഉയർത്തുന്ന ശാരീരിക മാനസിക വെല്ലുവിളികളെ തടയാൻ സന്തുലിതമായ ഭക്ഷണശൈലി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ.
2: ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുന്നതിന് പ്രഭാത ഭക്ഷണങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു ദിവസത്തെ ഊർജത്തിന്റെയും പ്രോട്ടീനിന്റെയും 1/3 ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നായിരിക്കണം. കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണം കഴിവതും കുറച്ചു വെക്കണം. ചുവന്ന ഇറച്ചികൾ, ബീഫ്, മട്ടൺ, പോർക്ക്, എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ, അച്ചാറ്, പപ്പടം, ഉണക്ക മത്സ്യങ്ങൾ, ജാമ, സ്ക്വാഷ് പോലെ പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ആഹാരങ്ങൾ, പാക്കറ്റ് ആഹാരങ്ങൾ, ഹോട്ടൽ ഫുഡുകൾ എന്നിവ പതിവായി കഴിക്കരുത്. ഒരു ദിവസത്തെ ഉപ്പിന്റെ അളവ് 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ എന്ന ക്രമത്തിൽ നിയന്ത്രിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാവെള്ളം എന്നിവ ഒഴിവാക്കണം. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, തക്കാളി, വാഴപ്പഴം, തണ്ണിമത്തൻ, അണ്ടിപ്പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആഹാരത്തിൽ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലടങ്ങിയിരിക്കുന്ന അലിസിൻ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ധമനികൾക്ക് അയവ് നൽകുകയും ചെയ്യും. ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് ഡാഷ് ഡയറ്റ്. ഡയറ്റ് ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഇതിന്റെ പ്രത്യേകത, ഇതിൽ കൂടുതൽ അളവിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തവിടുകളയാത്ത ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മത്സ്യം, കോഴിയിറച്ചി, മുട്ട എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണിത്. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് മത്സ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മത്തി, അയല,

0: ചൂര, സാൽമൺ എന്നിവയിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനും വളരെ ഗുണം ചെയ്യും. ഇത് രക്തക്കുഴലുകളുടെ ഇലാസ്റ്റികത കൂട്ടി രക്തം കട്ട പിടിക്കുന്ന പ്രവണത കുറയ്ക്കും. ആൽഫാ ലിനോലെനിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫ്ളാക്സ് സീഡ് ആഹാരത്തിൽ ഉൾപ്പെടുത്താം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, പാട നീക്കിയ പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്താവുന്നതാണ്. വെണ്ണ, നെയ്യ്, പ്രോസസ്ഡ് ഫുഡ്സ്, ഹൈഡ്രോജിനേറ്റഡ് ഫാറ്റുകൾ എന്നിവ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ നില ഉയർത്തി രക്താതി സമ്മർദ്ദവും ഹൃദയാഘാതത്തിനുള്ള സാധ്യത കൂട്ടുന്നു. നിയന്ത്രണ വിധേയമായ ഉപയോഗത്തിൽ ബദാം, വാൾനട്ട്, കശുവണ്ടി എന്നിവ 5 മുതൽ 7 എണ്ണം എന്ന ക്രമത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇടനേരാഹാരമായി പച്ചക്കറി സാലഡുകൾ ഉൾപ്പെടുത്താം. കുക്കുംബർ, സവാള, ക്യാരറ്റ് എന്നിവ വളരെ ഗുണം ചെയ്യും.
1: സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ ഗർഭകാലത്തെ രക്തസമ്മർദ്ദം അതീവ ശ്രദ്ധയർഹിക്കുന്ന ഒന്നാണ്. അക്കാലയളവിൽ പ്രത്യേക ശ്രദ്ധയും കൃത്യമായ പരിശോധനകളും അനിവാര്യമാണ്. ഗർഭകാലത്ത് മാത്രമല്ല, പ്രസവാനന്തരവും രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രസവത്തിന് ശേഷവും കൃത്യമായ നിരീക്ഷണം തുടരണം. അതിനാൽ ഗർഭിണികൾ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും പോഷകാഹാരവും മതിയായ വിശ്രമവും ഉറപ്പുവരുത്തുകയും വേണം. ആരോഗ്യവാനായ ഒരു കുഞ്ഞിനും സുരക്ഷിതമായ പ്രസവത്തിനും ഗർഭകാലത്തെ രക്തസമ്മർദ്ദ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ്. ഗർഭാവസ്ഥയിൽ രക്തസമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നതിന് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രീതിരാജന്റെ വാക്കുകളിലേക്ക്.
2: 100 ഗർഭിണികളെ എടുത്താൽ 5 മുതൽ 10 പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം കണ്ടുവരുന്നു. ഇത് പലതരത്തിലാകാം. ഗർഭമാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആദ്യത്തെ 5 മാസത്തിൽ കാണുന്ന ഹൈ ബ്ലഡ് പ്രഷറിനെ ക്രോണിക് ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നു. 5 മാസം കഴിഞ്ഞുണ്ടാകുന്ന ഹൈപ്പർടെൻഷനെ ജസ്റ്റേഷണൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയും. രക്തസമ്മർദ്ദം കൂടി ശരീരത്തിലെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് വിളിക്കുന്നത്. ഇതിൽ ക്രോണിക് ഹൈപ്പർടെൻഷൻ ഉള്ളവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോഴേ ഡോക്ടറെ കണ്ട് കഴിക്കുന്ന ബിപിയുടെ മരുന്നുകൾ പ്രഗ്നൻസിയിൽ സേഫ് ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബ്ലഡ് പ്രഷർ 140-90 മുകളിൽ പോകുമ്പോഴാണ് ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ കണ്ടാൽ 4 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ബ്ലഡ് പ്രഷർ പരിശോധിച്ച് കൂടുതലാണ് എന്ന് കൺഫേം ചെയ്തിട്ടാണ് ചികിത്സ ആരംഭിക്കുന്നത്. BP 160-110 മുകളിലേക്ക് പോകുമ്പോൾ അതിനെ സിവിയർ ഹൈപ്പർടെൻഷൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുണ്ടായാൽ അമ്മയ്ക്കും കുഞ്ഞിനും അപകട സാധ്യത വളരെ കൂടുതലാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തോടു കൂടെ മൂത്രത്തിൽ ഉപ്പ് കാണുമ്പോഴാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. കരൾ, വൃക്ക മുതലായ അവയവങ്ങൾക്ക് തകരാറ് സംഭവിക്കുകയോ പ്ലേറ്റ്ലെറ്റ് അഥവാ രക്തം കട്ടപിടിക്കുന്ന അണുക്കളുടെ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്താൽ ഇതിനെ സിവിയർ പ്രീ എക്ലാംസിയ എന്ന് വിളിക്കും. എന്നാൽ ഹൈപ്പർടെൻഷൻ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഒരു പരിധിവരെ ഈ കോംപ്ലിക്കേഷൻസ് തടയാൻ നമുക്ക് സാധിക്കും. ഗർഭകാലത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായാൽ ഭാവിയിൽ ഉയർന്ന രക്തസമ്മർദ്ദവും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനും ഉള്ള സാധ്യത കൂടുതലാണ്.
1: മുതിർന്നവരിൽ മാത്രം കണ്ടുവന്നിരുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഇന്ന് കുട്ടികളിലും കൗമാരക്കാരിലും വർദ്ധിച്ചു വരുന്നത് ഏറെ ആശങ്കാജനകമാണ്. തെറ്റായ ഭക്ഷണ രീതികൾ, ജങ്ക് ഫുഡുകളുടെ ഉപയോഗം, ശാരീരിക വ്യായാമത്തിന്റെ കുറവ്, അമിതവണ്ണം എന്നിവയാണ് കുട്ടികളിലെ ഹൈപ്പർടെൻഷന്റെ പ്രധാന കാരണങ്ങൾ. പഠന സമ്മർദ്ദവും ദീർഘനേരം മൊബൈൽ ഫോണിനും കമ്പ്യൂട്ടറിനും മുന്നിൽ ചെലവഴിക്കുന്നതും ഈ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നു. കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതും പോഷകാഹാരങ്ങൾ ശീലിപ്പിക്കുന്നതും കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്നതും വഴി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗുരുതരമായ ഹൃദ്രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ആശുപത്രികളിലോ ക്ലിനിക്കുകളിലോ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുമ്പോൾ മാത്രം BP ഉയർന്നു കാണുന്ന അവസ്ഥയാണ് വൈറ്റ് കോട്ട് ഹൈപ്പർടെൻഷൻ. ആശുപത്രി അന്തരീക്ഷത്തോടുള്ള ഭയം, ഉത്കണ്ഠ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം എന്നിവ കാരണമാണ് സാധാരണ നിലയിലുള്ള രക്തസമ്മർദ്ദം ഇത്തരം സന്ദർഭങ്ങളിൽ താൽക്കാലികമായി വർദ്ധിക്കുന്നത്. എന്നാൽ ഇവർ വീട്ടിലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ പരിശോധിക്കുമ്പോൾ BP സാധാരണ നിലയിലായിരിക്കും. യഥാർത്ഥത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദമില്ലാത്തവർ പോലും ഈ അവസ്ഥ കാരണം തെറ്റായ ചികിത്സ തേടാൻ സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനായി വീട്ടിലിരുന്ന് വിശ്രമവേളയിൽ BP പരിശോധിക്കുന്നതും അതിന്റെ കൃത്യമായ കണക്കുകൾ ഡോക്ടറെ ബോധ്യപ്പെടുത്തുന്നതും ഏറെ ഗുണകരമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്മാർട്ട് വാച്ചുകൾ, ഡിജിറ്റൽ BP മോണിറ്ററുകൾ തുടങ്ങിയ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് ആശുപത്രിയിൽ പോകാതെ തന്നെ സ്വന്തം ആരോഗ്യനില ട്രാക്ക് ചെയ്യാൻ സാധിക്കും. പ്രായമായവർക്കും ദീർഘകാലമായി മരുന്ന് കഴിക്കുന്നവർക്കും തങ്ങളുടെ രക്തസമ്മർദ്ദത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വയം നിരീക്ഷിക്കാനും അതനുസരിച്ച് ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും ഇത്തരം

0: 35 വയസ്സ് മുതൽ തന്നെ ആരംഭിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നത് ഒരു ദിവസത്തെ പ്രവർത്തനമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു അച്ചടക്കമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ താളം നമ്മുടെ കൈകളിലാണ്. രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 14 മിനിറ്റും 50 സെക്കൻഡും. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM ഗോൾഡ് പരിപാടികൾ തുടർന്ന് കേൾക്കാം. ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.

സവായ് മാൻസിംഗ് സ്റ്റേഡിയം ജയ്പൂർ ലാസ്റ്റ് നൈറ്റ്. ചേസിംഗ് എ ടാർഗറ്റ് ഓഫ് 221 റൺസ് സെറ്റ് ബൈ ലക്നൗ സൂപ്പർ ജയന്റ്സ്. രാജസ്ഥാൻ റോയൽസ് സ്കോർഡ് 225 for 3 വിത്ത് 5 balls ടു സ്പെയർ. ഏർലിയർ രാജസ്ഥാൻ റോയൽസ് വൺ ദ ടോസ് ആൻഡ് ഓപ്റ്റഡ് ടു ബോൾ പുട്ട് ഇൻ ടു ബാറ്റ് ഫസ്റ്റ്. ലക്നൗ സൂപ്പർ ജയന്റ്സ് മെയ്ഡ് 220 for 5 ഇൻ സ്റ്റിപ്പുലേറ്റഡ് 20 ഓവേഴ്സ്. ആൻഡ് ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ദിസ് ന്യൂസ് ബുള്ളറ്റിൻ.

दोस्तों, समय हुआ है 5:11 और अब प्रस्तुत है कार्यक्रम भोर सुहाने।